ശ്രീ വെങ്കടേശ ചരണൗ ശരണം പ്രപദ്യേ രേഖാമയധ്വജ സുധാകലശാത ഭദ്രവജ്രാംബുശാംബുരുഹകൽപക ശംഖചക്രൈഃ ഭവ്യൈരലംകൃത തലൗ പരതത്വചിഹ്നൈഃ ശ്രീ വെങ്കടേശ ചരണൗ

ശ്രീവെങ്കടേശ ചരണം ശരണം പ്രപദ്യേ. പാർത്ഥായതഃ സദൃശ സാരഥിനാ ത്വയൈവ യൌ ദർശിതൌ സ്വചരണൌ ശരണം വ്രജേതി. ഭൂയോപി മഹ്യമിഹതൌ

ശ്രീവേങ്കടേശ ചരണം ശരണം പ്രപദ്യേ പ്രായ പ്രപന്ന ജനതാ പ്രഥമാവഗാഹ്യോ മാതുസ്തനാവിവ ശിശോരമൃതായ മാനോ പ്രാപ്തോ പരസ്പര തുലാമ തുലാന്തരൌ തേ ശ്രീവേങ്കടേശ ചരണം ശരണം പ്രപദ്യേ സത്വോത്തരൈ സതത സേവ്യ പദാംബുജേന സംസാര താരക ദയാർദ്ര ദൃഗഞ്ചലേന സൗമ്യോപയന്തൃ മുനിനാമ മദർശിതൌ തേ ശ്രീവേങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ സത്വോത്തരൈ സതത സേവ്യ പദാംബുജേന സംസാര താരക ദയാർദ്ര ദൃഗഞ്ചലേന സൗമ്യോപയന്തൃ മുനിനാമ മദർശിതൌ തേ ശ്രീവേങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ.

0: സമയേ സ്മൃതിരംഗഭാജാം പ്രജ്ഞാം പരാർത്ഥ സുലഭാം പരമാം പ്രസൂതേ.
1: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
2: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ സുന്ദരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. കൂടെയുണ്ട് ഞാൻ സുനിൽ. ഇന്ന് 2026 ഓഗസ്റ്റ് 24 തിങ്കളാഴ്ച. കൊലവർഷം 1202 ചിങ്ങമാസം 8 പൂരാടം നക്ഷത്രം. ഗ്രീക്ക് നാടകകൃത്തായിട്ടുള്ള യൂറിപ്പിഡീസ് പറഞ്ഞിട്ടുള്ള ഒരു വാചകത്തോടുകൂടി ഇന്നത്തെ അരുണോദയം നമുക്ക് ആരംഭിക്കാം. ഒരാൾക്ക് സന്തോഷമുള്ളപ്പോൾ ഒപ്പം നിൽക്കുന്നവരേക്കാൾ പ്രയാസങ്ങളിൽ ഒപ്പം നിൽക്കുന്നവരാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ. നമുക്ക് ചുറ്റും ഒരുപാട് ആളുകളുണ്ടാകാം ആഘോഷങ്ങളിലും സന്തോഷങ്ങളിലും പങ്കുചേരാനായിട്ട്. എന്നാൽ ജീവിതത്തിൽ ഒരു വിഷമം വരുമ്പോൾ ഒന്നുമില്ലെങ്കിലും ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞ് കൈപിടിക്കാൻ ആരെങ്കിലും ഉണ്ട്, അവരാണ് നമ്മുടെ യഥാർത്ഥ സമ്പാദ്യം. അങ്ങനെയുള്ള നല്ല സൗഹൃദങ്ങളെ ചേർത്ത് പിടിക്കുക. ഇന്ന് തന്നെ അവരെ വിളിച്ച് ആ സ്നേഹം പങ്കുവയ്ക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി മനോഹരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: ഇന്ന് നാട്ടിൻ പുറത്തു പോലും സുലഭമായി കണ്ടുവരുന്ന ചില കാര്യങ്ങളാണ് വൃദ്ധസദനങ്ങൾ, ജിമ്മുകൾ, ഹോട്ടലുകൾ, തട്ടുകടകൾ എന്നിവ. എന്നാൽ ഏറെ ഗൃഹാതുരത്വമുണർത്തുന്ന പലതും നഷ്ടമായി, കാണാൻ കിട്ടാത്ത അവസ്ഥയിലെത്തി. നാട്ടുവഴികളിലുണ്ടായിരുന്ന സിനിമാ കൊട്ടകകളും സൈക്കിൾ ഷോപ്പുകളും മറ്റും, ഉച്ചസമയങ്ങളിലുണ്ടായിരുന്ന ഐസ്റ്റിക് വണ്ടികളും, മുക്കിനും സാധാരണ കണ്ടുവന്നിരുന്ന ടെലിഫോൺ ബൂത്തുകളും, അങ്ങനെ പോകുന്നു അവയുടെ നിര. പണ്ട് വീട്ടിലെ ഏറ്റവും പ്രധാന ഇടങ്ങളായിരുന്നു അടുക്കളയും പൂമുഖവും. ഇന്ന് വീട്ടിലുണ്ടാക്കുന്നതിൽ കൂടുതൽ ഭക്ഷണം പുറത്തുനിന്ന് ഓർഡർ ചെയ്യുകയാണ്. നാടൻ ഭക്ഷണ രീതികളും ഇല്ലാതായി. സ്ത്രീകൾ വീട്ടുജോലികൾ ആയാസകരമായി ചെയ്ത് ആരോഗ്യം കാത്തു സൂക്ഷിച്ചിരുന്നു. അരകല്ലിൽ, ആട്ടുകല്ലിൽ അരച്ചുണ്ടാക്കുന്ന സ്വാദിഷ്ടമായ ഭക്ഷണം, ഉരലിൽ ഇടിച്ചുണ്ടാക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ, ഇവ സ്വാദിനോടൊപ്പം ആരോഗ്യദായകങ്ങളുമായിരുന്നു. അമ്മിയിൽ അരച്ചും ഇടിച്ചും വിയർത്തിരുന്ന സ്ത്രീജനങ്ങൾ, അതായത് മോഡേൺ മമ്മിമാർ, ഇന്ന് ജിമ്മിൽ പോയി വിയർക്കുന്നു. പരസ്പരം സംസാരിച്ചും ആശയവിനിമയം നടത്തിയും അറിവ് സമ്പാദിച്ചിരുന്നവർ ഇന്ന് എന്തിനും ഏതിനും ഗൂഗിളിനെ ആശ്രയിക്കുന്നു. ഇന്ന് ഏവരും കമ്മ്യൂണിറ്റി ലിവിങ്ങിനെ പറ്റി ചിന്തിക്കുന്നു. അങ്ങനെ വാർദ്ധക്യകാലം ചിലവഴിക്കുന്നതിന് മുതിരുന്നു. പണ്ട് മുതിർന്നവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും പരിപാലിക്കുകയും ചെയ്തിരുന്ന ഇളമുറക്കാർ ഇന്ന് നാടുവിട്ട് ഫ്ളാറ്റുകളിൽ ചേക്കേറിക്കഴിഞ്ഞു. പണ്ട് വീടുകൾ അത്ര വലുതൊന്നുമല്ലെങ്കിലും കൂട്ടുകുടുംബമായി എല്ലാവരും പരസ്പരം സഹായിച്ചും സ്നേഹിച്ചും ജീവിച്ചു. ഇന്ന് ആളുകൾക്ക് വലിയ വീടുകളുണ്ട്, എന്നാൽ കുടുംബം വളരെ ചെറുതായി. ഉള്ള വീടുകളിൽ തന്നെ താമസിക്കാൻ ആളില്ലാതെയായി. ഇന്ന് ആളുകൾക്ക് വലിയ ബിരുദങ്ങൾ ഉണ്ട്, എന്നാൽ തിരിച്ചറിവും സാമാന്യ ബുദ്ധിയും നന്നേ കുറഞ്ഞു. ഇന്ന് ധാരാളം ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ ഉണ്ട്, എന്നാൽ ആളുകളുടെ ആരോഗ്യം കുറവാണ്. ഇന്ന് ആളുകൾക്ക് ചന്ദ്രനിലും വേണമെങ്കിൽ ചൊവ്വയിലും വരെ പോകാം, എന്നാൽ അയലത്തെ ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ തുലവും കുറഞ്ഞു. ഇന്ന് ആളുകൾക്ക് പഴയതിലും വരുമാനമുണ്ട്, എന്നാൽ മനസമാധാനം കുറവാണ്. ഒരു മനുഷ്യായുസ്സിലെ സമ്പാദ്യം മുഴുവൻ വീടിനായി മാറ്റിവെക്കുന്നവരാണ് മലയാളികൾ. കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിൽ നിരവധി രമ്യഹർമ്യങ്ങളാണ് തലയുയർത്തി നിൽക്കുന്നത്. ചിലത് ഗേറ്റ് മുതൽ പൂട്ടിക്കിടക്കുന്നു, ചിലത് പൂന്തോട്ടം, എല്ലാ മുറികളിലും AC, നല്ല കർട്ടനുകൾ, വില കൂടിയ ഫർണിച്ചറുകൾ, എന്നാൽ താമസിക്കാനോ ആളില്ല, വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു. പുതുമോടി മാറും മുമ്പ് വിദേശത്തേക്ക് പറന്നവർ, ചില വീടുകളിൽ പ്രായമായ മാതാപിതാക്കൾ മാത്രം. ഇങ്ങനെ പോകുന്നു നമ്മുടെ ഇന്നത്തെ കൊച്ചു കേരളത്തിന്റെ അവസ്ഥ. ഇനിയെങ്കിലും നാം നമ്മുടെ യഥാർത്ഥ സംസ്കാരം എന്തെന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നമുക്ക് ഈ ഗാനം ഒന്ന് കേട്ടാലോ?

0: നിറഞ്ഞു കവിഞ്ഞു മനസ്സിൽ രാഗമധുരമുന്തിരികൾ, നിറഞ്ഞു കവിഞ്ഞു മനസ്സിൽ രാഗമധുരമുന്തിരികൾ.
1: ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ഓഗസ്റ്റ് മാസം 24-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. കിഴക്കൻ യൂറോപ്യൻ രാജ്യമായ ഉക്രൈൻ സോവിയറ്റ് യൂണിയന്റെ പിടിയിൽ നിന്നും പൂർണ്ണ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് 1991 ഓഗസ്റ്റ് 24-നാണ്. ഉക്രൈനിയൻ പാർലമെന്റ് സ്വാതന്ത്ര്യ പ്രഖ്യാപന രേഖ പാസാക്കുകയായിരുന്നു. ഓഗസ്റ്റ് 24 ഉക്രൈന്റെ ഔദ്യോഗിക സ്വാതന്ത്ര്യദിനമായി രാജ്യത്തുടനീളം ആഘോഷിക്കപ്പെടുന്നു. സൗരയുദ്ധത്തിലെ 9-ാമത്തെ ഗ്രഹമായി ദശാബ്ദങ്ങളോളം കണക്കാക്കപ്പെട്ടിരുന്ന പ്ലൂട്ടോയ്ക്ക് ആ പദവി നഷ്ടമായത് 2006 ഓഗസ്റ്റ് 24-നാണ്. ചെക്ക് റിപ്പബ്ലിക്കിലെ പ്രാഗിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ അസ്ട്രോണിക്കൽ യൂണിയന്റെ ജനറൽ അസംബ്ലിയിലാണ് ഗ്രഹങ്ങളുടെ പുതിയ നിർവചനം അംഗീകരിച്ചത്. സ്വന്തം ഭ്രമണപഥത്തിലെ മറ്റു വസ്തുക്കളെ ഒഴിവാക്കാൻ കഴിവില്ലാത്തതിനാൽ പ്ലൂട്ടോയെ ഗ്രഹങ്ങളുടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കി വാമനഗ്രഹം, അതായത് കുള്ളൻ ഗ്രഹം എന്ന പുനർനാമകരണം ചെയ്തു. ഇതോടെ സൗരയുദ്ധത്തിലെ ഗ്രഹങ്ങളുടെ എണ്ണം 8 ചുരുങ്ങുകയായിരുന്നു. ഇന്ത്യൻ ചരിത്രത്തിന്റെ ഗതി തിരിച്ചുവിട്ട ഒരു സംഭവം നടന്നത് 1608 ഓഗസ്റ്റ് 24-നാണ്. ഹെക്ടർ എന്നു പേരുള്ള ആദ്യത്തെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കപ്പൽ ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസിന്റെ നേതൃത്വത്തിൽ ഗുജറാത്തിലെ സൂറത്ത് തുറമുഖത്ത് അടുപ്പിച്ചത് ഈ ദിവസമാണ്. മുഗൾ ചക്രവർത്തി ജഹാംഗീറിൽ നിന്നും ഇന്ത്യയിൽ വ്യാപാരം നടത്താനുള്ള അനുമതി വാങ്ങാനാണ് ബ്രിട്ടീഷുകാർ എത്തിയത്. പിന്നീട് 2 നൂറ്റാണ്ടിലധികം നീണ്ട ബ്രിട്ടീഷ് ഭരണത്തിലേക്ക് വഴിവെച്ച പ്രാരംഭ സംഭവമായിരുന്നു ഇത്. ഇറ്റലിയിലെ വിഖ്യാതമായ വെസുവിയസ് അഗ്നിപർവ്വതം വൻ സ്ഫോടനത്തോടെ പൊട്ടിത്തെറിച്ച് റോമൻ നഗരങ്ങളായ പോംപേ, ഹെർക്കുലേനിയം എന്നിവ പൂർണ്ണമായും കരിഞ്ഞു പോവുകയും ചാരത്തിനടിയിൽ പെടുകയും ചെയ്തത് ക്രിസ്തുവർഷം 79 ഓഗസ്റ്റ് 24-നാണ്. ആയിരക്കണക്കിന് മനുഷ്യർ തൽക്ഷണം കൊല്ലപ്പെട്ടു. പിൽക്കാലത്ത് പുരാവസ്തു ഗവേഷകർ നടത്തിയ കുഴിച്ചെടുക്കലിലൂടെയാണ് ഈ പുരാതന നഗരത്തിന്റെ അവശിഷ്ടങ്ങൾ ലോകം കണ്ടത്. ഇന്ത്യയിൽ ഗ്രാമീണ യുവാക്കൾക്ക് സ്വയം തൊഴിൽ പരിശീലനം നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ട്രൈസം, ട്രെയിനിംഗ് ഓഫ് റൂറൽ യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയ്മെന്റ് പദ്ധതി ഔദ്യോഗികമായി ആരംഭിച്ചത് 1979 ഓഗസ്റ്റ് 24-നാണ്. ഗ്രാമീണ മേഖലയിലെ തൊഴിലില്ലായ്മ പരിഹരിക്കാനും പാവപ്പെട്ട കുടുംബങ്ങളിലെ ചെറുപ്പക്കാർക്ക് സാങ്കേതിക കഴിവുകൾ നൽകാനും ഈ പദ്ധതി വലിയ പങ്കുവഹിച്ചു. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഗാന്ധിയൻ ആശയങ്ങൾ ജീവിതവ്രതമാക്കി ഐക്യ കേരള രൂപീകരണത്തിനും സാമൂഹിക സമത്വത്തിനുമായി സ്വന്തം ജീവിതം മാറ്റിവെച്ച സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ജ്വലിക്കുന്ന നക്ഷത്രം. ഇന്ന് ഓഗസ്റ്റ് 24. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയും നവോത്ഥാന നായകനുമായ കെ കേളപ്പന്റെ ജന്മദിനം. 1889 ഓഗസ്റ്റ് 24 കോഴിക്കോട് ജില്ലയിലെ മൂടാടിയിലാണ് അദ്ദേഹം ജനിച്ചത്. കേരളത്തിലെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളുടെയും സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെയും മുന്നണി പോരാളിയായിരുന്നു അദ്ദേഹം. 1971 ഒക്ടോബർ 15 കെ കേളപ്പൻ അന്തരിച്ചത്. കേരളത്തിലെ ഐതിഹാസികമായ സമരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഉപ്പ് സത്യാഗ്രഹത്തിന് മലബാറിൽ നേതൃത്വം നൽകിയത് കെ കേളപ്പനായിരുന്നു. കോഴിക്കോട് നിന്നും പയ്യന്നൂരിലേക്ക് അദ്ദേഹം നയിച്ച പദയാത്ര സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വലിയൊരു ആവേശമായിരുന്നു. കൂടാതെ ഐതിഹാസികമായ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രധാന സംഘാടകനായതും കേളപ്പനാണ്. ക്ഷേത്രപ്രവേശനത്തിനായി അദ്ദേഹം നടത്തിയ 12 നീണ്ട ഉപവാസം ചരിത്രത്തിലെ വലിയൊരു നാഴികക്കല്ലായിരുന്നു. സ്വദേശി പ്രസ്ഥാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിലും മിശ്ര ഭോജനവും ഐത്തോച്ചാടനവും പ്രയോഗത്തിൽ വരുത്തുന്നതിലും അദ്ദേഹം മുൻപന്തിയിൽ നിന്നു. മാതൃഭൂമി ദിനപത്രത്തിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളും ആദ്യത്തെ പത്രാധിപരുമായിരുന്നു അദ്ദേഹം. പിന്നീട് ഐക്യ കേരള പ്രസ്ഥാനത്തിനും NSS അടക്കമുള്ള സംഘടനകളുടെ ആദ്യകാല പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി. ലളിത ജീവിതവും ഉന്നത ചിന്തയും കൈമുതലാക്കി മാതൃരാജ്യത്തിനായി ജീവിതം സമർപ്പിച്ച കെ കേളപ്പന്റെ സ്മരണകൾക്ക് മുന്നിൽ ഈ ജന്മദിനവേളയിൽ നമുക്ക് ആദരവോടെ പ്രണാമം അർപ്പിക്കാം. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു

ഈ വെളുപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ. ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഒറ്റപ്പാലത്തിന്റെ സാമ്പത്തിക സേവനങ്ങൾക്ക് പുതിയ മേൽവിലാസം.
1: AD2 ലൈസൻസ് ഉള്ള അഹല്യ ഫിൻഫോറെക്സ് ഒറ്റപ്പാലം KH ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
0: സുരക്ഷിതമായ ഗോൾഡ് ലോൺ, വിദേശ പണവിനിമയം, ടൂർസ് ആൻഡ് ട്രാവൽസ് എല്ലാം ഒരൊറ്റക്കുട കീഴിൽ.
1: നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി വിശ്വാസത്തോട് സന്ദർശിക്കുക
0: അഹല്യ ഫിൻഫോറെക്സ് KH ബിൽഡിംഗ് ഒറ്റപ്പാലം. അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
2: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും
3: ജോസ്കോയിൽ ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും പൊന്നോണ മഹോത്സവം ഓഗസ്റ്റ് 22 മുതൽ 28 വരെ. സ്വർണം, ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവ്. 75,000 രൂപയ്ക്ക് മുകളിലുള്ള സ്വർണ്ണാഭരണ പർച്ചേസുകൾക്ക് ഓണപ്പുടവ സമ്മാനം. എല്ലാ പർച്ചേസുകൾക്കും സ്പെഷ്യൽ ഓണ സമ്മാനം. ജോസ്കോ ജ്വല്ലേഴ്സ്.
4: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
5: 5-star BN ക്യാബ് സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
4: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
5: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
6: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
7: എന്താ ചേട്ടാ ഒരു വിഷമം?
8: ഈ ഓണത്തിന് TV ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
7: അതിനെന്താ, മൈജിന് ഈസിയായി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് EMI ഉണ്ട്. ഒപ്പം 100 പേർക്ക് 100,000 വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
9: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
10: ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 പേർക്ക് കഴിക്കാവുന്ന കിറ്റ് വെറും 2,100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ കൗണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൽ.
11: Listen without break with Ahalya FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
12: Info@7.
13: നമസ്കാരം, Info@7 ആരംഭിക്കുന്നു. ഞാൻ അഭിരാമി. ഓണാഘോഷത്തോടനുബന്ധിച്ച് കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിൽ നടക്കുന്ന ഓണം ഖാദി മേള ഇനി 3 ദിനങ്ങൾ കൂടി മാത്രം. July 23 ആരംഭിച്ച മേള August 25 സമാപിക്കും. ഖാദി വസ്ത്രങ്ങൾക്ക് 30% വരെ സർക്കാർ റിബേറ്റ് ലഭ്യമാക്കിയ മേളയിൽ സർക്കാർ അർദ്ധസർക്കാർ ജീവനക്കാർക്കായി 1,00,000 രൂപ വരെയുള്ള ക്രെഡിറ്റ് സൌകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉപഭോക്താക്കൾ നടത്തുന്ന ഓരോ 1,000 രൂപയുടെ പർച്ചേസിനും ആകർഷകമായ സമ്മാന കൂപ്പണുകൾ ലഭിക്കും. 1st സമ്മാനം ടാറ്റ ടിയാഗോ കാറും 2nd സമ്മാനം ഓരോ ജില്ലയിലും 1 വീതം നൽകുന്ന 14 സുസുക്കി ആക്സസ് 125 സ്കൂട്ടറുകളും 3rd സമ്മാനമായി 5,000 രൂപയുടെ 30 ഗിഫ്റ്റ് വൌച്ചറുകളുമാണ് കാത്തിരിക്കുന്നത്. ജില്ലാതലത്തിൽ ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പിലൂടെ 3,000 രൂപയുടെ ഗിഫ്റ്റ് വൌച്ചറുകളും നൽകി വരുന്നു. പാലക്കാട് വെസ്റ്റ് ഫോർട്ട് റോഡിലുള്ള ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ ഓഫീസ് ബിൽഡിംഗ്, ടൌൺ ബസ് സ്റ്റാൻഡിലെ മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സ്, കൊല്ലങ്കോട് വെങ്ങുനാട് കോംപ്ലക്സ് എന്നിവിടങ്ങളിലെ ഖാദി ഗ്രാമ സൗഭാഗ്യ വഴിയും തൃത്താല, കുമ്പിടി എന്നിവിടങ്ങളിലെ ഖാദി സൗഭാഗ്യ വഴിയും വിൽപ്പനകൾ നടക്കുന്നുണ്ട്. കൂടാതെ പട്ടഞ്ചേരി, മലമ്പുഴ, കളപ്പെട്ടി, ചിതലി, എലപ്പുള്ളി, ശ്രീകൃഷ്ണപുരം, മണ്ണൂർ, കിഴക്കഞ്ചേരി, വിളയോടി എന്നിവിടങ്ങളിലെ ഗ്രാമ സൗഭാഗ്യ കേന്ദ്രങ്ങളിലൂടെയും സഞ്ചരിക്കുന്ന ഖാദി വിൽപ്പനശാല വഴിയും ഉപഭോക്താക്കൾക്ക് ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കാം. ഓണമേളയോടനുബന്ധിച്ച് എല്ലാ അവധി ദിവസങ്ങളിലും വിൽപ്പനശാലകൾ തുറന്നു പ്രവർത്തിക്കും. ഓണക്കാലത്ത് വിഷരഹിത പച്ചക്കറികൾ സുലഭമായി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ ഓണസമൃദ്ധി 2026 കർഷക ചന്തകൾക്ക് തുടക്കമായി. മങ്കരയിൽ പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രി KA തുളസി ആദ്യ ചന്ത ഉദ്ഘാടനം ചെയ്തു. ഓണക്കാലത്തെ വിലക്കയറ്റം തടഞ്ഞ് ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയിൽ ജനങ്ങളിൽ എത്തിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു. കുടുംബശ്രീയും VFPCK ഹോർട്ടികോർപ്പും ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങളിലൂടെ വിപണിയിലെ ഇടനിലക്കാരുടെ ചൂഷണം ഒഴിവാക്കാനും സാധിക്കും. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ സാധാരണക്കാർക്ക് പ്രയാസമില്ലാതെ ഓണം ആഘോഷിക്കാനാവൂ എന്നും മന്ത്രി വ്യക്തമാക്കി. മംഗളൂരു കേന്ദ്രീകരിച്ചുള്ള ഡിവിഷൻ വിഭജിച്ച റെയിൽവേയുടെ നടപടി പുനഃപരിശോധിക്കണമെന്ന് ജില്ലാ വികസന സമിതി യോഗം ആവശ്യപ്പെട്ടു. പാലക്കാട് ഡിവിഷന്റെ പ്രധാന വരുമാന സ്രോതസ്സുകളിലൊന്നാണ് മംഗളൂരു മേഖല. ഇതിനെ വിഭജിച്ചതിലൂടെ ഡിവിഷനിലെ സാമ്പത്തിക ഭദ്രത തകരുമെന്നും കേരളത്തിലെ റെയിൽവേ വികസനത്തിന് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നതാണ് ഈ നടപടിയെന്നും ജില്ലാ വികസന സമിതി യോഗം വിലയിരുത്തി. ഈ മേഖലയിലേക്കുള്ള പുതിയ ട്രെയിൻ സർവീസുകൾക്കും മറ്റ് വികസന പദ്ധതികൾക്കും ഇത് തടസ്സമാകുന്നുമെന്നും അവലോകന യോഗത്തിൽ പ്രമേയം അവതരിപ്പിച്ച വി കെ ശ്രീകണ്ഠൻ എംപി പറഞ്ഞു. പ്രമേയം യോഗം ഐക്യകണ്ഠേന പാസാക്കി. ലഹരിക്കെതിരെ ഓണക്കാലത്ത് ജില്ലയിൽ കർശന പരിശോധന നടത്താൻ ജില്ലാ വികസന സമിതി യോഗം നിർദ്ദേശിച്ചു. ഓണദിനങ്ങളിൽ വാഹന പരിശോധന ശക്തമാക്കും. മദ്യപിച്ച് വാഹനമോടിക്കൽ, അനധികൃത പാർക്കിംഗ് എന്നിവയ്ക്കെതിരെ നടപടിയെടുക്കും. എക്സൈസ് വകുപ്പിന്റെ ലഹരിവിരുദ്ധ പദ്ധതിയായ തണ്ടറിന്റെ ഭാഗമായി ഓണക്കാലത്ത് സ്ക്വാഡ് പരിശോധന ശക്തമാക്കണമെന്നും യോഗത്തിൽ ജനപ്രതിനിധികൾ നിർദ്ദേശിച്ചു. കരിഞ്ചന്ത, പൂഴ്ത്തിവെപ്പ്, കൃത്രിമ വിലക്കയറ്റം സൃഷ്ടിക്കൽ എന്നിവയ്ക്കെതിരെ വിവിധ വകുപ്പുകൾ പരിശോധന ശക്തമാക്കും. ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, പോലീസ്, എക്സൈസ്, മോട്ടോർ വാഹനം തുടങ്ങി വിവിധ വകുപ്പുകളുടെ സ്ക്വാഡുകൾ ഏകോപിപ്പിച്ചുള്ള സുരക്ഷാ പരിശോധനയുണ്ടാകും. നടപ്പാതകൾ കയ്യേറിയുള്ള തെരുവ് കച്ചവടം നിയന്ത്രിക്കാനും യോഗം നിർദ്ദേശിച്ചു. വിപണികളിൽ ജീർണിച്ച മത്സ്യവും മാംസവും വിൽക്കുന്നത് തടയാൻ ഭക്ഷ്യസുരക്ഷാ പരിശോധന ശക്തമാക്കും. വാളയാർ അതിർത്തി കേന്ദ്രീകരിച്ചും മാർക്കറ്റുകളിൽ നേരിട്ടും പരിശോധനയ്ക്കായി പ്രത്യേക സ്ക്വാഡ് രൂപീകരിക്കാനും ജില്ലാ വികസന സമിതി യോഗം നിർദ്ദേശിച്ചു. തൃത്താല സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ MSc മാത്തമാറ്റിക്സ് വിത്ത് ഡേറ്റ സയൻസിൽ സീറ്റ് ഒഴിവുണ്ട്. താൽപര്യമുള്ള വിദ്യാർത്ഥികൾ സെപ്റ്റംബർ 2 ഉച്ചയ്ക്ക് 2 കോളേജിൽ അപേക്ഷ സമർപ്പിക്കുക. ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ ലൈസൻസുകൾ, സൂപ്പർവൈസർ പെർമിറ്റുകൾ, വയർമെൻ പെർമിറ്റുകൾ എന്നിവയുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ ഓഗസ്റ്റ് 31 പൂർത്തിയാക്കണമെന്ന് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ അറിയിച്ചു. വകുപ്പിന്റെ സംരക്ഷ .cei.kerala.gov.in എന്ന സംരക്ഷ പോർട്ടൽ വഴി ഓഗസ്റ്റ് 31 ശേഷം രജിസ്ട്രേഷൻ നടത്താൻ സാധിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0491-297-2023 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. 0491-297-2023. ജില്ലാ സൈനിക ബോർഡിന്റെ നോൺ ഒഫീഷ്യൽ അംഗങ്ങളുടെ പുതിയ പാനൽ രൂപീകരിക്കുന്നു. പാനലിൽ ആർമി, നാവികസേന, എയർഫോഴ്സ്, നിയമവിദഗ്ധർ, ഡോക്ടർമാർ, സംരംഭകർ എന്നിവരിൽ നിന്നും 3 കുറയാത്ത നോൺ ഒഫീഷ്യൽ അംഗങ്ങളെയും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വിരമിച്ച സൈനികരെയുമാണ് പരിഗണിക്കുക. താൽപര്യമുള്ള വിമുക്ത ഭടന്മാർ സെപ്റ്റംബർ 10 വൈകിട്ട് 5 സമ്മതപത്രവും ബയോഡേറ്റയും പാലക്കാട് ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ ലഭ്യമാക്കണം. സാമൂഹ്യനീതി വകുപ്പ് ഭിന്നശേഷിക്കാർ, വയോജനങ്ങൾ, ട്രാൻസ്ജെൻഡർ എന്നിവർക്കായി നടപ്പിലാക്കുന്ന വ്യക്തിഗത ഗുണഭോക്തൃ പദ്ധതികൾക്ക് അപേക്ഷ ക്ഷണിച്ചു. വകുപ്പിന്റെ സുനീതി പോർട്ടൽ വഴി അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ജില്ലാ സാമൂഹ്യനീതി ഓഫീസുമായി ബന്ധപ്പെടാം. 0491-250-5791 ബന്ധപ്പെടാനുള്ള നമ്പർ. 0491-250-5791. കൺസ്യൂമർ ഫെഡിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ത്രിവേണി സൂപ്പർ മാർക്കറ്റുകളിലേക്ക് സെപ്റ്റംബർ മാസത്തെ വിൽപ്പനയ്ക്ക് ആവശ്യമായ പലചരക്ക്, കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങൾ, സ്റ്റേഷനറി, പച്ചക്കറികൾ എന്നിവ വിതരണം ചെയ്യുന്നതിന് കൊട്ടേഷനുകൾ ക്ഷണിച്ചു. താൽപര്യമുള്ള വിതരണക്കാർ കൊട്ടേഷനുകൾ സഹിതം ഓഗസ്റ്റ് 29 രാവിലെ 11 പാലക്കാട് കൺസ്യൂമർ ഫെഡ് റീജിയണൽ ഓഫീസിൽ ഹാജരാകണം. മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ പുതിയ BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഓണേഴ്സ്, BSc അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വിത്ത് ഡേറ്റാ സയൻസ് ഓണേഴ്സ് എന്നീ കോഴ്സുകളിലേക്ക് പ്രവേശനത്തിന് അപേക്ഷിക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത ക്യാപ് അപേക്ഷയുടെ പകർപ്പും മറ്റ് അനുബന്ധ രേഖകളും സഹിതം ഓഗസ്റ്റ് 22 മുതൽ 29 വൈകിട്ട് 4 പ്രവൃത്തി ദിനങ്ങളിൽ കോളേജ് ഓഫീസിലോ വെബ്സൈറ്റ് മുഖേനയോ സമർപ്പിക്കാം. റാങ്ക് ലിസ്റ്റ് 31 പ്രസിദ്ധീകരിക്കും. പ്രവേശന പ്രക്രിയ സെപ്റ്റംബർ 1 ആരംഭിക്കുമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. ഇതോടെ ഇൻഫോ അറ്റ് 7 അവസാനിക്കുന്നു.
12: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
14: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
15: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ, ഡീസൽ, ഇലക്ട്രിക് ഓപ്ഷൻസ്,
14: നിരവധി ഫാമിലി കാർ ഓഫ് ദ ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ് ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ. ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
16: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
14: ആഘോഷം തുടങ്ങിയല്ലേ.
16: യെസ്, 1000 സമ്മാനങ്ങൾ, 20 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
17: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-2-47684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2,100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ കൗണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592-88080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൽ.
0: ഒറ്റപ്പാലത്തിന്റെ സാമ്പത്തിക സേവനങ്ങൾക്ക് പുതിയ മേൽ വിലാസം.
2: AD2 ലൈസൻസ് ഉള്ള അഹല്യ ഫിൻഫോറെക്സ് ഒറ്റപ്പാലം KH ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
0: സുരക്ഷിതമായ ഗോൾഡ് ലോൺ, വിദേശ പണവിനിമയം, ടൂർസ് ആൻഡ് ട്രാവൽസ് എല്ലാം ഒരൊറ്റക്കുട കീഴിൽ.
2: നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി വിശ്വാസത്തോട് സന്ദർശിക്കുക
0: അഹല്യ ഫിൻഫോറെക്സ്, KH ബിൽഡിംഗ്, ഒറ്റപ്പാലം.
3: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
4: ചേട്ടാ ചായ എടുക്കട്ടെ?
3: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
4: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 100,000 വീതം എല്ലാം 45 നൽകുന്നു.
3: അപ്പോ കാത്തിരിപ്പില്ലേ?
4: ഇല്ല.
5: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
6: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
7: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
8: നിങ്ങൾ നിങ്ങളോട് എങ്ങനെയാണ് സംസാരിക്കാറുള്ളത്? നിങ്ങൾ നിങ്ങളോട് സംസാരിക്കാറുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. 24 സമയം നിങ്ങൾ നിങ്ങളോട് തന്നെയാണ് ചെലവഴിക്കുന്നത്. നിങ്ങൾക്ക് ചെലവഴിക്കാൻ പറ്റുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരാൾ നിങ്ങളാണോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? സീരിയസ്ലി പറയുകയാണെ, ഇതെന്താ രാവിലെ വന്ന് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയണെന്ന് ചിന്തിക്കണ്ട. നമ്മൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിനോട് സംസാരിക്കുന്ന അതേ രീതിയിലാണോ നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കണമെന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടെ ഫ്രണ്ട് ഒരു ഇന്റർവ്യൂവിൽ പോയി സെലക്ട് ആയില്ല, നിങ്ങൾ എന്തു പറയും? സാറില്ലടാ, അടുത്തത് കിട്ടും അല്ലേ, നീ കഴിവില്ലാത്ത ആളൊന്നും അല്ലല്ലോ, ഇതൊരു റിജക്ഷൻ മാത്രമല്ലേ, ഇനിയും ഇന്റർവ്യൂസ് വരും, ഇനിയും ഓപ്പർച്യൂണിറ്റീസ് വരും, അതൊക്കെ നമുക്ക് സെറ്റാകാം. പക്ഷേ അതേ ഇന്റർവ്യൂവിൽ നിങ്ങൾ സെറ്റായില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? എനിക്കിതൊന്നും പറ്റില്ല, ഞാൻ എന്തിനാ പോയത്, എന്റെ ജീവിതത്തിൽ ഒന്നും ശരിയാകില്ല എന്നൊക്കെ പറയാറുണ്ടാകും. തീർച്ചയായിട്ടും ഉണ്ടാവും. നമ്മൾ മറ്റുള്ള ആളുകളോട് നമുക്ക് വേണ്ടപ്പെട്ട ആളുകളോട് സംസാരിക്കുന്നത് പോലെ തന്നെയാണോ നമ്മളോട് സംസാരിക്കാറുള്ളത്? എന്തൊരു ഡിഫറൻസ് ആണല്ലേ. ഫ്രണ്ടിന് നമ്മൾ തെറപ്പിസ്റ്റ്, നമുക്കും നമ്മൾ തന്നെയാണ് വില്ലൻ. അതുകൊണ്ട് ഇന്ന് രാവിലെ ഒരു ചെറിയ എക്സ്പെരിമെന്റ് ചെയ്യാം. നിങ്ങളോട് നിങ്ങൾ പറയാൻ പോകുന്ന ഒരു നെഗറ്റീവ് സെന്റൻസ് ശ്രദ്ധിക്കണം. എനിക്കിത് പറ്റില്ല എന്ന് പറയുമ്പോൾ അതൊന്ന് മാറ്റി പറയണം. ഇതെനിക്കിപ്പോൾ എളുപ്പമല്ല, പക്ഷേ ഞാനിത് ചെയ്യും.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: നമ്മൾ നമ്മളോട് തന്നെ, അതായത് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുന്ന ചില സെന്റൻസസ് വളരെ ഇന്നസെന്റ് ആയിട്ട് തോന്നും, പക്ഷേ അവ പതിയെ പതിയെ നമ്മുടെ ഐഡന്റിറ്റി ആയിട്ട് മാറും. അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ ഞാൻ ലേസിയാണ്, എനിക്ക് കോൺഫിഡൻസ് ഇല്ല, എനിക്ക് മാത്സ് അറിയില്ല, ഞാൻ ആളുകളുടെ മുന്നിൽ സംസാരിക്കാൻ പറ്റാത്ത ആളാണ്, എനിക്ക് ഡിസിപ്ലിൻ ഇല്ല, ഇങ്ങനെയൊക്കെ പറയുന്നതിൽ വലിയ പ്രശ്നമുണ്ട്. ചെറിയ പ്രശ്നമല്ല, വലിയ പ്രശ്നമുണ്ട്. ഞാനിത് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞാനിത് ചെയ്യാൻ കൊള്ളില്ല, എനിക്കിത് അറിയില്ല എന്നതിന് പകരം ഞാൻ ഇങ്ങനെയുള്ള ഒരാളാണ് എന്ന് പറയുന്നുണ്ട് അല്ലേ? ഡിഫറൻസ് മനസ്സിലായോ? ഒന്നാമത്തേത് ഒരു സിറ്റുവേഷനാണ്, ഞാനിത് എനിക്കിത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതിന് പകരം ഞാൻ ഇങ്ങനെയുള്ള ഒരാളാണെന്ന് പറയുമ്പോഴത്തേക്കും അതൊരു ഐഡന്റിറ്റി ആയിട്ട് മാറുകയാണ്. ഒരു എക്സാമിൽ തോറ്റു, അപ്പോൾ ഞാൻ പഠനത്തിൽ മോശമാണ്, ഒരു പ്രസന്റേഷൻ മോശമായി, ഞാൻ പബ്ലിക് സ്പീക്കിങ്ങിന് പറ്റിയ ആളല്ല, രണ്ട് ദിവസം ഞാൻ ജിമ്മിന് പോയില്ല, ഞാൻ കൺസിസ്റ്റന്റ് അല്ല. നോ, ഇങ്ങനെയല്ല പറയേണ്ടത്. മേ ബി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ജസ്റ്റ് ഒരു

മനുഷ്യനാണ് അല്ലെ. ചില ദിവസങ്ങളിൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഹൈ മോട്ടിവേഷൻ ആയിരിക്കും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരിക്കും. ചില ദിവസങ്ങളിൽ നമ്മൾ മെസ്സപ്പ് ആവും, അത് നോർമലാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ്, എനിക്കിത് പറ്റൂല എന്ന് പറയുന്നതിന് പകരം ഞാൻ ഇപ്പോൾ ഇങ്ങനെയാണ് എന്ന് പറയാം. ബിക്കോസ് ഇപ്പോൾ എന്ന വാക്കിനുള്ളിൽ ഒരു വലിയ പോസിബിലിറ്റി ഉണ്ട്. ഇപ്പൊ എനിക്കിത് ചെയ്യാൻ പറ്റില്ലായിരിക്കും, പക്ഷേ പിന്നീട് ഞാനത് ചെയ്യും എന്നുള്ളൊരു പോസിറ്റിവിറ്റി ഉണ്ട് അതിന്. അപ്പൊ ഒരിക്കലും ഇല്ല, എനിക്കിപ്പോ പറ്റില്ല, എനിക്കിത് ചെയ്യാനേ പറ്റില്ല, അങ്ങനെ നമ്മൾ ഒരിക്കലും പറയരുത്. ഇപ്പോൾ എനിക്കിത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു സമയം ഇങ്ങനെയാണ്, പക്ഷേ ഞാനത് ചേഞ്ച് ചെയ്യും എന്നുള്ളൊരു പോസിബിലിറ്റിയും പോസിറ്റിവിറ്റിയും ഉള്ളൊരു വാക്കാണ്. ഇനി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം. അതിനു മുന്നേ പാട്ടിന്റെ സമയമാണ്, പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചു വായോ. എഴുത്തോലെയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ായിട്ടുള്ള കാര്യം എന്താന്ന് ചോദിച്ചാലേ, നിങ്ങൾ നിങ്ങളോട് ഒരു കാര്യം വീണ്ടും വീണ്ടും പറയുമ്പോൾ ബ്രെയിൻ അതിനെ സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങും. രാവിലെ മുതൽ ഒരാളിങ്ങനെ പറയുകയാണ്, എനിക്കിന്ന് മൂടില്ല, ഇന്ന് ടെറിബിൾ ഡേ ആയിരിക്കും, എനിക്കൊന്നും ശരിയാവില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ പിന്നെ എന്തെങ്കിലും ചെറിയ പ്രോബ്ലം വന്നാൽ ബ്രെയിൻ പറയും സി ഐ ടോൾഡ് യു എന്നുള്ളത്. പക്ഷെ അതിന്റെ റിവേഴ്സും ചെയ്യാം. രാവിലെ തന്നെ ഓക്കെ ഇന്ന് പെർഫെക്റ്റ് ആയിരിക്കണം എന്നില്ല, പക്ഷെ ഞാൻ മാനേജ് ചെയ്യും, ഒരു കാര്യമെങ്കിലും നന്നായിട്ട് ചെയ്യാം എന്ന് പറയാം നിങ്ങളോട്. അല്ലെ, ഇത് ഫേക്ക് ആയിട്ടുള്ള പോസിറ്റിവിറ്റി അല്ല, എല്ലാം അമേസിംഗ് ആണ് എന്ന് കണ്ണടച്ച് പറയുന്നതും അല്ല. റിയാലിറ്റി അക്നോളജ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാണ്. ഇന്നിപ്പോ ഒരു ടഫ് ഡേ ആയിരിക്കും, ഇന്ന് ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ വരും, പക്ഷേ നമ്മൾ അതെല്ലാം മാനേജ് ചെയ്യും, നമ്മൾ അതിലൂടെയൊക്കെ കടന്നു പോകും. അതാണ് ഹെൽത്തി ആയിട്ടുള്ള സെൽഫ് ടോക്ക്. നമ്മുടെ ബ്രെയിൻ എല്ലായ്പ്പോഴും ഒരു മോട്ടിവേഷണൽ സ്പീച്ച് ഒന്നും വേണ്ട, വലിയ വലിയ കാര്യങ്ങളൊന്നും പറയണ്ട, ഒരു കാം വോയിസിൽ പറഞ്ഞാൽ മതി. ഇന്നിങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുള്ള സമയമാണ്, ഇതിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകും, ഇതും നമ്മൾ കടന്നു പോകും, അതൊരു സീനില്ല, ഞാൻ ഇതിലൂടെയൊക്കെ പൊക്കോളും എന്നുള്ള രീതിയിൽ വേണം നമ്മൾ നമ്മളോട് തന്നെ പോസിറ്റീവായിട്ട് സംസാരിക്കാൻ. എന്നാലേ ബ്രെയിൻ അത് കേൾക്കുള്ളൂ, അതിനുള്ള വഴികൾ വെക്കുള്ളൂ, അങ്ങനെ നമ്മുടെ റിയാക്ഷൻസ് മാറ്റുള്ളൂ. എഴുത്തോലെയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ഇനി നമ്മുടെ ഡെയിലി ലൈഫിൽ ഏറ്റവും റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു സീൻ പറയട്ടെ. ഒരു മിസ്റ്റേക്ക് പറ്റി, ഒരു ഇമെയിൽ തെറ്റിപ്പോയി, ഒരു ഡിസിഷൻ റോങ് ആയിട്ടെടുത്തു, ആരോടെങ്കിലും അൺനെസസറി ആയിട്ട് ദേഷ്യപ്പെട്ടു പോയി, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മളത് രാത്രി കിടക്കുമ്പോൾ പോലും റീപ്ലേ ചെയ്തുകൊണ്ടിരിക്കും. അയ്യോ, ഞാൻ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല, എന്തിനാണ് ഞാൻ അങ്ങനെ ചെയ്തത്, എനിക്ക് കുറച്ചെങ്കിലും കോമൺ സെൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യില്ലായിരുന്നു. സെയിം മിസ്റ്റേക്ക് നമ്മുടെ ഫ്രണ്ടിന് സംഭവിച്ചാൽ, നമ്മുടെ ഏറ്റവും ക്ലോസ് ഫ്രണ്ടിന് സംഭവിച്ചാൽ നമ്മൾ പറയും, വിടടാ, എന്തായാലും അത് പറ്റിപ്പോയില്ലേ, ഇനി നെക്സ്റ്റ് ടൈം ശ്രദ്ധിച്ചാൽ മതി അല്ലേ. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു കാര്യം ഓർക്കാം, മിസ്റ്റേക്കിന് പണിഷ്മെന്റ് കൊടുക്കുന്നതല്ല ലേണിംഗ്, മിസ്റ്റേക്കിൽ നിന്ന് എന്ത് പഠിക്കാമെന്ന് നോക്കുന്നതാണ് ലേണിംഗ്. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം ഒരു മിസ്റ്റേക്ക് സംഭവിക്കുമ്പോൾ, നമ്മൾ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തിന് ഒരു മിസ്റ്റേക്ക് സംഭവിക്കുമ്പോൾ പറയുന്നത് പോലെ തന്നെ നിങ്ങളോട് പറയണം, നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കണം. ഞാൻ എന്തൊരു ഇഡിയറ്റാണ് എന്ന് ചോദിക്കുന്നതിന് പകരം ഇവിടെ നിന്ന് എന്താണ് പഠിക്കാനുള്ളത് എന്ന് ചോദിക്കാം. അങ്ങനെ വരുമ്പോൾ ഈ കോൺവെർസേഷൻസ് ഒക്കെ മാറുമ്പോൾ, പോസിറ്റീവ് വേയിൽ നമ്മൾ തിങ്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളെ കാണുന്ന രീതിയും മാറും. അവസാനം ഒരു ചെറിയ തോട്ടുകൂടെ ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളോടൊപ്പം 24 മണിക്കൂറുള്ള ഒരേ ഒരു മനുഷ്യൻ ആരാണ്? ഫ്രണ്ട്സ് ഉണ്ടാകും, ഫാമിലി ഉണ്ടാകും, കൊളീഗ്സ് ഉണ്ടാകും, പക്ഷേ 24 അവേഴ്സും നിങ്ങളുടെ കൂടെയുള്ള ഒരേ ഒരു മനുഷ്യൻ നിങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓൺ കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു എസ്കേപ്പ്, അതുകൊണ്ട് നിങ്ങളുടെ ഓൺ കമ്പനിയിൽ നിന്ന് നിങ്ങളിൽ നിന്ന് നിങ്ങൾക്കൊരു എസ്കേപ്പ് ഇല്ല. അതുകൊണ്ട് ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് റിലേഷൻഷിപ്പുകളിൽ ഒന്ന് നിങ്ങൾക്ക് നിങ്ങളുമായുള്ള റിലേഷൻഷിപ്പാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ കോൺസ്റ്റന്റ്ലി ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരുന്നാൽ പുറത്തു നിന്ന് എത്ര കോംപ്ലിമെന്റ്സ് കിട്ടിയാലും ഉള്ളിലൊരു ഇൻസെക്യൂരിറ്റി ഉണ്ടാകും, എനിക്ക് പറ്റുമോ, തെറ്റിപ്പോവോ എന്നൊക്കെയുള്ളൊരു ഭയം ഉണ്ടാകും. പക്ഷേ നിങ്ങൾ നിങ്ങളെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങളുടെ കോൺഫിഡൻസ് പതിയെ മാറും. അതുകൊണ്ട് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനോട് പറയാൻ പാടില്ലാത്തൊരു വാക്ക് നിങ്ങളോടും പറയരുത്. നിങ്ങളിൽ വീണാൽ എന്തൊരു തോൽവിയാണെന്ന് പറയുന്നതിന് പകരം, ഞാൻ എന്തൊരു പരാജയമാണ് എന്ന് പറയുന്നതിന് പകരം, എഴുന്നേൽക്കാം, നമ്മൾ നടക്കും, മുന്നോട്ട് പോവും. നിങ്ങൾ തെറ്റിയാൽ എനിക്കൊന്നും അറിയില്ല എന്നല്ല, ഇതിൽ നിന്ന് പഠിക്കാം. നിങ്ങൾ പേടിച്ചു കഴിഞ്ഞാൽ എനിക്ക് കറേജില്ല എന്നല്ല, പേടിയുണ്ട്, എന്നാലും നമ്മൾ മുന്നോട്ട് പോകും. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളോടൊപ്പം ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കാൻ പോകുന്ന മനുഷ്യൻ നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ മേക്ക് ഷുവർ ദാറ്റ് ദ വോയിസ് ഇൻസൈഡ് യുവർ ഹെഡ് ഇസ് നോട്ട് യുവർ ബിഗ്ഗസ്റ്റ് ക്രിട്ടിക് ബട്ട് യുവർ സേഫസ്റ്റ് പ്ലേസ്. ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എഴുത്തോല ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത്രയും സമയം കൂടെ ചേർന്നത് ഞാൻ അഭിരാമിയാണ്. ആൻഡ് യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഒറ്റപ്പാലത്തിന്റെ സാമ്പത്തിക സേവനങ്ങൾക്ക് പുതിയ മേൽ വിലാസം.
1: AD2 ലൈസൻസ് ഉള്ള അഹല്യ ഫിൻഫോറെക്സ് ഒറ്റപ്പാലം KH ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
0: സുരക്ഷിതമായ ഗോൾഡ് ലോൺ, വിദേശ പണവിനിമയം, ടൂർസ് ആൻഡ് ട്രാവൽസ് എല്ലാം ഒരൊറ്റക്കുട കീഴിൽ.
1: നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി വിശ്വാസത്തോട് സന്ദർശിക്കുക
0: അഹല്യ ഫിൻഫോറെക്സ് KH ബിൽഡിംഗ് ഒറ്റപ്പാലം. അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.

0: ഓണായി ഓണം പവേർഡ് ബൈ സ്വയം വരാസൽസ്.
1: യെസ്, ഓണായി ഓണം. അതെ, ഇന്ന് ദേ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഓണം സ്പെഷ്യലുമായിട്ടാണ് രാവിലെ കൃത്യം 8 മണിയാകുന്ന ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത്. ചുമ്മാ അങ്ങ് സ്പെഷ്യൽ ആക്കല്ല, കൈ നിറയെ സമ്മാനങ്ങൾ തന്നുകൊണ്ടാണ് ഇത്തവണത്തെ ഓണം നമ്മൾ അങ്ങ് കളറാക്കാൻ പോകുന്നത്. യെസ്, ദിസ് ഈസ് ഓണായി ഓണം വിത്ത് ആഷി ആയിലിയ പവേർഡ് ബൈ സ്വയംവരാ സിൽക്സ്. അങ്ങനെ ഓണായ മക്കളെ ഓണം, എന്തായാലും ഇവിടുന്ന് ഓണായിട്ടുണ്ട് ഓണം. ഓണം നമ്മൾ അങ്ങനെ കളറാക്കാൻ പോവാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് കുറെ സമ്മാനങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ചുമ്മാ 9 മണിയും വരെ ആവുന്ന സമയത്ത് ഇങ്ങനെ ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകുന്ന ഒരു പരിപാടിയല്ല, അതല്ല ഇന്നത്തെ സംഭവം. ഇന്ന് കുറച്ച് സംഭവം ഇറുക്ക്. അതെ, അപ്പൊ സംഭവം എന്തൊക്കെയാണെന്ന്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ പറയട്ടെ, ചോദ്യം ചോദിച്ച് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന സമ്മാനമല്ല ഇത്തവണത്തെ സമ്മാനം. നോർമലി നമ്മൾ വരുന്ന സമയത്ത് എന്തെങ്കിലും കുട്ടിപ്പണി നിങ്ങൾക്ക് ഞങ്ങൾ തരാറുണ്ട്. അതെ, ചുമ്മാ അതൊന്നും അങ്ങ് സമ്മാനം തരാറില്ല അല്ലേ. പക്ഷേ ഇന്ന് ഞങ്ങൾ തീരുമാനിച്ചു, ഇത്തവണ ഞങ്ങൾ തീരുമാനിച്ചൊരു കാര്യം, ഇപ്പോഴും പണി കൊടുക്കല്ലേ, ഇത്തവണ പണിയൊന്നും കൊടുക്കണ്ട, വെറും സ്നേഹം മാത്രം കൊടുക്കാന്ന്. സംഭവം എന്താണെന്നറിയോ, ഇത്തവണത്തെ സമ്മാനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യം വെച്ചാണ്. യെസ്, അതായത് ഇത്തവണ നമ്മുടെ ഓണായി ഓണത്തിൽ നിങ്ങൾക്ക് സമ്മാനം കിട്ടാനായിട്ട് നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. എന്താ ബേ, ഞാനൊരു നമ്പർ പറയും, ആ നമ്പറിലേക്കൊന്ന് വിളിച്ച് ഞങ്ങളോടൊന്ന് സംസാരിച്ചാൽ മതി കേട്ടോ. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇത്തവണത്തെ സമ്മാനം നിങ്ങൾക്ക് കിട്ടും. അതും എങ്ങനെയാണെന്നറിയോ, ഓരോ മണിക്കൂറുകളിലും സമ്മാനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതെ, അതാണ് സംഭവം. അപ്പോ സംഭവം നിങ്ങൾക്ക് വ്യക്തമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി പറയണോ, സംഭവം വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഞങ്ങളെ ഒന്ന് വിളിക്കുക, നിങ്ങളുടെ ഓണവിശേഷം മാത്രം ഒന്ന് പറയുക, അത്രയും മതി. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഓരോ മണിക്കൂറിലും ഞങ്ങൾ ഇങ്ങനെ തിരഞ്ഞെടുത്തുകൊണ്ടേയിരിക്കുന്ന ഓരോ പേരുകളിലും നിങ്ങളും ഉണ്ടാവാം. അപ്പോൾ ദേ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 82 81 50 90 0 82 81 50 90 0. ഇതാണ് നമ്മളെ വിളിക്കേണ്ട നമ്പർ. അപ്പൊ എങ്ങനെയാ നമ്മൾ തുടങ്ങാൻ പോവാണ്? ഓണായി ഓണം പവേർഡ് ബൈ സ്വയംവരാ സിൽക്സ് വിത്ത് മീ ആഷി ആയില്യ. അപ്പൊ വേഗം വേഗം ചടപടി ചടപടി ആ കോൾസ് ഒക്കെ ഇങ്ങ് പോന്നോട്ടെ കേട്ടോ. ഓരോ മണിക്കൂറുകളിലായിരിക്കും നിങ്ങൾക്ക് ഇങ്ങനെ സമ്മാനം കിട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ടാവാ. അപ്പൊ ആർക്കൊക്കെ ഇത്തവണ സമ്മാനം കിട്ടും, ആരൊക്കെ ആയിരിക്കും ആ സമ്മാനം, ആ ഒരു ഓണക്കോടിയൊക്കെ കൊണ്ടുപോകാൻ പോകുന്നേ എന്നുള്ളതൊക്കെ നമുക്കിങ്ങനെ വഴിയെ കാത്തിരുന്ന് കാണാം അല്ലെ. കാത്തിരുന്ന് കാണാം ഗൈസ്, കാത്തിരുന്ന് കാണാം. ഇന്ന് കുറച്ചധികം സ്പെഷ്യൽ ആണ് കേട്ടോ. സർപ്രൈസുകൾ ഇങ്ങനെ ഓരോന്നോരോന്നോരോന്നോരോന്നായി വന്നുകൊണ്ടേയിരിക്കും. എല്ലാം കൂടി അങ്ങ് ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഗുമ്മ പോയില്ലേ. യെസ്, അതാണ് അതിന്റെ ഒരു ഗുമ്മ പോവും. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം അങ്ങ് റിവീൽ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ കുറെ സംഭവങ്ങൾ നിങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കറിയാം നിങ്ങളെല്ലാവരും വീണ്ടും വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യം, നമ്മളെ വിളിക്കേണ്ട ആ നമ്പർ ആയിരിക്കും. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം, ഇടയ്ക്കിടയ്ക്ക് ഞാനിന്ന് നമ്പർ പറഞ്ഞുതരും. ഓക്കെ, അപ്പൊ നമ്പർ ഇതാണ്, 82 81 50 90 0. അപ്പൊ എങ്ങനെയാ ഓണായി ഓണം വിതാഷി ആയില്ലേ.

0: എന്തേട്ടാ ഒരു വിഷമം?
1: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
0: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
1: അതെവിടുന്ന്?
0: ഇവിടെ മൈജിന്ന് ഈസി ആയി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പൊ നോ കോസ്റ്റ് ഇ എം ഐ ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
5: ഓണായി ഓണം പവർഡ് ബൈ സ്വയംവര സിൽക്സ്.
6: യെസ്, ഇത് ഓണായി ഓണം പവേർഡ് ബൈ സ്വയംവര സിൽക്സ്. അങ്ങനെതേ നമ്മൾ ഇന്ന് ഓണം സ്പെഷ്യൽ ആയിട്ട് ഇങ്ങനെ കളറാക്കാൻ പോവാണല്ലേ. കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ് കേട്ടോ. അപ്പൊ അതേ സമയം എത്രയായിട്ടുണ്ട്, 8 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലാക്കിൽ. അങ്ങനെ ഇന്നത്തെ ആദ്യത്തെ കോളറിലേക്ക് ഞാൻ പോവാൻ പോവാണ്. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
7: ഹലോ, ഗുഡ് മോർണിംഗ്.
6: ഹലോ, ഗുഡ് മോർണിംഗ്. ഇത് ആരാണ്? ശില്പ. ശില്പ ടീച്ചർ അല്ലേ?
7: അതെ.
6: സുഖമായിട്ട് ഓണം വെക്കേഷൻ ഒക്കെ ആയിട്ട് ഇരിപ്പാണപ്പോ.
7: അതെ അതെ.
6: ആഹാ, എനിക്കങ്ങനെ ഇഷ്ടപ്പെടുന്നൊന്നുമില്ല, പോട്ടെ, സാരമില്ല. ഓക്കെ, ഞങ്ങളുടെ സന്തോഷം നിങ്ങൾക്ക് കുറച്ച് സമ്മാനമൊക്കെ തരാന്നുള്ളതായതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ലീവ് ഒന്നും എടുക്കാതെ വെക്കേഷൻ ഒന്നും പോവാതെ ഇവിടെ ഇരിക്കണ്ട്.
7: അതെ, ഞങ്ങള് വിളിച്ചാലല്ലേ നിങ്ങൾക്ക് സന്തോഷം.
6: ഓ, ഞങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം വിളിച്ചതാണ്. അതുകൊണ്ട് ഇത്തവണ ശില്പ ടീച്ചർക്ക് സമ്മാനം വേണ്ട അല്ലേ? ഓ അച്ചടാ, എന്നാ ഞാൻ ഇങ്ങനെ ലക്കി ഡ്രോയിൽ എഴുതിടാതിരിക്കട്ടെ.
7: ഓ, അതൊന്നും കുഴപ്പമില്ല.
6: ഇല്ല, ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല, ഞങ്ങൾ അനീതി ചെയ്യാറില്ല. എപ്പോഴും നീതിക്കൊപ്പം.
7: ഏതാണ്?
6: എപ്പോഴും നീതിക്കൊപ്പം. നീതി നീതി
7: നീതിക്കൊപ്പമാണ്.
6: പിന്നല്ലാതെ ഞങ്ങള് മാവേലിയുടെ ടീംസ് അല്ലേ?
7: അതെ അതെ,
6: അതാണ്. ഓക്കെ, അപ്പൊ ശില്പ ടീച്ചർ ഓണം എവിടെ വരെയായി?
7: ഓണെന്താ, ഇനി പഠിക്കുന്ന പഠിക്കലെത്തി, മുറ്റത്തെത്തി, സ്റ്റെപ്പ് കയറാനേ ഉള്ളൂ.
6: സ്റ്റെപ്പ് കയറാനേ ഉള്ളൂ. എന്തോ ഒരു മടി കൂടി വരാനായിട്ട്.
7: അല്ല, നാളെയും കൂടി ഉണ്ടല്ലോ ഉത്താടപ്പാസ്റ്റ് കഴിഞ്ഞാൽ കേറിക്കോളൂ.
6: കേറിക്കോളൂ അല്ലേ, അതുവരെ എങ്ങനെ നിക്കണം എന്നാണ്, വെയിറ്റിംഗ് ആണ്. ഞാൻ കുറച്ച് ഡിമാൻഡ്
7: വെയിറ്റിംഗ് ആണ്. വേണോ, വേണ്ടേ?
6: അതെ അതെ അതെ, വല്ലപ്പോഴും വരല്ലേ, വർഷത്തിൽ ഒരിക്കൽ വരുന്നതിന്റേതായ ഒരു ജാടിയൊക്കെ ഉണ്ടാവും. പോട്ടെ, സ്വാഭാവികം, വിട്ടേക്കോ, ക്ഷമിച്ചേക്കോ. ഓക്കെ, അപ്പൊ ശില്പ ടീച്ചർ ഇത്തവണത്തെ സമ്മാനം കിട്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഞാൻ നോക്കാം കേട്ടോ.
7: ഓ,
6: പരിഗണിക്കാം. ഓക്കെ, പറഞ്ഞോ പറഞ്ഞോ. അപ്പൊ ഇന്ന് നമുക്ക് ഓണമായിട്ട് എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം എന്താ?
7: ഓണം പൂക്കളിടലും പിന്നെ ആഘോഷങ്ങളും ആണ് ഓണം എന്ന് പറയുമ്പോ ഓർമ്മയിൽ വരിക.
6: ഓർമ്മയിൽ
7: സ്കൂളില് ആദ്യം സ്കൂൾ പൂട്ടുന്നതിന് മുന്നേ സ്കൂളിലത്തെ ആഘോഷം കഴിയുമല്ലോ.
6: അത്
7: കഴിഞ്ഞ് പിന്നെ ചുറ്റുപാടുമുള്ള പല കുഞ്ഞു കുഞ്ഞു ഓരോ കലാവേദികളും ഉണ്ടാവും, അതിലൊക്കെ ഓണാഘോഷ പരിപാടികളും കാര്യങ്ങളും ഒന്നു കഴിഞ്ഞ ഒന്നിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക. ഇവിടെ ഇങ്ങനെ അടുത്തൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ഇങ്ങനെ ഗ്രൂപ്പുകളുണ്ട്. അപ്പൊ അവിടെയൊക്കെ ഇതേപോലെ ഓണ പരിപാടികൾ ഉണ്ടാവും. പിന്നെ ഞങ്ങളുടെ ഇവിടെ അസോസിയേഷന്റെ പരിപാടി ഉണ്ട്, അത് പക്ഷേ ഓണം കഴിഞ്ഞിട്ടാണ് ഇപ്രാവശ്യം, മറ്റേത് ഓണത്തിന് മുന്നേ ഉണ്ടാവാറ്.
6: ഓക്കെ, അപ്പൊ എല്ലാ പരിപാടിയിലും പങ്കെടുക്ക, അടിച്ചു പൊളിക്കാം കേട്ടോ.
7: അതെ അതെ അതെ.
6: ഓക്കെ ടീച്ചർ, അപ്പൊ സമ്മാനം കിട്ടുമല്ലോ എന്നുള്ളത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാൻ കേട്ടോ.
7: ഓക്കെ, അതിന് മുന്നേ ഒരു ചെറിയൊരു കാര്യം കൂടി. ചങ്ങാതിക്കൂട്ടത്തില് സുചിത്ര കുട്ടപ്പൻ എന്ന് പറഞ്ഞ ഒരു ഇളിയ കലാകാരി ഉണ്ട്. അപ്പൊ ആ കുട്ടിയുടെ ഒരു പുസ്തക പ്രകാശനം ഇന്നലെയോ മറ്റോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ആ കുട്ടിക്ക് നല്ലൊരു ആശംസകൾ. പിന്നെ അതേപോലെ നമ്മള് ബമ്പർ എന്താ മഴവിൽ മനോരമയിലെ ഒരു ശിരി ബമ്പർ ശിരി എന്നുള്ള ആ ഒരു പരിപാടിയിലൊക്കെ പങ്കെടുക്കുന്ന നല്ല ഒരു അടിപൊളി ആളാണ്.
6: അപ്പൊ
7: ആ കുട്ടിക്ക് നല്ലൊരു ആശംസ ഇതിലൂടെ ഞാൻ അറിയിക്കുകയാണ്.
6: സ്പെഷ്യൽ
7: ഡേയ്സ് ഒക്കെ ആരെങ്കിലും ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും പിന്നെ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഓണം ആശംസകൾ.
6: ഓക്കെ, അപ്പൊ ശില്പ ടീച്ചർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഓണം വിഷസ് അറിയിക്കുന്നു. താങ്ക് യു, താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. അപ്പൊ ഒറ്റപ്പാലത്ത് നിന്നും ശില്പ ടീച്ചർ ആയിരുന്നു ആ വിളിച്ചത് കേട്ടോ. അങ്ങനെ നമ്മൾ അടുത്ത കോളിലേക്ക് പോകാൻ പോവാണ്. ഞാൻ വേഗം വേഗം വേഗം ഓരോരുത്തരുടെ പേര് ഇവിടെ ഇരിക്കുന്ന ബൗളിലേക്ക് എഴുതി എഴുതി ഇടാനായിട്ട് ഞാൻ റെഡിയാണ്. അപ്പൊ നിങ്ങളും വേഗം വേഗം വേഗം വിളിച്ചോളി. വിളിക്കാനുള്ള നമ്പർ ഇതാണ്, 8 8 1 5 0 9 0 00. അങ്ങനെ ഈ അടുത്ത കോൾ. ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
8: ഹലോ, ആയിരം മോളെ, 40 കോടി മാധവനാണ്.
6: ആഹാ, മാധവൻ ചേട്ടാ, ഇത്തവണത്തെ സമ്മാനം കിട്ടൂ ഇല്ലെന്ന് അറിയാൻ വിളിച്ചതാണോ?
8: ഇല്ല, എല്ലാവർക്കും ഒരു ഓണ ആശംസകൾ പറയാൻ വേണ്ടി വിളിച്ചതാണ്.
6: ആഹാ, ഓക്കെ, എല്ലാവർക്കും വേണ്ടി കൊടുത്തേക്കും ആ ഒരു ഓണ ആശംസ.
8: എല്ലാവർക്കും ഒരു ഓണാംശങ്ങള്. നമ്മുടെ ഇവിടെ മുമ്പ് സ്കൂളാണേ, ആ സ്കൂളില് പല പരിപാടികളും ഉണ്ടോ?
6: ആഹാ, പരിപാടിയൊക്കെ പോയോ? പരിപാടിയൊക്കെ കണ്ടായിരുന്നോ? ഹലോ, ഹലോ, അയ്യോടാ കഷ്ടം, കട്ടായി പോയിട്ട്, സോറി. ഓക്കെ, കുഴപ്പമില്ല, കോള് കട്ടായി പോയിട്ടുണ്ട്. അത് മുഴുവനാക്കാൻ പറ്റില്ല ആ സ്റ്റോറി. ഇനി വിളിച്ചത് മാധവൻ ചേട്ടനായിരുന്നു. കട്ടായി പോയാലും ഞാൻ അത് നിങ്ങൾ പരിഗണിക്കും കേട്ടോ. ഓക്കെ, ഇനിവേ നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ, ഗുഡ് മോർണിംഗ്.
9: ഹലോ, നമസ്കാരം.
6: ഹലോ, നമസ്കാരം, ഗുഡ് മോർണിംഗ്. ജ്യോതി ചേട്ടനാണ്. ജ്യോതി ചേട്ടാ, സുഖല്ലേ? സാധാരണ എപ്പോഴും ക്ലൈമറ്റിനെ കുറിച്ചാണ് പ്രവചിക്കാറ്. ഇത്തവണ പറയൂ, ഫസ്റ്റത്തെ സമ്മാനം ആർക്ക് കിട്ടും? ഫസ്റ്റത്തെ സമ്മാനം ആർക്ക് കിട്ടുന്ന വല്ല ഗസ് ഉണ്ടോ? ആണോ?
9: നോക്കട്ടെ
6: കേട്ടോ. ഓക്കെ, എന്തായാലും ഞാൻ പേരൊക്കെ ഇതേ ഇവിടെ എഴുതിയിടുന്നുണ്ട്. അപ്പൊ ഓണമൊക്കെ എങ്ങനെയായി? ഒരുക്കങ്ങളെല്ലാം തീർന്നോ? പടിവാതിക്കൽ വരെ എത്തിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം, നാളെ മറ്റന്നാൾ കഴിയുമ്പോൾ മൂപ്പര് അകത്തിരിക്കുന്നുണ്ടോ ഒന്ന്. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ പേരൊക്കെ എഴുതിയിടാം കേട്ടോ.
9: മഴ മഴ പെയ്യാനുള്ള ഓണം, എന്താ പറയാ, കളറ് തോന്നുന്നു മഴ പെയ്യാനുള്ള സാധ്യത
6: ഉണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. നമുക്ക് നോക്കാം മഴ പെയ്യോ ഇല്ലയോന്നൊക്കെ നോക്കാം.
9: മഴ പെയ്യാനുള്ള
6: സാധ്യതയുണ്ട് അല്ലേ? പെയ്യട്ടെ, നീ പാവല്ലേ, നമ്മൾ അതിനെ സന്തോഷത്തോടെ സ്വീകരിച്ചാ മതി.
9: എല്ലാ ഭാഗത്തും മഴ പെയ്ത ഡാമുകളൊക്കെ നിറഞ്ഞു. ഇപ്പൊ പാലക്കാട് മലമ്പുഴയും അല്ലെങ്കിൽ വാളയാറ് ആളയാറൊന്നും മഴ പെയ്ത് വെള്ളം നിറഞ്ഞിട്ടില്ല.
6: അതെ, കുറച്ച് കുറച്ച് മഴയൊക്കെ പെയ്യാം, വേറെ പ്രശ്നമില്ലാതിരുന്നാ മതി. അതെ അതെ അതെ, എല്ലാം അങ്ങനെയാണ്, എല്ലാം ഇങ്ങനെ കണക്റ്റഡ് ആയി പോകുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ജ്യോതി ചേട്ടാ നമുക്ക് നോക്കാം കേട്ടോ. ഹലോ. ഓക്കെ, എനിവേ വിളിച്ചത് ജ്യോതി ചേട്ടനായിരുന്നു. അപ്പൊ ജ്യോതി ചേട്ടന്റെ നല്ലൊരു ദിവസം ഞാൻ ഇങ്ങനെ പതിയെ വിഷ് ചെയ്തുകൊണ്ട് ഓണായി ഓണമാണെന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന സ്പെഷ്യൽ എപ്പിസോഡാണ്. നിങ്ങൾക്ക് സമ്മാനങ്ങൾ തരാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. എനിവേ നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോവാം. ഇല്ല, ആ കോൾ ഇതേ ഡ്രോപ്പ് ആയി പോയിട്ടുണ്ട്. അടുത്ത കോൾ വരുന്നുണ്ട്, ആ കോളിലേക്ക് പോവും. ഇല്ല, അതും കട്ടായി പോയിട്ടുണ്ട്. ഇന്ന് ബാക്ക് ടു ബാക്ക് കോൾസിന്റെ ആയതുകൊണ്ടാണ് അങ്ങനെ കട്ടായി കട്ടായി കട്ടായി പോകുന്നത് കേട്ടോ. നമുക്ക് അടുത്തത് ആരാ നോക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്.
10: ഹലോ, ഗുഡ് മോർണിംഗ്.
6: ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാണ്? ഇന്നത്തെ സമ്മാനം അടിച്ചെടുക്കാൻ വല്ല ചാൻസ് ഉണ്ടോ ഇല്ലയോ?
10: ഇല്ല, അതൊക്കെ
6: ഭാഗ്യമില്ലാന്നാണോ പറയുന്നേ?
10: എനിക്ക് കഴിഞ്ഞ വർഷം ഭാഗ്യണ്ടായിരുന്നു.
6: കഴിഞ്ഞ വർഷം ഭാഗ്യണ്ടായിരുന്നു. കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്തവണ ഓണക്കോടി കിട്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന്
10: കാണാം.
6: അത്രക്കുള്ളു. പക്ഷെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വിളിച്ച പേരാൽ ഒരു ബൗളിലേക്ക് വരുമ്പോ ഒരു സുഖല്ലേ?
10: ഞാൻ സത്യത്തിൽ ഇത് തുടക്കം കേട്ടില്ല. വല്ല ഗെയിം അടി വിളിച്ചത്
6: ഇത്തവണ ഞങ്ങൾ ഗെയിമായിട്ട് ചോദിക്കുന്നില്ല. എല്ലാ തവണയും ഞങ്ങൾ കുറേ ചോദ്യം ചോദിക്കുന്നു. അതുകൊണ്ട് ചിലർക്ക് ഉത്തരം കിട്ടാത്തത് കൊണ്ട് സമ്മാനം കിട്ടിയില്ല എന്നുള്ളൊരു സങ്കടമൊക്കെ കേൾക്കാറുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു, എന്നാ ശരി, ഇത്തവണ കുറച്ച് വിശേഷം പറഞ്ഞുകൊണ്ട് ഭാഗ്യം ഒന്ന് പരീക്ഷിച്ചേക്കാന്ന്. അതെ, അപ്പൊ ഭാഗ്യ പരീക്ഷണാണ്.
10: അപ്പൊ ആ ഭാഗ്യ പരീക്ഷണത്തിൽ കൂടി എന്റെ പേരും കൂടി ഇട്ടു.
6: പിന്നല്ല ഇട്ടിരിക്കും ഞാൻ. റിൻസൺ ചേട്ടൻ ചാലക്കുടി തന്നെ ഞാൻ എഴുതിയിട്ടിരിക്കും. മതിയോ? ഓക്കെ ചേട്ടാ, അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും കാത്തിരിക്കൂ, വരും വരും. ഓരോ മണിക്കൂറുകളിലും ഇങ്ങനെ സമ്മാനങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പോ നമ്മൾ വിളിച്ചത് റിൻസൺ ചേട്ടനായിരുന്നു, ചാലക്കുടിയിൽ നിന്ന്. അങ്ങനത്തെ ഈ സമയം ഇത്രയായിട്ടുണ്ട്. സമയം നോക്കുമ്പോൾ കൃത്യം 8 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഞാൻ ദീ അടുത്ത പാട്ടിലേക്ക് പോകാൻ പോവാണ്. അതെ, അപ്പൊ അടുത്ത പാട്ട് കേൾക്കാം. ഓണായി ഓണമാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത് ഓണിയോട് അഹല്യ FM 90.4. ഇനി അടുത്ത പാട്ടിന് ശേഷം ദേ വീണ്ടും നമുക്ക് തിരികെ എത്താം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
0: ഓണായി ഓണം, പവർഡ് ബൈ സ്വയംവര സിൽക്സ്.
2: യെസ്, ഇത് ഓണായി ഓണം, പവേർഡ് ബൈ സ്വയംവര സിൽസ്. അങ്ങനെ നമ്മൾ മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലർക്കിലേക്ക് നോക്കുകയാണെങ്കിൽ സമയം ദേ കൃത്യം 8 മണി കഴിഞ്ഞ് 21 മിനിറ്റ് ആയിട്ടുണ്ട്. കൂടെ ഇറ്റ്സ് മീ ആർ ജെ അഹല്യ. അതെ, നമ്മൾ അങ്ങനെ കോൾസ് എല്ലാവരും അറ്റൻഡ് ചെയ്തുകൊണ്ട് ഇങ്ങനെ എല്ലാവർക്കും സമ്മാനങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കാൻ പോവാണല്ലേ. അത് എത്രയുള്ളൂ സംഭവം, നിങ്ങൾ എന്നെ ഒന്ന് വേഗം വിളിച്ചാൽ മതി, ദെൻ നിങ്ങളുടെ വിശേഷം മാത്രം ഒന്ന് ഷെയർ ചെയ്താൽ മതി. ഓരോ മണിക്കൂറുകളിലും നമ്മൾ ഓരോ ഭാഗ്യശാലിയെ അതുവഴി ഇങ്ങനെ തിരഞ്ഞെടുക്കുന്നതാണ്. അവർക്കെല്ലാവർക്കും നമ്മൾ എന്ത് ചെയ്യും, സമ്മാനം നൽകും. സംഭവം സിമ്പിളാണ്. അപ്പോൾ ദേ വിളിക്കാനുള്ള നമ്പർ ഞാൻ ഒന്ന് പറഞ്ഞുതരാം, 8281509000. ഇന്നതാണ് നമ്മളെ വിളിക്കേണ്ട നമ്പർ. അപ്പോൾ ഇത് ഓണായി ഓണം വിത്ത് ആർ ജെ അഹല്യ. ഞാൻ ദേ നേരെ അടുത്ത കോളിലേക്ക് പോവാൻ പോവാണ്. നോക്കാം നമുക്ക് ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ
3: ഹലോ ഹലോ
2: ഹലോ ഗുഡ് മോർണിംഗ്.
3: ഹലോ ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്, ഇതാരാണ്?
3: തന്നാട്, കരൂർ.
2: തമിഴ്നാട്ടിൽ നിന്നാണ്? ഓക്കെ.
3: ഫസ്റ്റ് ഓണം ഹാപ്പി വാഴ്ത്തുക്കൾ.
2: ഓക്കെ, ഹാപ്പി വാഴ്ത്തുക്കൾ. ഉങ്ങളുടെ പേര് சொல்ல முடியுமா?
3: என் பேர் வடிவேல்.
2: ஓகே, என்னோட தமிழ் நல்லா இருக்காது, கொஞ்சம் கொஞ்சம் மட்டும் தான் பேச தெரியுமே.
3: ஓகே ஓகே
2: ஓகே.
3: இந்தியாவுல பிடிச்ச ஊர் ஸ்டேட் வந்து கேரளா, ரொம்ப பிடிச்சது.
2: ஓ, கேரளா ரொம்ப பிடிச்சது. உங்களுக்கு தமிழ்நாடு ரொம்ப பிடிக்குமே?
3: எழுத்துக்கள் அதிகம், சீக்கிரம் கத்துக்கலாம்.
2: கத்துக்கலாமா?
3: ஆமா, எழுத்து இருக்குது தமிழ்ல.
2: நான் ட்ரை பண்ணிட்டு இருக்கேன், ஆனா
3: கத்துக்கிட்டே. மலையாளத்துல எழுத்து கம்மி.
2: மலையாளத்துல கம்மி தானே. மலையாளம் கொஞ்சம் டஃபா இருக்குமே.
3: ஆனா இருந்தாலும் எனக்கு மலையாளம் ரொம்ப பிடிக்கும். அந்த ஏரியா எனக்கு ரொம்ப பிடிக்கும், கேரளா ரொம்ப பிடிக்கும்.
2: ஆஹா, ஓகே ஓகே, தேங்க்யூ. ஹாப்பி ஓணம் இன் அட்வான்ஸ்.
3: தேங்க்யூ தேங்க்யூ, ஹாப்பி ஓணம்.
2: ஓகே ஓகே, தேங்க்யூ தேங்க்யூ ஃபார் த கால். ഓക്കേ, എനിക്ക് ഭയങ്കര സന്തോഷമായി ഈ ഒരു കോല് സംസാരിച്ചപ്പോ ചേട്ടോ. അതായത് തമിഴ്നാട്ടിൽ നിന്നാണ് വിളിക്കുന്നേ, വടിവീൽ ചേട്ടനാണ് വിളിച്ചത് കേട്ടോ. നല്ല രസമുണ്ട് സംസാരിക്കാൻ വേണ്ടി. പിന്നെ എന്റെ തമിഴ് ഗംഭീരമായതുകൊണ്ട് ഞാൻ അവിടെ അധികം നേരം നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. ഓക്കെ, പക്ഷെ എനിവേ നൈസാണ്. ഇങ്ങനെ നമ്മൾ ഇഷ്ടപ്പെടുന്നു, നമ്മുടെ കേരളത്തെ, നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ ഭാഷയൊക്കെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ് കേൾക്കുന്നതിന് ഒരു അഭിമാനമല്ലേ ഗായ്സ്? അതും പ്രത്യേകിച്ച് ഈ ഓണ സമയത്ത്, അതും ഓണായി ഓണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതാണ് സംഭവം. അപ്പൊ എന്തായാലും നീ നമുക്ക് അടുത്തൊരു കോളിലേക്ക് കൂടി പോവാം. അടുത്തൊരു കോൾ ഇങ്ങനെ ഓടി വരുന്നുണ്ട്, ആരാണ് നമുക്ക് നോക്കട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്. റേഡിയോയുടെ ശബ്ദം നന്നായിരുന്നു കുറച്ച്. ഹലോ ഹലോ ഹലോ, പോരാട്ടോ, ഒന്നും കൂടി കുറയ്ക്കോ.
4: ഹാപ്പി ഓണം,
2: ഹാപ്പി ഓണം, ഹാപ്പി ഓണം. ഇതാരാണ്?
4: രാജേശ്വരി, പാലക്കാട്. അയ്യ കുട്ടി.
2: യെസ്, രാജേശ്വരി ചേച്ചി. തമിഴാ, എനിക്ക് തമിഴ് തെരിയാത്, കത്തിക്കിട്ടിരിക്കു. പേസ പേസ ரொம்ப தெரியாது. ഓക്കേ, അപ്പൊ രാജേശ്വരി ചേച്ചി, ഓണം എവിടെ വരെയായി?
4: ഓണം അടിപൊളിയായിട്ട്
2: മിറ്റത്ത് എത്തിയിട്ടുണ്ട്. മിറ്റത്ത് നിർത്തിയേക്കാണ് ഇങ്ങനെ അല്ലെ? എന്താണ് ഇത്, അകത്തേക്ക് വരുന്നില്ല? വരാത്തതാണോ വിളിക്കാത്തതാണോ? അതേലേ, എന്നിട്ട് പാവം ഓണത്തിന് ഇല്ലാത്ത കുറ്റല്ലേ, അത് മിറ്റത്ത് നിക്കാന്ന് ഇങ്ങനെ പറയ എല്ലാവരും. എന്നൊന്ന് വിളിക്കണ്ട മോനെ, ഓണേ വാടാ അകത്തേക്ക് വാടാന്നൊന്ന് വിളിച്ചു നോക്കിയാ ചെലപ്പോ വരുമായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്തവണത്തെ സമ്മാനം കിട്ടോ?
4: സമ്മാനം കിട്ടുന്നില്ല,
2: നമുക്ക് നോക്കാം കിട്ടോ ഇല്ല നോക്കാം കേട്ടോ. അതാണ് അതാണ്, അപ്പൊ ആ വിശ്വാസം എന്തായാലും അങ്ങനെ ഇരിക്കട്ടെ, നമുക്ക് നോക്കാം കേട്ടോ സമ്മാനം കിട്ടുമെന്ന്.
4: ഓക്കെ
2: അത്രേ ഉള്ളു, അത്രേ ഉള്ളു. അപ്പൊ എന്തായാലും ഹാപ്പി ആയിട്ടിരിക്കാം
4: എല്ലാ പ്രിയ കൂട്ടുകാർക്കും, ഹൃദയം നിറഞ്ഞ ആശംസകൾ ഓണ.
2: ഓക്കെ, അപ്പൊ എന്തായാലും രാജേശ്വരി ചേച്ചിക്കും ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ് ഞാൻ അറിയിക്കുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മളെ വിളിച്ചത് രാജേശ്വരി ചേച്ചിയായിരുന്നു. അങ്ങനെ എനിക്ക് അടുത്ത കോൾ ഇങ്ങനെ ഓടി വരുന്നുണ്ട്, ഞാൻ ആ ഒരു കോളിലേക്കും കൂടി ഓടിപ്പോട്ടെ. ഹലോ,
5: ഗുഡ് മോർണിംഗ്.
2: അയ്യോ ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാ?
5: ശാന്തി സുമേഷ്.
2: എന്താണ് എന്താണ് ശാന്തി ചേച്ചി, ഒരു ഡൗൺ?
5: ഡൗൺ അല്ല, ഞാൻ റേഡിയോ ഓഫ് ചെയ്തിട്ട് പുറത്തേക്ക്
2: ഇറങ്ങിയാണ്. ഞാൻ വിചാരിച്ചു ഞാൻ എന്നിങ്ങനെ ഹൈ ആയിട്ട് അങ്ങ് നിക്കുക.
5: സൗണ്ട് തിരിച്ചു വന്നു
2: വന്നു വന്നിരിക്കുന്നു, വന്നതിന്റെ ഒരു ആവേശമാണ് ഈ കാണുന്നത്.
5: അതെ, ഞാൻ കൊറേ നേരമായിട്ട് ട്രൈ ചെയ്തോണ്ടിരിക്കുന്നേ. അപ്പൊ പിന്നെ നമുക്ക് റേഡിയോ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞില്ലേ, അപ്പൊ ഞാൻ അത് ഓഫ് ചെയ്യാൻ വേണ്ടിട്ട് നിക്കായിരുന്നു.
2: ആണോ? അയ്യോടാ, ഇപ്പൊ കിട്ടിയില്ലേ?
5: കിട്ടി കിട്ടി.
2: എന്താണ് എന്താണ്? ഓക്കെ, അപ്പൊ എവിടെ വരെ എത്തിയിരിക്കുന്നു ഓണം?
5: ഓണം വന്നു വന്നു വന്നു
2: വന്നു,
5: ഫ്രിഡ്ജ് വരെ എത്തിയിട്ടുണ്ട്.
2: ഫ്രിഡ്ജ്? നിറയെ സാധനങ്ങളായി ഉണ്ടാവല്ലോ ഫ്രിഡ്ജില്.
5: അതെ അതെ, അതെല്ലാം നമ്മളിങ്ങനെ ശേഖരിച്ച് ശേഖരിച്ച് ഫ്രിഡ്ജൊക്കെ നിറഞ്ഞു
2: നിറഞ്ഞു. ഇത്തവണത്തെ സ്പെഷ്യൽ പായസം എന്താ?
5: സ്പെഷ്യൽ അങ്ങനൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല, പഴം കൊണ്ട് ഉണ്ടാക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്.
2: പഴം പായസം ഭയങ്കര ടേസ്റ്റാ, പഴം പായസം.
5: അതെ
2: അതെ, ഞങ്ങള് പക്ഷെ ചെറുപഴാട്ടോ യൂസ് ചെയ്യാ.
5: അതെയാ? ഞാൻ മാന്ത്രപ്പഴം വെച്ചിട്ട് പണ്ടൊരിക്കൽ ചെയ്തിട്ടുണ്ട്, അപ്പൊ അത് ഒന്നും കൂടെ ഒന്ന് ഈ പ്രാവശ്യം ഒന്നും കൂടെ ചെയ്യാന്ന്
2: വിചാരിക്കണം. അടിപൊളി അടിപൊളി, പരീക്ഷിക്കും, എല്ലാം പരീക്ഷിക്കും, എല്ലാം
5: പരീക്ഷിച്ച് വിജയിച്ചു. പക്ഷെ ഇവിടെ അറിയില്ല.
2: ആണോ ആണോ, ഞങ്ങളുടെ നാട്ടിലുണ്ട് കേട്ടോ പഴം പായസവും. ഓ, ഇങ്ങനെ ഓർമ്മിപ്പിക്കല്ലേ.
5: നമുക്ക് ചെറുപഴം വെച്ചിട്ട് ഒന്ന് പരീക്ഷിക്ക. ചെറുതായിട്ട്
2: ചെറുപഴം ഭയങ്കര ടേസ്റ്റ് ആണെന്നാണ് പൊതുവെ പറയാറ്.
5: അതെ
2: അതെ അതെ, നല്ല പഴങ്ങനെ ഉടച്ച്.
5: അയില, പിന്നെ ഒരു കാര്യം,
2: അയിലയുടെ
5: ഗസ്റ്റ് റൂമിലെ ഇന്റർവ്യൂ നല്ല രസമുണ്ടായിരുന്നു ഇന്നലെ. ഞാൻ ഇങ്ങനെ വീടൊക്കെ തുടച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലായിരുന്നു അത് കേട്ടോണ്ടിരുന്നത്.
2: ആണോ?
5: അപ്പൊ നല്ല നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു.
2: ഓ, താങ്ക് യു ചേച്ചി, താങ്ക് യു, താങ്ക് യു. ഓക്കെ, അപ്പൊ ശാന്തി ചേച്ചി, നമുക്ക് ഇത്തവണത്തെ സമ്മാനം കിട്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നോക്കാം കേട്ടോ. അതെ, ഓക്കെ.
5: അപ്പൊ ഐലിക്കും എഫ് എം ടീമിനും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ഒരു ഹാപ്പി ഹാപ്പി ഓണം.
2: ഓക്കെ, അപ്പൊ ശാന്തി ചേച്ചിക്കും ഹാപ്പി ഹാപ്പി ഹാപ്പി ഹാപ്പി ഓണം. ഓക്കെ ചേച്ചി, താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മൾ വിളിച്ചത് ശാന്തി ചേച്ചിയായിരുന്നു. അങ്ങനെ ഞാൻ അടുത്ത കോളിലേക്ക് പോവാൻ പോവാണ്. ആ ഒരു കോളും എന്നെ തേടി ഇങ്ങനെ വേഗം വരുന്നുണ്ട്, നമുക്ക് നോക്കാം ആരാണ്. ഹലോ, ഗുഡ് മോർണിംഗ്.
6: ഹലോ,
2: ഗുഡ് മോർണിംഗ്.
6: ഗുഡ് മോർണിംഗ് അയ്യ, സന്നിധി അമ്മ.
2: എന്താന്ന്, ആരാന്ന്
6: മനസ്സിലായില്ല.
2: എന്താ ചോദിച്ച, ഞാൻ ഒന്നും കേട്ടില്ല. കമ്പിളിപ്പതപ്പ് കമ്പിളിപ്പതപ്പ്, ഇതാരത്?
6: ഞാന് ചുറ്റുവരുന്ന നാഗരാജ് ചേട്ടനാണ്.
2: നാഗരാജ് ചേട്ടനാണ്? അത് ഏത് ഭാഷയിൽ എന്താ എന്നോട് പറഞ്ഞ, ഞാൻ വ്യക്തമായി കേട്ടതേ ഇല്ല.
6: ആ, ഞാൻ ചോദിച്ചത് മോളെ സുഖമാണോ ചോദിച്ചത്.
2: അത് ഏത് ലാംഗ്വേജിലാ ചോദിച്ചേ?
6: ഭാഷ കന്നഡ.
2: കന്നഡയോ? കന്നഡ നെയ്യ് ഗൊത്തു ഗൊത്തു.
6: ശരി സന്നിധി അമ്മ,
2: ശരി, ഓക്കെ, ബായ്
6: ബായ്.
2: ഞാനേ ഞാൻ എന്തൊക്കെ ഇപ്പൊ പറയാ, കൊറച്ച് തമിഴും കൊറച്ച് മലയാളം, മലയാളം കുറച്ചല്ല അത്യാവശ്യം പറയാം, കുഴപ്പമില്ല. മലയാളവും തമിഴും കുറച്ച് ഇംഗ്ലീഷൊക്കെ ആണെങ്കിൽ നമുക്ക് പിടിച്ചു നിക്കാം, പക്ഷേ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല കേട്ടോ, അനീതിയാണ്, അക്രമമാണിത്. ഓക്കെ നാഗരാജ് ചേട്ടാ, ഞാനൊരു തമിഴ് വിചാരിച്ചു, ഇങ്ങനെ ഇങ്ങനൊന്നും പാടില്ല. ഓക്കെ, കള്ളക്കളിയാണ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ സമ്മാനത്തിന്റെ പേരിൽ എഴുതിയിട്ടില്ല, അതെങ്ങനെയുണ്ട്?
6: ഓക്കെ,
2: ഞാൻ പേരൊക്കെ എഴുതിയിടും കേട്ടോ, ചുമ്മാ പറഞ്ഞതാ. ഓക്കെ, ഓണം ആശംസകൾ ചേട്ടാ. ഞാൻ കന്നഡ പഠിച്ചിട്ട് മറുപടി പറയാം കേട്ടോ, ഒരു ദിവസം ഞാൻ വന്ന് എന്തെങ്കിലുമൊക്കെ പറയാം. ഓക്കെ, അപ്പൊ എന്തായാലും ഹാപ്പി ആയിട്ടിരിക്കും, നമുക്ക് സമ്മാനം കിട്ടൂല എന്നുള്ളൊക്കെ നോക്കാം. ഓക്കെ, ഓക്കെ ചേട്ടാ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മളെ വിളിച്ചത് നാഗരാജ് ചേട്ടനാണ് കേട്ടോ. ഞാൻ ഞെട്ടിപ്പോയി, ഇത് ഏത് ഭാഷ, എനിക്ക് കന്നഡ അറിയില്ല ഗൈസ്, എന്താ ചെയ്യാ. ഇനി നമുക്ക് അടുത്തൊരു കോള് വരുന്നുണ്ട്, ആ കോളിലേക്ക് ഒന്ന് പോട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്.
7: ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
7: അൻസാർ കൊല്ലം കഴിഞ്ഞാൽ
2: അൻസാർ എന്നാണ് അൻസാറേട്ടാ സമ്മാനത്തിന് വേണ്ടി വിളിച്ചു. ആഹോ, ഞാൻ ചോദിക്കുന്നതിന് മുന്നേ ഉത്തരം. സമ്മാനത്തിന് വേണ്ടി വിളിച്ചതാണോ?
7: അതെ.
2: സമ്മാനം കിട്ടുമോ ഇത്തവണ?
7: എന്തോ
2: സമ്മാനം ഇത്തവണ അടിച്ചെടുക്കുമോ? ഭാഗ്യം ഉണ്ടാകുമോ? ഉണ്ടാവുന്നാണ്. അമ്മ, എന്താ കോൺഫിഡൻസ്! നമുക്ക് നോക്കാം കേട്ടോ സമ്മാനം കിട്ടോ ഇല്ലയോന്ന്.
7: കോൺഫിഡൻസോ?
2: ആ, ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടല്ലോ, ഭയങ്കര ആത്മവിശ്വാസം ഉണ്ടല്ലോ സമ്മാനം കിട്ടുന്ന. നമുക്ക് നോക്കാം, എന്തായാലും ഞാൻ പേരൊക്കെ എഴുതി ഇടാം കേട്ടോ. ഓക്കെ ചേട്ടാ, അപ്പൊ എന്തായാലും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഓണം.
7: ഹാപ്പി ഓണം.
2: താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. യെസ്, അങ്ങനെ ഈ സമയം 8:30 ആയിട്ടുണ്ട്. 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഒരു കോളിലേക്കും കൂടി പോട്ടെ, ഞാൻ അടുത്ത പാട്ടിലേക്ക് അങ്ങ് ഓടിപ്പോട്ടെ കേട്ടോ. ഹലോ
8: ഹലോ
2: ഹലോ, വണക്കം വണക്കം വണക്കം. ഇത് യാര്?
8: ഞാൻ ഗുരുവായൂർപ്പനാണ്. തിരുവല്ലാലും.
2: അതാ നല്ലത് ചേട്ടാ, നമുക്ക് നമ്മുടെ മലയാളം
8: തമിഴ് പറഞ്ഞു ബുദ്ധിമുട്ടിക്കണ്ട.
2: ആ, തമിഴ് പറയാൻ എനിക്ക് ഓക്കെയാണ്, പക്ഷെ എല്ലാരും കേൾക്കുന്നതിന്റെ ഒരു പ്രശ്നമാണേ.
8: അതിന്റെ
2: പ്രശ്നമാണ്. ഞാൻ നേരിട്ട് വേണമെങ്കിൽ ഇങ്ങനെ അറിഞ്ചും പ്രൻസും തമിഴ് പറയാം. പിന്നെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, തെറ്റിയാലും നമുക്ക് ആൾക്കാർക്ക് സംഭവം മനസ്സിലാവണം എന്നുള്ള ഒരൊറ്റ പോയിന്റ് ഉള്ളു.
8: അല്ല, തമിഴ് പറയണതാണ്.
2: ആണോ? ആ, ശരിക്ക് വയ്യ, നിങ്ങളെ പറ്റിച്ചത് ഞാൻ. ഓക്കെ, അപ്പൊ ഗുരുവായൂരപ്പൻ ചേട്ടാ, പറയൂ, ഓണ വിശേഷങ്ങൾ എന്താണ്?
8: ഓണം എല്ലാം സെറ്റായി, ഇനി പച്ചക്കറി മാത്രമേ വാങ്ങണുള്ളൂ.
2: അതെ, പച്ചക്കറി വാങ്ങിയിട്ട് അടുക്കളയിൽ കൂടോ, പണിയെടുക്കാൻ കൂടോ?
8: തീർച്ചയായും.
2: സ്പെഷ്യൽ നമ്മുടെ അവിയലാണ്. അവിയൽ വന്ന കഥ അറിയോ?
8: എന്താണ്
2: അവിയൽ എങ്ങനെയാ വന്നതെന്നുള്ളൊരു കഥ അറിയോ?
8: കഥ അറിയില്ല, പക്ഷെ അത് എങ്ങനെ വെക്കണം എന്നൊക്കെ അറിയാം.
2: അതാണ് എനിക്ക് വെക്കാറിയാം, കഥ അറിഞ്ഞില്ലെങ്കിലൊന്നും അല്ലേ.
8: അതിന് കഥകളൊന്നും അറിയില്ല. ഏറ്റവും ബെസ്റ്റ് ഒരു വിറ്റാമിൻ ആണ് എല്ലാ പച്ചക്കറിയും.
2: എല്ലാ പച്ചക്കറിയും പണ്ട് ഒരു ടീംസ് വെച്ച ഒരു കഥയൊക്കെ ഉണ്ട് അവിലിന്റെ പിന്നില്. ഞാൻ പറ്റാണെങ്കിൽ പറഞ്ഞുതരാം കേട്ടോ.
8: ഓക്കെ.
2: അപ്പൊ എന്തായാലും ഇത്തവണത്തെ ആ ഒരു സമ്മാനത്തിന്റെ ആ ഒരു പെട്ടിയിലേക്ക് ഈ പേര് കൂടി ഞാൻ അങ്ങ് എഴുതിയിട്ടെ.
8: അങ്ങനെ ഭാഗ്യമുള്ള
2: എളിമ മാത്രം, എനിക്കങ്ങനെ ഭാഗ്യമൊന്നുമില്ല. എന്നാലും അതില് വേണമെങ്കിൽ എഴുതിട്ടോ.
8: അല്ല, അകലേന്ന് ഒന്ന് രണ്ട് ഇതൊക്കെ സമ്മാനം കിട്ടിയിട്ടുണ്ട് എനിക്ക്.
2: ആ, കണ്ടോ, അപ്പൊ ഭാഗ്യമൊക്കെ ഉണ്ട്. അപ്പൊ ഇത്തവണ നമുക്ക് കിട്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നോക്കാം.
8: നോക്കാം. പിന്നെ അയിലേക്ക് അവിടെ എന്താ ഓണം വെക്കേഷൻ ലീവ് ഉണ്ടോ അതോ?
2: ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഓണം ആഘോഷിക്കുന്നു, പിന്നെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് വരും.
8: ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ, നമ്മുടെ ജോലി അതല്ലേ.
2: ഓക്കെ, അതാണ് നിങ്ങളോട് സംസാരിക്കുന്നതാണ് നമ്മുടെ മെയിൻ ഓണം.
8: അതെ അതെ അതെ അതെ അതെ.
2: ഓക്കെ ചേട്ടാ, അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ.
8: നമ്മുടെ അഖല്യ കുടുംബത്തിലെല്ലാവർക്കും ഓണാശംസകൾ.
2: ചേട്ടനും മനോഹരമായ ഒരു ഓണം ആവട്ടെ എന്ന് ഞാനും വിഷ് ചെയ്യുന്നു കേട്ടോ.
8: താങ്ക് യു
2: സോ മച്ച്. അപ്പോ നമ്മളെ വിളിച്ചത് ഗുരുവായൂരപ്പൻ ചേട്ടനായിരുന്നു. അപ്പോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓണായി ഓണം പവേർഡ് ബൈ സോമറ സിൽക്സ് വിത്ത് ആർഷി ആയില്ല. അപ്പൊ ഇത് എങ്ങനെയാ, അടുത്ത പാട്ടല്ല? യെസ്, അടുത്ത പാട്ടാണ്. അപ്പൊ ഇതേ നിങ്ങളും വേഗം വേഗം വിളിച്ചു, നിങ്ങൾക്കും ഇത്താണ് ഭാഗ്യം ഉണ്ടാവട്ടെ. അതിനുവേണ്ടി എന്ത് വേണം? നമ്പർ വേണ്ടേ? നമ്പർ ഇതാണ്, 8281509000.

0: ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ് 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2,100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 കൗണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൽ.
1: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star ബി ആൻഡ് ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80 സ്മാർട്ട് ഫീച്ചറുകൾ.
2: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
3: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
4: ഓണായി ഓണം പവർഡ് ബൈ സ്വയംവര സിൽക്സ്.
5: യെസ്, ഇത് ഓണായി ഓണം പവേർഡ് ബൈ സ്വയംവര സിൽക്സ് വിത്ത് മീ ആർജേ അഹില്യ. അങ്ങനെ ഈ സമയം എത്രയായിട്ടുണ്ടെന്ന് അറിയോ? സമയം നോക്കുകയാണെങ്കിൽ കൃത്യം 8 കഴിഞ്ഞ് 38 ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. അപ്പോൾ ഈ നമ്മൾ അടുത്ത കോളറിലേക്ക് പോവാൻ കേട്ടോ. ഇന്നിങ്ങനെ സമ്മാനം കൊടുക്കുന്നത് കൊണ്ട് എനിക്ക് തപ്പി തപ്പി തപ്പി ഇന്ന് എല്ലാവരോടും സംസാരിക്കാനായിട്ട് ഇങ്ങനെ ഭയങ്കര ആഗ്രഹം തോന്നും. ആർക്ക് ഇത്തവണ സമ്മാനം കിട്ടുന്നുള്ളൊരു ആഗ്രഹം, ഒരു ആകാംക്ഷയാണ്. നമുക്ക് ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ഓരോരുത്തർക്ക് കിട്ടുന്ന സമ്മാനമൊക്കെ നമുക്ക് അറിയാം കേട്ടോ. എനിവേ യെസ്, നെക്സ്റ്റ്
6: ഹലോ, ഗുഡ് മോർണിംഗ്.
5: ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
6: ഞാൻ ദിവ്യ സന്തോഷ്, കൊടുങ്ങല്ലൂർ.

0: ദിവ്യ സന്തോഷ് കൊടുങ്ങല്ലൂർ. ദിവ്യ ചേച്ചി, ശബ്ദത്തിൽ ഒരല്പം സന്തോഷം കുറവുണ്ട?
1: സന്തോഷം കുറവില്ല.
0: എന്നാലും എന്ത് പ്രശ്നമല്ലോ,
1: മഴയാണ്.
0: ആഹാ, ഇവിടെ നല്ല മഴയാ. ഇവിടെ മഴയൊന്നുമില്ലാന്നേ.
1: നല്ല മഴയായിരുന്നു.
0: എന്തുട്ട ചെയ്യാ, ഇവിടെ മഴയൊന്നുമില്ല.
1: അതെ,
0: അതന്നെ. ആ തൃശ്ശൂർ ഭാഷയുടെ ഒരു ഒരു കാറ്റേ, വല്ലാത്തൊരു കാറ്റ്. പിന്നല്ലാതെ, പക്ഷെ എനിക്കത് വരണ്ടേ. എനിക്ക് തൃശ്ശൂര് സംസാരിക്കും മാത്രം വരുന്നൊരു സംഭവം അത്. ഓക്കെ, അപ്പൊ ദിവ്യ ചേച്ചി, ഇത്തവണത്തെ സമ്മാനം കിട്ടോ ഇല്ലയോ?
1: അങ്ങനെ പ്രതീക്ഷകളൊന്നുമില്ല. ബിരിയാണി കിട്ടിയാലോ എന്ന് പറഞ്ഞാൽ,
0: അതെ, ചിലപ്പോ ബിരിയാണി കൊടുത്താലോ.
1: കിട്ടാറൊന്നുമില്ല.
0: ഓക്കെ, അപ്പൊ ദിവ്യ ചേച്ചി, ഓണത്തിന്റെ ആഘോഷം എന്താ, എവിടം വരെ എത്തി?
1: ഓണത്തിന്റെ ആവശ്യം, മോള് പൂക്കളം ഇട്ട് കഴിഞ്ഞിട്ടില്ല. ഡ്രസ് എടുക്കലൊക്കെ ഞാന് ഇന്ന് മഴ കാരണം വൈകി പൂ പൊട്ടിക്കാൻ പോവാനായിട്ട്. അപ്പൊ അവളിങ്ങനെ ഇരുന്ന് പതുക്കെ ഇരുന്ന് നല്ല അടിപൊളി പൂക്കളൊക്കെ ഇടും എല്ലാ ദിവസവും. പിന്നെ ഡ്രസ് എടുക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ എത്തിക്കൊണ്ടിരിക്കുന്നു.
0: ഇപ്പൊ
1: ഒരു തയ്യാറെടുപ്പല്ലേ.
0: ഓ, സദ്യക്കുള്ള തയ്യാറെടുപ്പല്ലേ.
1: അതില് പോണില്ലേ, വീട്ടിലേക്ക് പോണില്ലേ?
0: പോണില്ലേ പോണില്ലേ എന്ന് എല്ലാരും ഇങ്ങനെ ചോദിച്ച് എന്നെ പറഞ്ഞു വിടോ. അതാണ് നമ്മൾ അവിടെയും ഇവിടെയും ഒക്കെ ഓണം ആഘോഷിക്കണം എന്നാണ്. അതെ, അഹല്യയിൽ ഞങ്ങൾ ഗംഭീരമായിട്ട് ഇങ്ങനെ ഓണം ആഘോഷിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. അതെ അതെ, ഞങ്ങൾ ഇങ്ങനെ നടന്ന് ഓണസദ്യ കഴിക്കായിരുന്നു. ഓരോ ദിവസം ഓരോ സ്ഥലത്തും നടന്ന ഓണസദ്യ. അതെ, നോക്കട്ടെ, പോവാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് ഓടിപ്പോയിട്ട്, ഒന്ന് ഓടിപ്പോയി വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്ന് തിരിച്ചു വരണം. ഓക്കെ, അപ്പൊ ദിവ്യ ചേച്ചി, എന്തായാലും ഓണൊക്കെ തകർക്ക അടിച്ചു പൊളിക്കുക.
1: തീർച്ചയായിട്ടും.
0: ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ, സമ്മാനം കിട്ടും ഇല്ലെന്നുള്ളതൊക്കെ. ഓക്കെ ചേച്ചി, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പോ നമ്മളെ വിളിച്ചത് ദിവ്യ ചേച്ചി ആയിരുന്നു, അങ്ങ് കൊടുങ്ങല്ലൂരിൽ നിന്ന്. എനിവേ, ഇതേ എനിക്ക് അടുത്ത കോളർ ഇങ്ങനെ ഓടി വരുന്നുണ്ട്, ആ ഒരു കോളിലേക്കും കൂടി ഞാൻ പോട്ടെ. ഹലോ,
2: നമസ്കാരം.
0: നമസ്കാരം, നമസ്കാരം. ഇതാരാണ്? ചന്ദ്രൻ ചേട്ടനാണ്, കോയമ്പത്തൂരിൽ. ഓക്കെ, കോയമ്പത്തൂരിൽ എങ്ങനെയുണ്ട് ഓണം?
2: ഓണം കോയമ്പത്തൂരിൽ
0: അവിടെ എല്ലാവടെയും പഠിക്കൽ വരെയാണ് എത്തിയിരിക്കുന്നത്.
2: രണ്ടു
0: മൂന്ന് ദിവസമല്ലേ ഉള്ളൂ. ആ, നാളെ കഴിഞ്ഞ് മറ്റന്നാൾ തിരുവോണം അല്ലേ?
2: പൂക്കളുടെ വിലയൊക്കെ ഒരുപാട് കൂടുതലായി.
0: അതെ, ആവശ്യം ആവശ്യ സമയത്ത് അങ്ങനെയാണല്ലോ, പൈസ അങ്ങ് കൂടും.
2: പച്ചക്കറികളുടെ വിലയൊക്കെ ഒരുപാട് കൂടുതലായി.
0: ആഹാ, ഓക്കെ, കൊഴപ്പില്ല, പോട്ടെ, ആഘോഷ സമയല്ലേ, എന്താ
2: ചെയ്യാ.
0: അതാണ്, ഇങ്ങനെയൊക്കെ വിലയൊക്കെ കൂടുമ്പോഴാണ് നമുക്ക് ഓണം ഓണായി ഒരു ഫീല് കിട്ടാറ്. എന്തെങ്കിലും ഒരു മാറ്റം വേണം. അതെ, പാവ മാവേലി വർഷത്തിൽ ഒരിക്കലൊന്നും വരുന്നതാണ്. അതെ അതെ, മൂപ്പരൊന്ന് വന്നോട്ടെ.
2: ഓണസദ്യ ഗംഭീരമായിട്ട് ഒരുക്കണം.
0: അതാണ്, ഗംഭീരമായ ഓണസദ്യയൊക്കെ ഒരുക്കി പായസൊക്കെ കുടിച്ച് ആഘോഷിക്കാം, അങ്ങനെ അർമാദിക്കുക കേട്ടോ. ഓക്കെ ചന്ദ്രൻ ചേട്ടാ, അപ്പൊ എന്തായാലും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഓണം വിഷസ് അറിയിക്കുന്നു. താങ്ക് യു, താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും എല്ലാരോടും പറയാം കേട്ടോ.
2: ഓക്കെ,
0: ഓക്കെ, താങ്ക് യു. യെസ്, അപ്പൊ നമ്മൾ വിളിച്ചത് ചന്ദ്രൻ ചേട്ടനായിരുന്നു, അങ്ങ് കോയമ്പത്തൂരിൽ നിന്ന്. എനിക്ക് അടുത്ത കോളും ഇങ്ങനെ ഓടി വരുന്നുണ്ട്, ആ ഒരു കോളിലേക്കും കൂടി ഞാൻ പോവാണേ. ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഹലോ, ഗുഡ് മോർണിംഗ് ഹീര.
0: ആഹാ, ആഹാ, എന്റെ ഗുഡ് മോർണിംഗ് തിരിച്ചതാ, എന്റെ ഗുഡ് മോർണിംഗ് തിരിച്ചു തന്നോ. ഇത്രയും ഞാൻ സംസാരിച്ചിട്ട്.
3: ആ,
0: ശരി ശരി, എന്റെ പേരൊന്ന് പറയോ.
3: ഓ, അറിയാലോ, ആയില്ല.
0: അതെ അല്ലേ, ഓഹോ, സങ്കടമുണ്ട് എനിക്ക് കേട്ടോ. ഉള്ളോളം എന്താ പറയാ, ഉള്ളിൽ ഒത്തിരി സങ്കടമുണ്ടെന്നോ, എള്ളോളം ഉണ്ട് സങ്കടമെന്നോ. മമ്മൂക്ക പറയുന്ന പോലെ സങ്കടം ഒത്തിരി ഉള്ളിലുണ്ടേ. എന്താ, എന്തുകൊണ്ട് എന്റെ പേര് ആരും പഠിക്കുന്നില്ല? ഇതാരാണ്?
3: ബാലകൃഷ്ണൻ കണ്ണാടി.
0: ആ, ബാലകൃഷ്ണൻ ചേട്ടനാണ്. ചേട്ടാ, ഞാൻ സമ്മാനം തരില്ല കേട്ടോ. എന്റെ പേര് തെറ്റിച്ചില്ലേ, എന്റെ പേര് തെറ്റിച്ചോണ്ട് ഞാൻ ഇനി സമ്മാനം തരില്ല. എല്ലാവർക്കും ഉണ്ട്. തെറ്റിച്ചവർക്ക് സമ്മാനമില്ല, തെറ്റിച്ച കുട്ടികൾക്ക് പണിഷ്മെന്റ് മാത്രം, നോ സമ്മാനം. വെറുതെ പറഞ്ഞതാട്ടോ, ഞാൻ സമ്മാനം തരാതിരിക്കോ. അതെ, ഞാൻ വലിയ മനസ്സിന്റെ ഉടമയായതുകൊണ്ട് ക്ഷമിച്ചിരിക്കുന്നു. ഓക്കെ, എങ്ങനെയുണ്ട് അവണൊക്കെ?
3: അങ്ങനെ പോകുന്നു, ചെറുതായിട്ടൊക്കെ, അത്രേ ഉള്ളൂ,
0: ചെറുതായിട്ടൊക്കെ. അങ്ങനെ ഒരു ഇതിലൊക്കെ പോകുന്നു അല്ലെ?
3: അങ്ങനെ പോണു,
0: അങ്ങനെ പോട്ടെ. ചെറുതായിട്ട് മാത്രല്ല, വലുതായിട്ട് ആഘോഷിക്കാൻ പറ്റട്ടെ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഇത്തവണത്തെ സമ്മാനം കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം. ഓക്കെ ഓക്കെ ചേട്ടാ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും വേണ്ടി ബാലകൃഷ്ണൻ ചേട്ടന്റെ വക ഒരു കിടിലൻ ഓണം വിഷസ് ഞങ്ങൾ കൊടുത്തേക്കാം പോരെ. ഓക്കെ ചേട്ടാ, താങ്ക് യു, താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. അപ്പൊ കണ്ണാടിയിൽ നിന്ന് ബാലകൃഷ്ണൻ ചേട്ടനാണ് വിളിച്ചത് കേട്ടോ. അപ്പൊ ദേ ഞാൻ അടുത്തൊരു കോളിലേക്കും കൂടി പോവാൻ പോവാണേ, നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഇതാരാണ്? ഭാസ്കരൻ ചേട്ടനാണ് കേട്ടോ. ഓക്കെ ഭാസ്കരൻ ചേട്ടാ, ഞാനേ, ഞാൻ പോട്ടെ കേട്ടോ. എന്താണിത്? ഞാൻ ഇത്തവണ ആർക്കും ടാസ്ക് ഒന്നും കൊടുക്കാതെ എല്ലാവർക്കും വെറും സ്നേഹത്തിന്റെ പേരിൽ ഒത്തിരി സമ്മാനങ്ങൾ വാരി കൊടുക്കുമ്പോ എല്ലാവരും എനിക്ക് ടാസ്ക് ഇരുന്നു. കന്നഡ നെഹി കൊത്തു മാലു എന്തൊക്കെയോ.
4: തമിഴ് കന്നഡ എല്ലാം മോള് പഠിക്കണം കേട്ടോ.
0: തമിഴ് ഓക്കെ, തമിഴ് ഞാൻ ഓക്കെ, ഞാൻ എന്തെങ്കിലും ചെയ്യാം. കന്നഡ കന്നഡ നെഹി നെഹി എന്ന് പറഞ്ഞാ നെഹി, എന്നാലും കുഴപ്പമില്ല, ഹിന്ദി അങ്ങ് ഹിന്ദി. ഓക്കെ ഭാസ്കരൻ ചേട്ടാ, ഓണൊക്കെ എങ്ങനെയുണ്ട്? കളറാവുന്നുണ്ടോ?
4: അടിപൊളിയായിട്ട് പോകാൻ പോവാണ്. ഓണമാണ്
0: നാളത്തൊട്ട്, ഓണമാണ് നമുക്ക് ഇന്നത്തെ ഓണം. ഓണായിട്ടുണ്ട് ഇവിടെ. അവിടെയാണ്, അവിടെ പോയി അടിച്ചു പൊളിക്കും എല്ലാരുടെ കൂടെ. കൂട്ടത്തോട് കൂടി ഇങ്ങനെ ആഘോഷിക്കുമ്പോഴാണ് ഓണത്തിനൊക്കെ ഒരു സന്തോഷം, ഒരു കളറുള്ളു.
4: പിന്നല്ലാതെ
0: അപ്പൊ എന്തായാലും അങ്ങനെ തകർക്കണം കേട്ടോ.
4: ഓക്കെ
0: ചേട്ടാ, ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. അപ്പൊ എന്തായാലും നമ്മളെ വിളിച്ചത് ഭാസ്കരൻ ചേട്ടനായിരുന്നു. ചേട്ടന് മനോഹരമായൊരു ദിവസം ഞാൻ അങ്ങ് വിഷയാണ് കേട്ടോ. അപ്പൊ എങ്ങനെയാ, നമുക്ക് അടുത്തൊരു കോളിലേക്കും കൂടി പോയിട്ട് അടുത്ത പാട്ടിലേക്ക് പോവാ അല്ലേ? അപ്പൊ അടുത്തത് ആരാണ് വിളിക്കുന്നതെന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്.
5: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ആ ഹലോ, ഗുഡ് മോർണിംഗ്. ഇത് ആരാണ്?
5: അനശ്വര.
0: അനശ്വരക്കുട്ടി, അനശ്വരക്കുട്ടി, അനശ്വരക്കുട്ടി, എവിടെന്നാ വിളിക്കുന്നേ?
5: കടുന്തുരുത്തി.
0: കടുന്തുരുത്തിയിൽ നിന്നാ? വെക്കേഷൻ ഒക്കെ എങ്ങനെയുണ്ട് ചക്കരെ? കുഴപ്പമില്ല. ആ റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറയ്ക്കോ, കുറച്ചോ? ആ ഓക്കെ. അപ്പൊ അനശ്വരക്കുട്ടാ, വെക്കേഷൻ ഒക്കെ ആയിട്ട് എവിടെയെങ്കിലും നിൽക്കാനൊക്കെ പോയോ? അമ്മയുടെ വീട്ടിലോ റിലേറ്റീവ്സിന്റെ വീട്ടിലൊക്കെയോ?
5: ഓണം കഴിഞ്ഞിട്ട് പോണം.
0: ഓണം കഴിഞ്ഞിട്ട് വേണം ഒന്ന് പോവാൻ വേണ്ടിട്ടല്ലേ? അടിപൊളി. അപ്പൊ അനശ്വരക്കുട്ടി, ചേച്ചി ഇത്തവണത്തെ ലക്കി ഡ്രോയില് പേര് എഴുതിയിടണോ? വേണോ? വേണോ? നിർബന്ധാണോ? പാവല്ലേ, ബാക്കിയുള്ളവർക്ക് കൊടുക്കാനേ. വേണ്ട അല്ലെ? ഞാൻ വിളിച്ചതാ ചേച്ചി എന്റെ പേര് എഴുതണം അല്ലേ? പിന്നല്ല, ഞാൻ എഴുതി ഇട്ടിരിക്കും കേട്ടോ. ഓക്കെ ഡാ. അപ്പൊ ഏതായാലും ഓണൊക്കെ തകർക്കണം, പുതിയ ഉടുപ്പൊക്കെ ഇട്ട് നല്ല ഉഗ്രൻ സദ്യ ഒക്കെ കഴിക്കണം കേട്ടോ. സദ്യയിൽ ഏറ്റവും ഇഷ്ടം എന്താ?
5: പായസം.
0: പായസം കൊതിയെത്തിയാണോ? ചെറുതായിട്ട്. ഏറ്റവും ഇഷ്ടം എന്ത് പായസ? പാലട പായസം. ഓഹോ, അപ്പൊ പാലട പായസൊക്കെ നിറയെ കുടിച്ച് സൂപ്പർ ആയിട്ട് ഓണം സെലിബ്രേറ്റ് ചെയ്യണട്ടോ. ഓക്കെ ചാക്കരെ, അപ്പൊ താങ്ക് യു, താങ്ക് യു. ഓക്കെ, നമ്മളെ വിളിച്ചത് അനശ്വരക്കുട്ടിയായിരുന്നു കേട്ടോ. ഞാനേ, ഞാൻ ദേ അടുത്ത പാട്ടിലേക്ക് അങ്ങ് പോവാൻ പോവാണ് കേട്ടോ. നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോണ്ടേ? അടുത്ത പാട്ടിലേക്ക് പോണം. യെസ്, അടുത്ത പാട്ട് ദേ വരാൻ പോവാണ്. ഇത് ഓണായി ഓണം പവേർഡ് ബൈ സൈബറാ സിൽക്സ്.
6: ഞാൻ പൂക്കളം അവിടെ കുറച്ച് പെമ്പിളാങ്ങി ഉണ്ടായി.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
2: ഓണായി ഓണം പവർഡ് ബൈ സ്വയംവര സിൽക്സ്.
3: യെസ്, ഇത് ഓണായി ഓണം പവർഡ് ബൈ സ്വയംവര സിൽക്സ് വിത്ത് മീ ആർജെ അയല്യ. അയല്യ
4: അയല്യ അയല്യ മാത്രല്ല,
3: അയല്യ മാത്രല്ല, പിന്നിതെന്താരാ ഇവിടുന്ന
4: എവിടെന്നാ ശബ്ദം എന്ന് കേട്ടാ? ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഞാനിങ്ങനെ ഡൗട്ടിലിരിക്കുന്നു.
3: ഞാനത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? കമ്പിളി പുതുപ്പാണോ?
4: അല്ല, കമ്പിളി പുതുപ്പല്ല, കേൾക്കുന്നുണ്ട്. അപ്പോ വിത്ത് മീ ആർജെ അയില്യ കുറച്ച് സമയത്തേക്ക്
3: ഉണ്ടാവും.
4: മീ ആർജെ അയില്യ ഇനിയിപ്പോ ഒരു 11 o'clock ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളെ ജോയിൻ ചെയ്യും.
3: അതെ, അത് വരെ ഞാൻ ഈ വിത്ത് മീ മാറ്റിയിട്ട് വിത്ത് മീ അഭിരാമിയിലേക്ക് പോവാൻ പോവാ. അഭിരാമി, ഓണായി ഓണം.
4: ഓണായി
3: ഓണായിട്ടുണ്ടോ? ഞാൻ ഇവിടെ ഇരുന്ന് ആർക്ക് സമ്മാനം കൊടുക്കും, ആർക്ക് സമ്മാനം കിട്ടുന്ന ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുവായിരുന്നു.
4: ഞാനൊരാൾ എടുക്കണോ എടുത്തു വെച്ചിട്ടുണ്ടോ?
3: ഞാൻ എടുത്തു വെച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു അഭിരാമിക്ക് ആ ഒരു കർത്തവ്യം തരാം. അതാകുമ്പോ എനിക്ക് പറയാലോ, ഞാനല്ല കേട്ടോ, ഇത് ഞാനല്ല, അഭിരാമിയുടെ പണിപാടിയാണ്, അഭിരാമിയാണ് എന്ന് എനിക്കിങ്ങനെ എനിക്ക് മറ്റായിട്ടില്ലേ ചൂണ്ടിക്കാണിക്കാൻ ഒരാൾ.
4: അതെ,
3: കുറ്റം വരുമ്പോ ഒറ്റയടിക്ക് ആ അതെ അഭിരാമി.
4: ഞാനിവിടെ കൈകൂപ്പി നിൽക്കണം. നമ്മുടെ ഒരു ഇമോജി ഉണ്ടല്ലോ കൈകൂപ്പി.
3: അതെ അതെ, നമസ്കാരം. തൊഴുന്നു
4: ഹൈഫൈ ആണോ അതോ നമസ്കാരാണോ എന്ന് എനിക്ക് ഇടയ്ക്ക് ഡൗട്ട് വരാം.
3: ഡൗട്ട് വരാറുണ്ട്. ശരിയാ, എനിക്ക് ചില മെസ്സേജസ് കാണുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് ഇതിപ്പോ നമസ്കരിച്ചതാണോ ആക്കിയതാണോ അതോ ഒന്നും നിർത്തി പോ തൊഴുന്നു അതാണോ എന്ന് അറിയാറില്ല. കൺഫ്യൂഷൻ
4: ആണ്. എല്ലാരും ഇപ്പൊ ഇനിയിപ്പോ ആ ഇമോജിയുടെ ഫേസ് ആണോ എന്ന് എനിക്ക് അറിയില്ല.
3: അറിയില്ല.
4: ഓണായി ഓണം.
3: യെസ്, ഓണായിട്ടുണ്ട് ഇവിടെ ഓണം. നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ നടന്ന് സദ്യ കഴിക്കുന്നത് കൊണ്ട് എനിക്ക് കുറച്ച് ദിവസം മുന്നേ ഓണായിരിക്കുന്നു.
4: എല്ലാരും പറയണേ ഒന്നോ രണ്ടോ സദ്യ. ഇപ്പൊ നമ്മള് വീട്ടില് തിരുവോണ സദ്യ ആയിരുന്നു നമ്മള് പണ്ടൊക്കെ കഴിച്ചിരുന്നത്.
3: അതെ,
4: ഇതിപ്പോ ഓടി നടന്ന് ഓണം ആഘോഷിക്കുക, ഓടി നടന്ന് സദ്യ കഴിക്കുക, അങ്ങനെയൊക്കെയുള്ള തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഓണം ഓണാക്കാൻ വേണ്ടിട്ട് നമ്മൾ ഓണായി ഓണം കൊണ്ട്
3: വന്നിരിക്കുന്നത്.
4: ആ, അപ്പോ നമുക്ക് എന്തായാലും ഇനി അധികം വെച്ച് താമസിപ്പിക്കേണ്ട. സമയം നോക്കുമ്പോ 8 കഴിഞ്ഞ 57 ആണ്. ഓണായി ഓണത്തിലെ ആദ്യത്തെ ലക്കി ഡ്രോ വിനർ ആരാണ് എന്ന് നമുക്ക് നോക്കാം.
3: ഞാനൊന്ന് കുലുക്കി കുലുക്കി കുലുക്കി എടുത്താലോ,
4: കുലുക്കി കുലുക്കിട്ട് ഇങ്ങോട്ട് തരൂ. ഇവിടെ നമ്മളിപ്പോ ഒരു വലിയ ബൗളിലല്ലേ, നമുക്ക് ഭയങ്കര സന്തോഷമാണ്.
3: അത് ഭയങ്കര
4: ബൗളിൽ ഇങ്ങനെ പേരുകളൊക്കെ എഴുതിയിടുക, ആ പേരുകൾ ഇങ്ങനെ കുലുക്കുഴിയ, എന്നിട്ട് അതിൽ നിന്ന് ഒരെണ്ണം എടുക്കുക അല്ലേ. അപ്പൊ ബാക്കിയുള്ളവർക്ക് കിട്ടാതിരിക്കുമ്പോഴുള്ളൊരു
3: സന്തോഷം എന്താ അറിയില്ല.
4: അപ്പോ നമുക്ക് എന്തായാലും അധികം വെച്ച് താമസിപ്പിക്കാതെ നേരെ നമ്മുടെ ലക്കി ഡ്രോയിലേക്ക് പോവാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓണായി ഓണം ഓണായിട്ട് ഇവിടെ ഉണ്ടാവും.
3: അതാണ്
4: ആദ്യത്തെ ലക്കി ഡ്രോ വിന്നർ ആരാണെന്ന് നോക്കാം.
3: നോക്കാം, ഞാൻ കുലിക്കങ്ങ് തരാം അഭിരാമി.
4: എന്റെ കയ്യിൽ ആ ചിറ്റ് ഇരിക്കുന്നുണ്ട്, ചെറിയ പേപ്പർ ചിറ്റ് ഇരിക്കുന്നുണ്ട്. അപ്പൊ അതില് പേര് നോക്കുവാണെങ്കിൽ വി വടിവേലാണ്.
3: ഇത് ഈ കോളർ ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു അഭി എനിക്ക്. അതായത് തമിഴ്നാട്ടിൽ നിന്നാണ് നമ്മളെ വിളിക്കുന്നേ, ആദ്യമായിട്ട് സംസാരിക്കുന്നു, അത് ഫുള്ളി തമിഴ് കേട്ടോ. ഓ, ഇന്ന് ഞാൻ ഇവിടെ ക്ഷഞ്ഞറ വരയ്ക്കുമായിരുന്നു. തമിഴ്, കന്നഡ എന്തൊക്കെയായിരുന്നു, കൊത്തു കൊത്തു ഒക്കെ. അതുപോലെ നമ്മളെ ഭയങ്കര ഇഷ്ടമാണ്, അതിനേലുപരി മലയാളികളെ ഇഷ്ടമാണ്, കേരളത്തിന് ഇഷ്ടമാണ്, മലയാള ഭാഷ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ ഒരാളായിരുന്നു.
4: അപ്പൊ എന്തായാലും ഓണായി ഓണത്തിന്റെ ആദ്യത്തെ ലക്കി ഡ്രോ വിന്നർ വി വടിവേലാണ്. അപ്പൊ വടിവേലിന് കൺഗ്രാചുലേഷൻസ്, ഹാർട്ടി കൺഗ്രാചുലേഷൻസ് അറിയിക്കുന്നു. ഒപ്പം ഇൻ അഡ്വാൻസ് ഹാപ്പി ഓണം കൂടെ വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് പാട്ടുകളിലേക്ക് പോവാം. ഇവിടെ ഓണായി ഓണായിട്ട് ഞാൻ അഭിരാമി ഉണ്ടാവും ഇനിയുള്ള ഒരു മണിക്കൂർ സമയം.
3: അതെ, ഞാൻ അഭിരാമി വരും നിങ്ങൾക്ക് ആ ഒരു ഓണായ ഓണത്തിന്റെ ആ ഒരു ഗിഫ്റ്റ്. അപ്പൊ അടുത്ത പാട്ട് പോവാം,
4: നേരെ നമുക്ക് പാട്ടിലേക്ക് പോവാം. സ്റ്റേ ട്യൂൺഡ്.

0: കുടുംബത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
1: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
0: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
3: ഓണായി ഓണം പവർഡ് ബൈ സ്വയംവര സിൽക്സ്.
4: അങ്ങനെ 24th ഓഗസ്റ്റ് മാസം രാവിലെ ഓണ ദിവസം ഓണത്തിന്റെ സമയങ്ങളിലൂടെ നമ്മളിങ്ങനെ പോവാണ്, പൂരാടാണ് ഇന്ന്. അപ്പൊ ഇന്നത്തെ ദിവസം ഓണാക്കാൻ വേണ്ടി ഓണായി ഓണം പവേർഡ് ബൈ സ്വയംവര സിൽക്സ് ഞങ്ങൾ കൂടെ ഉണ്ടാവും. ഇനിയുള്ള കുറച്ച് അധികം മണിക്കൂറുകൾ ഓരോ മണിക്കൂറിലും ഒരു വിജയിയെ പ്രഖ്യാപിക്കും. ആ വിജയിക്ക് സ്വയംവര സിൽക്സ് നൽകുന്ന ഓണക്കോടി സമ്മാനമായിട്ടുണ്ടാവും. അപ്പൊ എന്റെ കൂടെ ആദ്യത്തെ കോളർ ജോയിൻ ചെയ്തിട്ടുണ്ട്, ഈ മണിക്കൂറിലെ ആദ്യത്തെ കോളർ ജോയിൻ ചെയ്തിട്ടുണ്ട്. സമയം നോക്കുകയാണെങ്കിൽ 9 കഴിഞ്ഞു, 9 ആണ് സ്റ്റുഡിയോ ക്ലോക്കിൽ. ഇതാരാണ്?
5: ഹലോ, ഗുഡ് മോർണിംഗ് ഐലിയ.
4: ഹായ്, ഗുഡ് മോർണിംഗ് ഐലിയ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ്. ഐലിയ അല്ല, അഭിരാമിയാണ് കേട്ടോ.
5: ഓ, അതായത് ഞാൻ 8 ഡയറി എടുത്ത് എനിക്ക് 9:10 അറ്റൻഡ് ആയത് കോള്. നിങ്ങൾ അതായത്
4: അതെ അല്ലേ? ഇന്നിപ്പോ
5: 104 ഡയറി ചെയ്തിട്ട് എനിക്ക് കോളായത്.
4: ഈശ്വര, 104
5: 104
4: കൂടുതൽ ആരെങ്കിലും ഡയൽ ചെയ്തിട്ടുണ്ടാവോ?
5: ഉണ്ടാവും, പക്ഷെ 4 കോളായി. പക്ഷെ പാട്ടിന്റെ ഇടയിൽ കൂടെ ആയതുകൊണ്ട് എടുക്കാണ്ട് ഇങ്ങനെ ആയത്.
4: അതെ അല്ലേ? എന്തായാലും 104 ഒക്കെ വിളിച്ച ആളാണ്. നമുക്ക് നോക്കാം കേട്ടോ, ഭാഗ്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാം. അപ്പൊ എവിടം വരെയായി ഓണം എന്ന് ചോദിച്ചാൽ എന്താ പറയാ?
5: ഓണം വീട്ടിന്റെ മുൻപ് ഉള്ളിൽ കയറി.
4: ആഹാ, ഉള്ളിൽ കയറി അല്ലേ? ഇന്ന് അത്തപ്പൂക്കളൊക്കെ ഇട്ടോ?
5: ആരാണല്ലോ
4: സദ്യയൊക്കെ? നാളെ സദ്യയുടെ കാര്യത്തിന് വേണ്ടി നമ്മൾ ഓടുന്നതും നാളെയാണ്. മറ്റന്നാൾ നമ്മൾ ഇന്ന് സദ്യ കഴിക്കും.
5: ഇപ്രാവശ്യത്തെ ഓണം നല്ല മഴയാണ് ഇപ്പൊ ഇവിടെ. ഞാൻ പലശ്ശനെയാണ് വിളിക്കുന്നത്, ജയചേച്ചി.
4: അതെ അല്ലേ? ഓക്കെ ഓക്കെ ജയചേച്ചി. അപ്പൊ ആർക്കാണ് വിഷസ് കൊടുക്കണ്ടേ പറയൂ.
5: ഉച്ച കൂട്ടുകാരി പ്രീതി എന്ന് പറയാം, അവരുടെ ബർത്ത്ഡേ ആണ്.
4: ആഹാ, അപ്പൊ പ്രീതി ചേച്ചി, ഹാപ്പി ബർത്ത്ഡേ വിഷസ്. അപ്പൊ ജയചേച്ചി,
5: എല്ലാവർക്കും ഓണാഘോഷിക്കുന്ന എല്ലാവർക്കും ഓണാശംസകൾ.
4: ഓക്കെ ജയചേച്ചി, താങ്ക് യു സോ മച്ച്. ബൈ ബൈ, ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ്. അപ്പൊ നമ്മളെ വിളിച്ചത് ജയശ്രീ ചേച്ചിയാണ്, ഫ്രം പല്ലശ്ശന. അപ്പൊ ചേച്ചിയുടെ ഇന്നത്തെ ചേച്ചി വിളിക്കാനുണ്ടായിട്ടുള്ള മെയിൻ റീസൺ, 104 വിളിച്ചെന്ന് പറഞ്ഞാലും അത് എനിക്ക് തോന്നുന്നത് ഓണക്കോടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോളോ കാര്യങ്ങളോ ഒന്നും അല്ല. ചേച്ചിയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് പ്രീതി ചേച്ചിയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പൊ ബർത്ത്ഡേ വിഷസ് പറയാൻ വേണ്ടിട്ടാണ് വിളിച്ചത് എന്നാണ് പറഞ്ഞ്. അപ്പോ ജയശ്രീ ചേച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ട് പ്രീതി ചേച്ചിക്ക് ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിച്ചുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് കോളറിലേക്ക് പോവാം. ഹലോ, ഇതാരാണ്?
6: ഹലോ
4: ഹലോ, ഗുഡ് മോർണിംഗ്.
6: ഗുഡ് മോർണിംഗ്.
4: ഇതാരാ സംസാരിക്കണേ?
6: ഐഷു.
4: ഐഷു, ഐഷു എന്താണ് എന്താണ് അവിടെ പരിപാടി? ഓണൊക്കെ ആയിട്ട് ആണോ? ഓണം വന്നു എങ്ങനെയാ നമുക്ക് ആദ്യം മനസ്സിലാകാം? എവിടുന്ന ആദ്യം ഓണം വരണേ? ഓണക്കോടി കിട്ടിയോ? നമ്മള് പോയിട്ട് എടുക്കുന്നതാണോ അതോ നമുക്ക് നമ്മുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സ് ഒക്കെ കൊണ്ടുതരില്ലേ ഓണക്കോടി, അങ്ങനെ കിട്ടുന്നതാണോ? ആദ്യത്തെ ഓണക്കോടി ഏതാ ഐഷുവിന്റെ? അച്ഛൻ എടുത്തു തന്നു. ഓക്കെ, ഇഷ്ടായി വന്നിട്ട്? അപ്പോ ഇന്ന് പൂക്കളിട്ടോ? ആരാ അവിടെ മെയിൻ ആയിട്ട് പൂക്കളൊക്കെ ഇടാൻ ആരാ അവിടെ ഉള്ളത്? ആർട്ടിസ്റ്റ്? ഹെൽപ്പ് ചെയ്യും. ഏറ്റവും നല്ല ആർട്ടിസ്റ്റ് ആരാ പൂക്കളിടാനായിട്ട്? ഏറ്റവും ബെസ്റ്റ് ആരാ അവിടെ? അമ്മയാണ്, നമ്മളെ ഹെൽപ്പ് ചെയ്യുള്ളൂ അല്ലേ? അത്രേ
6: ഉള്ളൂ.
4: ഡിസൈൻ ഒക്കെ വരയ്ക്കുന്ന ആരാ? ഡിസൈൻ ഒക്കെ വരയ്ക്കുന്ന ആരാ? ചേച്ചി. ഓക്കെ, അപ്പൊ ശരിക്കും അവിടെ എല്ലാരും ആർട്ടിസ്റ്റ് ആണല്ലേ? ഇതിപ്പോ അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, പിന്നെ ഞാനും ഉണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് അല്ലേ? ഓക്കെ, അപ്പൊ ഇന്ന് ഓണക്കോടി സമ്മാനം കിട്ടുവോ?
6: അറിയില്ല, അത് ഭാഗ്യം പോലെ ഇരിക്കും.
4: ഭാഗ്യം പോലെ ഇരിക്കും. ഭാഗ്യം ഉണ്ടോ? അപ്പോ ഉണ്ടാവുമായിരിക്കും, നമുക്ക് നോക്കാം. ഐഷു ലക്കി ആണോ അല്ലയോ എന്ന് നോക്കാം കേട്ടോ. ഓക്കെ, ഇന്ന് ആർക്കാ വിഷസ് കൊടുക്കണ്ടേ?
6: വിഷസ് എല്ലാവർക്കും ഓണായിട്ട് ഓണായിരിക്കും.
4: ആ ഒരു ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ് നമുക്ക് വിഷ് ചെയ്യാം. ഐഷുവിനും ഐഷുവിന്റെ ഫാമിലിക്കും ഒരു ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ് ഞാനും വിഷ് ചെയ്യുന്നു. ബൈ ബൈ. ഓക്കെ. അപ്പൊ നമ്മളെ വിളിച്ചത് ഐശ്വര്യയാണ്. അപ്പൊ ഐശു പറഞ്ഞ കാര്യം ഓണമൊക്കെ അവിടെ തകർക്കാണ്. ഓണക്കോടിയാണ് ആദ്യത്തെ ഓണം വന്നു എന്ന് നമ്മളെ അറിയിക്കുന്നത് ഈ ഓണക്കോടിയാണെന്നാണ് പറഞ്ഞത്. എന്തായാലും അങ്ങനെയാണല്ലേ, ഈ ഓണത്തിന്റെ ഓർമ്മകളിലേക്കൊക്കെ ഒന്ന് പോയി വരാൻ പറഞ്ഞാലുണ്ടല്ലോ, നമ്മള് എന്തോ നമ്മുടെ ഉള്ളിലേക്കൊരു വേറൊരു ഹോർമോൺ ഇഞ്ചെക്ട് ചെയ്ത പോലെയാണ് നമ്മൾ ഈ ഓണത്തിന്റെ ഓർമ്മകളിലൂടെ പോയി ഇങ്ങനെ വരുമ്പോൾ. ഓർമ്മകൾ ഓരോന്ന് ഓർത്തെടുത്ത് കൊണ്ടു തരാൻ നമ്മുടെ മലയാളികൾക്കൊരു പ്രത്യേക ഹോർമോൺ ഉണ്ട്, ഈ ഓണത്തിൻ്റെതായിട്ടുള്ളൊരു ഹോർമോൺ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് അടുത്ത കോളറിലേക്ക് പോവാം, ആരാണെന്ന് നോക്കട്ടെ. ഹലോ
7: ഹലോ,
4: ഗുഡ് മോർണിംഗ്.
7: ഹലോ
4: ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്.
7: ഗുഡ് മോർണിംഗ്.
4: ആ ഇത് ആരാ സംസാരിക്കണേ? ഒരു കുഞ്ഞു ശബ്ദമല്ലോ കേക്കണേ. വണ്ടിത്താവളത്തിന്ന് ജോസി എന്നാണോ പറഞ്ഞ പേര്? എന്താ പേര്? ജോസിത ആണോ? ജോസ്രിത. എന്റെ അമ്മേ, എന്താ ഈ പേരിന്റെ മീനിങ് എന്താ അറിയോ?
7: അറിയില്ല.
4: അറിയില്ലേ? അമ്മയെടുത്ത് ചോദിച്ചില്ല എന്താ അമ്മ ഈ പേരിന്റെ മീനിങ് എന്ന് ചോദിച്ചില്ല? ഇല്ല. ചോദിക്കണോ കേട്ടോ, അമ്മ അവിടെ അടുത്തുണ്ട്.
7: അമ്മ പറഞ്ഞു മീനിങ്, അമ്മന്റെ പേര് ജോലി, അച്ഛന്റെ പേര് ശ്രീജ്.
4: ഓ, അപ്പൊ അത് രണ്ടും കൂടെ ചേർത്തിട്ട് ജോസ്രിത അല്ലേ? എന്റെ അമ്മേ, സൂപ്പർ സൂപ്പർ. അപ്പൊ ജോസ്രിത ഇന്ന് അവിടെ ആരാണ് അത്തപ്പൂക്കളൊക്കെ ഇട്ടത്? അത്തപ്പൂക്കൾ ഇട്ടോ? അമ്മയാണോ ഇട്ടേ? അച്ഛമ്മയാണ്. അപ്പൊ അച്ഛമ്മയാണോ? അവിടുത്തെ ഓണേഷ് ആരാണ് ഏറ്റവും കൂടുതൽ ഓണത്തിന് വേണ്ടി ഓടി നടക്കുന്ന ആരാ വീട്ടില്? അമ്മയാണ് ഓണാക്കുന്ന ഓണം. ആ അടിപൊളി അടിപൊളി. എന്താ അമ്മയുടെ പേരെന്താ?
7: ജ്യോതി.
4: ജ്യോതി. അച്ഛന്റെ പേര് ശ്രീജൻ അല്ലേ? ആ പിന്നെ നമ്മൾ അത്തപ്പൂക്കളൊക്കെ ഇടുന്ന അച്ഛമ്മയുടെ പേരെന്താ?
7: ചെന്താമരാക്ഷി.
4: ചെന്താമരാക്ഷി. ഓക്കെ, അടിപൊളി അടിപൊളി. ഇന്നിപ്പോ ഇപ്പോ ഓണം, നമ്മളിപ്പോ ഓണത്തിന് സദ്യയൊക്കെ കഴിക്കില്ലേ തിരുവോണത്തിന്റെ അന്ന്. അപ്പോ ജോസ്രിതക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരു കറി ഏതാ തിരുവോണത്തിന്റെ സദ്യയില്? അവിയൽ. ഇഷ്ടല്ല? എന്റെ അമ്മേ, അവിയലല്ലേ ഏറ്റവും സൂപ്പർ. അവിയൽ ഇഷ്ടേ ഇല്ല, കൂട്ടൂല അവിയല്? ഇല്ല. ഇത് നമുക്ക് ചെറുതായിരുന്ന സമയത്ത് ഞാനും ഇങ്ങനെയായിരുന്നു കേട്ടോ, ഞാനും കൂട്ടൂലായിരുന്നു അവിയല്. പിന്നെ വലുതായപ്പോ മനസ്സിലായി അവിയല് സൂപ്പറാന്ന്. ഭയങ്കര നമ്മള് സൂപ്പർ പവർ കിട്ടും അവിയല് കഴിച്ചാ കേട്ടോ. ഇപ്രാവശ്യം തിരുവോണത്തിന് ഒരു ഇച്ചിരി അവിയല് കഴിച്ചിട്ട് സൂപ്പർ പവർ വന്നൊന്ന് നോക്കണം. ഓക്കെ, ആ പ്രോമിസ് അല്ലേ, നോക്കൂലേ? നോക്കണം. ഓക്കെ, അപ്പൊ ഇന്ന് ആർക്കാ ഞാൻ വിഷസ് കൊടുക്കണ്ടേ ജോസ്രിതക്ക്? ഇന്ന് ആർക്കാ ഒരു ഹാപ്പി ഡേ വിഷസ് കൊടുക്കണ്ടേ? ആർക്കാ അവിടെ ആലോചിക്കാം. എല്ലാവർക്കും എല്ലാവർക്കും ഒരു സൂപ്പർ ഡേ ആവട്ടെ, ഹാപ്പി ഡേ ആവട്ടെ എന്ന് വിഷയം. അതുപോലെ ജോസ്രിതക്കും ഒരു സൂപ്പർ ഹാപ്പി ഡേ ആവട്ടെ. ഓക്കെ,
7: ഹാപ്പി ഓണം ടു
4: ഓൾ. നമുക്ക് എല്ലാവർക്കും ഹാപ്പി ഓണം കൂടെ വിഷയം. അപ്പൊ ഞാനും ഒരു അഡ്വാൻസ് ഹാപ്പി ഓണം, ഒരു കുഞ്ഞോണം ഞാനും വിഷയണം കേട്ടോ. ഇപ്പൊ വലിയ ഓണം വിഷയം ഞാൻ ഇനിയും വരാം. ഓക്കെ
7: ഓക്കെ,
4: ബൈ ബൈ.
7: Bye-bye.
4: അപ്പൊ നമ്മളെ വിളിച്ചത് ജോസ്രിതയാണ് വണ്ടിത്താവളത്തിൽ നിന്ന്. അപ്പൊ ജോസ്രിത കൊറേ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അവിയൽ ഇഷ്ടമല്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റി, കാരണം നമ്മൾ ചെറുതായിരുന്ന സമയത്ത് നമുക്കും അവിയൽ വലിയ ഇഷ്ടമല്ലായിരുന്നു. പിന്നീട് വലുതായപ്പോൾ നമുക്ക് മനസ്സിലായി ഈ വിഭവത്തിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, നാരുകളുണ്ട്, ആന്റി ഓക്സിഡൻസ് ഉണ്ട്. എല്ലാ പച്ചക്കറികളും, അവിയലിലുള്ള എല്ലാ പച്ചക്കറികളും നമ്മുടെ ആരോഗ്യത്തിന് ഭയങ്കര നല്ലതാണ്. നല്ല കൊളസ്ട്രോൾ ഉണ്ടാക്കാൻ നല്ലതാണ്, നല്ല കൊളസ്ട്രോൾ കേട്ടോ, അതായത് കൊളസ്ട്രോൾ ഉണ്ടാക്കാൻ നല്ലതാണ്, നല്ല കൊളസ്ട്രോൾ ആൻഡ് ബാഡ് കൊളസ്ട്രോൾ ഉണ്ടല്ലോ നമ്മുടെ ശരീരത്തിൽ. അപ്പൊ അതിന് ഏറ്റവും അടിപൊളിയാണ് അവിയൽ എന്നാണ് ഞാൻ കേട്ടേക്കണ്. ഇനി നമുക്ക് ഒരു കോളറിലേക്ക് കൂടെ പോവാം, ആരായിരുന്നു നോക്കട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്.
8: ഗുഡ് മോർണിംഗ്.
4: ഹലോ, ഇത് ആരാണ്?
8: ആരാധ്യ.
4: ആരാധ്യ. ആരാധ്യ, എന്തായി ഓണൊക്കെ എവിടം വരെയായി?
8: കുഴപ്പമില്ല.
4: കുഴപ്പമില്ലാതെ അങ്ങനെ പോണല്ലേ. ഓണാക്കുന്നത് ആരാ ഓണം വീട്ടില്?
8: അമ്മൂമ്മ.
4: അമ്മൂമ്മയാണോ? എന്താ അമ്മൂമ്മ ഓണം ഓണാക്കാൻ എന്തൊക്കെ അമ്മൂമ്മ ഓടി നടന്ന് ചെയ്യണേ?
8: എല്ലാരും ചെയ്യും.
4: എല്ലാരും ചെയ്യും, പക്ഷെ എന്താ അമ്മൂമ്മയുടെ പേര് പറഞ്ഞേ?
8: അമ്മൂമ്മന്റെ മധുഷ.
4: അമ്മൂമ്മ എന്തുകൊണ്ടാ ഓണം ഓണാക്കുന്ന അമ്മൂമ്മയാന്ന് പറഞ്ഞ? എന്താ
8: പൂക്കളം?
4: പൂക്കളിടുന്ന ആളാണ് ഓണം കൊണ്ടുവരുന്ന ആളല്ലേ.
8: സദ്യ
4: ഉണ്ടാക്കാൻ അമ്മൂമ്മ വേണം, അപ്പൊ പിന്നെ ഓണം ഓണാക്കുന്ന അമ്മൂമ്മ തന്നെയാ. സദ്യ ഇല്ലെങ്കി പിന്നെ എന്ത് ഓണം അല്ലേ? ആ അതാണ്. അപ്പോ ആരാധ്യ, ഇന്നിപ്പോ നമുക്ക് ഓരോ മണിക്കൂറിലും നമ്മൾ ഒരു ലക്കി ഡ്രോ വിന്നറിനെ തെരഞ്ഞെടുക്കും, സെലക്ട് ചെയ്യും. അപ്പൊ അതില് വിന്നറായി കഴിഞ്ഞാൽ ഒരു ഓണക്കോടിയാണ് സമ്മാനം. ഓണക്കോടി കിട്ടുമോ? കിട്ടും, ഉറപ്പാ? നമുക്ക് നോക്കാട്ടോ അവസാനം കിട്ടോ ഇല്ലയോന്ന് നോക്കാം. ഓക്കെ
8: ഓക്കെ,
4: ഇന്ന് ആർക്കാ വിഷസ് കൊടുക്കണ്ടേ?
9: എല്ലാവർക്കും അഹല്യ വിഷസിലും എല്ലാവർക്കും ഒരു ഹാപ്പി അഡ്വാൻസ് ഹാപ്പി ഓണം.
4: അഡ്വാൻസ് ഹാപ്പി ഓണം വിഷസ് ഞാനും അറിയിക്കുന്നു. ടാറ്റാ, ബൈ ബൈ.
9: ബൈ.
4: അപ്പോ ആരാധ്യയാണ് നമ്മളെ വിളിച്ചത്. അപ്പൊ നമ്മള് അവിലിന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. ഇത് ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ടുള്ള പോഷക സമ്പുഷ്ടമായിട്ടുള്ള വിഭവമാണ് അവിൽ എന്ന് പറയും. പക്ഷെ ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ പിന്നെ അവിയൽ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്. അവിയൽ ഇഷ്ടമില്ലായ്മയുടെ നമ്മൾ വളർന്ന് വളർന്ന് വന്നിട്ട് പിന്നെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ അവിയൽ ഇഷ്ടപ്പെടും. ഇഷ്ടമില്ലാണ്ട് വെറുപ്പായി വെറുപ്പായി വെറുപ്പിന്റെ അറ്റത്ത് കുട്ടിശങ്കറിനോട് ഒരു ചെറിയ സ്നേഹമൊക്കെ തോന്നി തുടങ്ങുന്ന പോലെ അവിയലിനോട് നമുക്കൊരു സ്നേഹം തോന്നി തുടങ്ങും. അത് സ്വാഭാവികമാണ്. എന്തായാലും നമുക്ക് ഇനി കോൾസിലേക്കൊക്കെ പോകണം. അതിന് മുന്നേ പാട്ടിലേക്ക് പോവാണ്. ഓണായി ഓണം പവേർഡ് ബൈ സ്വയംവര സിൽക്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. സ്റ്റേ ട്യൂൺഡ്.

കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081695159200247684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले
1: हैं। എൻ്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിലെ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും
5: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
6: Powered by Swayamvara Silks.
7: ഓണം എന്ന് പറഞ്ഞാൽ നമുക്ക് പൂക്കളം, സദ്യ, പാട്ട്, സന്തോഷം മാത്രമല്ല, പിന്നെ ഒരു പുത്തൻ ഓണക്കോടി കൂടിയുണ്ട്. ഓണായി ഓണം പവേർഡ് ബൈ സ്വയംവര സിൽക്സിലൂടെ ഓരോ മണിക്കൂറും ഓണക്കോടി സമ്മാനമായിട്ട് കിട്ടുന്നതാണ്. അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്.
8: ഗുഡ് മോർണിംഗ്.
7: ഇതാരാ സംസാരിക്കണേ?
8: പുഷ്പവല്ലി.
7: പുഷ്പവല്ലി ചേച്ചി, നല്ല പേര് കേട്ടോ പുഷ്പവല്ലി. നല്ല രസമുണ്ട് വിളിക്കാൻ അല്ലേ? ഇഷ്ടമാണോ ഈ പേര്?
8: ഓണത്തിന് അത്യാവശ്യമുള്ള കാര്യമല്ലേ പുഷ്പം?
7: പിന്നല്ല, പുഷ്പം നമുക്ക് ഓണത്തിന് മാത്രം, നമുക്ക് എല്ലാ സെലിബ്രേഷൻസിനും പുഷ്പം വേണം, ഇല്ലാണ്ട് പറ്റോ? മുല്ലപ്പൂവിനൊക്കെ എന്താ വിലയെന്ന് അറിയോ പുഷ്പവല്ലി ചേച്ചി? മുല്ലപ്പൂവിനൊക്കെ എന്താ വിലയെന്ന് അറിയോ?
8: ഭയങ്കര
7: റേറ്റാണ്. അതെ അതെ അതെ. അപ്പൊ ഇത്തവണത്തെ ഓണം സെലിബ്രേഷൻ എവിടെയാണ്, എങ്ങനെയാണ്, എന്തൊക്കെയാണ് പരിപാടി?
8: എന്നും പോലെ അങ്ങനെ കുറച്ചും കൂടെ ആഘോഷമായിട്ടൊക്കെ പോണം എന്ന് വിചാരിക്കുന്നു.
7: അവിടെ വീട്ടിൽ ആരാണ് ഏറ്റവും കൂടുതൽ ഓണത്തിന് വേണ്ടി ഓണം ഓണാക്കാൻ ഓടി നടക്കുന്ന ആരാ?
8: അങ്ങനെ പ്രത്യേകിച്ച് ആരുടെ, ഞാനും മോള് മാത്രം ഇല്ലൂടെ.
7: ഞാനും
8: എല്ലാവരും ഒന്നിച്ച് നാടോടുമ്പോ നടുവ ഓടിക്കൊണ്ടിരിക്കുന്നു.
7: അതെ, നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചായിട്ടില്ലേ. അപ്പൊ ചേച്ചി ഇന്ന് ആർക്കാ വിഷസ് കൊടുക്കണ്ടേ, പറയൂ.
8: എല്ലാവർക്കും, അകല്യയിൽ എല്ലാവർക്കും, കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും, കേരളീയർക്കും, കേരളത്തിന് പുറത്ത് താമസിക്കുന്ന മലയാളികളായ എല്ലാവർക്കും, ഓണാഘോഷിക്കുന്ന എല്ലാവർക്കും ഓണാശംസകൾ കൊടുക്കാം.
7: ഓക്കെ, ഒരു കാലേ കൂട്ടിയുള്ള തിരുവോണാശംസകൾ നമ്മൾ അറിയിക്കുകയാണ് അല്ലേ? ഓക്കെ പുഷ്പവല്ലി ചേച്ചി, എന്താ മോളുടെ പേരെന്താ?
8: രാജേശ്വരി.
7: ഓക്കെ, അപ്പൊ എന്തായാലും അടിപൊളിയായിട്ടിരിക്കൂ, ഹാപ്പി ആയിട്ടിരിക്കൂ. താങ്ക് യു സോ മച്ച്, ബൈ ബൈ.
8: താങ്ക് യു.
7: അപ്പൊ നമ്മളെ വിളിച്ചത് പുഷ്പവല്ലി ചേച്ചിയാണ്. പുഷ്പവല്ലി ചേച്ചി പറഞ്ഞു, ചേച്ചിയുടെ പേര് പോലെ തന്നെ ഈ പുഷ്പങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റില്ല. പുഷ്പങ്ങൾ പോലെ തന്നെയാണ് ഈ ഓണക്കോടി അല്ലേ? ഓരോ സെലിബ്രേഷൻസിനും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു കോടി വാങ്ങും, നമുക്കത് നിർബന്ധമാണ്. അപ്പോ ഓണക്കോടി സമ്മാനമായിട്ട് കിട്ടും ഓരോ മണിക്കൂറിലും. അതാണ് ഓണായി ഓണം പവേർഡ് ബൈ സ്വയംവര സിൽക്സ്. എന്റെ കൂടെ നെക്സ്റ്റ് കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ.
9: ഹലോ,
7: ഗുഡ് മോർണിംഗ്.
9: ഹലോ, ഗുഡ് മോർണിംഗ് അബി.
7: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഇനിയിപ്പൊ വിട്ടുപോണ്ട, മറന്നു പോണ്ട അല്ലേ? ആരാ സംസാരിക്കണേ, പറയൂ.
9: ലക്ഷ്മി
7: ചേച്ചി, എവിടെന്നാ വിളിക്കുന്നേ?
9: പുത്തൂര്.
7: പുത്തൂര് നിന്നല്ലേ? ഓക്കെ, എന്താണ് പുത്തൂര്? എന്താ കഥ, നമ്മൾ തമ്മിൽ എന്തോ ഒരു മുജ്ജന്മ ബന്ധമുണ്ടോ? അതെ അല്ലേ? ഓക്കെ ഓക്കെ, ആ ചങ്കിന്റെ ചങ്ക ഇടുപ്പായത് കൊണ്ടായിരിക്കും നമുക്ക് എപ്പോഴും കണക്ട് ചെയ്യുന്നത്. അപ്പോ ലക്ഷ്മി ചേച്ചി, വീട്ടിൽ ആരാണ് ഏറ്റവും കൂടുതൽ ഓണത്തിന് വേണ്ടി ഓടി നടന്ന് ഓണാക്കുന്ന ആൾ?
9: ഇപ്പൊ ഞാനും മോനും മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങള് രണ്ടാൾ, ഞാന് എല്ലാം ചെയ്യും, മോനാണ് എല്ലാം കൂടെ നിന്ന് സഹകരിക്കുന്നത്.
7: ആഹാ, ഓക്കെ, അടിപൊളി അടിപൊളി.
9: കൂടുമ്പോ ഞാനും കൂടെ അവനും കൂടെ വന്ന് ഹെൽപ്പ് ചെയ്യും, എല്ലാത്തിനും അവനൊപ്പുണ്ട്.
7: അതെ അല്ലേ? ഓക്കെ ഓക്കെ. ഓണക്കോടി വാങ്ങിയോ?
9: ഓ, ഓണക്കോടിയൊക്കെ രണ്ടാകുട്ടികളാണ്. വലിയ മോൻ വെക്കേഷൻ, ഇപ്പോ അവർക്ക് UK ന്ന് വെക്കേഷൻ വന്നപ്പോ അവര് ഓണക്കോടി എല്ലാ വർഷവും എടുത്തു തന്നിട്ടാ പോവുക.
7: ഓക്കെ ഓക്കെ, അപ്പൊ നേരത്തെ അവിടെ ഓണം എത്തി അല്ലേ?
9: ഒന്ന് ബർത്ത്ഡേക്ക് ഒന്ന് ഓണത്തിന് രണ്ടെണ്ണം എടുത്തു തന്നിട്ടാ എല്ലാ വർഷവും പോകും.
7: ആഹാ, ഓക്കെ, അടിപൊളി അടിപൊളി. അപ്പൊ ചിങ്ങത്തിലാണോ ബർത്ത്ഡേ വരണേ? ചിങ്ങത്തിലാണോ ബർത്ത്ഡേ?
9: എനിക്കിവിടെ ഓണക്കോടി കിട്ടാതെ എനിക്കരുത് കിട്ടണേ.
7: ഓൾറെഡി ഓണക്കോടി ഉണ്ടല്ലോ, എന്നാ പിന്നെ വേണ്ടാന്ന് വെക്കുമെന്നല്ലേ? അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. നമ്മളിതൊരു ലക്കി ഡ്രോ ആണ്, നമുക്ക് നോക്കാം അവസാനം നമ്മുടെ പേര് എടുക്കാൻ പറ്റൂ ഇല്ലയോ, നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ ഓക്കെ ചേച്ചി, ഇന്ന് ആർക്കാ വിഷസ് കൊടുക്കണ്ടേ?
9: നമ്മുടെ എല്ലാവർക്കും, അഹല്യയായിട്ടുള്ള ബന്ധമുള്ള എല്ലാവർക്കും ഒരു അഡ്വാൻസ്
7: ഓണം.
9: ഓക്കെ, ഓണം നന്നായി.
7: അതെ അല്ലേ, ഇത് ഓണക്കൂടി എടുത്ത് വെച്ചിരിക്കണപ്പോ തൊട്ട് നിങ്ങൾക്ക് ഓണല്ലേ, ഫുൾ ഓണാണ്. അപ്പൊ താങ്ക് യു സോ മച്ച്, ബൈ ബൈ. അപ്പൊ സന്തോഷമായിട്ടിരിക്കും. നമ്മൾ വിളിച്ചത് പുത്തൂരിൽ നിന്ന് ലക്ഷ്മി ചേച്ചിയാണ്. ലക്ഷ്മി ചേച്ചി മുന്നേ തന്നെ ഓണക്കോടിയൊക്കെ എടുത്ത് വെച്ച് ഓണത്തെ ഇങ്ങനെ നോക്കി നോക്കി ഇരിക്കുകയാണ്. അപ്പോ അടുത്തൊരു കോളറിലേക്ക് കൂടെ പോവാം, നമുക്ക് ആരാണെന്ന് നോക്കട്ടെ. ഹലോ ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ, കോള് ഡ്രോപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഓണത്തിന് പൂക്കളം വേണം, നമുക്ക് സദ്യ വേണം.

0: ഹലോ
1: ഹലോ, ഗുഡ് മോർണിംഗ് എവിടെയാണ് ചേച്ചി?
0: ഗുഡ് മോർണിംഗ്, ഇതാരാണ്?
1: ഞാൻ ഷെഫിൻ ഇരേറ്റുപേട്ട.
0: ഷെഫിനെ എവിടം വരെ എത്തി നമ്മുടെ ഓണം? കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. ഇപ്പൊ ഞാനിങ്ങനെ ഷെഫിനോട് ചോദിക്കണം, ഇന്നിപ്പോ ഈ ഒരു മണിക്കൂറിലെ വിന്നർ ഷെഫിനാണെന്നുണ്ടെങ്കിൽ ആ ഓണക്കോട് കിട്ടുമ്പോഴത്തേക്കും നല്ലൊരു സെറ്റ് സാരിയാണ് കിട്ടണമെങ്കിൽ അത് ആർക്കാ ഷെഫിൻ കൊടുക്ക? ഇഷ്ടമുള്ള ഒരാൾക്കോ? ഞാൻ
1: വിചാരിച്ചു
0: ഞാൻ എന്റെ അനിയത്തി ഷെഫിന്റെ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ചോദിക്കായിരുന്നു, ഈ പ്രാവശ്യം ഈ ഒരു മണിക്കൂറിലെ വിന്നർ ഷെഫിനാണെന്നുണ്ടെങ്കിൽ നല്ല ഒന്നാം തരം ഒരു സെറ്റ് സാരി നമ്മൾ തരികയാണെന്നുണ്ടെങ്കിൽ ഷെഫിന് ആർക്ക് കൊടുക്കുന്ന? അപ്പൊ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുന്നത്. പെങ്ങൾക്ക് കൊടുക്കും അല്ലേ? ഓക്കെ ഓക്കെ. ഷെഫിന്റെ വീട്ടിൽ ആരാണ് ഓണം കൊണ്ടുവരുന്ന ആളാരാണ്?
1: ഓണം അങ്ങനെ ആഘോഷിക്കാറില്ല, എന്നാലും ഓണത്തെ കാണും. സദ്യയും പായസമൊക്കെ ഉണ്ടാക്കും.
0: സദ്യയും പായസമൊക്കെ ഉണ്ടാക്കും. ഓക്കെ. ഷെഫിന് ഇതില് എപ്പോഴെങ്കിലും ഓണസദ്യയിൽ നമ്മൾ എന്തെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ ഉണ്ടാക്കാൻ? കഴിക്കാനല്ല, കഴിക്കണല്ലോ നമ്മൾ.
1: ഇല്ല, അങ്ങനെ നോക്കിയിട്ടില്ല. നമ്മള് സാധനം അങ്ങനെ മേടിച്ചു കൊടുക്കുള്ളൂ.
0: മേടിച്ചു കൊടുക്കണം. എല്ലാവർക്കും കഴിക്കേണ്ട നല്ലൊരു ഓണായിട്ടല്ലേ? എന്തിനാ അഭിരാമി ചേച്ചി, ഞാൻ പോയി ഉണ്ടാക്കണേ.
1: ഞാൻ പോയി ഉണ്ടാക്കിയ കുളവാകും. പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് ആ ഭാഗത്തോട്ടേ കയറാറില്ല.
0: ഓക്കെ. അപ്പൊ ഷെഫിന് ലീവ് ഇല്ലേ? ഓണത്തിന് ലീവ് ഉണ്ടോ?
1: ഇല്ല, ഞങ്ങൾക്ക് ഇന്ന് ഡ്യൂട്ടി ഉണ്ട്.
0: അതെ അതെ. ഇതിപ്പോ ടെക്സ്റ്റൈൽസിലും ഇതുപോലെയുള്ള സ്റ്റോഴ്സിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഓണം എന്ന് പറഞ്ഞാൽ അവർക്ക് അവിടെയാണ് ഓണം അല്ലേ? നിന്ന് തിരിയാനുള്ള സമയം ഉണ്ടാവില്ല.
1: അതെ, ഈ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ വെള്ളമൊക്കെ കയറിയോണ്ട് ഇരട്ടിയോട്ടയിൽ അങ്ങനെ ആഘോഷമില്ല ഇപ്പം.
0: ആണോ? ഓക്കെ ഓക്കെ. മൊത്തത്തിൽ ആഘോഷമില്ല, ഡള്ളാണ് ഓണം.
1: അതെ അതെ, വള്ളംകളിയൊക്കെ പ്ലാൻ ചെയ്യുന്നതായിരുന്നു ഇവിടെ.
0: ഓക്കെ.
1: അപ്പൊ ഇങ്ങനെ ഒരു നമ്മളെ പോലെ കുറെ പേര് ദുരിതം അനുഭവിക്കുന്നുണ്ടല്ലോ ഇപ്പോഴും.
0: അതെ അതെ.
1: അത് അതുകൊണ്ട് ഇപ്രാവശ്യം ഓണപ്പരിപാടി അങ്ങനെ ഒന്നും ഇല്ല, സംഘടനയുള്ള പരിപാടി ഒന്നും ഇപ്രാവശ്യം ഇല്ല.
0: അങ്ങനെ ഒരു പ്രശ്നത്തിൽ ഇങ്ങനെ നിക്കാണ്. എന്തായാലും കുഴപ്പമില്ല ഷെഫിനെ, എല്ലാം ശരിയാവും അല്ലേ? നമ്മൾ അങ്ങനെയല്ലേ എപ്പോഴും മുന്നോട്ട് പോകുന്നത്? ആ ഒരു മോട്ടീവിലാണല്ലോ നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ വിഷസ് ആർക്കാ കൊടുക്കണ്ടേ പറയൂ?
1: ഇന്ന് വടിവേലി ചേട്ടൻ എന്ന് പറഞ്ഞൊരു പുള്ളി വിളിച്ചില്ലായിരുന്നു?
0: അതെ.
1: പുള്ളി അടിപൊളിയാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് സംസാരം പുള്ളി.
0: അതെ അല്ലേ? ഓക്കെ.
1: പുള്ളിക്ക് സമ്മാനം കിട്ടി, അത് അതിനേക്കാൾ സന്തോഷം.
0: അതിനേക്കാൾ നമുക്ക് സന്തോഷമാണ്. ഓക്കെ. അപ്പൊ ഇന്നത്തെ വിഷസ് ഫുൾ വടിവേലി ചേട്ടനാണ് ആണോ?
1: പിന്നെ അഹല്യ കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും അഡ്വാൻസ് ഓണം ആശംസകൾ എന്റെ.
0: ഓക്കെ ഓക്കെ ഷെഫിൻ. ഷെഫിനും ഓണം ഇൻ അഡ്വാൻസ് വിഷസ് അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മളെ വിളിച്ചത് ഷെഫിൻ ഫ്രം ഈരാറ്റുപേട്ട. അപ്പൊ ഷെഫിൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. ഈരാറ്റുപേട്ടയിൽ ഈ പറഞ്ഞ പോലെ ഈരാറ്റുപേട്ടയും പരിസര പ്രദേശങ്ങളൊക്കെ വെള്ളം കയറിയത് കൊണ്ട് ഓണം അത്ര വലിയ രീതിയിൽ ആഘോഷിക്കണില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ എവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സുകൊണ്ട് എപ്പോഴും ഓണം ആഘോഷിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ തന്നെയാണ് അല്ലെ. ഓണായി ഓണം പവേർഡ് ബൈ സ്വയംവര സിൽക്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ കൂടെ നെക്സ്റ്റ് കോളർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്. ആര സംസാരിക്കണേ? ഇന്ദിര ചേച്ചിയാണ്. ഇന്ദിര ചേച്ചി, എവിടം വരെയായി ഓണാഘോഷങ്ങൾ? അങ്ങനെ പോണു. അങ്ങനെ പോണു. ഇന്ദിര ചേച്ചിയും ഇന്ദിര ചേച്ചിയുടെ കുറെ പശുക്കുട്ടികളും ഒക്കെ ആയിട്ടാണ് ഓണാഘോഷിക്കണേ അല്ലേ? അപ്പോ അവിടെ ഏറ്റവും കൂടുതൽ ഓണത്തിന് വേണ്ടി ഓണം ഓണാക്കുന്നത് ആരാ? ഓണം കൊണ്ടുവരുന്നത് ആരാ? അങ്ങനെ തന്നെ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനും എന്റെ കുറച്ച് പശുക്കുട്ടികളൊക്കെ കൂടിയിട്ടാണ് ഇപ്രാവശ്യത്തെ ഓണം ഞങ്ങൾ കളറാക്കാൻ പോണേ അല്ലേ? ഓക്കെ ചേച്ചി, ഇന്ന് ആർക്കാ വിഷസ് കൊടുക്കണ്ടേ പറയൂ? ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ്. ബൈ ബൈ. ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് ഇന്ദിര ചേച്ചിയാണ്. ഇന്ദിര ചേച്ചി പറഞ്ഞത്, ഇന്ദിര ചേച്ചി തനിച്ച് താമസിക്കുന്നതുകൊണ്ട് എന്റെ കൂടെയുള്ള പശുക്കിടാങ്ങളും ഒക്കെ ഒപ്പമാണ് ഞങ്ങളെല്ലാരും കൂടിയിട്ടാണ് ഓണം ആഘോഷിക്കണേന്നുള്ളതാണ്. എന്തായാലും നമുക്ക് ഇനി കോൾസിലേക്കൊക്കെ പോണം. ഇന്നത്തെ ആ ഒരു ലക്കി ഡ്രോ വിന്നർ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനി കുറച്ച് സമയം കൂടെ കാത്തിരുന്നാൽ മതി. നിങ്ങൾക്കും വിളിക്കാം, നിങ്ങളുടെ ഒരു ഭാഗ്യ പരീക്ഷണം നടത്താം. 8 8 1 5 0 9 0 എന്ന നമ്പറിലേക്ക്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ജോസ് കോയിൽ ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും പൊന്നോണ മഹോത്സവം ഓഗസ്റ്റ് 22 മുതൽ 28 വരെ. സ്വർണം, ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവ്. 75,000 രൂപയ്ക്ക് മുകളിലുള്ള സ്വർണ്ണാഭരണ പർച്ചേസുകൾക്ക് ഓണപ്പുടവ സമ്മാനം. എല്ലാ പർച്ചേസുകൾക്കും സ്പെഷ്യൽ ഓണ സമ്മാനം. ജോസ് കോ ജ്വല്ലേഴ്സ്.
1: ഓണായി ഓണം. Powered by Swayam Paracels.
2: ഓണമായാൽ എല്ലാവർക്കും ഉള്ളൊരു കൺഫ്യൂഷനാണ്, ഓണത്തിന് നമ്മൾ എന്ത് ഓണക്കോടി ഏത് ഓണക്കോടി ഇടുന്നുള്ളത് അല്ലേ. ഇത്തവണ അതിന്റെ ആൻസർ നമ്മൾ അങ്ങോട്ട് തരികയാണ്. കാരണം ഓണായി ഓണമിൽ ഓരോ മണിക്കൂറിലും ഓരോ ലക്കി ലിസ്ണറിനെ കാത്തിരിക്കുന്നുണ്ട് ഒരു സൂപ്പർ ഓണക്കോടി. അപ്പൊ ഓണക്കോടി കിട്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഭാഗ്യ പരീക്ഷണങ്ങൾ നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് നടത്താം. കിച്ചനിലാണെങ്കിലും ട്രാഫിക്കിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും റേഡിയോ ഓണാക്കി വെച്ചിട്ട് 8281509000 എന്ന നമ്പറിലേക്ക് ഡയൽ ചെയ്താൽ മതി. 12 മണിവരെ നമ്മളിവിടെ അടിപൊളിയായിട്ട് ഓണം ഓണായിട്ട് ഇവിടെ ഉണ്ടാവും. അടുത്ത കോളർ എത്തിയിട്ടുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ.
3: ഹലോ, നമസ്കാരം.
2: നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
3: എന്റെ പേര് പ്രിയങ്ക എന്നാണ്. പരപ്പനങ്ങാടി എന്ന് വിളിക്കുന്നു.
2: പരപ്പനങ്ങാടി എന്ന് വിളിക്കുന്നു. പരപ്പനങ്ങാടി എന്ന് പറയുമ്പോ മലപ്പുറം അല്ലേ?
3: മലപ്പുറം ഡിസ്ട്രിക്ട്.
2: ആഹാ, പ്രിയങ്ക ആദ്യമായിട്ടാണ് വിളിക്കണേ?
3: അല്ല, ഞാൻ ഇതിനു മുമ്പ് വിളിച്ചിരുന്നു.
2: ആഹാ, വിളിച്ചിരുന്നതല്ലേ. ഓക്കെ ഓക്കെ, അടിപൊളി. അപ്പൊ എന്താ ചെയ്യണേ പ്രിയങ്ക? വർക്ക് ചെയ്യാണോ?
3: ഞാൻ ഹൗസ് വൈഫ് ആണ്.
2: ഹൗസ് വൈഫ് ആണ്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
3: ഹസ്ബൻഡ്, മോള്, ഞാൻ.
2: ആഹാ, അടിപൊളി അല്ലേ. അപ്പൊ പറയൂ, ഓണം എവിടം വരെ എത്തി? ഓണം വന്നോ വീട്ടില്?
3: ഓണം ഇത്രയും ദിവസം മഴയില്ലായിരുന്നു, അവിടെ ഇപ്പൊ നല്ല മഴയാണ്.
2: അതെയോ, ഓണം വരെ മഴയാണെന്ന് ഞാനിങ്ങനെ കേട്ടു. അതായത് തിരുവോണത്തിന്റെ അന്ന് വരെ മഴ പ്രതീക്ഷിക്കാം, ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം എന്നൊരു ന്യൂസ് ഇങ്ങനെ കണ്ടു.
3: ആ, ഇവിടെ ഇപ്പൊ നല്ല മഴയാണ്.
2: ഓക്കെ ഓക്കെ.
3: കൂടാൻ തന്നെ കഴിഞ്ഞിട്ടില്ല.
2: അതെയോ, പൂ വിട്ടോണ്ടിരിക്കയാണ് ഇപ്പോ?
3: ഇല്ല, പൂ ഇടല് കഴിഞ്ഞു, മൂടിയിട്ടിരിക്കൂല.
2: ഈ ഓണത്തില് ഏറ്റവും കൂടുതൽ അവിടെ ഓണം ഓണാക്കുന്നത് ആരാ വീട്ടില്?
3: ഓണം ഓണാക്കണത് പറഞ്ഞ ഭർത്താവും മോള് പിന്നെ അനിയന്റെ മക്കള് വരും.
2: എല്ലാരും കൂടെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഓണം ഫുൾ ഓണാവും അല്ലേ?
3: ഫുൾ ഓണാവും.
2: ഓക്കെ ചേച്ചി.
3: വരുമ്പോ പിന്നെ നാത്തൂന് മക്കളൊക്കെ വരും.
2: ഓക്കെ ഓക്കെ ഓക്കെ.
3: അപ്പൊ നല്ല ചില്ലായിട്ടുള്ള ഓണാവും.
2: ചില്ലായിട്ടുള്ള ഓണാവും. എനിക്ക് തോന്നുന്നു ഇപ്പൊ അവിടെ ചില്ലായിട്ടുള്ള ഓണാണ്, മഴയാണല്ലോ. അപ്പൊ പ്രിയങ്ക ചേച്ചി പറയുന്ന ആർക്കാ വിശ്വസ് കൊടുക്കണ്ടേ?
3: വിശ്വസ് പാലക്കാടുള്ള എല്ലാവർക്കും, പിന്നെ പ്രത്യേകിച്ച് എന്റെ അമ്മയ്ക്ക്,
2: എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം. ഇൻ അഡ്വാൻസ് വിഷയം ചേച്ചിക്കും ഒരു സൂപ്പർ ഡേ ആവട്ടെ കേട്ടോ. ഓക്കെ
3: ഓക്കെ,
2: ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് പ്രിയങ്ക ചേച്ചിയാണ്, ഫ്രം പരപ്പനങ്ങാടി, മലപ്പുറത്ത് നിന്നാണ് നമുക്ക് നമ്മളെ വിളിച്ചത്. അവിടെയൊക്കെ നല്ല മഴയാണെന്ന് പറഞ്ഞു. ഈ പറഞ്ഞ പോലെ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ഉണ്ട്, തിരുവോണത്തിന്റെ അന്ന് വരെ മഴ പ്രതീക്ഷിക്കാം എന്നൊരു കാലാവസ്ഥാ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് കോളറിലേക്ക് കൂടെ പോവാം, ആരാണെന്ന് നോക്കട്ടെ. ഹലോ.
4: ഹലോ, ഗുഡ് മോർണിംഗ്. ഐലിയ.
2: ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഐലിയ അല്ല, അഭിരാമിയാണ്. പക്ഷെ ഇതാരാ സംസാരിക്കണേ? ആഹാ, കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. കണ്ണൻചേട്ടനാണ്. കണ്ണൻചേട്ട, എവിടം വരെ എത്തി ഓണം?
4: ഓണം വർക്കിന് പോണെന്ന് കണ്ണാട് കഴിഞ്ഞു. വർക്ക് വരെ ചെറിയ കുറച്ച് പണിയുള്ളു.
2: ആണോ? ഓക്കെ ഓക്കെ.
4: വർക്ക് ചെയ്യുന്നവിടെയാണെന്ന് പോണം.
2: ആഹാ, വർക്ക് ചെയ്യുന്നവിടെയാ. നമുക്ക് മാറി നിൽക്കാൻ പറ്റില്ലല്ലോ അല്ലേ.
4: ഓക്കെ.
2: അവിടെ ആരാണ് ഓണം ഓണാക്കുന്ന ആൾ? ആരാണ്? വീട്ടിലോ? വീട്ടിലോ ഓണം ഓണാക്കുന്ന
4: വീട്ടിൽ എല്ലാവരും കൂടി,
2: എല്ലാരും കൂടിയിട്ടാണ് ഓണം ഓണാക്കുന്നത്. അപ്പൊ എന്തായാലും
4: പരിയ മോള് വരില്ല, ഓണത്തിന് ലീവില്ല പറഞ്ഞിട്ട് ഓണം കഴിഞ്ഞിട്ടേ വരുള്ളൂ.
2: അതെയോ? ഓക്കെ.
4: ചെറിയൊരു
2: വിഷമം ഉണ്ടല്ലേ, നമ്മള് മിസ് ചെയ്യുന്നുണ്ട്.
4: ചെറിയൊരു വിഷമമുണ്ട്, പിന്നെ കൂട്ടുകാരും വരുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു.
2: അതെയോ?
4: തിരുപ്പൂരിന്ന് കൂട്ടുകാരും വരുന്നുണ്ട്.
2: ആഹാ, അടിപൊളി അടിപൊളി. അപ്പൊ ഈ ഓണം സൂപ്പർ ആവട്ടെ കേട്ടോ. ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ്.
4: ഓണം.
2: ഓക്കെ, ബൈ ബൈ. അപ്പൊ നമ്മള് വിളിച്ചത് കണ്ണൻചേട്ടനാണ്. കണ്ണൻചേട്ടൻ ഈ ടെയിലറിംഗ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ബാക്കിയുള്ളവരുടെ ഓണം ഓണാക്കുന്നത് ചേട്ടനും കൂട്ടരും ഒക്കെ ടീമൊക്കെ ചേർന്നിട്ടാണ്. എന്തായാലും നല്ലൊരു ദിവസമാവട്ടെ എന്ന് വിഷയം. നമുക്ക് നെക്സ്റ്റ് കോളറിലേക്ക് കൂടെ പോവാം, ആരാണെന്ന് നോക്കട്ടെ. ഹലോ.
5: ഹലോ,
2: ഗുഡ് മോർണിംഗ്.
5: ഗുഡ് മോർണിംഗ്.
2: ഇതാരാ? അത് തീരെ താല്പര്യമില്ലല്ലോ സംസാരിക്കാൻ. ഇതാരാ സംസാരിക്കണേ? മണ്ണൂര്. മണ്ണൂര് ആരാ സംസാരിക്കണേ? കുറച്ച് ഉറക്കെ സംസാരിക്കോ, ഇത്ര ഒച്ചയുള്ളൂ. ഇത് മാക്സിമം ആണോ? ഇത്രയും ഉച്ചയുള്ളോ? കുറച്ചുകൂടെ ഉറക്കെ സംസാരിക്കോ, എനിക്കൊന്നും കേൾക്കണില്ല. മണ്ണൂരിൽ നിന്ന് ആരാ വിളിക്കണേ? എന്താ പേര്? എന്താ പേര്? വാസു ചേട്ടനാണ്. ഓക്കെ, വാസു ചേട്ടാ. വാസു ചേട്ടൻ ഭയങ്കര സ്ലോ ആയിട്ട് വേണോ വിളിക്കണോ എന്നൊക്കെ പറഞ്ഞ് ആരോ നിർബന്ധിച്ച പോലെ വിളിക്കണ പോലെ ഉണ്ടല്ലോ. ഓണം എത്തിയില്ലേ അവിടെ? ഓണം റേഞ്ചില്ലേ? ഓണം എത്താൻ റേഞ്ചില്ലെന്നാ പറയണേ? ഹലോ ഹലോ ഹലോ. വാസു ചേട്ടൻ ഈ പറഞ്ഞ പോലെ റേഞ്ച് ഇല്ലാത്തതിന്റെ പ്രശ്നമാണോ, സംസാരിക്കാൻ താല്പര്യം ഇല്ലാത്തതിന്റെ വിഷയമാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും സമയം നോക്കുമ്പോൾ 9 മണി കഴിഞ്ഞ് 51 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി കോൾസിലേക്കൊക്കെ പോകണം. ഇനിയുള്ള 2 മണിക്കൂർ സമയം ഇവിടെ നമ്മളെല്ലാവരും ഉണ്ടാകും വിത്ത് ഓൺ ആയി ഓണം. എന്തായാലും നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. പാട്ടിലേക്ക് പോയിട്ട് തിരിച്ച് വന്നതിന് ശേഷം ആ ഒരു ലക്കി ഡ്രോ വിന്നർ ആരാണ് എന്ന് നമുക്ക് തീരുമാനിക്കാം. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
2: എവിടെ നിന്ന് വാങ്ങിക്കണം?
1: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
2: പക്ഷേ കിട്ടാൻ സമയം എടുക്കൂലേ?
1: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
2: എന്നാ മൈ ജി തന്നെ പോവാം.
1: മൈ ജിയോണം മാസോണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
3: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
4: ഓണായി ഓണം പവർഡ് ബൈ സ്വയംവര സിൽക്സ്.
5: അങ്ങനെ ദാ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം നോക്കുകയാണെങ്കിൽ 10 മണിയായിട്ടുണ്ട്. കൃത്യം 10 മണിക്ക് നമ്മൾ ഓണായി ഓണം പവേർഡ് ബൈ സ്വയംവര സിൽക്സുമായിട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള പരിപാടി എന്താന്ന് വെച്ചാൽ, നമുക്ക് ഈ മണിക്കൂറിൽ, അതായത് 9 to 10 നമ്മളെ വിളിച്ചതിൽ നിന്ന് ഒരാളെ നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട് പോവാണ്. ലക്കി ലിസ്ണർ കാത്തിരിക്കുന്നുണ്ട്. ആരായിരിക്കും ആ ലക്കി ലിസ്ണർ എന്നൊക്കെ ഞാനല്ല പറയുന്നത്, എന്റെ കൂടെ അതിനായിട്ട് ഞാൻ പ്രത്യേകമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള, ഇറക്കുമതി എന്നൊക്കെ പറഞ്ഞു ഇറക്കുമതി ചെയ്തിട്ടുള്ള ഒരാൾ എന്റെ കൂടെ ചേർന്നിട്ടുണ്ട്. അപ്പോ ഞാൻ ഐ എം ഹാൻഡിങ് ഓവർ ദ മൈക്ക് ടു വൺ ആൻഡ് ഓൺലി ഹീര.
6: എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ആക്ച്വലി. അബീന ഒരുപാട് പേര് വിളിച്ചു എന്ന് എനിക്കറിയാം. കാരണം ഒത്തിരി പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും, ആർക്കായിരിക്കും കിട്ടാൻ പോകുന്ന ആ ഒരു സമ്മാനം എന്നുള്ളത്. അപ്പൊ നമുക്കത് പെട്ടെന്ന് തന്നെ പറയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
5: വേഗം തന്നെ പറഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് പാട്ടുകളിലേക്ക് പോയിട്ട് പിന്നെ പെട്ടെന്ന് നമുക്ക് അടുത്ത ലക്കി ഡ്രോയിലേക്ക് പോകണം. അതാണ് നമ്മുടെ ഒരു ആഗ്രഹം അല്ലേ? അപ്പൊ ഇന്നത്തെ എന്റെ കയ്യിലുള്ള ഈ ഒരു ബൌളും ബൌളിനകത്തുള്ള ഒരു പേരുകളും ഒരു 10, 11, 12 ആളുകളുടെ പേരുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുക്കേണ്ട ഉത്തരവാദിത്വം, ദാറ്റ് ബിഗ് റെസ്പോൺസിബിലിറ്റീസ് അപ്പോൺ യു. അപ്പോ
6: ചെറുതായിട്ട്, കാരണം ഒരുപാട് പേര് ഇപ്പൊ നമ്മളുടെ ഈ ഒരു ലൈവ് കേട്ടോണ്ടിരിക്കുകയായിരിക്കും. എനിക്കായിരിക്കോ എനിക്കായിരിക്കോ എന്നുള്ളൊരു സാധനം ഉണ്ടായിരിക്കും. എന്തായാലും കുറച്ചുപേരെ നമ്മൾ വിഷമിപ്പിക്കാൻ പോവാണ് അല്ലേ?
5: ധൈര്യമായിട്ട് വിഷമിപ്പിച്ചോളൂ അല്ലേ?
6: ശരി, അപ്പൊ ഒത്തിരി പേര് വിളിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഒരു ലൈവ്? എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്?
5: ഇന്നത്തെ ലൈവ് ഇവിടം വരെ, അതായത് 10 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയിട്ടുണ്ട്, 4 സെക്കൻഡും ആയിട്ടുണ്ടാകും. അപ്പോ ഇതുവരെ വളരെ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരുപാട് പുതിയ കോളേഴ്സും കാര്യങ്ങളും ഒക്കെ വന്നു. എനിക്ക് തോന്നുന്നു ഇപ്പൊ എല്ലാവരും കേട്ടോണ്ടിരിക്കുന്നവരൊക്കെ എനിക്കാണോ ഓണക്കോടി, എനിക്ക് കിട്ടുവോ, കാരണം ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, ആ ഒരു രീതിയിൽ ഇങ്ങനെ നിൽക്കായിരിക്കുമല്ലോ. അപ്പോ എല്ലാരും ഓണത്തിന്റെ തിരക്കിലാണ്. ഓണം ഇങ്ങനെ വന്നു, ചിലരുടെ വീടിനകത്ത് കയറി, ചിലരുടെ കിച്ചണിൽ വന്നു. അങ്ങനെ ഓണം ഓണാക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് നമ്മളെ വിളിക്കുന്നത് അല്ലെ. കിച്ചണിലും ട്രാഫിക്കിലും ഒക്കെ ഇരുന്ന് നമ്മളെ വിളിക്കുന്ന ആളുകളുണ്ട്. അപ്പോ ഇന്നിപ്പോ നമ്മുടെ ഇന്നത്തെ ഈ ഒരു മണിക്കൂറിലെ വിന്നർ ആരാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. വിന്നർക്ക് കിട്ടുന്നത് സ്വയംവര സിൽക്സ് നൽകുന്ന ഒരു കിടിലൻ ഓണക്കോടി ആയിരിക്കും.
6: ഓണക്കോടി എടുത്തു. അഭി ഓണക്കോടി എടുത്തു ആക്ച്വലി.
5: പിന്നെ ഞാൻ എടുത്തു ഒരു 2 എണ്ണം.
6: എങ്ങനെയുണ്ട് എന്നിട്ട്?
5: നന്നായിട്ടുണ്ട്.
6: ഞാൻ സ്വന്തമായിട്ട് ഓണക്കോടി എടുത്തുന്നാണോ ഉദ്ദേശിച്ചത്? ശരി, അപ്പൊ ഓണക്കോടി കൊടുക്കേണ്ട സമയമാണ്. അപ്പൊ നമുക്ക് അധികം സമയം കളയാതെ നമുക്ക് നമ്മുടെ വിന്നറിനെ അനൗൺസ് ചെയ്യാം.
5: പ്രഖ്യാപിക്കൂ.
6: എനിക്കാണ് ആ ഉത്തരവാദിത്തം. എനിക്ക് പേടി പോലെ ആൾക്കാർക്ക് നമ്മളോട് ചെറിയ വിഷമോ ചെറിയ തോന്നുന്നു. എനിക്കൊരു പേടി.
5: എന്റെ ഒരു അവസ്ഥ മറ്റേ മിഥുനത്തിലെ ജഗതിയുടെ അവസ്ഥയാണ്. പറയണില്ല, പറയണ്ട. തേങ്ങ ഉടക്കുന്നു പറയില്ലേ?
6: അതെ, ഞാൻ തേങ്ങ ഉടക്കാന്ന്. ഓക്കെ, ഡോണ്ട് വെറി. അപ്പൊ നമ്മൾ ഒത്തിരി പേര് വിളിച്ചു. അപ്പൊ ഞാൻ ദേ ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ബൗള് ഞാനിങ്ങനെ ഷെയ്ക്ക് ചെയ്തിട്ട് അത് ഏറ്റവും നല്ലൊരാളെ തന്നെ കിട്ടട്ടെ ദൈവമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാനിങ്ങനെ എടുക്കാൻ പോവാണ്.
5: ഈശ്വരാ ഭഗവാനെ, ആ മഹാൻ ആരാണ്?
6: ഓക്കെ, അപ്പൊ ഞാൻ ദേ ഒരാൾ എടുത്തിട്ടുണ്ട്. എനിക്ക് ദേ കയ്യില് പേപ്പർ ഉണ്ട്. ഞാൻ തുറക്കാൻ പോവാണ്, തുറക്കാൻ പോവാണ്. ഓക്കെ, ഷെഫിൻ ആണ് നമ്മുടെ ഇന്നത്തെ വിന്നർ.
5: യേ, ഷെഫിൻ ഫ്രം ഈരാറ്റുപേട്ട. ഷെഫിൻ, കൺഗ്രാചുലേഷൻസ്. അപ്പോ ഷെഫിനുള്ള ഓണക്കോടി വഴിയേ വരും.
6: അതെ അതെ, നമ്മൾ പാർസൽ ആയി അങ്ങോട്ട് അയക്കുന്നതായിരിക്കും.
5: അപ്പോ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിട്ട് നമ്മൾ എന്തായാലും ഷെഫിനെ കോൺടാക്ട് ചെയ്താണ്. വൺസ് അഗൈൻ കൺഗ്രാചുലേഷൻസ്. ഷെഫിന് കിട്ടിയിരിക്കുന്നത് സ്വയംവര സിൽക്സ് നൽകുന്ന ഒരു കിടിലൻ ഓണക്കോടിയാണ്.
6: ഏ, അപ്പൊ നമ്മൾ ഓണക്കോടി കൊടുത്തില്ല, അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ അഹല്യ FM നിങ്ങൾക്ക് ഓണക്കോടി തരുന്നു എന്ന് പറയുന്നത് കുറച്ചും കൂടെ സ്പെഷ്യൽ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്കും ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ്.
5: വലിയൊരു കൺഫ്യൂഷൻ അല്ലേ? അതായത് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു കൺഫ്യൂഷനാണ്, നമ്മൾ ഏതിടും എന്തിടും എന്നുള്ള ഒരു കൺഫ്യൂഷനാണ്. അപ്പോ ഈ ഓണത്തിന് അഹല്യ FM നൽകുന്ന ഓണക്കോടി അങ്ങോട്ട് ഇട്ടോളൂ, നമ്മൾ അങ്ങോട്ട് തരാണ്. ആ കൺഫ്യൂഷൻ അങ്ങോട്ട് മാറ്റാണ്.
6: ഷെഫിന് ഇടാൻ പറ്റില്ല, ഷെഫിന് ഇഷ്ടമുള്ള ആർക്കെങ്കിലും
5: ഇഷ്ടമുള്ള. ഷെഫിൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ജസ്റ്റ് ഷെഫിനോട് ഇങ്ങനെ ചോദിച്ചായിരുന്നു, അത് ആർക്ക് കൊടുക്കുന്നുള്ളത്. എനിക്ക് ഇടാൻ പറ്റില്ലല്ലോ, ഞാൻ ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും എന്നാണ് പറഞ്ഞത്.
6: എന്നാ ഇഷ്ടമുള്ളവർക്ക് എന്നെ അങ്ങോട്ട് കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ടാണ് ഷെഫിൻ ഈരാറ്റുപേട്ടയിൽ നിന്ന് നമ്മൾ വിളിച്ചിട്ട്. ഷെഫിനാണ് ഈ അവറിൽ, അതായത് നമ്മൾ ഓരോ മണിക്കൂറിലും ഗിഫ്റ്റ് കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോ ഈ മണിക്കൂറിൽ, അതായത് അബി ഹാൻഡിൽ ചെയ്ത ഒരു മണിക്കൂറിലെ വിന്നർ ഷെഫിനാണ്.
5: ഓക്കെ, അപ്പൊ ഇനി ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് ഐ എം ഹാൻഡിങ് ഓവർ ടു ഹീര. അപ്പൊ ഹീര ഉണ്ടാവും ഇവിടെ.
6: അപ്പൊ ഇനി അടുത്ത അടുത്ത ഒരു മണിക്കൂറിൽ ആരായിരിക്കും വിന്നർ, ആരൊക്കെയാണ് എന്നെ വിളിക്കാൻ പോകുന്നത്? ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, അഹല്യയിലെ ആദ്യത്തെ ഓണമാണ് എന്റെ, അപ്പൊ അതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പൊ ആൾക്കാരെല്ലാവരും വേഗം വേഗം എന്നെ വിളിക്കുന്നതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്.
5: വേഗം വേഗം വിളിച്ചോളൂ. അപ്പൊ ഈ പറഞ്ഞ പോലെ നിങ്ങൾ കിച്ചണിലാണെങ്കിലും ട്രാഫിക്കിലാണെങ്കിലും അഹല്യ എഫ് എം 90.4 ട്യൂൺ ചെയ്ത് കേൾക്കുന്നുണ്ടെങ്കിൽ ഫോൺ എടുക്കുക, ഡയൽ ചെയ്യുക 8281509000 ആൻഡ് സ്റ്റേ ട്യൂൺഡ്.

0: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലും.
1: 5-star BNCAP സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
0: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
1: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
3: ഓണായി ഓണം പവർഡ് ബൈ സ്വയംവര സിൽക്സ്.
4: സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം 10 കഴിഞ്ഞ് 14 ആയിരിക്കാണ്. ഓണായി ഓണം, അതെ, ഓണം മൊത്തത്തിൽ കളറായിട്ട് ദേ ഇങ്ങനെ ഓണായിട്ട് നിൽക്കുകയാണ്. അഹല്യ FM-ലും ഓണായിട്ട് നിൽക്കുകയാണ്. അപ്പൊ സമയം ദേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് ദേ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇന്നത്തെ ഓരോ മണിക്കൂറിലും നമുക്ക് വിന്നറുണ്ട്. ഓണക്കോടികളാണ് സ്വയംവര സിൽസ് തരുന്നത്. സമ്മാനമായിട്ട് നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒത്തിരി പേര് എന്നെ വിളിക്കുന്നുണ്ട്. അപ്പൊ ഓണം എവിടെ വരെ എത്തി, നിങ്ങളുടെ ഓണവിശേഷങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് നിങ്ങളുടെ പരിപാടികൾ എന്നൊക്കെ അറിയണം. അതിന്റെ ഒപ്പം തന്നെ ഇതിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പേരുകൾ നോട്ട് ചെയ്ത് വെക്കും. ഞാനിവിടെ ഈ ഒരു ബൗളിൽ ഓരോ പേരുകൾ ഇങ്ങനെ നോട്ട് ചെയ്തിടുന്നുണ്ട്. അതിൽ നിന്ന് ഈ ഒരു അവർ കഴിയുന്നതോടുകൂടി നമ്മളുടെ ഒരു ലക്കി വിന്നറിനെയും കൂടി നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് ഇപ്രാവശ്യത്തെ നിങ്ങൾക്ക് തരാൻ പോകുന്ന ഓണ സമ്മാനം എന്ന് പറയുന്നത്. അപ്പോൾ പല സ്ഥലങ്ങളിലും എനിക്കറിയാം ഓണം സെലിബ്രേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. പല സ്ഥലങ്ങളിലും ആൾക്കാർ എന്താ പറയുക, ഓണത്തിന്റെ എന്താ പറയുക, ഉത്രാടപ്പാച്ചിലിന്റെ തൊട്ട് മുന്നുള്ള ഒരു സമയമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും, എവിടെ പോകണം, എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ. അപ്പോൾ എന്തായാലും ദേ നമുക്ക് ആദ്യത്തെ കോളർ ഇങ്ങനെ ലൈനിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാണെന്നുള്ളത് നോക്കാം. ഹലോ, ഇതാരാണ്?
5: ഹലോ, എന്റെ പേര് രമ എന്നാണ്.
4: രമ, രമ ചേച്ചി എവിടെ വിളിക്കുന്നേ?
5: നല്ലപ്പിള്ളി എന്നാ വിളിക്കുന്നത്.
4: നല്ലപ്പിള്ളി, നല്ലപ്പിള്ളിയിൽ നല്ല വർത്തമാനങ്ങളൊക്കെ ആണോ?
5: നല്ല വിശേഷമാണ്.
4: ഓക്കെ, അപ്പൊ ചേച്ചി പറയൂ, എങ്ങനെയാണ് ഓണം, എവിടെ വരെ എത്തി?
5: ഓണം നമ്മളെ ഇപ്രാവശ്യം ഗ്രാൻഡ് ആക്കണം
4: എന്നാണ് ആശ. അതെന്താ, ബാക്കിയുള്ള വർഷങ്ങളിലൊന്നും ഗ്രാൻഡ് ആക്കിയില്ല?
5: ഗ്രാൻഡ് ആക്ക നമ്മുടെ സാഹചര്യങ്ങൾ അങ്ങനെ ആയിരിക്കും ഇടയ്ക്ക്. അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ ഫാമിലിയോടെ നല്ലൊരു ആഘോഷം ആഘോഷിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്.
4: ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മളുടെ സാഹചര്യങ്ങളും അതിനനുസരിച്ച് ഏറ്റവും നന്നായി ഇരിക്കുമ്പോഴാണ് നമുക്ക് നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ?
5: അതെ അതെ അതെ.
4: ഓക്കെ ശരി. അപ്പൊ ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
5: വീട്ടിലെ അമ്മയുണ്ട്, ഭർത്താവുണ്ട്, 2 കുട്ടികള്.
4: ആഹാ, കുട്ടികളൊക്കെ എന്താ ചെയ്യണേ?
5: കുട്ടികള് 7-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ട്വിൻസ് ആണ്.
4: ട്വിൻസ് ആണോ? എന്താ പേര്?
5: അതുൽ
4: അതുല്യ. ഓക്കെ, അപ്പൊ രണ്ടുപേരും 7-ാം ക്ലാസ്സിലാണ് പഠിക്കണെ അല്ലേ? അവരുടെ ഓണം സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞോ? ഓണം സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞോ അവരുടെ സ്കൂളില്? ശരി ശരി. ഓക്കെ, അപ്പൊ ചേച്ചി വർക്ക് ചെയ്യുന്നില്ല, ഹൗസ് വൈഫ് ആണോ? ആണോ, വർക്കിന്റെ ഇടയിൽ നിന്നാണ് പിന്നെ വിളിക്കുന്നത് അല്ലേ? അമ്പടി ഗള്ളി. ഓക്കെ, എവിടെ വർക്ക് ചെയ്യുന്നത് ചേച്ചി? എവിടെയാ വർക്ക് ചെയ്യണേന്ന്? ഫർണിച്ചർ കടയിലാണ്. ഓക്കെ, അപ്പൊ ഓണമൊക്കെ ആയിട്ട് എങ്ങനെ തിരക്കൊക്കെ ഉണ്ടോ?
5: തിരക്കൊക്കെ ആയിക്കൊണ്ടിരിക്കണു.
4: ശരി, ഓക്കെ. അപ്പൊ എന്തായാലും വിളിച്ചതിൽ സന്തോഷം. അപ്പൊ എന്താ, ലക്കി വിന്നർ ആവോ നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരുടെ അടുത്തും എന്റെയും അഹല്യ FM-ന്റെയും ഓണം ആഘോഷത്തിന്റെ ഒരു ഒരു ഓണം വിശ്വസൊക്കെ പറയണം കേട്ടോ. ഓക്കെ ചേച്ചി, ബൈ. ശരി, അപ്പൊ രമചേച്ചിയാണ് നമ്മൾ വിളിച്ചത്. അപ്പൊ രമചേച്ചിയുടെ ആ ഒരു ഉഷാർ നിങ്ങൾ കാണണം. കാരണം എന്താണെന്ന് വെച്ചാൽ, ജോലിയുടെ ഇടയിലും കുറച്ച് സമയം മാറ്റിവെച്ച് എന്താ പറയാ, നമ്മളെ വിളിക്കാൻ കാണിച്ച ആ ഒരു മനസ്സ് ഞാൻ കാണാതെ പോയില്ല എന്ന് ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത ആളിതെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അടുത്ത കോളർ ആരാണ് നോക്കാം. ഹലോ, ഇതാരാണ്?
6: ഹലോ
4: ഹലോ, ഇതാരാ?
6: ഞാൻ സുധയാണ്.
4: സുധ, സുധ ചേച്ചി എവിടെ നിന്നാ വിളിക്കുന്നേ?
6: ഞങ്ങള് അടുത്തോളം പട്ടത്തരച്ചി.
4: എവിടാ? എടത്തോളം. എവിടെയാ? പാലക്കാട് തന്നെയാണോ?
6: ഇവിടെ പാറയിലെ പുളിപ്പുട്ടം.
4: ഓക്കെ, എന്തുണ്ട് വിശേഷം? ഓണമൊക്കെ എങ്ങനെ പോകുന്നു?
6: അടിപൊളിയായിട്ട് പോകുന്നു.
4: ഓക്കെ, ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ടോ? എവിടെയാ?
6: കിൻഫ്ര, കഞ്ചിക്കോട്.
4: ഓ ഓക്കെ ഓക്കെ. അപ്പൊ അവിടുത്തെ ഓണാഘോഷമൊക്കെ കഴിഞ്ഞോ?
6: കഴിഞ്ഞു.
4: ആഹാ, അപ്പൊ നല്ല ഓണക്കോടിയൊക്കെ എടുത്തു പോയോ? ഓക്കെ. അപ്പൊ ചേച്ചിയുടെ വീട്ടിലാരൊക്കെ ഉണ്ട്? മൂന്ന് മക്കളാ? അത് കൊള്ളാലോ, എന്റെ വീട്ടില് 3 മക്കളാ. എന്തൊക്കെയാ 3 മക്കളുടെ പേര് പറഞ്ഞേ കേക്കട്ടെ. സൗപർണിക, സന്ദീപ്, സഞ്ജയ്. ഓക്കെ, അപ്പൊ അവരുടെയൊക്കെ ഓണം ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞോ? അവരെങ്ങനെയാണ്, പഠിക്കുകയാണോ, വർക്ക് ചെയ്യാണോ?
6: വലിയൊന്ന് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു.
4: ഓക്കെ.
6: പിന്നെ രണ്ടാം ഐ ടി ഐ കോളേജ് കഴിഞ്ഞു.
4: ശരി.
6: ചെറിയതും പത്താം ക്ലാസ്.
4: ഓക്കെ. അപ്പൊ എല്ലാം തികഞ്ഞൊരു വീടാണ് ശരിക്കും.
6: അതെ.
4: ഓക്കെ. അപ്പൊ എന്തായാലും ഓണൊക്കെ ഇപ്രാവശ്യം പഠിച്ചു പൊളിക്കൂ കേട്ടോ.
6: ഓക്കെ. നാളെ നമ്മുടെ അവിടെ പരിപാടിയാണ്.
4: ഇന്ന് പരിപാടി ഉണ്ടോ? നാളേക്ക്. ഓക്കെ ശരി ശരി. അപ്പൊ എന്തായാലും ഉഷാറാവട്ടെ കേട്ടോ. എല്ലാവർക്കും ഓണാശംസകൾ പറയണം കേട്ടോ. ഓക്കെ ചേച്ചി, ബൈ. ശരി. ഓക്കെ. അപ്പൊ സുധ ചേച്ചിയാണ് നമ്മൾ വിളിച്ചത്. സുധ ചേച്ചിയും ഈ പറഞ്ഞ പോലെ നാളത്തെ സെലിബ്രേഷന്റെ ഒക്കെ ഒരു തിരക്കിലാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. വീട്ടിലും അതായത് ഫാമിലി ആയിട്ടും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഒന്ന് ആലോചിക്കുകയാണ്, ഈ ജോലിയുടെ ഇടയിൽ ഇങ്ങനെ സമയം കണ്ടെത്തി വിളിക്കാന്ന് പറഞ്ഞ മെഷു എനിക്ക് വൈ, എനിക്ക് സന്തോഷമായി എനിക്ക്. ഓക്കെ, അടുത്ത കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹെല്ലോ, ഇതാരാണ്?
7: ഹലോ.
4: ഹലോ, ഇതാരാ?
7: ഞാൻ തത്തമംഗലത്തു നിന്ന് വനജ.
4: വനജ. ആ വനജ ചേച്ചി, സുഖാണോ?
7: ആ സുഖമായിരിക്കുന്നു.
4: ഓക്കെ. തത്തമംഗലം എന്ന് പറയുന്നത് നമ്മുടെ പാലക്കാട് തന്നെയാണോ?
7: അയ്യോ, തത്തമംഗലം, ചിറ്റൂർ തത്തമംഗലം.
4: ചിറ്റൂർ തത്തമംഗലം. ഓക്കെ ഓക്കെ ശരി. അപ്പോ വനജ ചേച്ചിയുടെ ഓണാഘോഷം ഒക്കെ എവിടെ വരെ എത്തി?
7: അടിപൊളിയായി പോയിക്കൊണ്ടിരിക്കുന്നു.
4: ആഹാ, വർക്ക് ചെയ്യുന്നുണ്ടോ ചേച്ചി?
7: പ്രത്യേകിച്ച് ഒരു പാട്ട്, ഏട്ടൻ മകൻ BSF-ലാണ്, അവൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓണം ആഘോഷിക്കാൻ വേണ്ടി.
4: ഓക്കെ.
7: അവന് വേണ്ടിയുള്ള ഒരു പാട്ടാണത്.
4: ഓക്കെ.
7: ഓണവിലിനുള്ള ആ പാട്ട് വേണം.
4: ഏതാണ്?
7: ഓണവില്ലിൻ തമ്പുരു മീട്ടി, ആ ഒരു പാട്ടില്ലേ?
4: ഓണവില്ലിൻ തമ്പുരു മീട്ടും വീടാണ് ഈ വീട്.
7: മൂളുന്ന പാട്ടാണത്. അവന് വേണ്ടിയാണ് ഇത് ആക്കുന്നത്.
4: ഓക്കെ. എന്താണ് പേരെന്താണ്?
7: എന്താ,
4: ആർക്ക് വേണ്ടിയിട്ടായിരുന്നു പാട്ട് ചോദിച്ചത്?
7: ഏട്ടന്റെ മകനാണ്, വിഷ്ണുരാജ്.
4: വിഷ്ണുരാജ്. അപ്പൊ വിഷ്ണുരാജിന് വേണ്ടി പാട്ടും വേണം എന്നാണ് പറയണത്. അപ്പൊ
7: ഓക്കെ,
4: അപ്പൊ ഞാൻ മാക്സിമം വെച്ച് തരാം. നോക്കാം,
7: വന്നോണ്ടിരിക്കുന്ന ഓണം ആഘോഷിക്കാം, ഓണത് വേണം, അവൻ കേട്ടോണ്ടിരിക്കുന്നുണ്ടാവും.
4: ആഹാ, ഓക്കെ. അപ്പൊ എന്തായാലും
7: ഞാൻ വിളിക്കുന്നു പറഞ്ഞിട്ട് അവൻ കേട്ടോണ്ടിരിക്കണം.
4: ശരി ശരി, ഞാൻ എന്തായാലും മാക്സിമം പാട്ട് വെക്കാൻ നോക്കാം കേട്ടോ. ഓക്കെ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ചേച്ചി, വിളിച്ചതിൽ സന്തോഷം കേട്ടോ. ഓക്കെ ബൈ. അപ്പൊ വനജ ചേച്ചിയാണ് നമ്മൾ വിളിച്ചത്. അപ്പൊ വനജ ചേച്ചി ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഇപ്രാവശ്യം ഓണം സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു ഒരു തയ്യാറെടുപ്പിലാണ് നിൽക്കുന്നത്. ആൻഡ് സ്പെഷ്യലായിട്ട് വിഷ്ണുരാജിന് വേണ്ടിയിട്ടാണ് പാട്ട് ചോദിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഞാൻ ആ പാട്ട് വെച്ച് തരാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ. ഓക്കെ. അപ്പൊ എന്തായാലും അടുത്ത കോളർ ആരാണ് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. നോക്കട്ടെ, ഇതാരാണ് എന്നുള്ളത് ഞാൻ നോക്കട്ടെ. ഹലോ.
8: ഹലോ, ഗുഡ് മോർണിംഗ് ചേര, ലീല ടീച്ചറാണ്.
4: ഗുഡ് മോർണിംഗ്. എന്ത് പറ്റി ലീല ടീച്ചറെ? ഒരു ഒരു വിഷമൊക്കെ ശബ്ദത്തില്.
8: ചെറിയ ഒരു പനി, ജലദോഷം.
4: എന്ത് പറ്റി? മഴ നനഞ്ഞോ?
8: മഴ നനഞ്ഞില്ല, വെയിലിന്റെ ചൂട് കണ്ടോ എന്തോന്ന് അറിയില്ല.
4: ഓക്കെ ശരി. അപ്പൊ ഓണമൊക്കെ എങ്ങനെ, എവിടെ വരെ എത്തി?
8: ഓണം പടിവാതിലേക്കെത്തി, മകന്റെ വീട്ടിലാണ് ഓണം.
4: ആഹാ, ഓക്കെ. അപ്പൊ എന്തായാലും ഓണം ഒക്കെ ഇപ്രാവശ്യം അടിപൊളിയാവട്ടെ. ഇപ്രാവശ്യം ഓണക്കോടി അടിക്കോ? ഒരുപാട് പേര് കനിയാൻ വേണ്ടി കാത്തിരിക്കുക, എന്താ ചെയ്യാ ഞാൻ. ഓക്കെ. അപ്പൊ എന്തായാലും ഓണക്കോടി എടുത്തോ? ഇതല്ലാതെ ഓണക്കോടി എടുത്തോ? ആഹാ, ആരാണ്? ഒന്ന് സ്വന്തമായിട്ട് എടുത്തതാ?
8: അല്ലല്ല, ചെറുതായിട്ട് എടുക്കലേ ഇല്ല.
4: മക്കളെടുത്തരാ. പിന്നെ ഒന്ന് അടുത്തത് ആരുടെ നിന്നാണ് പ്രതീക്ഷിക്കുന്നത്? അപ്പോ രണ്ട് മക്കളാണ്. അപ്പോ ഓക്കെ, അപ്പൊ രണ്ട് മക്കൾ എന്തായാലും കൈ നിറയെ ഓണക്കോടിയൊക്കെ തരട്ടെ കേട്ടോ. അപ്പൊ എന്തായാലും സമ്മാനം അടിക്കാൻ നോക്കാം നമുക്ക്. അപ്പൊ എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ ലീല ടീച്ചറെ, ബൈ. അപ്പൊ എന്തായാലും ലീല ടീച്ചറാണ് നമ്മൾ വിളിച്ചത്. അപ്പൊ ലീല ടീച്ചർക്ക് ഓൾറെഡി ഒരു ഓണക്കോടി കിട്ടി, ഇനി അടുത്തൊരു ഓണക്കോടിയും കൂടെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഈ ഓണക്കോടി കിട്ടുമെന്നുള്ളത് നമുക്ക് നോക്കാം. എന്തായാലും ഈ ഒരു മണിക്കൂറിൽ എന്നെ വിളിക്കുന്നതിൽ നിന്ന് ഒരാൾക്കാണ് ഞാൻ ലക്കി വിന്നറായിട്ട് ഞാൻ തെരഞ്ഞെടുത്ത് അവർക്ക് ഓണക്കോടി സ്പെഷ്യലായിട്ട് തരാൻ പോകുന്നത്. അതും സ്വയംവര സിൽക്സ് ആണ് നമുക്ക് ഈ ഒരു ഓണക്കോടി നമുക്ക് പ്രാവശ്യം നിങ്ങൾക്ക് എല്ലാവർക്കും തരാൻ വേണ്ടി നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്, വിച്ച് ഇസ് എ വെരി ഹാപ്പി തിങ്. കാരണം നമ്മുടെ കൂടെ അങ്ങനെ അസോസിയേറ്റ് ചെയ്യാൻ ആൾക്കാരുണ്ടാവുമ്പോഴാണ് തീർച്ചയായിട്ടും നമുക്ക് കട്ടക്കി സപ്പോർട്ടായിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്കും നമ്മൾ എന്താ പറയുക, നമുക്കൊരു സന്തോഷം ഞങ്ങൾക്ക് നിങ്ങൾക്ക് തരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്കുണ്ടാവുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം. വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ഫോർ സ്വയംവര സിൽക്സ്. ആൻഡ് ഇനി പാട്ടുകൾക്കുള്ള സമയമാണ്, പാട്ടുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം ഞാൻ പാട്ടൊക്കെ പ്ലേ ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാക്കി കോളുകളൊക്കെ എടുക്കാം. ഒരുപാട് പേരെന്നെ വിളിക്കുന്നുണ്ട്. ഐ നോ എല്ലാവർക്കും ഓണക്കോടി വേണം എന്നുള്ളത്. പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളും കൂടെ എനിക്ക് കേൾക്കണം. അപ്പം എന്തായാലും പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്ത് നമുക്ക് പതുക്കെ കോളുകളൊക്കെ എടുത്ത് ഇങ്ങനെ മുന്നോട്ട് പോവാം. അപ്പം അടുത്ത രണ്ട് പാട്ടുകൾ ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് തിരിച്ചു വരും. നിങ്ങളുടെ കൂടെ അഹലി FM 90.4 ഓണായി ഓണവുമായി നിങ്ങളുടെ കൂടെയുള്ളത് RG ഹീറയാണ്. എന്റെ പേര് മറക്കണ്ട. ദിസ് ഇസ് അഹലി FM 90.4. സ്റ്റേ ട്യൂൺഡ്.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ഒറ്റപ്പാലത്തിന്റെ സാമ്പത്തിക സേവനങ്ങൾക്ക് പുതിയ മേൽവിലാസം.
0: AD2 ലൈസൻസ് ഉള്ള അഹല്യ ഫിൻഫോറെക്സ് ഒറ്റപ്പാലം KH ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: സുരക്ഷിതമായ ഗോൾഡ് ലോൺ, വിദേശ പണവിനിമയം, ടൂർസ് ആൻഡ് ട്രാവൽസ് എല്ലാം ഒരൊറ്റക്കുട കീഴിൽ.
0: നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി വിശ്വാസത്തോട് സന്ദർശിക്കുക
1: അഹല്യ ഫിൻഫോറെക്സ് KH ബിൽഡിംഗ്, ഒറ്റപ്പാലം. അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ. ഓണായി ഓണം, പവർഡ് ബൈ സ്വയംവര സെൽസ്.
2: യെസ്, അങ്ങനെ സമയം ദേ 10 കഴിഞ്ഞ് 34 ആയിരിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. ഓണായി ഓണം, പവർഡ് ബൈ സ്വയംവര സിൽസിൽ ഇന്ന് എന്ത് ചെയ്യും, നമ്മൾ ഒരുപാട് പേരെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ. കാരണം ഇന്നത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഈ അവറിൽ നമുക്ക് ഓരോ മണിക്കൂറുകളിലും നമ്മൾ ഓണക്കോടി ഇങ്ങനെ സമ്മാനമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ ഒരു എന്താ പറയുക, ഒരു ലൈവിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ലൈവായിട്ട് നിങ്ങൾക്ക് എന്നെ വിളിക്കാം എന്നുള്ളതാണ് പറയാനുള്ള കാര്യം. എന്ത് ചെയ്യണം എന്നറിയോ, ഞാൻ നമ്പർ പറഞ്ഞുതരും, ആ നമ്പറിലേക്ക് വിളിക്കുക, നിങ്ങളുടെ ഓണ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യുക. ചിലപ്പോൾ നിങ്ങളായിരിക്കും ആ ഒരു ലക്കി വിന്നറായിട്ട് മാറാൻ പോകുന്നത്. നിങ്ങളിൽ നിന്ന് ഒരാൾക്കാണ് ഞാൻ ഈ ഒരു മണിക്കൂറിന്റെ ഓണക്കോടി സമ്മാനമായിട്ട് തരാൻ പോകുന്നത്. അതും സ്വയംവര സിൽസ് നൽകുന്ന ഓണക്കോടി. ഓക്കെ, അപ്പൊ എന്തായാലും ദേ വിളിക്കാനുള്ള നമ്പർ ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. 8281509000 എന്നുള്ളതാണ് നമ്മുടെ നമ്പർ. 8281509000 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, നിങ്ങളുടെ ഓണവിശേഷങ്ങൾ പറയാം, എന്നിട്ട് നമുക്ക് ആരാണ് വിന്നർ എന്ന് നോക്കാം.

0: ഞാൻ അനിത ഫ്രം പാർത്ത എലപ്പുള്ളി.
1: അനിത ഫ്രം എലപ്പുള്ളി.
0: അതെ അതെ.
1: ഓക്കെ അനിത ചേച്ചി, സുഖാണോ?
0: ആ സുഖം.
1: ഓക്കെ, ഓണം ഒക്കെ എവിടെ വരെ എത്തി?
0: ആ ഓണം ഏകദേശം എത്തി തുടങ്ങി.
1: അനിത ചേച്ചി എപ്പോഴും ഇങ്ങനെയാണോ, വളരെ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണോ? എനിക്ക് ഭയങ്കര ഒരു സോഫ്റ്റ് ആയിട്ട് വളരെ കാം ആയിട്ട് സംസാരിക്കുന്ന ഒരു ഫീല്. അങ്ങനെയാണോ അനിത ചേച്ചി എപ്പോഴും?
0: അതെ അതെ അതെ. ഇപ്പൊ കുറച്ച് തൊണ്ടയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിലൊരു കല്യാണം, ഏട്ടന്റെ മോന്റെ കല്യാണമായിരുന്നു ഇന്നലെ.
1: ഓക്കെ.
0: അപ്പൊ അതിന് ഒരാഴ്ചയായിട്ട് തൊണ്ടയിട്ട് അരപ്പിച്ച് മൊത്തം ഡാമേജ് ആയി.
1: ഓക്കെ, അപ്പൊ എന്തായാലും കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കൂ. ഇനി നമുക്ക് ഓണത്തിന് കുറച്ച് കുറച്ച് ബഹളം വെക്കാം.
0: ഇന്നലെ വൈകിട്ട് റിസപ്ഷൻ ആയിരുന്നു, അതിന്റെയൊക്കെ ക്ഷീണത്ത് അങ്ങനെയൊക്കെ ആയിരിക്കും.
1: ശരി, ഓക്കെ. അപ്പൊ
0: ചെറിയൊരു പെയിൻ ഉണ്ട്.
1: ശരി, അപ്പൊ രമ ചേച്ചി, അനിത ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ടോ?
0: ഇല്ല ഇല്ല ഇല്ല, ഞാൻ ഹൗസ് വൈഫാണ്.
1: ഓക്കെ ശരി. അപ്പോ ഓണം സെലിബ്രേഷൻസ് ഒക്കെ ഉണ്ടോ വീട്ടില്? കാര്യമായിട്ട് ആഘോഷിക്കാറുണ്ടോ?
0: ഉണ്ട്. ഞങ്ങള് ഒരു വലിയ കുടുംബമാണ്. ഞങ്ങള് അഞ്ചേട്ടനഞ്ചന്മാരാണ്. അപ്പൊ എല്ലാ വർഷവും ഓണം ഓരോ ദിവസം ഓരോ വീട്ടിലായിരിക്കും.
1: ഓക്കെ.
0: അപ്പൊ നാളെ ഉത്രാടം ഒരു ഏട്ടന്റെ വീട്ടിലാണ്. അപ്പൊ ഈ പുതിയ കുട്ടികളും കൂടെ അവിടെ ഇപ്രാവശ്യം ഒരു സ്പെഷ്യൽ ആയിരിക്കും. പിന്നെ തിരുവോണമാണ് നമ്മുടെ വീട്ടില്. അപ്പൊ പിന്നെ എന്തായാലും ഈ വർഷത്തെ ഓണം കുറച്ചുകൂടെ സ്പെഷ്യൽ ആണ്.
1: ഓക്കെ, എനിക്ക് തോന്നുന്നു അപ്പൊ കല്യാണം കഴിഞ്ഞ് വരുന്ന ആൾക്കാർ എല്ലാവരും കൂടെ ഒരുമിച്ചായിരിക്കും നിങ്ങളുടെ വീട്ടിൽ ഓണം ആഘോഷിക്കുന്നത്. ഓക്കെ ഓക്കെ, സൂപ്പർ. അപ്പൊ അഞ്ച് മക്കൾ എന്ന് പറയുമ്പോ അത്യാവശ്യം വലിയ ഫാമിലി ആണല്ലോ നിങ്ങള്.
0: അതെ, കുട്ടികളിപ്പം ഞങ്ങള് മൂന്ന് കുട്ടികൾക്ക് മാത്രമേ കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ, ബാക്കിയൊക്കെ ആവുന്നതേ ഉള്ളൂ, അവരെല്ലാരും ഉണ്ടാവും.
1: ശരി ശരി, കൊള്ളാം കൊള്ളാം. അപ്പൊ എന്തായാലും ഓണക്കോടി എടുത്തോ ഇപ്രാവശ്യം.
0: ഓണക്കോടി കല്യാണത്തിനും എല്ലാം കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്.
1: ഓക്കെ സൂപ്പർ. അപ്പൊ ഇപ്രാവശ്യം നമ്മുടെ ഓണക്കോടി അടിയോ നമുക്ക് നോക്കാം. ഓക്കെ. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവരോടും ഓണം ആശംസകൾ പറയണം കേട്ടോ.
0: ഓക്കെ
1: ഓക്കെ ചേച്ചി,
0: രണ്ട് വരി പാടിക്കോട്ടെ.
1: ഓ പാടിക്കോളൂ പാടിക്കോളൂ.
0: ഓക്കെ.

0: താങ്ക് യു.
1: ഓക്കെ, സൂപ്പർ സൂപ്പർ. അപ്പൊ ഹാപ്പി ഓണം കേട്ടോ. ഓക്കെ ചേച്ചി, ബൈ ബൈ, ടേക്ക് കെയർ. അപ്പൊ രമ ചേച്ചി, അല്ല എനിക്ക് രമ ചേച്ചി എന്നുള്ള പിന്നെ അനിത ചേച്ചിയാണ് നമ്മൾ വിളിച്ചത്. അപ്പൊ അനിത ചേച്ചിയുടെ ഓണം ഒക്കെ വലിയ ഫാമിലിയാണ്. അപ്പൊ എനിക്കൊന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ അത്രയും ആൾക്കാർ വരുമ്പോൾ ശരിക്കും ഓണം എന്നൊക്കെ പറയുന്നത് നമ്മളിങ്ങനെ എല്ലാവരും കൂടി ആഘോഷിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു രസവും സുഖവും ഒക്കെ ഉള്ളത് ശരിക്കും. അപ്പോൾ കുട്ടികളും വലിയ ആൾക്കാരും എല്ലാവരും ആയിട്ട് ഒരു 5 മക്കളുടെ മക്കളും മക്കളും അവർ കല്യാണം കഴിക്കുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ എൻ്റെ അമ്മ എനിക്ക് ആലോചിക്കാൻ വയ്യ. അത്ര നല്ലൊരു എനർജറ്റിക് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും അവരുടെ ഓണം എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം അങ്ങനെ ഒരു ഫാമിലി ഉണ്ട്, അങ്ങനെ ഒരു ഓണം സെലിബ്രേഷനൊക്കെ നടക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം. എനിക്ക് എൻ്റെ വീട്ടിൽ പോകാൻ തോന്നുക, കാരണം എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിലും അതെ, അമ്മയുടെ വീട്ടിലും ഒക്കെ അച്ഛൻ്റെ വീട്ടിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഇവരെല്ലാവരെയും കാണാൻ പറ്റുന്നു, എല്ലാവരും കൂടെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ എന്തായാലും അടുത്ത കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
2: ഹലോ
1: ഹലോ
2: ഹലോ
1: ഹലോ, കേൾക്കുന്നുണ്ട്? ഇതാരാണ്? പേര് പറയൂ.
2: ഞാൻ തത്വമംഗലത്തിൽ നിന്നാണ്.
1: ഓക്കെ, ഷീല ചേച്ചി സുഖാണോ?
2: ആ സുഖാണ്.
1: ഓക്കെ, അപ്പൊ എന്താണ് വിശേഷം? ഓണം എവിടെ വരെ എത്തി? നാളെ എത്തും. ഓക്കെ, ഷീല ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ടോ?
2: ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു.
1: ഓ, റിട്ടയർമെന്റ് ലൈഫ് അപ്പൊ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്.
2: ഓക്കെ
1: ശരി. അപ്പൊ ഇപ്രാവശ്യം എന്താണ് ഓണം സ്പെഷ്യൽ? എന്താണ്
2: ഇന്നോ
1: ഇപ്രാവശ്യം ഓണത്തിന് എന്താണ് സ്പെഷ്യൽ?
2: സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് തിരുവോണം ദിവസം ഒരു തിരുവാതിരക്കളി ഉണ്ട്.
1: എവിടെയാണത്?
2: അത് ചിറ്റൂര് എഴുത്തിനൊക്കെ ചെയ്യില്ലേ, ഗുരുമഠം എന്ന് പറഞ്ഞിട്ട്.
1: അപ്പൊ നിങ്ങൾ പ്രാക്ടീസും കാര്യങ്ങളിലൊക്കെ ആണല്ലേ?
2: അതെ അതെ.
1: അപ്പൊ നല്ലൊരു ഡാൻസർ ആണ് അപ്പൊ ഷീല ചേച്ചി ആണോ?
2: അല്ല, ഞാൻ ശരിക്കും പറഞ്ഞ 10-ാം ക്ലാസ് കഴിഞ്ഞ ശേഷം സ്റ്റേജിൽ കയറിയിട്ടില്ല.
1: അയ്യോ,
2: പിന്നെ 24 കഴിഞ്ഞ ശേഷമാണ് ഇപ്പോ.
1: ഓക്കെ, അപ്പൊ ഒരു നീണ്ട നാളത്തെ ബ്രേക്കിന് ശേഷമാണ് ഇപ്പൊ കളിക്കാൻ പോകുന്നത്. ആടിപ്പൊളി, അത് ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കുമല്ലോ.
2: അല്ല, ഇപ്പൊ ഈ 2 വർഷത്തിന്റെ ഇടയില് ഒരു 20 സ്റ്റേജ്
1: കേറി. ഓക്കെ ഓക്കെ, സൂപ്പർ. അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടോ, നമുക്ക് അങ്ങനത്തെ ചെറിയ ചെറിയ ടാലന്റുകൾ ഒന്നും നമ്മൾ എടുത്തു വെക്കേണ്ട കാര്യമില്ല.
2: പാട്ടും 10-ാം ക്ലാസ് കഴിഞ്ഞ്, 10-ാം ക്ലാസ്

0: വരെ പാടിയിട്ടുണ്ടായിരുന്നു.
1: ആ
0: സ്ഥിരം ഉള്ള തയ്യാറും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു.
1: ശരി.
0: ശക്തി ഞാൻ എന്റെ മോന്റെ 10-ാം ക്ലാസ്സിനാണ്, അവൻ പങ്കെടുത്തപ്പോഴാണ് ഞാനൊരു ശിവരാത്രിക്ക് പാടിയത്.
1: ഓക്കെ, സൂപ്പർ. അപ്പൊ എന്തായാലും ഇപ്രാവശ്യത്തെ ഓണം അടിപൊളി ആവട്ടെ, നമുക്ക് ഓണക്കോടി അടിക്കാൻ നോക്കാം കേട്ടോ. ഓക്കെ ചേച്ചി, ബൈ ബൈ, ടേക്ക് കെയർ കേട്ടോ. ശരി, ബൈ. അപ്പൊ എന്തായാലും ഷീല ചേച്ചിയാണ് നമ്മൾ വിളിച്ചത്. അപ്പൊ ഷീല ചേച്ചി എന്താ പറയാ, ഫുൾ ബിസിയാണ്. കാരണം ഓണക്കളി ഉണ്ട്, പിന്നെ പാട്ടുപാടും, അങ്ങനെ അങ്ങനെയൊക്കെ ഇങ്ങനെ എന്താ പറയാ, വേറൊരു രീതിയിൽ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്ന സെറ്റ് ഓഫ് ആൾക്കാരാണല്ലോ. അതായത് ഓണം ഓണത്തിന്റെ കൂടെ നമ്മളിപ്പോ ഓണത്തല്ല്, ഓണക്കളി, ഓണത്തിന്റെ ഈ പറഞ്ഞ പോലെ പൂക്കള മത്സരം, അങ്ങനെ പല പല രീതിയിലാണ് പലരും ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ രീതിക്ക് നോക്കുമ്പോൾ തിരുവാതിരക്കളിയൊക്കെയാണ് ഇപ്രാവശ്യം ഷീല ചേച്ചിനെ സ്പെഷ്യലാക്കുന്ന കാര്യങ്ങൾ. അപ്പൊ എന്തായാലും അതൊക്കെ അടിപൊളിയാവട്ടെ, ഓണം ഗംഭീരമാവട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അടുത്ത കോളറിലേക്ക് പോവാണ്. ആരാണ്? അയ്യോ, കോൾ കട്ടായി പോയി. ഓക്കെ, അടുത്ത കോളർ വന്നിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ
2: ഹലോ ഹലോ
1: ഹലോ, ഇതാരാ?
2: ഉഷച്ചേച്ചിയാണ്.
1: ഉഷച്ചേച്ചി, സുഖാണോ?
2: ഓ, സുഖം തന്നെ. ഹീര വന്ന പിന്നെ വിളിച്ചിട്ടേ ഇല്ല.
1: ആ, ഞാനും അത് ആലോചിച്ചു, നമ്മൾ ആദ്യമായിട്ടാണല്ലോ സംസാരിക്കണേന്ന്. ഓക്കെ, ഇതെവിടെ സ്ഥലം, എവിടെയാ ചേച്ചി?
2: സ്ഥലം തത്തമംഗലം.
1: എന്താണ് അവിടെ എന്തൊക്കെയോ ബഹളം നടക്കുന്നുണ്ടല്ലോ.
2: ടെയിലർ ഷോപ്പ്.
1: ആഹാ, തിരക്കായിരിക്കുമല്ലോ അപ്പോ.
2: ഭയങ്കര തിരക്കാണ്, അതിന്റെ ഇടയിൽ വിളിച്ചു നോക്കാ പറഞ്ഞിട്ട്.
1: അതെയോ, ശരി ശരി. അപ്പോ എങ്ങനെയുണ്ട് തൈപ്പും കാര്യങ്ങളൊക്കെ? ചേച്ചി എന്തിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്?
2: അതെ അതെ, പണി തിരക്കാണ്.
1: ചേച്ചി എന്താണ് ഏറ്റവും നന്നായിട്ട് തയ്ക്കുക?
2: ലേഡീസ് വർക്ക്.
1: ലേഡീസിന്റെ ഡ്രസ്സുകളാണ് കൂടുതൽ അല്ലേ? ഓക്കെ, അപ്പൊ ഓണമായിട്ട് ഒരുപാട് തയ്ക്കാനുണ്ടായിരിക്കും. ഓക്കെ ശരി. അപ്പൊ ഓണം എവിടെ വരെ എത്തി?
2: ഓണം കുറച്ച് അടുത്ത് വരെ എത്തി.
1: ഓക്കെ, ഓണക്കോടി എടുത്ത് വന്നിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും തയ്ച്ചോ?
2: സമയം കിട്ടിയിട്ടില്ല.
1: അയ്യോടാ, അപ്പൊ എന്തായാലും ഇപ്രാവശ്യത്തെ ഓണം നന്നായിട്ട് ആഘോഷിക്കാൻ പറ്റട്ടെ, ഓണക്കോടി കിട്ടട്ടെ കേട്ടോ. ഓക്കെ ശരി, അപ്പൊ പണി നടക്കട്ടെ കേട്ടോ. ബൈ ബൈ, ഹാപ്പി ഓണം, ഹാപ്പി ഓണം. ശരി, അപ്പൊ ഉഷ ചേച്ചിയാണ് നമ്മൾ വിളിച്ചത്. അപ്പൊ ഉഷ ചേച്ചി ഭയങ്കര പണി തിരക്കിന്റെ ഇടയിലാണ് നമ്മൾ വിളിച്ചിട്ടുള്ളത്. കാരണം എന്താന്ന് വെച്ചാല് നമുക്കറിയാലോ, ഓണമാകുമ്പോ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാള് എന്ന് പറയുന്നത് നമ്മളെ തയ്ക്കുന്ന ആൾക്കാരാണ് അല്ലെ. തയ്ക്കാൻ പോകുന്ന ചേച്ചി, ചേച്ചി എനിക്ക് ബ്ലൗസ് വേണം, എനിക്ക് ബ്ലൗസ് കൃത്യമായിട്ട് വേണം, അവിടെ ശരിയായില്ല, ഇവിടെ ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ അവരെ ഇങ്ങനെ മാക്സിമം ബുദ്ധിമുട്ടിക്കുക, നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഏറ്റവും ഭംഗിയായിട്ട് നമ്മുടെ ഓണം ആഘോഷിക്കുക എന്ന് പറയുന്നത് നമ്മുടെ അത്യാവശ്യമാണ്. അപ്പൊ ഡെഫിനറ്റ്ലി ഇതുപോലെ ഒരുപാട് തയ്ക്കുന്ന ആൾക്കാരുണ്ടാവും ഡെഫിനറ്റ്ലി. അപ്പൊ അവർക്കൊക്കെ ഒരു നല്ലൊരു ഓണം ഇപ്രാവശ്യം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ അടുത്ത കോളറിലേക്ക് നമ്മൾ പോവാണ്. ഹെല്ലോ, കട്ടായോ? അയച്ചോടാ, കോൾ കട്ടായി പോയി. സാരല്ല, ഇനിയും വിളിക്കണം. അടുത്തത് ഈ കോളർ വന്നിട്ടുണ്ട്. ഹെലോ, ഇതാരാണ്?
3: ഹലോ, ബാബു.
1: ബാബു ചേട്ടാ, സുഖാണോ?
3: സുഖം.
1: എന്തൊക്കെയാ ഓണവിശേഷങ്ങൾ പറ?
3: ഓണവിശേഷം എല്ലാം പിന്നെ മകനോട് അടുത്താണ് ജോലി. മകൻ അമ്പലത്തിൽ ജോലിക്ക് നിൽക്കുകയാണ്.
1: ഓക്കെ, ഇവിടെ പാലക്കാട് തന്നെയാണോ?
3: പാലക്കാട് നെന്മാറ.
1: നെന്മാറ? ഓക്കെ, നെന്മാറ വല്ലെങ്കി വേല, വേലക്ക്. ഇതുവരെ ഞാൻ വന്നിട്ടില്ല, വരുന്നുണ്ട് കേട്ടോ ഒരു ദിവസം. ഓക്കെ, അപ്പൊ ഓണത്തിന് എന്താണ് ഇപ്രാവശ്യം സ്പെഷ്യൽ? എന്തൊക്കെയാണ് ഓണത്തിന് സ്പെഷ്യൽ? എന്താണ്
3: എല്ലാം നമ്മളെല്ലാം സാധാരണ ചെയ്യുമ്പോൾ തന്നെ എല്ലാം സദ്യക്ക് വഹിക്കുക, എല്ലാവരും പൂവായിട്ട് ഓണം, പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഓണം വഹിക്കുക, ഓണസദ്യക്ക് വഹിക്കുക.
1: ഓക്കെ ശരി ശരി. അപ്പൊ എന്തായാലും ഇപ്രാവശ്യം ഓണക്കോടി അടിക്കുവോ? നമ്മുടെ ഓണക്കോടി കിട്ടുവോ? ലക്കി വിന്നർ ആവോ?
3: അത് ബാക്കിയുള്ളവർ
1: കളി ചേച്ചി, ബാക്കിയുള്ളവർ
3: അതൊന്നും പറയാൻ പറ്റി.
1: ശരി, ഓക്കെ. അപ്പൊ എന്തായാലും
3: ഒരുപാട് പേര് ട്രൈ ചെയ്യണം,
1: ഇപ്പോഴാണ് കിട്ടിയല്ലേ. ശരി ശരി, ഓക്കെ. ഒത്തിരി പേര് നമ്മളെ വിളിക്കുന്നുണ്ടല്ലോ, അതാണ് കിട്ടാത്ത കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും ഹാപ്പി ഓണം. ശരി ശരി, ഓക്കെ ഓക്കെ. അപ്പൊ ബാബു ചേട്ടനാണ് നമ്മൾ വിളിച്ചത്. കൊറേ നേരമായിട്ട് ട്രൈ ചെയ്തിട്ട് ഇപ്പോഴാണ് കിട്ടിയെന്നാണ് പറയണേ. അപ്പൊ എന്തായാലും ബാബു ചേട്ടനും ബാബു ചേട്ടന്റെ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും നമ്മളൊരു ഹാപ്പി ഓണം പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോകണം. പാട്ട് ഇവിടെ വെയിറ്റ് ചെയ്യില്ലേ, നമ്മുടെ കഥ മാത്രം കേട്ടാ പോരല്ലോ, നമുക്ക് പാട്ടുകളും കൂടെ കേൾക്കണം. അപ്പൊ പാട്ടൊക്കെ കേട്ടത് എന്റെ കൂടെ പോകുന്നുള്ളൂ. അടുത്ത കോളില് നമ്മൾ എടുക്കുന്നതായിരിക്കും. ഡോണ്ട് വറി, ഈ വിളിക്കുന്നവരൊക്കെ ഇങ്ങനെ വൺ ബൈ വൺ എനിക്ക് കോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഡോണ്ട് വറി, ഞാൻ പതുക്കെ പതുക്കെ എടുക്കാം കേട്ടോ. അപ്പൊ എന്തായാലും കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. സ്റ്റേ ട്യൂൺഡ്.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2,100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ കൌണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ, നാട്ടുകൽ.
1: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
2: ഓണായി ഓണം പവർഡ് ബൈ സ്വയംവര സിൽക്സ്.
3: യെസ്, അങ്ങനെ സമയം ദേ 10 കഴിഞ്ഞ് 56 മിനിറ്റായി, വിച്ച് മീൻസ് ദേ 1 ഏതാണ്ട് തീരാറായിരിക്കുകയാണ്. ഇനി വളരെ കുറച്ച് കോളുകളും കൂടെ നമുക്ക് ബാക്കിയുള്ളൂ. നമുക്കൊരു വിന്നറിനെ കൂടി എന്തായാലും ദേ അനൗൺസ് ചെയ്യേണ്ട ഒരു സമയമാണ്. അടുത്ത കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
4: ഹലോ.
3: ഹലോ,
4: സ്നിഷയാണ്.
3: സ്നിഷ, ഓക്കെ, സുഖമാണോ സ്നിഷ ചേച്ചി?
4: സ്നിഷ.
3: സ്മിഷ, ഓക്കെ, സുഖമാണോ?
4: സുഖമാണ്.
3: എവിടെന്നാ വിളിക്കുന്നേ? ഓക്കെ. ഓണം എവിടെ വരെ എത്തി?
4: ഓണം ദാ അടുത്തെത്തി തുടങ്ങി.
3: സ്പെഷ്യൽ ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ടോ?
4: ഞാനൊരു സൊസൈറ്റിയിൽ ഇങ്ങനെ ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്.
3: ഓക്കെ, അപ്പൊ സൊസൈറ്റിയുടെ ഓണം ഒക്കെ എങ്ങനെ പോകുന്നു?
4: ആ, ഇന്ന് അവിടുത്തെ ഓണം പരിപാടിയാണ്.
3: ആഹാ, എന്നിട്ട് പോകുന്നില്ലേ?
4: പോകുന്നില്ല, കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ആയപ്പോ പോയില്ല.
3: അയ്യോടാ, അപ്പൊ അതുകൊണ്ട് അതിന്റെ വിഷമത്തിലാണ് ഇരിക്കുന്നേ.
4: അതെ, അപ്പോഴാണ് ഇങ്ങനെ കോള് കേട്ടത്. അപ്പൊ ഇതെങ്കിലും തീർക്കാലോ.
3: അപ്പൊ പോവാത്ത വിഷമം ഇങ്ങനെ വിളിച്ചു തീർക്കാന്ന് വിചാരിച്ചു അല്ലേ?
4: അതെ അതെ.
3: ഓക്കെ, ശരി. അപ്പൊ എന്തായാലും നമുക്ക് ഗിഫ്റ്റ് അടിക്കാൻ നോക്കാം.
4: വന്നതിന് ശേഷം ഫസ്റ്റ് കോളാണ്.
3: അതെ അതെ, നമ്മള് സംസാരിച്ചിട്ടില്ല. ശരിയാണ്. അപ്പൊ എന്തായാലും ഹാപ്പി ഓണം. ഹെൽത്ത് ഒക്കെ പെട്ടെന്ന് ഓക്കെ ആവട്ടെ കേട്ടോ. ഓക്കെ, ശരി, ബൈ ബൈ ബൈ. അപ്പൊ സ്മിഷ ചേച്ചിയാണ് വിളിച്ചത്. അപ്പൊ കുറച്ച് വിഷമമൊക്കെ തീർത്തിരിക്കുകയാണ്. അപ്പൊ എന്തായാലും എന്തേ, ഒരു കോളറും കൂടെ ലാസ്റ്റ് ആയിട്ട് നമുക്ക് പോവാന്ന് തോന്നുന്നു. കാരണം എന്തേ, സമയം എങ്ങനെ തീരാണ്. ഹലോ, ഇതാരാണ്?
5: ഹലോ
3: ഹലോ ഹലോ, കണക്ട് ആയി. ഇതാരാണ്, പേര് പറയൂ.
5: ആഷ്ലിൻ.
3: ആഷ്ലിൻ, ആഷ്ലിൻ എവിടെന്നാ വിളിക്കുന്നേ?
5: പെരുവമ്പ്.
3: പെരുവമ്പ്. ആഷ്ലിൻ ആദ്യമായിട്ടാണോ സംസാരിക്കണേ? എന്ത് പറ്റി, സ്കൂളില് പോയില്ലേ? അപ്പോ
5: ഓണം വെക്കേഷനാണ്.
3: ഓ, ഓണം വെക്കേഷൻ തുടങ്ങിയില്ല, ഞാൻ ഇതൊന്നും അറിയുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു സ്കൂളിലെ ഓണം സെലിബ്രേഷൻ ഒക്കെ?
5: നന്നായിട്ടുണ്ടായിരുന്നു.
3: ഓക്കെ, അപ്പോ ഓണത്തിന് പുതിയ ഓണക്കോടി ഒക്കെ എടുത്തോ?
5: ഓ, എടുത്തു.
3: ആഹാ, എന്താണ് എടുത്തത്? എന്ത് ഡ്രസ് എടുത്തത്?
5: ധാവണി.
3: ഒമ്മേ, ധാവണി ഒക്കെ എടുത്തിട്ട് സ്കൂളിലൊക്കെ അതിട്ടിട്ടാണോ പോയത്? അടിപൊളി. അപ്പൊ ഇപ്രാവശ്യം നമ്മുടെ ഓണക്കോടി അടിക്കോ? സ്വയംവര സിൽക്സിന്റെ ഓണക്കോടി അടിക്കോ?
5: അറിയില്ല.
3: അതെ അതെ, എത്ര ക്ലാസ്സിലാ പഠിക്കണേ?
5: +1.
3: ഓക്കെ, അപ്പൊ എന്തായാലും പരീക്ഷകളൊക്കെ ഇങ്ങനെ സൈഡിൽ കൂടെ നടക്കുന്നുണ്ടാവും എന്ന് എനിക്കറിയാം. എന്തായാലും ഓണമൊക്കെ നന്നായി ആഘോഷിക്കും കേട്ടോ. ഓക്കെ ആഷ്ലിൻ, ഹാപ്പി ഓണം. ശരി, ബൈ ബൈ. അപ്പൊ എന്തായാലും ആഷ്ലിൻ ആണ് നമ്മൾ വിളിച്ചത്. അപ്പൊ അങ്ങനെ ഒത്തിരി ആൾക്കാർ ഇന്ന് തന്നെ വിളിച്ചു, പക്ഷെ എന്റെ കൂടെ ഒരാളും കൂടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്.
6: അതെ, ഇവിടെ ഇരുന്ന് ബൈ ബൈ ബൈ ബൈ എന്ന് പറയും. എവിടെ എവിടേക്ക് പോകുന്നു?
3: ഞാൻ പോവാ, ഞാൻ പോവാ. എന്റെ സമയമായി.
6: ഓഹോ, എന്റെ സമയമായി, ഞാൻ പോവാന്ന്. പക്ഷേ എന്റെ സമയം ആയില്ല, എനിക്ക് ഇനിയും സമ്മാനം കൊടുക്കണം.
3: സമ്മാനം കൊടുത്തോളൂ. ആയില്ലേ, ആയിലേക്ക് സമ്മാനം കൊടുക്കാൻ ഇങ്ങനെ ഇങ്ങനെ ആഗ്രഹിച്ചു നിൽക്കുകയാണ്. അതെ, അപ്പൊ എന്തായാലും എന്റെ മണിക്കൂറിലെ ഒരു സമ്മാനം കൂടെ എനിക്ക് എന്തായാലും കൊടുക്കാനുണ്ട്. അപ്പൊ ആയില്ലേനെ, ആക്ച്വലി ആയില്ലേനെ നമ്മള് എന്താ പറയാ, സമ്മാനം എടുക്കാനുള്ള ഒരു കർത്തവ്യം ഞാൻ കൊടുക്കുകയാണ്. കാരണം എനിക്ക് അഭിരാമി ഓൾറെഡി അഭിരാമിയുടെ അവറിന്റെ ആ കർത്തവ്യം എന്നെ ഏൽപ്പിച്ചു.
6: ഞാൻ മസ്റ്റ് കയറിയപ്പോൾ ഞാനത് അഭിരാമിയെ ഏൽപ്പിച്ചു.
3: അതെ, അപ്പൊ അതുകൊണ്ട് നമ്മളിത് ലോട്ട് ഇട്ടിട്ട് നമ്മളെ വിളിച്ച എല്ലാ ആൾക്കാരുടെയും പേരിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഒന്നെടുക്കുക എന്നുള്ള കർത്തവ്യം ഞാൻ എന്തായാലും അതിൽ നിന്ന് കൈ ഒഴിഞ്ഞ് ഞാൻ ആയിലേക്ക് കൊടുക്കാം.
6: ഓക്കെ, ഞാൻ ഒന്നെടുത്ത് അങ്ങ് തരാം. പേരങ്ങ് വായിച്ചോളൂ. ഞാൻ വായിക്കുമ്പോ അതങ്ങ് ശരിയായില്ലെങ്കിലോ?
3: അതെ അതെ അതെ അതെ, എന്റെ തലയിലേക്ക് നൈസായിട്ട് ഇട്ട് തരാണ്. എനിക്കറിയാൻ വിളിച്ച എല്ലാവർക്കും കുറച്ച് വിഷമമൊക്കെ
6: ഉണ്ടാവും.
3: പക്ഷെ ഒരാളെ നമുക്ക് എടുത്തേ പറ്റൂ, കാരണം നമ്മുടെ ലക്കി ഡ്രോയില് വൺ അവറിൽ നമുക്ക് ഒരാളെയാണ് നമുക്ക് ഓണക്കോടി നമ്മുടെ സ്വയംവര സിൽസ് കൊടുക്കുന്ന ഓണക്കോടി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും അവർക്ക് നമുക്ക് ഓണക്കോടി കൊടുക്കാം,
6: കൊടുക്കണം. ഞാൻ അങ്ങ് എടുത്തു തരാം, നന്നായി
3: കുലുക്കി എടുത്തോളൂ. ലക്കി ഡ്രോ ആണ്, അപ്പൊ അതിലത് എടുക്കാൻ പോകുന്നു. അതിൽ എടുത്തോളൂ,
6: ഞാൻ എടുക്കുന്നു. എന്നാ പിടിക്കൂ, എനിക്ക് തരുന്നു, തുറക്കൂ,
3: വന്നു. ഞാൻ വായിക്കാൻ പോവാണ്. അപ്പൊ ഇപ്രാവശ്യത്തെ നമ്മുടെ ഈ അവറിന്റെ, അതായത് ഞാൻ കയറിയിട്ടുണ്ടായിരുന്ന ഈ ഒരു സമയം എന്ന് പറയുന്നത് 10 to 11 ആണ്. 10 to 11 ബാൻഡില് നമുക്ക് ഈ പറയുന്ന സ്വയംവര സിൽസിന്റെ ഓണക്കോടി അടിച്ചിരിക്കുന്നത് ഉഷ ചേച്ചി.
6: കൺഗ്രാറ്റുലേഷൻസ്.
3: കാരണം എന്താന്ന് വെച്ചാല് ഉഷ ചേച്ചി നമ്മുടെ ഓണത്തിന്റെ ഒക്കെ തിക്കും തിരക്കിന്റെ ഇടയിൽ വിളിച്ചു. അപ്പൊ എന്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഉഷ ചേച്ചിക്ക് എടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ കൃത്യമായിട്ട് ആയില്ല. ഉഷ ചേച്ചി എന്നെ എടുത്തതിൽ എനിക്ക് ഭയങ്കര
6: സന്തോഷം. എനിക്ക് മനസ്സ് കഴിയുവാതെ
3: നമ്മുടെ മനസ്സ് വല്ലാതെ. ഓക്കെ, അപ്പൊ എന്തായാലും എന്റെ ഇന്നത്തെ ടാസ്ക് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഞാൻ പതുക്കെ എന്റെ മൈക്ക് ഞാൻ ആയിലേക്ക് കൈമാറാണ്. ഇനിയുള്ള ഒരു മണിക്കൂറും കൂടെ നിങ്ങൾക്ക് അവസരങ്ങളുണ്ട്.
6: അതാരും വിഷമിക്കേണ്ട, ഒരു മണിക്കൂർ ഞാൻ തന്നിരിക്കും നിങ്ങൾക്ക്.
3: 11 മണി തൊട്ട് 12 മണി വരെ വിളിക്കുന്നവരിൽ നിന്നുള്ള ലക്കി വിന്നറിനാണ് ഒരു ഓണക്കൂടിയും കൂടെ നമ്മൾ ബാക്കിയുണ്ട്. അപ്പൊ അതാർക്കാണ് കിട്ടുക, നിങ്ങളാണോ ആ ലക്കി വിന്നർ എന്നറിയാൻ വേണ്ടിട്ട് ഡെഫിനറ്റ്ലി വിളിക്കാം.
6: അതെ, നിങ്ങൾ ആരും ഇങ്ങനെ വിഷമിച്ച് പിന്മാറരുത്. വരൂ വരൂ
3: വരൂ വരൂ കടന്നു വരൂ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ കൂടുതൽ അലമ്പാക്കുന്നില്ല. ഞാൻ നേരെ ആയിലേക്ക് മൈക്ക് കൈമാറാണ്. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർജി ഹീരാൻ ഓൺ അഹല്യ FM ഓൺ ആയി ഓണം പവർഡ് ബൈ സ്വയംവര സിക്സ്. അപ്പോ അയില്യ,
6: അതെ, ഒരു പാട്ട് വേണം എനിക്ക്.
3: ആ പാട്ട് ഞാൻ ഇട്ട് തരുന്നു. പാട്ട് ഞാൻ ഇങ്ങനെ
6: പാട്ടോട് കൂടി ഞാൻ തുടങ്ങുന്നുണ്ട്.
3: ശരി, അപ്പൊ രണ്ട് പാട്ടുകൾ ഞാൻ കൊടുക്കുന്നുണ്ട്. ആ രണ്ട് പാട്ടുകൾ നിങ്ങൾ കേട്ടോളൂ. ആൻഡ് ഐലീനെ വിളിക്കാൻ മറക്കണ്ട. നമ്പർ ഒന്നും കൂടെ പറഞ്ഞുതരാം.
6: 8 2 8 1 5 0 9 0 00.
3: യെസ്, അപ്പൊ വേഗം വേഗം വിളിച്ചോളൂ, നിങ്ങളുടെ ഭാഗ്യം പരീക്ഷിച്ചോളൂ. അപ്പൊ തൽക്കാലത്തേക്ക് ബൈ ബൈ പറയുന്നത് ആർ ജി ഹീരയാണ്. സ്റ്റേ ട്യൂൺഡ് അഹല്യ FM 90.4.
6: കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
1: Powered by Swayam Paracels.
2: Yes, on I, on am, powered by Swayam Paracels with me, Aji. ഇല്ല, അതെ, വീണ്ടും ഞാൻ തന്നെ. ഞാൻ തന്നെയാണ് ഗൈസ്, ഞാൻ തന്നെ. ഞാൻ അങ്ങ് രാവിലെ വന്ന് തുടങ്ങിയതാണ് ഒരു ഓണായി ഓണം. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ വീണ്ടും വന്നിരിക്കുന്നത്, അങ്ങനെ വന്നതാണ് വീണ്ടും, കേട്ടോ. അപ്പൊ ദേ ഞാൻ നേരെ ഒരു കോളറിലേക്ക് പോവാൻ പോവാണ്. കുറച്ചധിക സമയമായി ഞാൻ ഒരു പോസ്റ്റ് ആക്കി നിർത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ
3: ഹലോ
2: ഹലോ, ഇതാരാണ്?
3: ഞാൻ ഇന്ദിര ചേച്ചി, പെരുവമ്പ്.
2: ഇന്ദിര ചേച്ചിയാണ്? ഇന്ദിര ചേച്ചിനോട് അങ്ങോട്ട് സംസാരിക്കാൻ അധികം പറ്റാറില്ല, മെസ്സേജ് മാത്രമേ ഞാൻ കാണാറുള്ളൂ.
3: മെസ്സേജ് മാത്രമല്ല ഞാൻ അയക്കാറുള്ളൂ.
2: അതാണ് അതാണ്
3: ട്രൈ ചെയ്യാന്ന് വിചാരിച്ചിട്ടോ, പക്ഷെ പറ്റിയില്ലടാ. ഞാൻ ട്രൈ ആവുമ്പോഴേക്കെന്നെ ഹീര ടാറ്റാ പറഞ്ഞു.
2: ഓ, അപ്പൊ ഹീരനെ വിളിച്ചതാണ്, എന്നോടല്ല. ശരി,
3: അതിന്റെ കൂടെ എപ്പോഴും ഒരു തവണ ഹീരയും ഫസ്റ്റ് ഇൻട്രോ വരുമല്ലോ, സുനിലോട്ടും പരിചയപ്പെടുത്തില്ലേ, ആ സമയത്താണ് ആയിലെ കുട്ടിയോട് ഒരേ ഒരു തവണ ജസ്റ്റ് പരിചയപ്പെട്ടു. ഹീരയോടും പരിചയപ്പെട്ടിട്ടില്ല എന്നാ തോന്നുന്നത്, ആയിലോട് ഹീരയോട് സംസാരിച്ചിട്ടേ ഇല്ല.
2: അശ്വടാ, അപ്പൊ ഹീരയോട് സംസാരിക്കാത്ത വിഷമമാണ് മൊത്തത്തില്.
3: എന്ന് വെച്ചിട്ട് എനിക്ക് ഓണക്കൂടി തരാതിരിക്കരുത്.
2: ഞാൻ തരൂല, അങ്ങനെയില്ല കേട്ടോ. ഞാൻ ഹീരനോട് പറയാ കേട്ടോ, ഹീരനെ പരിചയപ്പെടാൻ വേണ്ടി ഒരാൾ കാര്യമായിട്ട് വിളിച്ചു, പക്ഷെ ഹീര ബൈ ബൈ പറഞ്ഞു.
3: ചേട്ടൻ എന്ന് ലീവാണേ, ചേട്ടൻ പാലക്കാട് പോകാൻ നിൽക്കണം. അപ്പൊ ചേട്ടൻ ഒരു സാധനം ചോദിച്ചപ്പോ ഞാൻ അത് കൊടുക്കാൻ വേണ്ടി നിന്നു.
2: സാരമില്ല, ഹീര ഇനി ലൈവില് വരും കേട്ടോ. ഞാൻ വേണമെങ്കിൽ പറയാം, കുറച്ച് കഴിയുമ്പോ ഒന്നും കൂടി ലൈവില് വരാൻ പറയാം, അല്ലെങ്കിൽ നാളെ വരാൻ പറയാം, മതിയോ?
3: അപ്പൊ എനിക്ക് വിളിക്കാൻ പറ്റില്ലല്ലോടാ, ഞാൻ വിളിച്ച് പരിചയപ്പെടുന്നതായിരിക്കും.
2: അതെ, പെടു പെടു. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ പേര് എഴുതി ഇടാം കേട്ടോ. ഇന്ദിര ചേച്ചി പെരുവമ്പ്. എന്താണ് എന്താണ് ബ്രേക്ക് ആയല്ലോ.
4: എന്താ ഓണൊക്കെ ആയില്ലേ?
2: ഇതാരാണ്? പേരും കൂടെ കിട്ടിയില്ല.
4: പേര് ശിവദാസ്.
2: ശിവദാസ് ഏട്ടനാണ്? ശിവദാസ് ഏട്ടൻ എവിടെ നിന്ന് വിളിക്കുന്നു?
4: പുതുശ്ശേരി.
2: പുതുശ്ശേരിയിൽ നിന്ന്. ഓണൊക്കെ ആയില്ല, അതുകൊണ്ടല്ലേ ഞങ്ങൾ ഓണക്കോടിയുമായി വന്നത്.
4: ആ, ഓണക്കോടി കിട്ടുമോ?
2: കിട്ടുമെന്ന് എങ്ങനെ എനിക്കറിയില്ല, ഇതിന് കള്ളക്കളിയില്ല. ഇതിന് കള്ളക്കളിയില്ല, ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും കേട്ടോ.
4: കിട്ടും കിട്ടും കിട്ടും,
2: ഭാഗ്യം ഉണ്ടാവും ഇല്ലയോ നമുക്ക് നോക്കാം.
4: വേറെന്താ അവിടെ ഓണം ആഘോഷിക്കുന്നുണ്ടോ?
2: പിന്നെ ഞങ്ങൾ എല്ലാരും ഓണം ആഘോഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ശിവദാസ് ഏട്ടാ, ഞാൻ പേരെഴുതി എന്തായാലും മാറ്റി അങ്ങ് വെക്കാം, കിട്ടട്ടെ ഓണക്കോടി.
4: ഓ ശരി ശരി.
2: ഓക്കെ, അപ്പൊ എന്തായാലും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഓണം.
4: ഹാപ്പി ഓണം, ഹാപ്പി ഓണം,
2: ഹാപ്പി ഓണം ചേട്ടാ. ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അതാ ഈ ഈ എന്താ പറയാ, ലോട്ട് എഴുതി ഇടുന്നതിന്റെ ആ ഒരു ബൗളിന്റെ ഭാരം ഇങ്ങനെ കൂടി കൂടി വരുന്നുണ്ട്. നമുക്ക് എന്തായാലും അടുത്ത കോളിലേക്ക് പോവാം. ഹലോ
5: ഹലോ
2: ഹലോ, സുമതി ചേച്ചി. എന്താ ആ റേഡിയോയുടെ ശബ്ദം എന്ന് കുറച്ചേ? റേഡിയോയുടെ ശബ്ദം കുറയ്ക്കോ. ആ ഓക്കെ, സെറ്റ് സെറ്റ്, വേഗം കുറച്ചോ. ഓക്കെ, അപ്പൊ സുമതി ചേച്ചി, ഓണം എവിടം വരെ ആയി?
5: ഓണത്തിന് പുറപ്പെട്ടു, വലിയ മഴ അവിടെ പോകാൻ വേണ്ടി പാറക്ക്.
2: ആ ഓക്കെ ഓക്കെ, അപ്പൊ യാത്രകളാണോ ഓണം?
5: എന്താ
2: ഇത്തവണത്തെ ഓണം യാത്രകളിലാണോ?
5: അല്ല, എപ്പോഴും മകളുടെ അവിടെ വലിയ മകളുടെ പോകുന്നു ഓണത്തിന്.
2: ആണോ? ഓക്കെ ഓക്കെ.
5: ദീപാവലിക്ക് കോയമ്പത്തൂര് മകളുടെ അവിടെ പോകും, അതാണ്, അവിടെ തമിഴ്നാട് പോകും, കേരളത്തിലേക്കും പോകും.
2: ഓക്കെ ഓക്കെ, അപ്പൊ യാത്ര ചെയ്യൂ, എല്ലാവരുടെയും പോവാ, എല്ലാരും കാണാ, സന്തോഷമായിട്ടിരിക്കാം കേട്ടോ. ഞാൻ പേരെന്താലും എഴുതിയിടാ,
5: മനസ്സിലായില്ല.
2: പേര് പേര് ഇത്തവണത്തെ ലക്കി ഡ്രോയില് ഇടണ്ടേ? പേര് വേണോ? സമ്മാനം വേണോ?
5: കിട്ടിയാ.

0: കിട്ടിയോ? കാണാതെ സമ്മാൻ എങ്ങനെ നമ്മളെങ്ങനെ വിളിച്ചതിൽ കിട്ടിയോ?
1: ഇതൊന്നും അറിയാതെയാണോ? അപ്പൊ ഞാൻ ഇത്ര തന്നെ കഥ പറയായിരുന്നല്ലേ. ഒന്നുമില്ല ഒന്നുമില്ല, നമുക്ക് നോക്കാം, ലക്ക് ഉണ്ടോ ഇല്ലയോ നോക്കാം കേട്ടോ. ഓക്കെ ജേസിയ, ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച് മദക്കോൾ. അപ്പൊ സംഭവം എന്താ, നിങ്ങൾക്ക് മനസ്സിലായോ? ദേ ഇപ്പോ ഈ ഒരു മണിക്കൂറിൽ നമ്മൾ ഒരു ഭാഗ്യശാലിയെ തിരഞ്ഞെടുക്കാൻ പോവാണ്. അപ്പൊ എന്നോട് വിളിച്ച് കുറച്ച് വിശേഷം പറയുന്നവരുടെ പേരൊക്കെ എന്താണ്, ഞാനൊരു ബൗളിലേക്ക് എഴുതി ഇങ്ങനെ ഇടുന്നുണ്ട്, അതിൽ നിന്ന് ഒരാൾ അങ്ങ് കുലുക്കി കുലുക്കി കുലുക്കി നമ്മൾ അങ്ങ് എടുക്കും. ഓക്കെ, ആ ആൾക്കാണ് ഇത്തവണത്തെ ഈ ഒരു മണിക്കൂറിന്റെ ഓനക്കോടി കിട്ടാൻ പോകുന്നേ. സംഭവം കലങ്ങിയോ? കലങ്ങിയില്ലോ അല്ലേ. ഇനിവേ നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ
2: ഹലോ
1: ഹലോ, പറയൂ, ഇതാരാണ്?
2: രമേശ്
1: ഏട്ടനാണ്. രമേശ് ഏട്ടൻ എവിടെ വിളിക്കുന്നു?
2: റെയിൽവേ കോളേജ് വിജയലക്ഷ്മി ജ്വല്ലറി.
1: ആഹാ, പാലക്കാടാണ്, പാലക്കാട്ടുകാരാണല്ലോ എല്ലാവരും അല്ലേ. ഓക്കെ, അപ്പൊ രമേശ് ഏട്ടാ, ഓണായിട്ട് എങ്ങനെ ലീവ് ഒക്കെ എടുക്കുന്നില്ലേ?
2: രണ്ടു
1: ദിവസം ലീവ് ഉള്ളു അല്ലേ. കൊഴപ്പില്ല, ബാക്കിയുള്ള ദിവസമൊക്കെ കള്ള ലീവ് എടുക്ക. പറഞ്ഞാ മതി, പായസം കുടിച്ചിട്ട് മത്ത് പിടിച്ചു. ഒന്നുമില്ല ചേട്ടാ, ഒന്നുമില്ല. എന്താണ് ഇത്, ആർക്കൊന്നും മനസ്സിലാവാത്തേ? അതവിടെ റേഡിയോ വെച്ചിട്ടുണ്ടോ? റേഡിയോ റേഡിയോ വെച്ചിട്ടുണ്ടോ? ആ, റേഡിയോയിൽ ശ്രദ്ധിച്ചുകൊണ്ടാണോ സംസാരിക്കുന്നേ? ആണോ? എന്തോ ഒരു അപാകതയുണ്ട്. കൊഴപ്പില്ല കൊഴപ്പില്ല, എന്തായാലും ഞാൻ ഈ ബൗളിലേക്ക് പേരങ്ങ് എഴുതിയിടാം കേട്ടോ. ഓക്കെ, എല്ലാം എഴുതിട്ടേക്കാം, പോരെ. ഓക്കെ ചേട്ടാ, താങ്ക് യു, താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. അപ്പോ ദേ നമ്മൾ ഇങ്ങനെ സമ്മാനങ്ങൾ കൊടുക്കൊണ്ടേ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോ സംഭവം നിങ്ങൾക്ക് വ്യക്തമായല്ലോ അല്ലേ? അല്ലേ ഇല്ലേ, അതായത് സംഭവം ഇത്രയേ ഉള്ളൂ. ദേ ചെറുതായിട്ട് ഞങ്ങളെ ഒന്ന് വിളിച്ചാൽ മതി. വിളിക്കാനുള്ള നമ്പർ ഇതാണ്, 8281509000. എന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് കോവിൽ കണക്ട് ആയി എന്നോട് സംസാരിക്കുകയാണെങ്കിൽ ആ സംസാരിച്ച ആൾക്കാരുടെ പേര് ഇവിടെ ഒരു ലക്കി ബൗള് നമ്മൾ വെച്ചിട്ടുണ്ട്. ആ ബൗളിലേക്ക് അങ്ങ് എഴുതി അങ്ങ് ഇടും. അതിൽ നിന്ന് നമ്മൾ ഓരോ മണിക്കൂർ കൂടുന്തോറും ഇങ്ങനെ ഓരോ വിജയെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സംഭവം. ഓക്കെ, എനിവേ ദേ നമുക്ക് അടുത്ത കോൾ ഇല്ല, കോള് കട്ടായി പോയി. ഓക്കെ, നമുക്ക് ആ കോളിലേക്ക് പോവാം. ഹലോ ഹലോ, പോയോ?
3: ഹലോ,
1: ആ ഹലോ,
3: ഗിരിജയാണ്, പട്ടണയായിരുന്നു.
1: ഗിരിജ ചേച്ചിയാണ്. ഗിരിജ ചേച്ചി,
3: ഓ
1: സുഖാണോ?
3: സുഖാണ്.
1: ആ, റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറയ്ക്കോ.
3: റേഡിയോന്റെ ശബ്ദമല്ല,
1: ഫോണിന്റെ ആണോ? ഫോണിന്റെ ആണല്ലേ. ഞാൻ പറയുന്നതൊക്കെ എനിക്കിങ്ങനെ തിരിച്ചു കേട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. കുഴപ്പമില്ല കുഴപ്പമില്ല, സാരില്ല കേട്ടോ.
3: പിന്നെ എന്താ ഈ നമ്മുടെ ഓണപരിപാടിക്ക് നമുക്ക് സമ്മാനം കിട്ടിയോ?
1: സമ്മാനം നോക്കാം, നമുക്ക് നോക്കാം, കിട്ടോ ഇല്ല നോക്കാം.
3: എനിക്കല്ല, നിങ്ങള് രണ്ടു ദിവസം മുന്നായിട്ട് അഹലിന്റെ
1: ഞങ്ങൾ തോറ്റു. ഞങ്ങൾക്ക് പ്രോത്സാഹന സമ്മാനേ ഉള്ളൂ. തോറ്റു പോയി, അതാണ്, അവിടെയാണ് കഴിയുന്നത്. ഞങ്ങള് പങ്കെടുത്തു. ആഹാ, പിന്നല്ല, തോൽവി വന്ന് ഞങ്ങൾക്ക് ഒരു വിഷയമല്ല. എന്താ
3: പങ്ക്? അല്ല, ഒരു തോൽവി ഉണ്ടെങ്കിൽ ഒരു വിജയം ഉണ്ടാവും.
1: അതെ, ഞങ്ങൾ അടുത്ത തവണ കപ്പടിക്കും.
3: ആ, പങ്കെടുക്കുന്ന എല്ലാവർക്കും വിജയിക്കണമെന്ന് നടക്കില്ലല്ലോ.
1: അതൊന്നും നടക്കില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് വിഷമമൊന്നും ഇല്ല കേട്ടോ. എന്നാലൊരു സങ്കടം. ഓക്കെ ഗിരിജ ചേച്ചി, അപ്പൊ എന്തായാലും ഞാൻ പേരൊക്കെ നിറക്കൊക്കെ ഇടാൻ വേണ്ടി ഇങ്ങനെ എഴുതി വെക്കാം. കിട്ടോ ഇല്ലയോ നമുക്ക് നോക്കാം കേട്ടോ.
3: ഓക്കെ
1: ഓക്കെ, അപ്പൊ അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഓണം. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മളെ വിളിച്ചത് ഗിരിജ ചേച്ചിയാണ്. യെസ് ഗൈസ്, ഞങ്ങൾ അങ്ങനെ ഒരു പൂക്കള മത്സരത്തിന് പോയിട്ട് നല്ല കിടിലമായിട്ട് തോറ്റിട്ട് വന്നു. ദേ വന്നിരിക്കുന്ന അമ്മയുടെ മോൻ തോറ്റു, അതേ ഫീലായിരുന്നു. ഞങ്ങൾ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞ് തോറ്റ അങ്ങ് തൊപ്പിയിട്ട് വന്നിരിക്കുന്നു. അല്ല കേട്ടോ, ഞങ്ങൾ നന്നായിട്ട് പൂക്കളൊക്കെ ഇട്ടു, പക്ഷെ അങ്ങനെയല്ലല്ലോ, കോമ്പറ്റീഷൻ ആകുമ്പോൾ ഒന്നോ രണ്ടോ പേരല്ലേ വിജയിക്കുള്ളൂ, അത് അത്രേ ഉള്ളൂ. സിമ്പിൾ, സോ സിമ്പിൾ. ഞങ്ങൾ പറയുന്നുണ്ട് ഒരു പോയിന്റിനൊക്കെയാണ് ഞങ്ങൾ ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ പോയേന്ന്, എന്നാലും തോറ്റല്ലോ, കുഴപ്പമില്ല. ഓക്കെ, എനിവേ ഞാൻ അടുത്തൊരു കോളിലേക്ക് പോട്ടെ. ഹലോ
4: ഹലോ
1: ഹലോ, ഇതാരാണ്?
4: ഞാൻ രാധാകൃഷ്ണൻ.
1: രാധാകൃഷ്ണൻ ചേട്ടൻ എവിടെ നിന്ന് വിളിക്കുന്നു?
4: യാക്കര.
1: യാക്കര, യെസ്, ഞാൻ ആദ്യം സംസാരിക്കുക. ആണോ? ഓക്കേ. രാധാകൃഷ്ണൻ എന്താ ചെയ്യുന്നേ?
4: ഞാൻ ടൈലറാ.
1: ടൈലറാണ്? ഓ, നിങ്ങളുടെ സീസൺ ആണല്ലോ.
4: അതെ അതെ.
1: ഓ, വല്ലാത്ത ഡിമാൻഡ് വരുന്ന ഒരു സമയാ.
4: ഹാപ്പി ഓണം.
1: ഹാപ്പി ഓണം ചേട്ടാ, ഹാപ്പി ഓണം. എങ്ങനെ, നല്ല തിരക്കുണ്ടോ?
4: ഏകദേശം കഴിഞ്ഞു.
1: കഴിഞ്ഞു? നാളെയും മറ്റന്നാളായി കഴിഞ്ഞ ഓണായല്ലോ. ഇനി ഇനി പിന്നത്തര പിന്നത്തര എന്ന് പറയല് നടക്കില്ല. അപ്പൊ നല്ല തിരക്കാണ്. തിരക്കിന്റെ ഇടയിൽ ഒന്ന് വിളിച്ചതാണ്, ഒരു സമ്മാനം കിട്ടുമോ എന്നറിയാൻ വേണ്ടിട്ട്.
4: സമ്മാനം കിട്ടുവാണെങ്കിൽ
1: ചെലപ്പോ ബിരിയാണി കൊടുത്താലോ. ഓക്കെ ഓക്കെ, നമുക്ക് നോക്കാം കേട്ടോ സമ്മാനം കിട്ടുമോ ഇല്ലയോന്ന്. ഓക്കെ ചേട്ടാ, അപ്പൊ രാധാകൃഷ്ണൻ ചേട്ടന് ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ് അറിയിക്കുന്നു. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. അതെ, ദേ ഇങ്ങനെ പോകുന്നുണ്ട്. എന്ത് സമയം, 11 മണി കഴിഞ്ഞ് 22 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. ഞാൻ ഒരു കോളിലേക്കും കൂടി പോയതിനു ശേഷം അടുത്ത പാട്ടിലേക്ക് പോവാൻ പോവാണേ. ഹലോ ഹലോ. ആ മൊത്തത്തിൽ അയ്യോ, ഭയങ്കര ശബ്ദമാണല്ലോ റേഡിയോയുടെ അടുത്ത് നോക്കൊന്ന് നീങ്ങുന്നേ.
2: ഹലോ
1: ഹലോ ഹലോ, എഫ് എം ആണല്ലോ. ഇതാരാണ്?
2: ഇത് അർജുനൻ.
1: അർജുനൻ? ഓക്കെ. അർജുനൻ ചേട്ടാ,
2: പറയൂ
1: പറയൂ. സമ്മാനത്തിന് വേണ്ടി വിളിച്ചതാണോ അതോ വെറുതെ ആ ഇല്ല വന്ന സ്ഥിതിക്ക് ഒന്ന് സംസാരിച്ചേക്കാന്ന് വിചാരിച്ച് വിളിച്ചതാണോ?
2: സമ്മാനത്തിന് വേണ്ടി വിളിച്ചതല്ല, ഞാൻ വീട്ടിൽ വന്ന് കയറിയപ്പോ എഫ് എം തുറന്നപ്പോ കോളിൽ കണ്ടു, അപ്പൊ വിളിച്ചു. അപ്പോഴാണ് സമ്മാനത്തിന്റെ കാര്യം പറയുന്നത്.
1: ഓഹോ, അപ്പൊ അങ്ങനെ പോകുന്ന വഴിക്ക് കിട്ടാണെങ്കിൽ ഒന്ന് കിട്ടിക്കോട്ടെ അല്ലേ.
2: സ്ഥിരമായിട്ട് എഫ് എം കേൾക്കാറുണ്ട്.
1: അടിപൊളി അടിപൊളി, സ്ഥിരമായിട്ട് കേൾക്കണം കേട്ടോ.
2: മറ്റത് ഞാൻ ഫോണിലാണ് കേട്ടിരുന്നത്.
1: ആ
2: ഇപ്പൊ ഞാൻ ഹോം തിയേറ്ററിന് സെപ്പറേറ്റ് ആന്റിന ഒക്കെ വെച്ച് നോക്കിയപ്പോ നന്നായിട്ട് കിട്ടുന്നുണ്ട്.
1: നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ സ്ഥിരമായിട്ട് കേൾക്കണം. അങ്ങനൊന്നും ഇല്ല കേട്ടോ. നോർമലി നമുക്ക് കിട്ടുന്നുണ്ട്. ചില സമയത്ത് ഉണ്ടാവുന്ന ചില ചില സാങ്കേതികമായ ബുദ്ധിമുട്ട് മാത്രാ കേട്ടോ. ഓക്കെ, അപ്പൊ ചേട്ടാ ഞാൻ പേരെഴുതി അങ്ങ് ഇടട്ടെ.
2: എന്താ?
1: പേരെഴുതി ഈ ബൗളിലേക്ക് ഇടട്ടെ.
2: ഇട്ടോളൂ.
1: കിട്ടാണ് ഇങ്ങോട്ട് പോന്നോട്ടെ അല്ലേ. ആണല്ലേ. ഓക്കെ ഓക്കെ,
2: കിട്ടാറില്ല ഇടയ്ക്ക്. എപ്പോഴും ട്രൈ ചെയ്യും. എനിക്ക് ബാക്കി സപ്ലൈ ആണേ. അപ്പൊ അതിന്റെ ആൾക്കാരായിട്ട് ഇടയ്ക്ക് വിളിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയങ്ങളില് 10-85 വീട്ടിലേക്ക് സപ്ലൈ ചെയ്തുകൊണ്ട്.
1: അപ്പൊ അതുകൊണ്ട് കിട്ടാറില്ല. പക്ഷെ ഇപ്പൊ കിട്ടിയില്ലേ.
2: അപ്പൊ ഇടയ്ക്ക് വിളിക്കാറുള്ളു. കാരണം നമ്മൾ വിളിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിളിക്കും.
1: ഓക്കെ, കുഴപ്പമില്ല. എന്തായാലും ഇന്ന് ഫ്രീ ആയിപ്പോ സംഭവം കിട്ടി, സെറ്റായി. ഓക്കെ ചേട്ടാ, അപ്പൊ എന്തായാലും ഞാൻ പേരൊക്കെ എഴുതിയിടാം. ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ് അറിയിക്കുന്നു കേട്ടോ.
2: ഹാപ്പി ഓണം എല്ലാവർക്കും.
1: താങ്ക് യു.
2: ഹാപ്പി ഓണം.
1: ഓക്കെ ചേട്ടാ, താങ്ക് യു. യെസ്, അങ്ങനെ ദേ നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവാൻ പോവാണ് ഗായ്സ്. അതെ, അടുത്ത രണ്ട് പാട്ടുകൾ എത്തുന്നുണ്ട്. അപ്പൊ നമുക്ക് കേട്ടാലോ.

0: ജോസ്കോയിൽ ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും പൊന്നോണ മഹോത്സവം ഓഗസ്റ്റ് 22 മുതൽ 28 വരെ. സ്വർണം, ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവ്. 75,000 രൂപയ്ക്ക് മുകളിലുള്ള സ്വർണ്ണാഭരണ പർച്ചേസുകൾക്ക് ഓണപ്പുടവ സമ്മാനം. എല്ലാ പർച്ചേസുകൾക്കും സ്പെഷ്യൽ ഓണ സമ്മാനം. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: ചേട്ടാ, ഓണത്തിന് ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും എല്ലാം മാറ്റാന്നൊക്കെ പറഞ്ഞതായിരുന്നു.
2: ശരിയാണ്, പക്ഷേ വിചാരിച്ച പോലെ കാശൊന്നും റെഡിയായില്ല.
1: അതോർത്ത് വിഷമിക്കണ്ട, മൈജിയിൽ നല്ല ഫിനാൻസ് ഓപ്ഷൻസ് ഉണ്ട്. നോ കോസ്റ്റ് EMI കിട്ടും. മൈജി സൂപ്പർ ഫിനാൻസ് സ്കീം വഴി ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, പർച്ചേസ് വൗച്ചർ ഒക്കെ കിട്ടും.
2: എന്നാ പിന്നെ ഒട്ടും വൈകിക്കണ്ട.
3: വിസിറ്റ് മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ. TNC apply.
4: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
5: ഓണായി ഓണം. പവർഡ് ബൈ സ്വയംവര സെൽസ്.
1: യെസ്, ഇത് ഓണായി ഓണം, പവേർഡ് ബൈ സൈവറാസിൽസ് വിത്ത് മീ ആജയ്. ആ ഇല്ല, അതേ, നമ്മൾ അങ്ങനെ സമ്മാനങ്ങൾ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണല്ലേ. യെസ്, അതേ. അപ്പൊ അതേ, അടുത്ത കോളിലേക്ക് ഞാൻ പോവാൻ പോവാണ്, ഒട്ടും സമയം കളയുന്നില്ല. അടുത്ത കോളർ ആരാ നോക്കാം. ഹലോ
6: ഹലോ
1: ഹലോ, ഇതാരാണ്?
6: വീണ്ടും വന്നു രാജേശ്വരി.
1: വീണ്ടും? ആഹാ, വീണ്ടും ഇല്ല, ഒറ്റത്തവണയേ ഉള്ളൂ കേട്ടോ. ആ ഓക്കെ, വീണ്ടും വന്നത് കൊണ്ട് ഞാനൊരു നല്ല ദിവസം അഗൈൻ വിഷ് ചെയ്തുകൊണ്ട് ഞാൻ ചേട്ടാ ബൈബി പറയട്ടെ.
6: താങ്ക് യു.
1: ഓക്കെ ചേച്ചി, താങ്ക് യു, താങ്ക് യു സോ മച്ച്. വീണ്ടും വീണ്ടും ഇല്ല കേട്ടോ, ഇവിടെ പ്രശ്നമാകുവേ. ഓക്കെ, ഇനി വേഗം അടുത്ത കോളിലേക്ക് പോവാ, നോക്കട്ടെ ആരാണെന്ന്. ഹലോ
7: ഹലോ ആയിക്കുട്ടി,
1: ഹലോ നമസ്കാരം, ഇതാരാണ്?
7: ഞാൻ പ്രേമമ്മയാണ്.
1: പ്രേമമ്മയാണ്? പ്രേമമ്മ
7: എന്റെ മോളെ, ഞാൻ 8 മണിക്ക് ട്രൈ ആകുന്നു. അപ്പോഴും അയലേ കിട്ടിയില്ല, പിന്നെ ഹൈലേ കിട്ടിയില്ല.
1: ആ എന്നിട്ട് ഇപ്പോഴാണെന്ന് കിട്ടിയത്?
7: കിട്ടിയത്
1: എന്താ ചെയ്യാ
7: കിട്ടിയിട്ടുള്ളൂ, പറഞ്ഞു ഒരേ ട്രൈ ചെയ്ത.
1: അതെ, വിട്ടുകൊടുക്കില്ല, വിട്ടുകൊടുക്കാൻ മാട്ടെ, വാങ്ങിയിട്ടേ പോവുള്ളൂ.
7: അതന്നെ
1: അതന്നെ. ഓക്കെ, അപ്പൊ പ്രേമമ്മ ഓണം എവിടെ വരെ ആയി?
7: ഉണക്കെ വന്ന് എത്തിയല്ലോ മോളെ, ഇന്ന് ഇപ്പൊ ഇഞ്ചിപ്പുളി ഉണ്ടാക്കി കഴിഞ്ഞതേ ഉള്ളൂ.
1: ഇഞ്ചിപ്പുളി ഉണ്ടാക്കി കഴിഞ്ഞതേ ഉള്ളൂ. ഇഞ്ചിപ്പുളിയും അച്ചാറും ഓലനും കാളനും അവിയലും. ഓഹോഹോ, ഏത് പായസാ ഓണത്തിന് സ്പെഷ്യൽ ഉണ്ടാക്കുന്നേ?
7: പയറ്.
1: എന്താ
7: പയറും? രണ്ടെണ്ണം ഉണ്ടോ? സേമിയും പയറും.
1: പയർ പായസം? ആഹാ,
7: വെറൈറ്റി.
1: ചെറുപയർ പായസം. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ ഓണവിശേഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്നത്തെ സമ്മാനം കിട്ടോ? ആണോ? ആ ഓക്കെ, അപ്പൊ കുഴപ്പമില്ല, നമുക്ക് പിന്നെ ഇനി കിട്ടോ നോക്കാം. ചിലപ്പോ ഇന്ന് ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും കേട്ടോ. അതാണ്, ആ നിർബന്ധം നടന്നില്ലേ, സന്തോഷായില്ലേ?
7: സന്തോഷം.
1: ഓക്കെ പ്രേമം, അപ്പൊ എന്തായാലും ഓണമൊക്കെ ആഘോഷിക്ക, അടിച്ചു വിളിക്ക, തകർക്ക, തിമിർക്ക. ഓക്കെ,
7: എല്ലാവർക്കും എന്റെ മക്കൾക്ക് അവിടെ എല്ലാവർക്കും എന്റെ ഓണാശംസകൾ അറിയിക്കണം.
1: ഓക്കെ, തീർച്ചയായിട്ടും
7: നല്ലപോലെ സന്തോഷിച്ച ഓണാഘോഷിക്കുക.
1: ഓക്കെ പ്രേമമ്മ, അപ്പൊ എന്തായാലും അവിടെയും അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ആഘോഷിക്കാട്ടോ.
7: താങ്ക്
1: യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പൊ പ്രേമമ്മയ്ക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഓണം വിഷസ് അറിയിക്കുന്നു. താങ്ക് യു, താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. അപ്പോ ദേ, നമ്മളെ വിളിച്ചത് ആരായിരുന്നു? പ്രേമമ്മയായിരുന്നു. അങ്ങനെ ദേ, വീണ്ടും അടുത്ത കോളിലേക്ക് ഇങ്ങനെ കോളുകൾ വന്നുകൊണ്ടേയിരിക്കുമ്പോൾ ഇങ്ങനെ എടുക്കാതിരിക്കും, ഞാൻ അടുത്ത കോളിലേക്ക് പോട്ടെ. ഹലോ
8: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ആ ഷക്കീല ചേച്ചി, പറഞ്ഞു, എന്തൊക്കെ വിശേഷം?
8: അടിപൊളിയായി പോകുന്നു.
1: അടിപൊളിയായി പോകുന്നു. സമ്മാനം കിട്ടിയില്ലെങ്കിലോ?

0: അങ്ങനൊന്ന് കിട്ടി?
1: അതെ അതെ, അങ്ങനെ കിട്ടി. ലാസ്റ്റ് ടൈമില് ഞാനിത് ഇപ്പൊ ഇറങ്ങാൻ നിൽക്കായിരുന്നു, അപ്പൊ വെറുതെ ഒന്ന് ട്രൈ ചെയ്തതാ.
0: വെറുതെ ഒന്ന് ട്രൈ ചെയ്തതാണ്. അപ്പൊ ആ ട്രൈ എന്തായാലും വെറുതെ ആയില്ലല്ലോ, കറക്റ്റ് കണക്ട് ആയില്ലേ? സന്തോഷമായി, അടിപൊളി അടിപൊളി. അപ്പോ പറഞ്ഞോ, ഇന്നത്തെ സമ്മാനം കിട്ടോ ഇല്ലയോ എന്നൊന്ന് നോക്കട്ടെ. കിട്ടിയാലും സന്തോഷം, കിട്ടിയില്ലെങ്കിലും സന്തോഷം, അതാണ്. അപ്പൊ അപ്പൊ എന്തായാലും ഞാൻ ഈ ബൗളിലേക്ക് പേര് എഴുതിയിടുന്നില്ല.
1: ലോകത്തുള്ള എന്താ പറയാ, ഓണം ആഘോഷിക്കാൻ തയ്യാറെടുക്കുന്ന എല്ലാ ലോക മലയാളികൾക്കും നല്ലൊരു അടിപൊളി ഓണം.
0: ഓക്കെ, ഞാൻ പറഞ്ഞൊരു കാര്യം അങ്ങോട്ട് കേട്ടിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. കുഴപ്പമില്ല, പോട്ടെ. അല്ല, ഞാൻ സമ്മാനം കുഴപ്പമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഈ ബൗളിലേക്ക് പേര് എഴുതി ഇടുന്നില്ല. ഇപ്പഴത് കേട്ടല്ലേ. ഇല്ല കേട്ടോ, ഞാൻ ഇടും, ഞാൻ അങ്ങനെ ചെയ്യോ. ഷക്കിലേച്ച് എന്ത്, നമ്മുടെ ഷക്കിലേച്ച് അല്ലേ. ഓക്കെ ഷക്കിലേച്ച്, അപ്പൊ എന്തായാലും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഓണം വിഷസ് അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. അങ്ങനെ നമ്മളെ വിളിച്ചത് ഷക്കീല ചേച്ചി ആയിരുന്നു ഗായ്സ്. അങ്ങനെ എനിക്ക് അടുത്ത കോളും വരുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് ഞാൻ അങ്ങ് ഓടിപ്പോട്ടെ. ഹലോ,
2: ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്,
0: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. പറയൂ, ഇതാരാണ്? ഓക്കെ കൃഷ്ണൻ ചേട്ടാ, ഓണം ആഘോഷം എവിടെ വരെ എത്തിയിരിക്കുന്നു? പടിവാതിക്കൽ എത്തി, മുറ്റത്തെത്തി, എവിടെ എത്തി? പടി എത്തിയിട്ടുള്ളു, പടിക്കൽ അങ്ങ് നിർത്തിക്കോണം കേട്ടോ.
2: ഞങ്ങളുടെ ഇവിടെ ആരുമില്ല മക്കളെ.
0: ആ ആളെന്തിനാ, നമ്മള് പോരെ.
2: ഞാനും ഭാര്യ മാത്രമേ ഉള്ളൂ.
0: അതുപോലെ രണ്ടാളുണ്ട്, രണ്ടാള്, രണ്ടാള്.
2: മക്കളൊക്കെ ഇനി രണ്ടു ദിവസം കഴിഞ്ഞിട്ട്.
0: അത് അതൊന്നുമില്ല, നമ്മൾ ഒരാളാണെങ്കിലും രണ്ടാളാണെങ്കിലും നമ്മൾ ആഘോഷിക്കാനുള്ളത്, നമ്മൾ സന്തോഷിക്കാനുള്ളത് നമ്മൾ തന്നെ ചെയ്യണം. ഹലോ, ഒരു മാത്രമേ ഞാൻ കേട്ടുള്ളൂ, കൂള് ഡ്രോപ്പായി പോയിട്ടുണ്ട്. എനിവേ, വിളിച്ചത് കൃഷ്ണൻ ചേട്ടനായിരുന്നു കേട്ടോ. അപ്പൊ കൃഷ്ണൻ ചേട്ടൻ അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഓണം വിഷസ് അറിയിക്കുന്നു. എന്തായാലും ഞാൻ പേര് എഴുതിയിരുന്നതായിരിക്കും, നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ,
3: ഹലോ, ഐലി ചേച്ചി.
0: അതെ, ഐലി ചേച്ചിയാണ്. ആരാണിത്?
3: ഞാൻ സുചിത്ര കുട്ടപ്പൻ.
0: സുചിത്ര, സുചിത്ര ബുക്കൊക്കെ പബ്ലിഷ് ചെയ്തോ?
3: അതെ ചേച്ചി, ഇന്നലെ തൃശ്ശൂർ കേരള സാഹിത്യ അക്കാദമിയിൽ വെച്ച് എന്റെ ആദ്യ പുസ്തകം പബ്ലിഷ് ചെയ്തു.
0: ആ, കൺഗ്രാറ്റുലേഷൻസ്.
3: അതെ, അപ്പൊ ഇത്രയും ദിവസം ഞാൻ മെസ്സേജിലൂടെ ആണ് അങ്ങോട്ടേക്ക് ഓരോ കാര്യങ്ങൾ അറിയിച്ചത്. അപ്പൊ കോള് കിട്ടിയതിൽ ഭയങ്കര സന്തോഷം.
0: ഭയങ്കര സന്തോഷം, എനിക്കും ഭയങ്കര സന്തോഷം. ഞാൻ കഴിഞ്ഞ ദിവസം ലൈവിൽ വന്നപ്പോ ആ മെസ്സേജ് ഞാൻ വായിച്ച ആളാണ്. അപ്പൊ അതിങ്ങനെ വീണ്ടും ഒന്ന് കേട്ടപ്പോ സക്സസ് ആയി നടന്നു എന്ന് അറിയുന്നതിൽ തന്നെ വളരെ സന്തോഷമുണ്ട് കേട്ടോ.
3: അതാണ്,
0: ഒരിക്കലും ആ ബുക്ക് വായിക്കാൻ പറ്റട്ടെ. ആണോ, ഓക്കെ, നമുക്ക് വായിക്കാൻ പറ്റുകയാണെങ്കിൽ എന്തായാലും വായിക്കാം കേട്ടോ, ഉറപ്പായിട്ടും.
3: ഓക്കെ, എഫ് എമ്മിലുള്ള എല്ലാവരോടും എന്റെ അന്വേഷണം പറയണം. സുനിലേട്ടനോടും, പി എസ് ചേച്ചിയോടും, അഭിരാമി ചേച്ചിയോടും ഒക്കെ എന്റെ
0: എല്ലാവരോടും പറയാം കേട്ടോ. സുചിത്ര, സുചിത്ര പ്രത്യേകിച്ച് അന്വേഷിച്ചു എന്നുള്ള ഒരു അന്വേഷണം ഞാൻ എല്ലാവർക്കും കൊടുക്കുന്നതായിരിക്കും. ഓക്കെ സുചിത്ര, അപ്പൊ എന്തായാലും ഹാപ്പി ഓണം.
3: സെയിം ടു യു. കാരണം വീട്ടില് അഹല്യ എഫ് എമ്മില് കൊറേ പേര് എനിക്ക് വിശ്വസ് പറഞ്ഞു, അതുപോലെ ചങ്ങാതി കൂട്ടം വാട്സപ്പിലും എനിക്ക് എന്റെ പുസ്തകത്തിന് ഒരുപാട് പേര് ആശംസകളും തന്നു. അപ്പൊ അവർക്ക് എല്ലാവർക്കും, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.
0: ഓക്കെ ഡാ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മളെ വിളിച്ചത് സുചിത്രയായിരുന്നു. അങ്ങനെ സമയം ഈ 11 മണി കഴിഞ്ഞ് 39 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. ഇവിടെ ഓൺ ആയി ഓണം വിത്ത് ആർജേ ആയില്ല. അങ്ങനെ ഈ സ്വയംവര സിൽക്സ് നൽകിയിരിക്കുന്ന ഓണക്കോടികളാണ് നമ്മളിങ്ങനെ സമ്മാനങ്ങളായി കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ ഈ മണിക്കൂറിലെ ഓണക്കോടി ആർക്ക് കിട്ടുമെന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ അതിന് മുൻപായിട്ട് അടുത്ത ഒരു പാട്ട് നമുക്ക് കേൾക്കാം. നല്ലൊരു പാട്ട് വരുന്നുണ്ട്, ഓണായി ഓണമാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത് ഓണിയോടെ 90.4 with me, Arshi Ailia.

0: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star ബി എൻ ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
1: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
3: ഒറ്റപ്പാലത്തിന്റെ സാമ്പത്തിക സേവനങ്ങൾക്ക് പുതിയ മേൽവിലാസം.
4: AD2 ലൈസൻസ് ഉള്ള അഹല്യ ഫിൻഫോറെക്സ് ഒറ്റപ്പാലം KH ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: സുരക്ഷിതമായ ഗോൾഡ് ലോൺ, വിദേശ പണവിനിമയം, ടൂർസ് ആൻഡ് ട്രാവൽസ് എല്ലാം ഒരൊറ്റക്കുട കീഴിൽ.
4: നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി വിശ്വാസത്തോട് സന്ദർശിക്കുക
3: അഹല്യ ഫിൻഫോറെക്സ്, KH ബിൽഡിംഗ്, ഒറ്റപ്പാലം.
5: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം
3: powered by Swayamvara Silks.
6: Yes, ഇത് ഓണായി ഓണം powered by Swayamvara Silks. വിത്ത് മീ ആർ ജെ. ആ ഇല്ല, അങ്ങനെ ദേ നമ്മൾ ഓണായി ഓണം അങ്ങ് കലറാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. കൊറേ കൊറേ സമ്മാനങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ വാരിക്കോരി തന്നിട്ടുണ്ട്. ഞാനല്ല, ഞങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന ഓരോ മണിക്കൂറുകളിലും. അപ്പോൾ ദേ ഈ ഒരു മണിക്കൂർ സമയം നോക്കുമ്പോൾ 11 കഴിഞ്ഞ 50 ആയിട്ടുണ്ട്. ഏകദേശം ഈ മണിക്കൂറിലെ ആ ഒരു വിജയെ എനിക്ക് നറുക്കെടുക്കേണ്ട സമയമായിരിക്കുന്നു. പക്ഷെ ഒരു സങ്കടം പറയട്ടെ, ആദ്യത്തെ ആ ഒരു 3 ആരുടെങ്കിലുമൊക്കെ തലയിൽ വെച്ചുകൊടുക്കാൻ പറ്റുമായിരുന്നു ആ നറുക്കെടുക്കുന്ന ഒരു പരിപാടി. ഈ മണിക്കൂറിൽ ഞാൻ ഒറ്റയ്ക്കായി പോയി ഗായ്സ്, എന്ത് ചെയ്യാനാണ്. ഞാൻ വിളിച്ചു നോക്കി ഹീരേനെയും അബ്ബീനെയും ഒക്കെ. അപ്പൊ അവരെന്നോട് പറയും, കുറച്ച് പണിയുണ്ട്, നാളെയും കുറെ സമ്മാനമൊക്കെ കൊടുക്കാനുണ്ട്, കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യണം, പ്രിപ്പയർ ചെയ്യാനുണ്ട് എന്നൊക്കെ പറഞ്ഞു. എന്നെ പറ്റിച്ചു ഗൈസ്. അതുകൊണ്ട് ഞാനിവിടെ ഒറ്റയ്ക്കാണ്, ഒറ്റപ്പെട്ടു പോയ കുട്ടിയുടെ രോദനമാണ് നിങ്ങൾ ഈ കേട്ട് കഴിഞ്ഞത് കേട്ടോ. അപ്പൊ അതേ നമ്മൾ ഈ അവറിലെ ഓണായി ഓണം പവേർഡ് ബൈ സ്വയംവര സിൽക്സിന്റെ ഈ 1 അതായത് 11 മുതൽ 12 വരെയുള്ള ഈ സമയത്തിലെ ആ ഒരു ഭാഗ്യശാലിയെ നറുക്കെടുക്കാൻ പോകുന്നത് ആരാ നറുക്കെടുക്കുന്നത്? വേറെ ആരുമല്ല, വൺ ആൻഡ് ഓൺലി ഞാൻ തന്നെ. ആ ഇല്ല, ഓക്കെ, ഞാൻ തന്നെയാണ് ഇത്തവണ നറുക്കെടുക്കാൻ പോകുന്നത് കേട്ടോ. വേറെ ആരും ഇല്ല, ഇപ്പുറത്തിരിപ്പില്ല, അതുകൊണ്ടാണ്. പക്ഷെ അവർ വരും, ഒരു 12 സമയത്ത് വീണ്ടും വരും. പാട്ടൊക്കെ വേണ്ടേ നിങ്ങൾക്ക്? സമ്മാനം മാത്രം മതിയോ? സമ്മാനം എന്ന രൂപേണ നമ്മൾ സ്ഥിരമായി നിങ്ങൾക്ക് നൽകുന്ന ഒരു കാര്യമാണ് എന്ത്? പാട്ടുകൾ. ആ പാട്ട് ഇന്ന് ഞങ്ങൾ നൽകിയിരിക്കും കേട്ടോ. അപ്പോൾ അതെ, ഈ അവറിലെ ആ ഒരു വിജയെ ഞാൻ അങ്ങ് സെലക്ട് ചെയ്യാൻ പോവാണ്. ആ ബൗളിനെ സ്വയം ഒന്ന് കുലുക്കി, സ്വയം ഒന്നതിൽ കൈയിട്ട് ഞാൻ അങ്ങ് എടുക്കട്ടെ. ആരുടെ പേര് വരും എന്ന് എനിക്ക് അറിയില്ല. എന്റെ ആഗ്രഹം എല്ലാവർക്കും തരണമെന്നാണ്. പക്ഷെ അങ്ങനെയല്ലല്ലോ, കുട്ടി ഗെയിം പോലെ അല്ലെങ്കിൽ ഒരു ലക്കി ഡ്രോ ഒക്കെ അല്ലേ. അപ്പോൾ ഒരാൾക്ക് രണ്ടാൾക്കൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പൊ അതേ നമ്മൾ ഇന്നത്തെ 4 വിജയം അല്ലേ, കറക്റ്റാണ്. ആ 4 വിജയാണ് സെലക്ട് ചെയ്യാൻ പോകുന്നേ. അപ്പോൾ നമുക്കൊന്ന് കൂലിക്ക് അങ്ങ് എടുക്കാം. നോക്കട്ടെ ആരുടെ പേരാണ് കിട്ടാൻ പോകുന്നേന്ന് നോക്കാം. ഓക്കെ, എനിക്ക് തോന്നുന്നു ഒരു 13-14 ഗോൾ എന്തോ ഓൾമോസ്റ്റ് എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ ഒരു മണിക്കൂറിൽ. നോക്കട്ടെ ആരുടെ പേര് എനിക്ക് കിട്ടും നോക്കട്ടെ. ഓക്കെ, എന്റെ കയ്യിൽ ഈ പേപ്പർ ഉണ്ട്, എനിക്ക് നിങ്ങളെ കാണിച്ചു തരണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കില്ലല്ലോ. അപ്പൊ നമുക്ക് കേൾക്കാം. ഓക്കെ, പേപ്പർ തുറന്ന് നോക്കുമ്പോൾ ഇന്ദിര ചേച്ചിക്കാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. പെരുവമ്പിൽ നിന്നാണ് ഇന്ദിര ചേച്ചി വിളിച്ചത്. ചേച്ചിയോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു പെരുവമ്പെന്ന്. കറക്റ്റ് അതുപോലെയാണ് ഞാൻ എഴുതിയിട്ടത്. അപ്പൊ ഇന്ദിര ചേച്ചിക്ക് കൺഗ്രാചുലേഷൻസ് ഓണായി ഓണം പവേർഡ് ബൈ സ്വയംവര സിൽക്സിന്റെ ആ ഒരു സമ്മാനം കിട്ടിയിരിക്കുന്നത്, ഈ അവറിലെ സമ്മാനം കിട്ടിയിരിക്കുന്നത് ഇന്ദിര ചേച്ചിക്കാണ്. അപ്പൊ ഇന്ദിര ചേച്ചിക്ക് കൺഗ്രാചുലേഷൻസ്. ഓക്കെ, അങ്ങനെ ദേ ഞാൻ പതിയെ ഓണായി ഓണം കൊണ്ട് പതിയെ ഒന്ന് ഓഫാകട്ടെ. അതെ, അപ്പൊ ഓണായി ഓണമാണ് ഇത്രയും സമയം. നമ്മൾ രാവിലെ 8 മുതൽ തുടങ്ങിയതാണ്. ദൈവസമയം 12 ആവാനായിട്ട് പോവാണ്. കണ്ടിന്യൂസ് 4 ഞങ്ങൾ ഇവിടെ അറഞ്ചം പുറഞ്ചം നിങ്ങൾക്ക് സമ്മാനങ്ങളൊക്കെ തന്നുകൊണ്ടുണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കുറേ പേരോട് ഇന്ന് സംസാരിച്ചു. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും. എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ദേ ഞാനൊരു ഓണം വിഷസ് കൂടി കൊടുത്തുകൊണ്ട് പതിയെ ഓണായി ഓണത്തിൽ നിന്നും ചെറുതായിട്ടൊന്ന് ഓഫാവാൻ പോവാണ്. പക്ഷെ ഞാൻ മാത്രമേ ഇന്ന് ഓഫാവുന്നുള്ളത്. ഇവിടെ പാട്ടുകളുമായിട്ട് അടുത്തൊരാൾ ജോയിൻ ചെയ്യാൻ റെഡി ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും പാട്ടൊക്കെ കേൾക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേ നിങ്ങളുടെ ഇൻസ്റ്റന്റ് പാട്ട് വേണ്ടേ? യെസ്, ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് ഹീര ഓടി വരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് ടിൽ ദെൻ ഇറ്റ്സ് മീ ആർജെ അഹല്യ സൈനിങ് ഓഫ്. കീപ് ഓൺ ലിസണിങ് അഹല്യ ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
2: ഒറ്റപ്പാലത്തിന്റെ സാമ്പത്തിക സേവനങ്ങൾക്ക് പുതിയ മേൽവിലാസം.
3: AD2 ലൈസൻസ് ഉള്ള അഹല്യ ഫിൻഫോറെക്സ് ഒറ്റപ്പാലം KH ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: സുരക്ഷിതമായ ഗോൾഡ് ലോൺ, വിദേശ പണവിനിമയം, ടൂർസ് ആൻഡ് ട്രാവൽസ് എല്ലാം ഒരൊറ്റക്കുട കീഴിൽ.
3: നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി വിശ്വാസത്തോട് സന്ദർശിക്കുക
2: അഹല്യ ഫിൻഫോറെക്സ്, KH ബിൽഡിംഗ്, ഒറ്റപ്പാലം.
4: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ കൌണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ, നാട്ടുകൽ.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, അങ്ങനെ സ്റ്റുഡിയോ ക്ലോക്കിൽ ദേ സമയം 12 മണി കഴിഞ്ഞിരിക്കുകയാണ്. ഇൻസ്റ്റന്റ് പാട്ടിനുള്ള സമയമാണ്. കാരണം എനിക്കറിയാം, ഓണമോണായി നമ്മളിങ്ങനെ മാക്സിമം ഗിഫ്റ്റുകൾ കളക്ട് ചെയ്യുന്ന ഒരു സമയത്തിൽ നിന്ന് നമ്മൾ പതുക്കെ ഇനി ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് കടന്നിരിക്കുകയാണ്. ഇൻസ്റ്റന്റ് പാട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇൻസ്റ്റന്റ് ആയിട്ട് പാട്ട് വെച്ച് തരുന്നതാണ്. അപ്പൊ ഇപ്രാവശ്യം ഓണ സമ്മാനമായിട്ട് നിങ്ങൾക്ക് ഇതേ കുറെ പാട്ടുകളാണ് ഞാൻ തരാൻ പോകുന്നത്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ആസ് യൂഷ്വൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ഏതാണെന്നുള്ളത് നമ്മൾ വിളിക്കുക, സംസാരിക്കുക, നിങ്ങളുടെ പാട്ട് ചോദിക്കുക. ആർക്കെങ്കിലും ഡെഡിക്കേഷൻസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പറയാം. കാരണം എന്താന്ന് വെച്ചാല്, ചിലപ്പോൾ ആരുടെങ്കിലും ഒരു സ്പെഷ്യൽ ഡേ എന്നുണ്ടായിരിക്കാം, ചിലപ്പോൾ പലരുടെയും കല്യാണങ്ങളൊക്കെ നടക്കും. ഈ ചിങ്ങമാസത്തിൽ ഒരുപാട് കല്യാണം നടക്കും അല്ലേ? ചിങ്ങമാസം വന്നു ചേർന്നാൽ അതേപോലെ ചിങ്ങത്തിൽ ഒരുപാട് കല്യാണങ്ങളും ബർത്ത്ഡേയ്സും വെഡിങ് ഡേയ്സും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ഒരു സ്പെഷ്യൽ ഡേ ഉണ്ട് നിങ്ങൾക്ക് വിഷ് ചെയ്യണം ആഗ്രഹം ഉണ്ടെങ്കിൽ, ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് വിളിക്കാം. ഇഷ്ടമുള്ള ഒരാൾക്ക് വേണ്ടി പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനുള്ള സമയമാണ്. ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ് ഓണാഹലി FM 90.4. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർജി ഹീരയാണ്. അപ്പൊ വേഗം വേഗം വിളിക്കണം. വിളിക്കേണ്ട നമ്പർ ഞാൻ പറഞ്ഞുതരാം. 8 2 8 1 5 0 9 0 0 എന്നുള്ളതാണ് നമ്മുടെ നമ്പർ. 8 2 8 1 5 0 9 0 0, അതായത് 8 2 8 1 5 0 9 0 0 എന്ന നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ വെച്ചു തരുന്നതാണ്. ഇനി അതല്ല, വിളിക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു സിറ്റുവേഷനിലല്ല നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് വാട്സപ്പിലെ മെസ്സേജസ് ആയിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ഏതാണ്, നിങ്ങളുടെ പേര് ഏതാണ്, ഏത് പാട്ടാണ്, ആർക്കാണ് ഡെഡിക്കേഷൻ എന്നുള്ളത് നിങ്ങൾക്ക് പറയാം. ഇനി അതും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അഹലി FM 90.4 എന്ന് പറഞ്ഞ പേജ് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയേക്കും ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാം. DM ചെയ്താൽ മതി, ഞാൻ വേഗം തന്നെ പാട്ട് വെച്ചിരുന്നായിരിക്കും. അപ്പോൾ ഒത്തിരി ഓപ്ഷൻസ് ഞാൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് ചോദിക്കാനുള്ള സമയമാണ്. സോ ആദ്യത്തെ പാട്ട് ഏത് പ്ലേ ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നിൽക്കുമ്പോഴാണ് ഒബ്വിയസ്ലി നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ നമ്മളുടെ ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന് പറയുന്ന ഒരു സിനിമ അല്ലെ, KBU എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ബത്ലഹേം കുടുംബ യൂണിറ്റ് ഇപ്പോൾ നമ്മൾ എന്തായാലും എല്ലാവരും സിനിമ ഒക്കെ കണ്ടിങ്ങനെ നിവിൻ പോളിയുടെ വീണ്ടും വീണ്ടും ഉള്ള ഒരു കംബാക്കുകൾ നമ്മളിങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ BKU എന്ന് പറയുന്ന ബത്ലഹേം കുടുംബ യൂണിറ്റിനെ പറ്റി പറയുന്നതിൻ്റെ ഒപ്പം തന്നെ വളരെ ഏറെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ തന്നെയായിരുന്നു സർവമായ. അപ്പോൾ സർവമായൊരു പാട്ട് ഇതേ വളരെ കാഷ്വലായിട്ട് നമുക്ക് തോന്നുന്നു, പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് കേൾക്കാൻ തോന്നുന്നു, ഒരു ഫീൽ ഗുഡ് പാട്ട് കേൾക്കാൻ തോന്നുമ്പോൾ ഒബ്വിയസ്ലി ഒരുപാട് പേര് ചൂസ് ചെയ്യുന്ന ഒരു പാട്ട് തന്നെയാണ്. അപ്പൊ വെള്ളാരത്താരം എന്ന് പറഞ്ഞ പാട്ടാണ് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത്. ഇത് എന്റെ ഫേവറേറ്റ് സോങ് ആണ്. പക്ഷെ ഇതുപോലെ നിങ്ങൾക്കും പല പാട്ടുകൾ കേൾക്കാൻ തോന്നുന്നുണ്ടായിരിക്കും, പല പാട്ടുകളും പലർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം തോന്നുന്നുണ്ടായിരിക്കും. അതിനൊക്കെയുള്ള ഒരു സമയമാണ്. അപ്പൊ വേഗം വേഗം എന്നെ വിളിച്ചോളൂ എന്നാണ് പറയാനുള്ളത്. ഒന്നും കൂടെ നമ്പർ പറഞ്ഞുതരാം. 8 2 8 1 5 0 9 0 0 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, പാട്ടുകൾ ചോദിക്കാം, പാട്ട് വെച്ച് തരാൻ വേണ്ടി ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നത് ആർജി ഹിരാണ്. ഓണാഹലി FM 90.4 ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം. സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, അങ്ങനെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 12 മണി കഴിഞ്ഞ് 8 മിനിറ്റും കഴിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അഹല്യ FM 90.4 ഇൻസ്റ്റന്റ് പാട്ടാണ്. ഇൻസ്റ്റന്റ് ആയിട്ട് പാട്ട് ചോദിക്കുന്നു, ഇൻസ്റ്റന്റ് ആയിട്ട് പാട്ട് വെച്ചിരുന്നു. ആൻഡ് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഹാപ്പി ഓണം പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദ്യത്തെ കോളർ ആരാണെന്ന് നമ്മൾ നോക്കുകയാണ്. ഹലോ, ഇതാരാണ്?
2: ഹലോ,
1: സുരേഷ് ഏട്ടാ, സുഖാണോ? അഡ്വാൻസ് ഹാപ്പി ഓണം. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
2: വെങ്കലം എന്ന മൂവിയിലെ ആറാട്ടുകടവിന്റെ അരക്കൊത്തിനുള്ളത്തിൽ നിന്ന്.
1: എന്താണ് ഈ പാട്ട് കേൾക്കാനുള്ള ഒരു ആഗ്രഹം?
2: അല്ല, പാട്ട് നമ്മള് കേൾക്കാൻ നല്ലൊരു ഇതാണ്.
1: അതെ അല്ലേ, ഈ സിനിമ ഇഷ്ടമാണോ? ഓക്കെ, അപ്പൊ ഈ പാട്ട് ആർക്കാ ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത് നമുക്ക്?
2: എല്ലാ മലയാളികൾക്കും.
1: ഓക്കെ, അപ്പൊ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. ഹാപ്പി ഓണം കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ സുരേഷ് ഏട്ടനാണ് വിളിച്ചത്. അപ്പൊ സുരേഷ് ഏട്ടൻ ചോദിച്ചിട്ടുണ്ടായിരുന്ന പാട്ട് ആറാട്ട് കടവിങ്കൽ അരയ്ക്കൊപ്പം വെള്ളത്തിൽ എന്ന് പറഞ്ഞ വെങ്കലം സിനിമയിലെ നല്ല മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ പാട്ടാണ് നമ്മൾ ആദ്യം കേൾക്കാൻ പോകുന്നത്. ആൻഡ് രണ്ടാമത്തെ റിക്വസ്റ്റ് നമ്മൾ എടുക്കുകയാണ്. എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് തുമ്പി വാ തുമ്പക്കുടത്തിൽ പാടിയത് എസ് ജാനകി സിനിമ ഓളങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ജാജ്വൽ ആണ് മേൽപ്പറമ്പിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ ജാജ്വലിന് വേണ്ടിയിട്ടാണ് നമ്മൾ പാട്ട് കേൾക്കാൻ പോകുന്നത്. അപ്പൊ ഇൻസ്റ്റന്റ് പാട്ടിൽ രണ്ട് പാട്ടുകൾ ബാക്ക് ടു ബാക്ക് കേൾക്കാനുള്ള സമയമാണ്. ആറാട്ട് കടവിങ്കൽ ആൻഡ് തുമ്പി വാ രണ്ട് പാട്ടുകളും നമ്മളിതേ സ്പെഷ്യലായിട്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ വെച്ചു കൊടുക്കാൻ പോവാണ്. ഇതുപോലെ നിങ്ങൾക്കും വിളിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് എനിക്കറിയാം. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നമ്പർ ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. 8281509000 എന്ന നമ്പറിലേക്ക് വിളിക്കുക. 8281509000 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കുകയാണെങ്കിൽ ഇഷ്ടമുള്ള പാട്ടുകൾ ഇവിടെ വെച്ചു തരാൻ ഞാൻ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് സെയിം നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാം, അല്ലെങ്കിൽ അഹല്യ FM 90.4 എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിലേക്കും നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാം. ഡയറക്റ്റ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ അവിടെയും ഞാൻ പാട്ട് വെച്ചിരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ രണ്ട് പാട്ടുകൾ ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. അഹല്യ FM 90.4 ഇൻസ്റ്റന്റ് പാട്ടുമായി നിങ്ങളോടൊപ്പം ആർ ജി ഹീരാ. സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, അങ്ങനെ 12 മണി കഴിഞ്ഞത് 20 മിനിറ്റ് ആയിരിക്കുകയാണ്. പാട്ടുകൾ ഇങ്ങനെ ഇൻസ്റ്റന്റ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇൻസ്റ്റന്റ് പാട്ടാണോ അഹലി എഫ് എം 90.4 നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം. ദിസ് ഇസ് ആർ ജി ഹീര. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം അഡ്വാൻസ് ആയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിഷ് ചെയ്യുന്നുണ്ട്. കാരണം എപ്പോഴും ഓണം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു മോർണിംഗ് പറയുമ്പോൾ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്ന പോലെ ഹാപ്പി ഓണം എന്ന് പറയില്ലേ. നമ്മൾ ഓണം നമ്മൾ ഹാപ്പി ആയിട്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്യണം, ഏറ്റവും സന്തോഷത്തോടു കൂടി തന്നെ സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു ആഘോഷം തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവർക്കും ഹാപ്പി ഹാപ്പി ഓണം പറഞ്ഞുകൊണ്ട് ഇതേ നമ്മൾ അടുത്ത പാട്ട് വെച്ചു കൊടുക്കാൻ പോകുന്നത്. രമചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. രമചേച്ചി കുറച്ച് തിരക്കിലാണ്, ജോലിയുടെ തിരക്കിലായതുകൊണ്ട് രാജേഷിനും സുമതിക്കും വേണ്ടിയിട്ടാണ് പാട്ട് ചോദിച്ചിട്ടുള്ളത്. ഞാൻ പാട്ട് ഓണത്തുമ്പി പാടൂ എന്ന് പറഞ്ഞ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഉറപ്പായിട്ടും ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടി രമചേച്ചിയുടെ സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിട്ടുള്ള ഓണത്തുമ്പി പാടൂ നമ്മൾ എന്തായാലും വെച്ചു കൊടുക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ധനുഷാണ്. ധനുഷ് ചോദിച്ചിട്ടുള്ള പാട്ട് എന്ന് പറയുന്നത് പാലക്കാട് നിന്ന് ചെന്നൈ, അല്ല പാലക്കാട് നിന്ന് ചെന്നൈ അല്ല, പാലക്കാട് നിന്ന് ധനുഷാണ്. ചെന്നൈ എക്സ്പ്രസ് മൂവിയിലെ 1, 2, 3, 4 സോങ് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉറപ്പായിട്ടും എനിക്കും ഇഷ്ടമുള്ള ഒരു പാട്ടാണ്, ഒരു എനർജറ്റിക് പവർഫുൾ പാട്ടാണല്ലോ. അപ്പൊ ഇങ്ങനത്തെ പാട്ടാണ് നമ്മളിപ്പോ ധനുഷ് ഇപ്പൊ കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ എന്തായാലും ധനുഷിന് വേണ്ടിയിട്ട് ഈ പാട്ട് നമ്മൾ ഇത് കേൾക്കാൻ പോവാണ്. ഇതുപോലെ നിങ്ങൾക്കും വിളിക്കാം, മെസ്സേജസ് അയക്കാം. ഒന്നും കൂടെ നമ്പർ ഞാൻ പറഞ്ഞു തരുന്നതാണ്, 8 1 5 0 9 0 0 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. 8 2 8 1 5 0 9 0 0 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ വെച്ച് തരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വാട്സപ്പിൽ മെസ്സേജസ് അയക്കാം. ഇനി അതും അല്ലെങ്കിൽ അഹലി എഫ് എം 90.4 എന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാം പേജിലും നിങ്ങൾക്ക് ഡി എം ചെയ്യാവുന്നതാണ്. പാട്ടുകൾ എന്തായാലും ഞാൻ വെച്ചിരുന്നതാണ്. കൃത്യമായിട്ട് മെസ്സേജസ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് അയക്കണം, കാരണം പലരും തിരക്ക് പിടിച്ചൊക്കെ അയക്കുമ്പോൾ പാട്ടൊക്കെ മാറിപ്പോവാറുണ്ട്. അപ്പം മാറിപ്പോവാതെ വേഗം വേഗം നിങ്ങളുടെ റിക്വസ്റ്റുകളൊക്കെ അയച്ചോളൂ. ആൻഡ് ഇതിന് ശേഷം നമ്മൾ ഈ രണ്ട് പാട്ടുകൾക്ക് ശേഷം, ആകാശവാണി വാർത്തകൾക്ക് ശേഷമായിരിക്കും ബാക്കി നമ്മുടെ പാട്ടുകളും റിക്വസ്റ്റുകളും ഒക്കെ എടുക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ എന്തായാലും പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്ത് എന്റെ കൂടെ ഇങ്ങോട്ട് പോകുന്നുള്ളൂ. കേട്ടോണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. സ്റ്റേ ട്യൂൺഡ്.

0: പ്രധാന വാർത്തകൾ. തിരുവോണത്തെ വരവേൽക്കാനൊരുങ്ങിയ മലയാളികൾ, നാളെ ഉത്രാടപ്പാച്ചിൽ. സംസ്ഥാനതല ഓണം ടൂറിസം വാരാഘോഷത്തിന് ഇന്ന് തുടക്കമാകും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ജനിതക മാറ്റം വരുത്താത്ത രാജ്യത്തെ ആദ്യ സങ്കരയിനം ചോളം വിത്ത് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ആന്ധ്രാപ്രദേശിൽ പുറത്തിറക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തീരദേശ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH ഹോക്കി ലോകകപ്പ് മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് അർജന്റീനയെ നേരിടും. വാർത്തകൾ വിശദമായി. ജനിതക മാറ്റം വരുത്താത്ത രാജ്യത്തെ ആദ്യ സങ്കരയിനം ചോളം വിത്ത് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ആന്ധ്രാപ്രദേശിലെ മുസ്നൂർ ഗ്രാമത്തിൽ പുറത്തിറക്കും. ചടങ്ങിൽ കർഷകരെ ആദരിക്കുന്ന ഉപരാഷ്ട്രപതി കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ അഭിസംബോധന ചെയ്യും. തിരുവോണ സമൃദ്ധിയൊരുക്കാൻ കേരളം നാളെ ഉത്രാടപ്പാച്ചിലേക്ക്. മലയാളികളുടെ ദേശീയോത്സവത്തിനായി അവസാനവട്ട ഒരുക്കത്തിന്റെ തിരക്കിലാണ് നാടും നഗരവും. കാലവർഷം ആഘോഷത്തിന്റെ പകിട്ടു കുറയ്ക്കുമോ എന്ന ആശങ്കകൾക്കിടയിലും അല്ലലില്ലാതെ മാവിയലിയെ വരവേൽക്കാൻ കുടുംബങ്ങൾ തയ്യാറെടുക്കുകയാണ്. വീടുകളിൽ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലെത്തിക്കഴിഞ്ഞു. വസ്ത്രശാലകളിലും പച്ചക്കറി മാർക്കറ്റുകളിലും വൻ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഓണക്കോടി വാങ്ങാനും സദ്യവട്ടങ്ങൾ ഒരുക്കാനുമുള്ള ഓട്ടത്തിന് ഉത്രാടനാളിൽ വേഗത ഇരട്ടിയാകും. പൂവിളിയും ഓണപ്പാട്ടുമായി നാടും നഗരവും ആഘോഷലഹരിയിലാണ്. നഗരങ്ങൾ ദീപാലങ്കാര പ്രഭയിൽ തിളങ്ങുന്നു. ഓഫീസുകളിലും സ്ഥാപനങ്ങളിലും പൂക്കള മത്സരവും സദ്യയുമടക്കം ഓണാഘോഷം നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. മിക്കയിടത്തും ക്ലബ്ബുകളുടെയും റെസിഡൻസ് അസോസിയേഷനുകളുടെയും നേതൃത്വത്തിൽ വിപുലമായ പരിപാടികൾക്ക് നാളെ തുടക്കമാകും. സംസ്ഥാന ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ സംസ്ഥാനതല ഓണം ടൂറിസം വാരാഘോഷത്തിന് ഇന്ന് തുടക്കമാകും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്ര നടൻ കുഞ്ചാക്കോ ബോബൻ വിശിഷ്ടാതിഥിയാകും. ഒരു റിപ്പോർട്ട്.
1: കേരളത്തിന്റെ സാംസ്കാരിക പാരമ്പര്യവും വൈദഗ്ധ്യവും വിനോദസഞ്ചാര സാധ്യതകളും ജനങ്ങളിലേക്ക് എത്തിക്കുന്ന തരത്തിലാണ് ഇത്തവണത്തെ ഓണാഘോഷം ഒരുക്കിയിരിക്കുന്നത്. ഓണം വാരാഘോഷത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നടി ശോഭനയുടെ പ്രത്യേക നൃത്ത പരിപാടി അരങ്ങേറും. വിവിധ വേദികളിലായി 340-ലേറെ പരിപാടികളാകും അരങ്ങേറുക. സംസ്ഥാനതല ഓണാഘോഷത്തിന്റെ ഭാഗമായി മാത്രം 3000-ത്തോളം കലാകാരന്മാരും അണിയറ പ്രവർത്തകരും പങ്കെടുക്കും. ഇത്തവണ കോവളത്തെയും ഓണാഘോഷത്തിന്റെ പുതിയ വേദിയായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ ജില്ലകളിലും 100 കണക്കിന് വേദികളാണ് സജ്ജമാകുന്നത്. വാരാഘോഷത്തിന്റെ സമാപന ദിവസമായ 30-ന് വിശിഷ്ടാതിഥിയായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും മുഖ്യാതിഥിയായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും പങ്കെടുക്കും. ഓണാഘോഷ പരിപാടികൾ പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചായിരിക്കും സംഘടിപ്പിക്കുക. ഓണാഘോഷത്തിനെത്തുന്ന ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും തിരക്ക് നിയന്ത്രിക്കുന്നതിനും വിപുലമായ ക്രമീകരണങ്ങളാണ് പോലീസ് ഒരുക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഓണാഘോഷത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം നഗരത്തിൽ ഇന്നു മുതൽ ഈ മാസം 30 വരെ ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 12 വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. പ്രധാന റോഡുകളിലും ഇടറോഡുകളിലും അനധികൃത പാർക്കിംഗ് അനുവദിക്കില്ല. പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ വാഹനം നിർത്തുന്നവർ മടങ്ങിപ്പോകുന്ന സമയത്ത് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ വാഹനത്തിൽ പ്രദർശിപ്പിക്കണമെന്നും പോലീസ് നിർദ്ദേശിച്ചു. ഫുട്പാത്തിൽ പാർക്കിംഗ് പാടില്ല. മൻമോഹൻ ബംഗ്ലാവ്, വെള്ളയമ്പലം, കനകക്കുന്ന്, മ്യൂസിയം, കോർപ്പറേഷൻ തുടങ്ങിയ റോഡുകളുടെ ഇരുവശവും പാർക്കിംഗ് അനുവദിക്കില്ല. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ്, കോഴിക്കോട് ജില്ലാ ഭരണകൂടം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ഇന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി നിർവഹിക്കും. കോഴിക്കോട് ബീച്ച്, ടൌൺഹാൾ, മാനാഞ്ചിറ തുടങ്ങിയ കേന്ദ്രങ്ങളാണ് പ്രധാന വേദികൾ. മലപ്പുറം പൊന്നാനി താലൂക്ക് ഓണം ടൂറിസം വാരാഘോഷങ്ങളുടെ ഭാഗമായി ബി എം കായലിൽ നടക്കുന്ന ജലോത്സവം ഈ മാസം 27-ന് മന്ത്രി എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 21-ന് പൊന്നാനി തൃശൂർ വടക്കുംനാഥൻ സംഘത്തിന്റെ പുലികളിയോടെ തുടങ്ങിയ വാരാഘോഷം ബി എം കായൽ ജലോത്സവത്തോടെയാണ് സമാപിക്കുക. ഓണത്തിന് എ എ വൈ കാർഡുടമകൾക്ക് വിതരണം ചെയ്യുന്നതിനുള്ള സൌജന്യ ഭക്ഷ്യകിറ്റ് റേഷൻ കടകളിൽ ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചു. കിറ്റുകൾ ഓഗസ്റ്റ് 31 വരെ വിതരണം ചെയ്യും. ഓണത്തോടനുബന്ധിച്ച് നാളെ റേഷൻ കടകൾ തുറന്നു പ്രവർത്തിക്കും. ഈ മാസം 27 സെപ്റ്റംബർ 2 തീയതികളിൽ റേഷൻ കടകൾ അവധിയായിരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ചരിത്രപ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ഈ മാസം 30-ന് പമ്പാ നദിയിൽ നടക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ജലഘോഷയാത്രയ്ക്ക് ശേഷം വള്ളംകളി മത്സരം നടക്കും. മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, മോൻസ് ജോസഫ് തുടങ്ങിയവർ പങ്കെടുക്കും. കേന്ദ്ര കൃഷി മന്ത്രാലയം തുടക്കമിട്ട കാർഷിക വിപണി വില വിവര ശൃംഖല പദ്ധതിയായ അഗ്മാർക്ക് സംസ്ഥാനത്ത് വിപുലീകരിക്കും. വിവിധ ജില്ലകളിലെ കാർഷികോൽപ്പന്നങ്ങളുടെ വില കർഷകർക്ക് തത്സമയം ലഭ്യമാക്കുന്നതാണ് അഗ്മാർക്ക് പദ്ധതി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമു.

0: ഉൽപ്പന്നങ്ങളെ 2000 ഇനങ്ങളായി തിരിച്ചുള്ള ദൈനംദിന വിവരങ്ങളാണ് നെറ്റ്വർക്ക് വിപുലീകരണത്തിലൂടെ ലഭ്യമാക്കാൻ ലക്ഷ്യമിടുന്നത്.
1: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് രാത്രി വരെയും കന്യാകുമാരി തീരത്ത് ഉച്ചവരെയും കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇടുക്കി ജില്ലയിൽ ശക്തമായ മഴയെ തുടർന്ന് കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും മലയോര മേഖലകളിലും ജലാശയങ്ങളുടെ തീരത്തുമുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: കഴിഞ്ഞ രാത്രി ആരംഭിച്ച മഴ ഇടുക്കിയിലാകമാനം ഇന്ന് രാവിലെ വരെ തുടർന്നെങ്കിലും തൊടുപുഴയടക്കമുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ നിലവിൽ വെയിൽ തെളിഞ്ഞിട്ടുണ്ട്. മലയോര മേഖലകളിൽ ശക്തമായ മഴ പെയ്തതിനെ തുടർന്ന് പുഴകളിലും തോടുകളിലും നീരൊഴുക്ക് വർദ്ധിച്ചു. ഇടവിട്ട് ശക്തമായ മഴയ്ക്കും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ മലയോര പാതകളിൽ രാത്രിയാത്ര പരമാവധി ഒഴിവാക്കണം. അതേസമയം വൃഷ്ടിപ്രദേശത്ത് മഴ തുടരുന്നതിനാൽ അണക്കെട്ടുകളിലെ ജലനിരപ്പ് ഘട്ടംഘട്ടമായി ഉയരുകയാണ്.
1: കൊളംബോ ക്രിക്കറ്റ് ടെസ്റ്റിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യ മികച്ച സ്കോറിലേക്ക്. രണ്ടാം ദിനം ഉച്ചഭക്ഷണത്തിന് പിരിയുമ്പോൾ ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിൽ 6 വിക്കറ്റിന് 419 റൺസ് എന്ന നിലയിലാണ്. രണ്ടാം ദിവസമായ ഇന്ന് സാരാംശ് ജെയിനിന്റെ വിക്കറ്റ് ഇന്ത്യയ്ക്ക് നഷ്ടമായി. അർദ്ധശതകം പിന്നിട്ട ധ്രുവ് ജൂറലും ഋഷഭ് പന്തുമാണ് ക്രീസിലുള്ളത്. തകർപ്പൻ സെഞ്ചുറി നേടിയ ദേവദത്ത് പടിക്കലാണ് ഇന്ത്യൻ ഇന്നിംഗ്സിന് അടിത്തറയിട്ടത്. അസിത ഫെർണാണ്ടോ ശ്രീലങ്കയ്ക്കായി 4 വിക്കറ്റുകൾ വീഴ്ത്തി. ആദ്യ ടെസ്റ്റ് 165 റൺസിന് വിജയിച്ച ഇന്ത്യയ്ക്ക് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലേക്ക് മുന്നേറാൻ ഈ കളിയിൽ ജയം അനിവാര്യമാണ്. FIH ഹോക്കി ലോകകപ്പ് മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് അർജന്റീനയെ നേരിടും. ഇന്ന് വൈകിട്ട് നെതർലാൻഡ്സിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 190 പോയിന്റ് താഴ്ന്ന് 77,354, നിഫ്റ്റി 58 പോയിന്റ് നഷ്ടത്തിൽ 24,194, വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 640 രൂപ ഉയർന്ന് 120,240 രൂപയും ഗ്രാമിന് 15,030 രൂപയുമാണ് ഇന്നത്തെ വില. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഒക്ടോബർ 12 മുതൽ 17 വരെ നടത്തുമെന്ന് ഹയർ സെക്കൻഡറി പരീക്ഷാ വിഭാഗം ജോയിന്റ് ഡയറക്ടർ അറിയിച്ചു. ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഒക്ടോബറിൽ നടത്താൻ ഗവൺമെന്റ് ഉത്തരവിറക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് പരീക്ഷാ തീയതി പ്രഖ്യാപിച്ചത്. നേരത്തെ പ്ലസ് ടു പരീക്ഷയോടൊപ്പം മാർച്ച് മാസത്തിലാണ് പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് പരീക്ഷ നടത്തിയിരുന്നത്. കണ്ണൂർ മുണ്ടൂരിൽ തകരാറിലായതിനെ തുടർന്ന് റോഡരികിൽ നിർത്തിയിട്ട ലോറിയിൽ ടാങ്കർ ലോറിയിടിച്ച് 2 പേർ മരിച്ചു. ഇന്ന് പുലർച്ചെ 3:30 അപകടം. ലോറിയുടെ അറ്റകുറ്റപ്പണി ചെയ്യുകയായിരുന്നവരാണ് മരിച്ചത്. തിരുവോണത്തെ വരവേൽക്കാനൊരുങ്ങി മലയാളികൾ. നാളെ ഉത്രാടപ്പാച്ചിൽ. സംസ്ഥാനതല ഓണം ടൂറിസം വാരാഘോഷത്തിന് ഇന്ന് തുടക്കമാകും. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ജനിതക മാറ്റം വരുത്താത്ത രാജ്യത്തെ ആദ്യ സങ്കരയിനം ചോളം വിത്ത് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ആന്ധ്രാപ്രദേശിൽ പുറത്തിറക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തീരദേശ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH ഹോക്കി ലോകകപ്പ് മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് അർജന്റീനയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത
3: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.
4: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൌഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
5: അസ്ലി ലാൻഡ് മാർക്ക് ബി എൻ ഐ ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട്.

0: സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
1: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം, ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
2: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
3: യെസ്, അങ്ങനെ സമയം 12 മണി കഴിഞ്ഞ് 41 മിനിറ്റ് ആയിരിക്കാണ്. വിച്ച് മീൻസ് നമ്മുടെ ആദ്യത്തെ മണിക്കൂർ ഇവിടെ ഏതാണ്ട് തീരാറായെന്നാണ് എനിക്ക് പറയാനുള്ളത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ഇൻസ്റ്റന്റ് പാട്ടുമായി നിങ്ങളുടെ കൂടെയുള്ളത് RG ഹീരയാണ്. അപ്പോ എനിക്ക് ഒരുപാട് പേരുടെ മെസ്സേജസ് വരുന്നുണ്ട്. ഞാനിങ്ങനെ റാണ്ടമായിട്ട് പാട്ടുകൾ ചൂസ് ചെയ്യാണ്. അപ്പൊ ഒരു ഒരു ഒന്നരയൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു 1:45 ആകുമ്പോഴാണ് മിക്ക ആൾക്കാരും മെസ്സേജസ് അയക്കുക. അപ്പൊ എനിക്ക് പെട്ടെന്ന് പാട്ട് വെച്ചുതരാൻ പറ്റില്ല. അപ്പൊ വേഗം വേഗം നിങ്ങളുടെ റിക്വസ്റ്റുകൾ വേഗം ചോദിച്ചാലാണ് വേഗം വേഗം പാട്ട് വെച്ചുതരാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും എനിക്ക് വന്നിട്ടുള്ള 2 മെസ്സേജസ് ആണ് ഞാൻ നോക്കാൻ പോകുന്നത്. അത് ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഹലോ അഹല്യ FM, രമേഷ്, റെയിൽവേ കോളനി. തിരുവോണ പുലരി ആൽബം സോങ് പൂത്തങ്ങാടി ചിത്ര സോങ് വെച്ച് തരുമോ? എല്ലാവർക്കും ഓണാശംസകൾ. ഓക്കെ, അപ്പൊ ചിത്ര ചേച്ചി പാടിയിട്ടുള്ള ഒരു ആൽബം സോങ് ആണ് ചോദിച്ചിട്ടുള്ളത്. പൂത്തങ്ങാടി തിരുവോണ പുലരി എന്ന് പറഞ്ഞാൽ പഴയ ഒരുപാട് ആൽബം സോങ്സ് അവൈലബിൾ ആണ്. അതിൽ തന്നെ ചിത്ര ചേച്ചിയുടെ ഒരുപാട് ഓണം സോങ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ അതിലെ ഒരു പാട്ടാണ് രമേഷ് ചോദിച്ചിട്ടുള്ളത്. റെയിൽവേ കോളനിയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ ഉറപ്പായിട്ട് നമുക്ക് എന്തായാലും പാട്ട് വെച്ചുകൊടുക്കാം അല്ലെ. എന്റെ അടുത്ത മെസ്സേജ് ആരാണ് ചോദിച്ചിരിക്കുന്നത്, അടുത്ത പാട്ട് ഏതാണ് വെച്ചുകൊടുക്കേണ്ടത്? ഞാൻ ഇങ്ങനെ റാണ്ടമായിട്ട് അടുത്തൊരു മെസ്സേജ് ചൂസ് ചെയ്യുന്നു. ഓക്കെ, ഹായ് അഹല്യ, ഞങ്ങളുടെ അങ്കിളിന്റെ വെഡിങ് ആണ് 27-ാം തീയതി. അങ്കിളിന്റെ പേര് ബാബു, ആന്റിയുടെ പേര് രാധിക. അവർക്ക് വേണ്ടി പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. സോങ് കഥയിലെ രാജകുമാരനും ഗോപകുമാരിയും ഒന്നായാൽ. ആൻഡ് മൂവി കല്യാണരാമൻ, സ്നേഹത്തോടെ ചിന്നു മിന്നു മിനി പുത്തൂർ പാലക്കാട്. എന്റെ വീട് പുത്തൂരാണ് കേട്ടോ. അപ്പൊ പാലക്കാടുണ്ടല്ലോ ഒരു പുത്തൂര്. ഓക്കെ, അപ്പൊ എന്തായാലും തൃശ്ശൂർ ഒരു പുത്തൂരുണ്ട്. ഇത് പാലക്കാട് പുത്തൂരിൽ നിന്നാണ് ചിന്നു മിന്നു മിനി നമുക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അപ്പോൾ ബാബു ചേട്ടൻ അതുപോലെ തന്നെ രാധിക ചേച്ചി രണ്ടുപേരുടെയും 27-ാം തീയതി വെഡിങ് ആണ്, വെഡിങ് ഡേ ആണ്. അപ്പൊ ആ വെഡിങ് ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ട് പറ്റിയൊരു പാട്ടാണ് ചോദിച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കഥയിലെ രാജകുമാരി ഗോപകുമാരനും ഒന്നായി. ആഹാ, നല്ലൊരു പാട്ടല്ലേ. ഈ സിനിമ കണ്ട് ഇറങ്ങിയവർക്ക് ആർക്കും ഈ പാട്ട് മറക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും ഈ രണ്ട് പാട്ടുകളാണ് ദി ബാക്ക് ടു ബാക്ക് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾക്ക് വേണ്ടി നിങ്ങൾക്ക് വിളിക്കാം. 8281509000 എന്ന നമ്പറിലേക്ക്, 8281509000 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. അല്ലെങ്കിൽ ഇതേ സെയിം നമ്പറിലേക്ക് വാട്സപ്പ് ഉണ്ട്. വാട്സപ്പിൽ വിളിക്കരുത് കേട്ടോ. ഒരുപാട് പേര് വാട്സപ്പിൽ വിളിക്കുന്നുണ്ട്. നമുക്ക് വാട്സപ്പ് കോളുകൾ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ നമ്മൾ നോർമൽ കോളുകൾ വിളിക്കുക, അതല്ലെങ്കിൽ മെസ്സേജസ് അയക്കാനായിട്ട് വാട്സപ്പ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും ഈ രണ്ട് പാട്ടുകൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് നമ്മൾ തിരിച്ചു വരും. ഇൻസ്റ്റന്റ് പാട്ടുമായി നിങ്ങളുടെ കൂടെയുള്ളത് RG ഹീരയാണ്. അഹല്യ FM 90.4 സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: അങ്ങനെ സമയം ദേ 12 മണി കഴിഞ്ഞ് 53 മിനിറ്റ് ആയിരിക്കാണ്, വിച്ച് മീൻസ് നമ്മളുടെ 1 അവർ ദേ ഇവിടെ തീരാൻ പോവാണ്. എന്നെ കുറെ പേര് വിളിക്കുന്നുണ്ട്, മെസ്സേജസ് അയക്കുന്നുണ്ട്, ഇൻസ്റ്റന്റ് പാട്ട് ഇങ്ങനെ വേണം, ഇൻസ്റ്റന്റ് ആയിട്ട് റേഡിയോയിലൂടെ പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ ഞാനിപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട്, നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ. ഇപ്പൊ നമ്മൾ സ്പോട്ടിഫൈ അല്ലെങ്കിൽ യൂട്യൂബ് അല്ലെങ്കിൽ പല രീതിയിൽ നമുക്ക് പാട്ടുകൾ കേൾക്കാനുള്ള അവസരമുണ്ട്. പക്ഷെ റേഡിയോ എപ്പോഴും നമുക്കൊരു നൊസ്റ്റാൾജിയ തരുന്ന, അല്ലെങ്കിൽ പാട്ട് കേൾക്കുമ്പോൾ ഒരു വല്ലാത്തൊരു സുഖമല്ലേ, നമ്മളിങ്ങനെ ഒരു ചാരികസേരയിലൊക്കെ ചാരി ഇരുന്ന് ഒരു റേഡിയോ കേൾക്കുന്ന ഒരു സുഖം, അത് അത് എനിക്ക് തോന്നുന്നു റേഡിയോയ്ക്ക് മാത്രം തരാൻ പറ്റുന്ന ഒരു വല്ലാത്തൊരു ഒരു ഇഷ്ടമാണത്. അപ്പൊ ആ ഒരു ഇഷ്ടം ഉള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങളെല്ലാവരും നമ്മൾ വിളിക്കുന്നതെന്നും എനിക്കറിയാം. ആൻഡ് ഓണമാണ്, പലരും ഓണപ്പാട്ടുകൾ കൂടുതലായിട്ട് ചോദിക്കുന്നുണ്ട്, അല്ലാത്ത പാട്ടുകളും ചോദിക്കുന്നുണ്ട്. അപ്പൊ എല്ലാം ഞാൻ 1 by 1 ആയിട്ട് വെച്ച് തരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ആക്ച്വലി ജോസ് മാഷാണ് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത്, ജോസ് മാഷിന്റെ കോള് ജസ്റ്റ് ഒന്ന് ഡ്രോപ്പ് ആയിപ്പോയി. അപ്പൊ ആള് ചോദിച്ചിട്ടുണ്ടായിരുന്നത് വൈക്കം വിജയലക്ഷ്മി പാടിയ ഏത് പാട്ടാണെങ്കിലും കുഴപ്പമില്ല ഹീര എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ ഞാനിങ്ങനെ നോക്കുമായിരുന്നു ഏത് പാട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പൊ എനിക്ക് വൈക്കം വിജയലക്ഷ്മിയുടെ ഒരു ഇഷ്ടമുള്ളൊരു പാട്ടുണ്ട്, അപ്പൊ ഞാൻ ജോസ് മാഷിന് വേണ്ടിയിട്ട് ആ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. തെരി എന്ന് പറഞ്ഞ സിനിമയിൽ, തമിഴ് സിനിമയിൽ, ഉന്നാലി എന്നാലും എൻ ജീവൻ വാഴതേ എന്ന് പറഞ്ഞ ബ്യൂട്ടിഫുൾ സോങ്ങില് ഒരു ചെറിയ പോർഷൻ, ഇത് ആക്ച്വലി ഹരിഹരനും സൈന്ധവിയും ചേർന്ന് പാടിയിട്ടുള്ള പാട്ടാണ്. അതിന്റെ ഇടയിലാണ് വൈക്കം വിജയലക്ഷ്മി പാടിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ പോർഷൻ വരുന്നത് അല്ലെ. അത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ വേറൊരു ലെവലിലേക്ക് അപ്ലിഫ്റ്റ് ആവുന്ന പോലത്തെ ഒരു ഫീൽ വരും. അതാണ് അദ്ദേഹത്തിന്റെ, അതായത് വൈക്കം വിജയലക്ഷ്മി എന്ന് പറയുന്ന ഒരു ഗായികയുടെ ഒരു ഒരു വോയിസിന്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് അവിടെയാണ്. അതിനൊരു വേറൊരു ലെവലിലേക്കൊന്ന് അപ്ലിഫ്റ്റ് ചെയ്യാനുള്ള ആ ഒരു കഴിവ് തീർച്ചയായിട്ടും നമുക്ക് പറയാതിരിക്കാൻ വയ്യ. എൻ്റെ ഒബ്വിയസ്ലി ഒരു നാഷണൽ അവാർഡിന്റെ ഒരു തിളക്കം കൂടി ഇപ്രാവശ്യമുണ്ട്. അപ്പൊ എന്തായാലും ഈ സിനിമയിലെ ഈ പാട്ടാണ്, അതായത് തെരി സിനിമയിലെ എൻ ജീവൻ എന്ന് പറഞ്ഞ പാട്ടാണ് ഞാൻ വെച്ചു കൊടുക്കാൻ പോകുന്നത് ജോസ് മാഷിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അടുത്ത മെസ്സേജ് എനിക്ക് അയച്ചിട്ടുള്ളത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് സോനാരെ സോനാരെ എന്ന് പറയുന്ന പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അഫ്സലാണ് എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്, പാലക്കാട് നിന്നാണ്. പഞ്ചാബി ഹൗസിലെ സോനാരെ സോനാരെ ഉറപ്പായിട്ടും ഞാൻ ഈ പാട്ട് എന്തായാലും അഫ്സലിന് വേണ്ടി വെച്ചു കൊടുക്കുന്നതാണ്. ഇതുപോലെ നിങ്ങൾക്കും പാട്ടുകൾ ചോദിക്കാം, നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാം. ഇഷ്ടമുള്ള പാട്ടുകൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ് അയക്കേണ്ട നമ്പർ അല്ലെങ്കിൽ വിളിക്കേണ്ട നമ്പർ എന്ന് പറയുന്നത് സെയിം നമ്പറാണ്, 8815090000 8210900 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ചോദിക്കാം. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ അഹല്യ FM 90.4 സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ റിക്വസ്റ്റുകൾ DM ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ബ്യൂട്ടിഫുൾ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരൂ. നിങ്ങളുടെ കൂടെ അഹല്യ FM 90.4. ദിസ് ഇസ് RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, അങ്ങനെ സമയം നോക്കിയേ നമ്മൾ ഒരു മണി കഴിഞ്ഞ് 4 മിനിറ്റും കഴിയാണ്, വിച്ച് മീൻസ് നമ്മുടെ സമയം 2 മണിക്കൂറിലേക്ക് കടന്നിരിക്കുകയാണ്. ഇൻസ്റ്റന്റ് പാട്ടാണ്, 2 മണിക്കൂറാണ് നിങ്ങൾ ചോദിക്കുന്ന പാട്ടുകൾ എനിക്ക് പ്ലേ ചെയ്യാനുള്ള സമയമുള്ളൂ. അപ്പൊ എന്തായാലും ഇതേ അടുത്ത കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്, ഇതാരാണ് എന്ന് നമുക്ക് നോക്കാം. ഹെല്ലോ, ഇതാരാണ്?
2: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
1: ഗുഡ് ആഫ്റ്റർനൂൺ.
2: ഓണാശംസകൾ.
1: ഓണാശംസകൾ. ഹാപ്പി ഓണം.
2: ഓക്കെ,
1: എന്തുണ്ട് വിശേഷം നാഗരാജേട്ടാ?
2: വിശേഷം, ഓണമായില്ലേ?
1: ഓണമായോ? എത്തിയോ? ഓണം അങ്ങ് എത്തിയോ? വീട്ടിലെത്തിയോ?
2: ഓ, വീട്ടിലൊക്കെ ഓണം എത്തി.
1: ഓണക്കോടി എടുത്തോ ഇപ്രാവശ്യം?
2: ഓണക്കോടി നമ്മള് ആദ്യം, നമ്മള് നെയ്ത്തുകാരാണ്, കൈത്തറി നെയ്ത്തുകാരാണ്, അപ്പൊ നമ്മള് എപ്പോഴും ഉണ്ടാവല്ലോ ഓണക്കോടി വീട്ടില്.
1: ഓക്കെ, അപ്പൊ ഓണത്തിന് സ്പെഷ്യൽ ആയിട്ട് അങ്ങനെ കൈത്തറി വസ്ത്രങ്ങൾ ചോദിക്കാറുണ്ടോ ആൾക്കാര്?
2: ആ, ചോദിക്കാറുണ്ട്. പിന്നെ നമ്മള് കൊടുക്കുമല്ലോ, അവര് ഏത് ഡിസൈനാണ് വേണ്ടത് പറഞ്ഞിട്ട് അത് ആ ഡിസൈൻ ഉണ്ടാക്കി കൊടുക്കുക.
1: അടിപൊളി അടിപൊളി. ഇതൊരു വലിയൊരു സെറ്റ് ഓഫ് ആൾക്കാര് ഇതിന്റെ പുറകിലുണ്ടെന്ന് എനിക്കറിയാം. എന്തായാലും ഇതിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഹാപ്പി ഓണം പറയണം കേട്ടോ.
2: ഓക്കെ ഓക്കെ
1: ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് കേൾക്കാൻ തോന്നുന്നത്?
2: എനിക്ക് വന്നിട്ട് എന്ന പെത്ത റാസ, അതില് വന്നിട്ട് പെത്ത മനസ്സ് സുത്തത്തിലും സുത്തമട പറഞ്ഞിട്ട് ആ പാട്ട്.
1: ഓക്കെ, ഇളയരാജയുടെ സ്പെഷ്യൽ സോങ് അല്ലേ
2: ഈ പാട്ട്. ഡെഡിക്കേഷൻ ഉണ്ട്.
1: ആർക്കാണ്?
2: ഹീര അച്ഛനമ്മയ്ക്കും, ആയില്യ അച്ഛനമ്മയ്ക്കും,
1: ഓക്കെ,
2: അഭിരാമി അച്ഛനമ്മയ്ക്കും, സുനിലിന്റെ അച്ഛനമ്മയ്ക്കും.
1: ഓക്കെ, അപ്പൊ നമ്മുടെ 4 RGs അച്ഛനമ്മമാർക്ക് വേണ്ടിയിട്ടാണ് സ്പെഷ്യൽ ആയിട്ട് ഡെഡിക്കേഷൻ അല്ലേ?
2: പാട്ടാണ്.
1: ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ചേട്ടാ, നല്ലൊരു ഓണാവട്ടെ ഇപ്രാവശ്യം കേട്ടോ. ഓക്കെ ഏട്ടാ, ബൈ ബൈ, ടേക്ക് കെയർ. അപ്പൊ എന്തായാലും നമ്മൾ വിളിച്ചത് നാഗരാജേട്ടനാണ്. ഞങ്ങളുടെ 4 പേരുടെയും അച്ഛന്മാർക്കും അമ്മമാർക്കും വേണ്ടി, പാരന്റ്സിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ആൻഡ് അടുത്ത മെസ്സേജ് ഞാൻ നോക്കട്ടെ, ആരാണ് എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്? ഞാൻ ജസ്റ്റ് വാട്സപ്പിലാണ് നോക്കുന്നത്. ആൻഡ് വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്, ഹീരമോളെ എനിക്ക് പൊന്നോണ പുലരിതൻ തിരുമുൽ കാഴ്ച കാണാം. പൊന്നോണ പുലരിയല്ല, തിരുവോണ പുലരിതൻ തിരുമുൽ കാഴ്ച കാണാം. ടൈപ്പ് ചെയ്തപ്പോൾ മാറിപ്പോകുന്നത്. തിരുമുറ്റ മണിഞ്ഞൊരുങ്ങി എന്ന പാട്ട് വെച്ച് തരുമോ? ഓണം ആഘോഷിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. പ്രേമമ്മയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നല്ലൊരു പൂക്കളത്തിന്റെ ഫോട്ടോ ഒക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ രാവിലെ. അപ്പൊ എന്തായാലും കിടലും പൂക്കളും ആയിട്ടുണ്ട്. അപ്പൊ പ്രേമലതയ്ക്ക് വേണ്ടിയിട്ട്, പ്രേമമ്മയ്ക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് നമുക്ക് തിരുവോണപ്പുലരി തൻ തിരുമുൽ കാഴ്ച കാണാന്ന് പറഞ്ഞ ഈ പാട്ടും കേൾക്കാം. അപ്പൊ 2 പാട്ടുകളാണ്, ഒരു തമിഴ് സോങ്ങും ഒരു മലയാളം പാട്ടുമാണ്. 2 ഡെഡിക്കേഷൻസാണ് അത് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്കും വിളിക്കാം. 8 1 5 0 9 0 എന്നുള്ളതാണ് നമ്മുടെ നമ്പർ. 8 2 8 1 5 0 9 0 0 എന്ന നമ്പറിലേക്ക്. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ ഇതാണ് റൈറ്റ് മൊമെന്റ്. നേരം കളയണ്ട, വേഗം വേഗം വിളിച്ചോളൂ, അല്ലെങ്കിൽ മെസ്സേജസ് അയച്ചോളൂ. ഇനി അതും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് അഹല്യ FM 90.4 എന്ന പേജിലേക്കും നിങ്ങൾക്ക് DM ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ പാട്ട് കേട്ട് തിരിച്ചു വരൂ. ദിസ് ഇസ് അഹല്യ FM 90.4. നിങ്ങളുടെ കൂടെ ദിസ് ഇസ് RG ഹീര. കേട്ട് കേട്ട് കൂട്ടുകൂടാം. സ്റ്റേ ട്യൂൺഡ്.

0: ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ് 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ കൌണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൽ.
1: ഒറ്റപ്പാലത്തിന്റെ സാമ്പത്തിക സേവനങ്ങൾക്ക് പുതിയ മേൽവിലാസം.
2: AD2 ലൈസൻസ് ഉള്ള അഹല്യ ഫിൻഫോറെക്സ് ഒറ്റപ്പാലം KH ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: സുരക്ഷിതമായ ഗോൾഡ് ലോൺ, വിദേശ പണവിനിമയം, ടൂർസ് ആൻഡ് ട്രാവൽസ് എല്ലാം ഒരൊറ്റക്കുട കീഴിൽ.
2: നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി വിശ്വാസത്തോട് സന്ദർശിക്കുക
1: അഹല്യ ഫിൻഫോറെക്സ്, KH ബിൽഡിംഗ്, ഒറ്റപ്പാലം.
3: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം, ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
4: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ? മൈജി ഫ്യൂച്ചറിൽ എന്താ ഇത്ര അത്യാവശ്യം? ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്. എന്നാ ഞാനും വരുന്നളയാ.
5: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
6: ഉങ്കൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
7: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
8: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം കാറ്റ്.
0: അങ്ങനെ സമയം തീ 1 കഴിഞ്ഞ് 17 ആയിരിക്കാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റന്റ് പാട്ടാണ്, ഓണാഹല്ലി FM 90.4. എന്നിങ്ങടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. അപ്പൊ ഇഷ്ടമുള്ള പാട്ടുകൾക്കുള്ള സമയമാണല്ലേ. പലരും മെസ്സേജസ് അയക്കുന്നുണ്ട്, പലരും വിളിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒന്ന് രണ്ട് മെസ്സേജസ് കൂടെ നോക്കാനുണ്ട്. ആരാണ് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ശശി കല്ലയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ് അഹല്യ, എനിക്ക് വന്മതി എന്ന തമിഴ് മൂവിയിലെ വൈകരയിൽ വന്ദന് വന്മതി എന്ന സോങ് വെച്ച് തരണം പ്ലീസ്. പാലക്കാട്ട് നിന്ന് ശശികല. പ്ലീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്ലീസ് എന്ന് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഞാൻ പാട്ട് വെച്ചരും. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ കേൾക്കാത്തൊരു പാട്ടാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരുപാട് പഴയ തമിഴ് പാട്ടുകളൊക്കെ പലരും നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ വൈകരിയിൽ വന്ദന് വന്മതി എന്ന് പറഞ്ഞ ഈ പാട്ട് ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ ഈഗറായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ശശികലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചീച്ചിക്ക് വേണ്ടിയിട്ട് പാട്ട് കേൾക്കാൻ പോവാണ്. എൻ്റെ അടുത്ത മെസ്സേജ് ആരാണ് അയച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ നോക്കുന്നത്. ഇന്ന് വെഡിങ് ഡേ ആഘോഷിക്കുന്ന സുമതി ഗുരുവായൂരപ്പൻ ദമ്പതികൾക്കായിട്ടാണ് പാട്ട് ചോദിച്ചിട്ടുള്ളത്. ഹലോ, നമസ്കാരം ഹീര, ഓണാശംസകൾ. കല്യാണരാമൻ എന്ന സിനിമയിലെ തുമ്പി കല്യാണത്തിന് പാട്ട് വെച്ച് തരുമ്പോൾ രാജേശ്വരി ചേച്ചി കൊല്ലങ്കോട്, വിളിച്ചിട്ട് കിട്ടുന്നില്ല, കുറച്ച് നേരമായിട്ട് വിളിക്കുന്നു. അച്ചോടാ, കുഴപ്പമില്ല. എന്തായാലും ഞാൻ മെസ്സേജ് വായിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്പെഷ്യലായിട്ട് ഈ സോങ് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് സുമതി ഗുരുവായൂരപ്പൻ ദമ്പതികൾക്കായിട്ടാണ്. അപ്പോൾ ഇന്നാണ് വെഡിങ് ഡേ, അപ്പോൾ ഹാപ്പി വെഡിങ് ഡേ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ പാട്ട് കേൾക്കാൻ പോകണം. അങ്ങനെ രണ്ട് പാട്ടുകൾ, ഒരു തമിഴ് പാട്ടും ഒരു മലയാളം പാട്ടാണ് നമ്മൾ ബാക്ക് ടു ബാക്ക് കേൾക്കാൻ പോകുന്നത്. നമ്മുടെ സമയം ദേ ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. വേഗം വേഗം നിങ്ങളുടെ റിക്വസ്റ്റുകൾ ചോദിച്ചോളൂ. ഒരു 1:45 ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നോട് പാട്ട് വെക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് പറ്റില്ല. കാരണം നമ്മുടെ പാട്ടുകൾ വേഗം വേഗം ഫില്ലായി പോകും. കാരണം ഒരുപാട് പേര് നമുക്ക് മെസ്സേജസും കോളുകളൊക്കെ ആയിട്ട് വരുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് വേഗം വേഗം നിങ്ങളുടെ മെസ്സേജസ് അയച്ചോളൂ. ഒരിക്കൽ കൂടെ നമ്പർ ഞാൻ പറഞ്ഞുതരാം. 8 എന്നുള്ളതാണ് നമ്മുടെ നമ്പർ. 8281509000 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാം. ഇനി ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്തിരിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ അഹല്യ FM 90.4 എന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാം പേജിലേക്കും നിങ്ങൾക്ക് DM ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ദേ ഇഷ്ടമുള്ള പാട്ടുകൾ ഇഷ്ടം പോലെ വെച്ച് തരുന്നത് ഇൻസ്റ്റന്റ് പാട്ടിൽ. നിങ്ങളോടൊപ്പം അഹല്യ FM 90.4. ദിസ് ഇസ് RG ഹീര. സ്റ്റേ ട്യൂൺ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: സമയം ദയാങ്ങനെ ഒരു മണി കഴിഞ്ഞ് 29 മിനിറ്റ് ആവണം, അതായത് 1.5 എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇനി വെറും 1.5 മണിക്കൂർ മാത്രമാണ് നമുക്ക് ബാക്കിയുള്ളത്. ഇൻസ്റ്റന്റ് പാട്ടാണ് ഓൺ അഹലി FM 90.4 നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആർ ജി ഹീരയുടെ ശബ്ദമാണ്, അതായത് ഞാൻ. ഓക്കെ, എന്തായാലും നമ്മുടെ കൂടെ അടുത്ത കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഏത് പാട്ടാണ് നമ്മുടെ ഈ കോളറിന് വേണ്ടത് നമുക്ക് നോക്കാം. ഹലോ, ഇതാരാണ്?
2: ഹലോ
1: ഹലോ, ഇതാരാണ്? പേര് പറയൂ. ഹലോ ഹലോ, സംസാരിക്കൂ, ആരാണത്?
2: ഹലോ, കേൾക്കുന്നുണ്ടോ?
1: കേൾക്കുന്നുണ്ട്. ഇതാരാണ്, പേര് പറയോ.
2: ഹലോ
1: ഹലോ, കേൾക്കുന്നുണ്ടോ?
2: ആ കേൾക്കുന്നുണ്ട്.
1: ആ പേര് പറയൂ, ഇതാരാണ്?
2: ഞാൻ നിഷാന്തിന്റെ ഒരു ഫ്രണ്ടാണ്.
1: ഓക്കെ, അപ്പൊ നിഷാന്ത് ഒരു പാട്ട് ചോദിച്ചിട്ടില്ലേ?
2: ആ അപ്പൊ ഞാനേ, അപ്പൊ നമ്മുടെ എന്റെ വൈഫും എന്റെ പിള്ളേരും,
1: വൈഫും പിള്ളേരും,
2: അതായത് എന്റെ എന്റെ പേര് എന്റെ വൈഫിന്റെ പേര് സിനി, എന്റെ മക്കള് ദിയാലക്ഷ്മി.
1: ഓക്കെ, അപ്പൊ ഇവർക്ക് വേണ്ടിട്ടാണ് പാട്ട്. പാട്ട് ഏതാന്ന് പറയണ്ടേ? പാട്ട് ഏതാ?
2: പാട്ട് നല്ല, അതായത് ഇപ്പത്തെ പുതിയ പാട്ട്, സൂര്യയുടെ പുതിയ പടത്തിലെ പാട്ട്.
1: സൂര്യയുടെ പുതിയ പടത്തിലെ പാട്ട് തന്നെ വേണോ? നിർബന്ധമാണോ? പക്ഷെ നിഷാന്ത് എന്നോടൊരു പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതേതാന്ന് ഓർക്കുണ്ടോ?
2: അതറിയില്ല.
1: ആ നിഷാന്ത് എന്നോടൊരു ഓണപ്പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നോക്കട്ടെ, ഞാൻ എന്തായാലും നോക്കാം. അപ്പൊ എന്തായാലും നിഷാന്ത് ചോദിച്ചിട്ടുള്ള പാട്ടാണ് ഞാനിപ്പോ ഇവിടെ നോക്കി വെച്ചിട്ടുള്ളത്.
2: എന്റെ അമ്മ ഇവർക്ക്,
1: ശരി ശരി, എന്റെ അമ്മ ഇത് ആരൊക്കെയാണ്? ഹലോ,
2: ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു.
1: ആ എക്സൈറ്റ്മെന്റ് എനിക്ക് മനസ്സിലായി. അതെയോ? ഓക്കെ, അപ്പൊ ഓണം എവിടെ വരെ എത്തി?
2: ഹാപ്പി ഓണം.
1: ഹാപ്പി ഓണം. ഓണം എവിടെ വരെ എത്തിന്ന്? ഓക്കെ, ജഗത് കുമാർ. ശരി ജഗത്. ആ ഓക്കെ, അപ്പൊ നിങ്ങള് ഫ്രണ്ട്സ് ആണോ മൂന്നുപേരും? ചേട്ടനാനിയനാ? ഓക്കെ ഓക്കെ, ശരി ശരി. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പാട്ട് വെച്ച് തരാം എന്തായാലും. ഓക്കെ ഓക്കെ, ശരി ശരി, ബൈ ബൈ. ഹാപ്പി ന്യൂ ഇയർ അല്ല, ഹാപ്പി ഓണം. ശരി ഓക്കെ. അപ്പൊ എന്തായാലും നിഷാന്ത് ആണ് ആക്ച്വലി വിളിച്ചത്. നിഷാന്ത് ചോദിച്ചിട്ടുണ്ടായിരുന്ന പാട്ട് ഒരു നുള്ളു കാക്കപ്പൂ എന്ന് പറഞ്ഞ പാട്ടായിരുന്നു. ഒരു ഒരു ഫെസ്റ്റിവൽ സോങ് ആണ്, നമ്മുടെ യേശുദാസും ഒക്കെ പാടിയിട്ടുള്ള ഒരു പാട്ട് ആക്ച്വലി. അപ്പൊ ഈ പാട്ടും ചോദിച്ചിട്ടുണ്ട്, പിന്നെ എന്നോട് സൂര്യയുടെ ഒരു പാട്ടും കൂടെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും ട്രൈ ചെയ്യാം അത് വെച്ചു കൊടുക്കാനായിട്ട്. ആൻഡ് അതിന്റെ ഒപ്പം തന്നെ നമുക്ക് വേറൊരു റിക്വസ്റ്റും കൂടെ ആക്ച്വലി വന്നിട്ടുണ്ട്. അത് ആരാണെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എനിക്ക് മെസ്സേജ് ആയിട്ട് വന്നിട്ടുള്ളത് ആരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് എന്ന് നോക്കുമ്പോൾ, ഈ മെസ്സേജ് വന്നിട്ടുള്ളത് ചന്ദ്രനാണ്, കോയമ്പത്തൂർന്ന് ചന്ദ്രൻ ചേട്ടനാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേട്ടൻ ചോദിച്ചിട്ടുള്ളത് സുന്ദരി നീയും സുന്ദരൻ ഞാനും എന്ന് പറഞ്ഞ പാട്ടാണ്, ഹാപ്പി ഓണം ഹീര എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഹാപ്പി ഓണം പറഞ്ഞിട്ടുണ്ട് ചന്ദ്രൻ ചേട്ടന്. അപ്പൊ എന്തായാലും നമുക്ക് ഈ രണ്ട് പാട്ടുകൾ നമുക്ക് കേൾക്കാം. നമുക്ക് സൂര്യയുടെ പാട്ടും കൂടെ ഞാനൊന്ന് മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും ഇതുപോലെ നിങ്ങൾക്കും വിളിക്കാം, മെസ്സേജസ് അയക്കാം. 8 1 5 0 9 0 0 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, മെസ്സേജസ് അയക്കാം. അല്ലെങ്കിൽ അഹല്യ FM 90.4 എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്കും നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാം. അപ്പൊ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു നമ്മൾ നേരത്തെ കണ്ടത്. പെട്ടെന്നൊരു കോള് കണക്ട് ആകുമ്പോൾ, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു കോള് കണക്ട് ആകുമ്പോൾ കിട്ടിയ ഒരു അങ്കലപ്പാണ് നമ്മൾ മൊത്തത്തിൽ കണ്ടത്. പ്രശ്നമില്ല, നമുക്ക് എന്തായാലും പാട്ട് വെച്ചു കൊടുക്കാം. ഇൻസ്റ്റന്റ് പാട്ടുമായി നിങ്ങളുടെ കൂടെ അഹല്യ FM 90.4 ൽ ആർ ജി ഹീരയാണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം. സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയം ഏതാണ്ട് ഇവിടെ തീരുകയാണ്. ഒരു മണി കഴിഞ്ഞ് 48 മിനിറ്റും കഴിയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റന്റ് പാട്ടാണ്. നിങ്ങളുടെ കൂടെ അഹല്യ FM 90.4 ദിസ് ഇസ് ആർ ജി ഹീറ. അപ്പം എന്തായാലും എൻ്റെ സമയം ഇവിടെ തീരുകയാണ്. കുറച്ച് പാട്ടുകളും കൂടെ ഞാൻ പ്ലേ ചെയ്തിട്ട് തൽക്കാലത്തേക്ക് ഒരു ബൈ ബൈ പറയാനുള്ള സമയമായി എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പം അടുത്ത പാട്ട് എന്ന് പറയുന്നത് പൂവിളി പൂവിളി പൊന്നോണമായി എന്ന് പറഞ്ഞ പാട്ടാണ്. ഇത് ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ളൊരു പാട്ടാണ് അല്ലേ. ആൻഡ് ഈ പാട്ട് ചോദിച്ചതാരാന്ന് ഞാനിപ്പോൾ മെസ്സേജ് വായിക്കാം. നമസ്കാരം, ഞങ്ങൾക്കൊരു ഓണപ്പാട്ട് വെച്ച് തരുമോ? പൂവിളി പൂവിളി പൊന്നോണം എന്നൊരു ഗാനമുണ്ടല്ലോ, അത് വെക്കുമോ? ഡെഡിക്കേഷൻ കണ്ണൂർ മനീഷ്, തൃശൂർ സുജിത്, പിന്നെ കൊല്ലം രഘുമോൻ, ഇവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. സോമൻ ആലപ്പാട്ട്, ഷാർജ ഓയിൽ ഫീൽഡ് ഓഫ് ഷോറിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പം എന്തായാലും സോമൻ ചേട്ടന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ എല്ലാവർക്കും വേണ്ടിയിട്ട്, കൊല്ലം, തൃശൂർ, കണ്ണൂർ, എല്ലായിടത്തു നിന്നുള്ള ആൾക്കാർക്ക് സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും എല്ലാവരുടെ പേര് വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ടാണ് സ്പെഷ്യലായിട്ട് നമ്മൾ പൂവിളി പൂവിളി പൊന്നോണമായി. അപ്പം എന്തായാലും നാളെ ഉത്രാടായി, അത് കഴിഞ്ഞാൽ പൊന്നോണമായി. അപ്പോൾ ഈ പാട്ട് സ്പെഷ്യലായിട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത മെസ്സേജ് എന്ന് പറയുന്നത് 1000 കണ്ണുമായി എന്ന് പറഞ്ഞൊരു പാട്ടല്ലേ. എനിക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഈ പാട്ട് ചോദിച്ചിട്ടുള്ളത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജയകൃത്യനാണ്. ഹായ് ഈര, ഞാൻ ജയകൃത്യൻ. എനിക്ക് നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് എന്ന മൂവിയിലെ 1000 കണ്ണുമായി എന്ന സോങ് വെച്ച് തരുമ്പോൾ എൻ്റെ കൂട്ടുകാരൻ ഷൈജുവിന് ഡെഡിക്കേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ ജയകൃത്യൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഷൈജുവിന് വേണ്ടിയിട്ടാണ് നമ്മൾ പാട്ട് കേൾക്കാൻ പോകുന്നത്. ആൻഡ് അടുത്ത മെസ്സേജ് എന്ന് പറയുന്നത് കാലം തെളിഞ്ഞു പാടം കനിഞ്ഞു. ഈ പാട്ട് ചോദിച്ചിട്ടുള്ളത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീവിദ്യയാണ് ഈ പാട്ട് സ്പെഷ്യലായിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ശ്രീവിദ്യയ്ക്ക് വേണ്ടിയിട്ട് ഈ പാട്ടും നമ്മൾ കേൾക്കുന്നുണ്ടായിരിക്കും. ഹായ് അഹല്യ, എൻ്റെ പേര് ശ്രീവിദ്യ. എനിക്ക് ഇടിമുഴക്കം ഫിലിമിലെ കാലം തെളിഞ്ഞു പാടം കനിഞ്ഞു എന്ന പാട്ട് വെച്ച് തരുമോ? പെരിങ്ങാടി മാഹി എന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ശ്രീവിദ്യയ്ക്ക് വേണ്ടിയിട്ടും ഈ പാട്ട് നമ്മൾ കേൾക്കാം. അങ്ങനെ 3 പാട്ടുകളാണ് ദേ നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ തൽക്കാലത്തേക്ക് എൻ്റെ സമയം ഇവിടെ തീരാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു അഡ്വാൻസ് ഓണം പറഞ്ഞിട്ടാണ് തൽക്കാലം സ്റ്റുഡിയോ വിട്ട് ഇറങ്ങുന്നത്. പക്ഷേ നമ്മൾ ഇനിയും സമ്മാനങ്ങളും ആഘോഷങ്ങളും പാട്ടുകളൊക്കെ ആയിട്ട് ഇവിടെ തന്നെയുണ്ട്. നാളെ ഉത്രാട പാച്ചലിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് റേഡിയോ കേൾക്കാൻ സമയം നിങ്ങൾ കണ്ടെത്തുമെന്ന് എനിക്ക് ഉറപ്പാണ്. എന്തായാലും പാട്ടുകളൊക്കെ കേൾക്കുക, എൻജോയ് ചെയ്യുക. നമ്മുടെ കൂടെ ഇങ്ങോട്ട് പോകുന്നുള്ളൂ. അഹല്യ FM 90.4 ഇൻസ്റ്റന്റ് പാട്ടുമായി ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർജി ഹീരയാണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ കോൾസ്, താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ മെസ്സേജസ്. കേട്ട് കേട്ട് കൂട്ടുകൂടിക്കോളൂ. അപ്പോൾ ബൈ ബൈ.

0: വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം. ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
1: അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
2: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
3: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിലുണരും ഗാനങ്ങൾ.
4: മലയാള സംഗീത ലോകത്ത് തന്റെ ഭാവസമ്പന്നമായ ശബ്ദത്തിലൂടെയും മാധുര്യമാർന്ന ആലാപനത്തിലൂടെയും ശ്രദ്ധേയമായ സ്ഥാനം നേടിയൊരു ഗായികയാണ് മൃദുല വാര്യർ. വളരെ ചെറിയ കാലം തൊട്ട് സംഗീതം അഭ്യസിക്കുകയും സംഗീത മത്സരങ്ങളിലൂടെയും റിയാലിറ്റി ഷോകളിലൂടെയൊക്കെ തന്റെ പ്രതിഭ തെളിയിച്ചൊരു ഗായിക. ഒരു പ്രത്യേക ശബ്ദത്തിനുടമയായതുകൊണ്ട് തന്നെ സംഗീതത്തോടുള്ള അർപ്പണബോധത്തോടുകൂടി ശ്രോതാക്കളുടെ ഹൃദയം കീഴടക്കിയ മൃദുല വാര്യർ ഇന്ന് മലയാള സിനിമാ സംഗീതത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ വനിതാ ശബ്ദങ്ങളിലൊന്ന് തന്നെയാണ്. ശാസ്ത്രീയ സംഗീതത്തിന്റെ അടിത്തറയും അതേപോലെ തന്നെ വളരെ വികാരസമ്പന്നമായ ആലാപന ശൈലിയും അവരുടെ ഗാനങ്ങൾക്കൊരു പ്രത്യേക ഭംഗി നൽകുന്നതായിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. മൃദുല വാര്യരുടെ നല്ല പാട്ടുകളിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. ആദ്യമായി നമ്മൾ കേൾക്കാൻ പോകുന്നത് കഥ വീട് എന്ന സിനിമയ്ക്ക് വേണ്ടി എം ജയചന്ദ്രൻ കമ്പോസ് ചെയ്ത് മധു ബാലകൃഷ്ണനും മൃദുല വാര്യരും ചേർന്ന് പാടിയിട്ടുള്ള ഒരു മനോഹരമായ ഗാനമാണ്. ഒരു ഡ്യുവറ്റ് സോങ് ആണ്. പക്ഷേ ഈ പാട്ട് എനിക്ക് വളരെ വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ഒരുപാട് പേര് ശ്രദ്ധിക്കാതെ പോയൊരു പാട്ടാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഈ പാട്ടോടുകൂടിയാണ് ഓർമ്മയിലുണരും ഗാനങ്ങൾ നമ്മൾ ആരംഭിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലിയ FM. നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീര. ആദ്യത്തെ പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ്.

വെൽക്കം ബാക്ക്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം അഹല്യ എഫ് എമ്മിൽ ആർജി ഹീര. മൃദുല വാര്യർ എന്ന ഗായികയെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ഛനും അമ്മയും പുഷ് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഒരു റിയാലിറ്റി ഷോയുടെ ഭാഗമാകാൻ മൃദുല വാര്യർ സമ്മതിച്ചത്. ഒരു നല്ല ഗായിക മാത്രമല്ല, പഠിക്കാനും ഇടുക്കിയായിരുന്നതുകൊണ്ട് തന്നെ പഠനത്തിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് പല റിയാലിറ്റി ഷോകളുടെ ഭാഗമാകുക എന്നൊരു തീരുമാനമെടുക്കുന്നത്. അങ്ങനെ പല റിയാലിറ്റി ഷോകളിലും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച് മലയാളികൾക്ക് ഏറെ സുപരിചിതയായ ഒരു ഗായികയായി മാറി. മൃദുല വാര്യറിനെ സംബന്ധിച്ചിടത്തോളം മൃദുല വാര്യരുടെ ബ്രദർ തന്നെയാണ് ഏറ്റവും നല്ലൊരു ക്രിട്ടിക്കായിട്ട് എപ്പോഴും ലൈഫിൽ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്ത് ആസ് എ സിംഗർ എന്നുള്ള രീതിയിൽ ഒരു വലിയ വളർച്ചയിലേക്ക് തന്നെയാണ് റിയാലിറ്റി ഷോയിലൂടെ മൃദുല വാര്യർ എത്തിച്ചേർന്നത്. ഒരുപാട് നല്ല ഗാനങ്ങൾ പാടിയെങ്കിലും ഒരുപാട് കാലം ഓടുന്ന ഒരു പാട്ട് എന്ന് മലയാളികൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. യൂട്യൂബിൽ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള നല്ല നല്ല കമന്റുകളുള്ള ഒരു പാട്ട്, വീണ്ടും എം ജയചന്ദ്രൻ തന്നെ കമ്പോസ് ചെയ്ത് ഹരിചരണും മൃദുലയും ചേർന്ന് പാടിയിട്ടുള്ള ഒരു പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. റഫീഖ് അഹമ്മദ് വരികൾ എഴുതിയ ചിന്താമരത്തേനോ എന്ന മനോഹര ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം അഹല്യ എഫ് എമ്മിൽ ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

മലയാളികളുടെ സ്വന്തം താരാട്ടുപാട്ടായി മാറിയ ഒരു പാട്ട്. യെസ്, കളിമണ്ണ് എന്ന സിനിമയിലെ പാട്ടിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളാണ് നിങ്ങളോടൊപ്പം അഹല്യ എഫ് എം എൽ ആർ ജി ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മൃദുല വാര്യർ എന്ന ഗായികയെ സംബന്ധിച്ചിടത്തോളം ഈ പാട്ട് കരിയറിലെ ഒരു ബ്രേക്ക് തന്നെയായിരുന്നു. മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഈ ഗാനത്തിലൂടെ മൃദുല വാര്യർ എന്ന ഗായികയെ മലയാളികൾ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങി എന്ന് വേണം പറയാൻ. പൊതുവെ നമ്മൾ താരാട്ട് പാട്ടുകൾ ഇഷ്ടമുള്ളവരാണ് മലയാളികൾ. പക്ഷേ ഒരു കുഞ്ഞുണ്ടായതിനു ശേഷമല്ല, ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപ് സംഭവിച്ച ഒരു ഗാനം, അതും ബ്ലെസ്സി എന്ന സംവിധായകന്റെ ഒരു മനോഹരമായ സിനിമ കളിമണ്ണിന് വേണ്ടി. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരുന്നു എം ജയചന്ദ്രൻ ഈ പാട്ടിന് വേണ്ടി മൃദുല വാര്യറിനെ വിളിക്കുന്നത്. വളരെ മനോഹരമായ എക്സ്പ്രഷൻസ് ഉള്ളൊരു പാട്ടാണ്. ഒരു അമ്മയുടെ എല്ലാ വികാരങ്ങളും ഉൾക്കൊണ്ട് തന്നെ മൃദുല വാര്യർ അത് പാടി എന്നുള്ളത് തന്നെയാണ് ഈ പാട്ടിനെ ഏറെ മനോഹരമാക്കുന്നത്. ഒരു കുഞ്ഞുറുമ്പ് മഴ നനയവേ എന്ന വരികളൊക്കെ വളരെ മനോഹരമാണ്. ആ വരികളും ഒ എൻ വി കുറുപ്പ് എഴുതിയ വരികളുടെ ആ മനോഹാരിത ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. എം ജയചന്ദ്രൻ കമ്പോസ് ചെയ്ത് കളിമണ്ണ് എന്ന സിനിമയ്ക്ക് വേണ്ടി കമ്പോസ് ചെയ്ത ഈ ഗാനം നമ്മൾ മൃദുല വാര്യരുടെ ശബ്ദത്തിൽ കേൾക്കാൻ പോവുകയാണ്. ഓണോർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹല്യ എഫ് എമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആർ ജി ഹീര, സ്റ്റേ ട്യൂൺഡ്.

മൃദുല വാര്യർ എന്ന ഗായികയെ ഓർക്കുകയാണ്. നമ്മൾ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ അഹല്യ എഫ് എം ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദമാർ ജി ഹീര. മൃദുല വാര്യർ എന്ന ഗായികയെ സംബന്ധിച്ചിടത്തോളം റിയാലിറ്റി ഷോകളിലേക്കുള്ള ഒരു വരവ് തീർച്ചയായിട്ടും ഒരു വഴിത്തിരിവ് തന്നെയായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ഒരുപാട് സംഗീത സംവിധായകർ പറഞ്ഞു തന്ന പാഠങ്ങൾ പഠിക്കുകയും എങ്ങനെയാണ് ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ അപ്പിയർ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ ഒരു വലിയൊരു ഗ്രൂമിംഗ് നടന്ന ഒരു ഒരു ലൈഫിലെ ഫേസ് ആയിരുന്നു റിയാലിറ്റി ഷോസ് എന്ന് പറയുന്നത്. അവിടെ വെച്ച് തന്നെയാണ് അൽഫോൻസ് എന്ന സംഗീത സംവിധായകനെ മൃദുല വാര്യർ പരിചയപ്പെടുന്നത്. മൃദുലയെ ആസ് എ സിംഗർ ഗ്രൂം ചെയ്യുന്നതിൽ അൽഫോൻസ് എന്ന സംഗീത സംവിധായകന് ഒരു വലിയ പങ്കുണ്ട്. അങ്ങനെയാണ് ബിഗ് ബി എന്ന സിനിമയിലേക്ക് മൃദുല വാര്യരുടെ ശബ്ദം എത്തുന്നത്. ഒരു ഡ്യുവറ്റ് സോങ് ആണ് അൽഫോൻസും മൃദുലയും ചേർന്ന് പാടിയിട്ട് ഒരു മനോഹരമായ ഗാനം, ഒരു വ്യത്യസ്ത ജോണറിലുള്ള ഒരു പാട്ട് എന്ന് വേണം പറയാൻ. അപ്പൊ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ജോഫി തരകൻ വരികളെഴുതി അൽഫോൻസ് കമ്പോസ് ചെയ്ത് മൃദുല വാര്യരും അൽഫോൻസും ചേർന്ന് പാടിയ പാട്ട് ഫ്രം ദ മൂവി ബിഗ് ബി ആണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹല്യ എഫ് എമ്മിൽ ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

നമ്മളെ മറ്റൊരു ലോകത്തേക്ക് എത്തിക്കാനുള്ള ഒരു കഴിവ്, അത് ചില പാട്ടുകൾക്കുണ്ട്, ചില പാട്ടുകാർക്കുണ്ട്. അങ്ങനെ ഒരു പാട്ടിനെ പറ്റിയാണ് നമ്മൾ അടുത്തതായി സംസാരിക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളാണ്. നിങ്ങളോടൊപ്പം മഹല്യ എഫ് എം എൽ ആർ ജി ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മഴയേ തൂമഴയേ എന്ന ഗാനം. ഈ പാട്ട് എത്ര കേട്ടാലും മതി വരില്ല എന്ന് പറയുന്നതാണ് സത്യം. പ്രണയത്തിനെ ഏറ്റവും ഭംഗിയായി എക്സ്പ്രസ് ചെയ്തിട്ടുള്ള ഒരു ഗാനം എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. ഈ പാട്ട് ഇറങ്ങിയ സമയത്ത് തന്നെ ഒത്തിരി പേരുടെ റിംഗ് ടോണായി ഈ പാട്ടുണ്ടായിരുന്നു. പലരും കേട്ട് കേട്ട് കേട്ട് ഒത്തിരി സ്നേഹിച്ച ഒരു ഗാനം എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. ഈ പാട്ടിൽ മൃദുല വാര്യർ എന്ന ഗായികയുടെ പോഷൻ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. പക്ഷേ ആ പോഷന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്ന പോലെയാണ് ഈ പാട്ട് കേൾക്കുമ്പോൾ എപ്പോഴും തോന്നുന്നത്. ആ പോഷന് വേണ്ടി നമ്മളിങ്ങനെ അറിയാതെ ഇങ്ങനെ അയ്യോ അതൊന്ന് കേട്ടിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് തോന്നുന്ന പോലെയാണ് ആ പാട്ടിലെ ആ മൃദുലയുടെ ആ ഒരു പോഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത്ര മനോഹരമായി പ്രണയത്തെ അവതരിപ്പിച്ചിട്ടുള്ള ഒരു പാട്ട്, എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ് നമ്മൾ അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത്. വീണ്ടും ഒരു എം ജയചന്ദ്രൻ മാജിക് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. പട്ടം പോലെ എന്ന സിനിമയ്ക്ക് വേണ്ടി മൃദുല വാര്യരും ഹരിചരണും ചേർന്ന് പാടി ഈ മനോഹര ഗാനം നമ്മൾക്ക് കേൾക്കാം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓണഹലി എഫ് എം. സ്റ്റേ ട്യൂൺഡ്.

ചില ട്യൂണുകൾ അങ്ങനെയാണ്, വളരെ വ്യത്യസ്തമായ പാട്ടുകൾ ചിലപ്പോൾ വളരെ പെട്ടെന്നായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് കയറുന്നത്. അങ്ങനെ നമ്മുടെ മനസ്സിൽ കയറിക്കൂടിയൊരു പാട്ടാണ് വിശുദ്ധൻ എന്ന സിനിമയിലെ ഒരു മെഴുതിരിയുടെ. ഒരു ഡ്യുവറ്റ് സോങ് ആണ് ഷഹബാസ് അമനും മൃദുല വാര്യരും ചേർന്ന് പാടിയിട്ടുള്ള പാട്ട്. എനിക്ക് തോന്നുന്നു മലയാളികൾക്കിടയിലേക്ക് ഈ പാട്ട് വളരെ പെട്ടെന്നാണ് മലയാളികളുടെ മനസ്സിലേക്ക് കുടിയേറിയത്. വിശുദ്ധൻ എന്ന സിനിമ ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും ഈ പാട്ടും ഈ ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു. ആൻഡ് വളരെ സോഫ്റ്റായിട്ട് നമ്മളെ നോവിക്കാതെ പാടുന്ന പോലെയാണ് ഈ പാട്ട് അങ്ങ് ഒഴുകിപ്പോകുന്നത്. ഒരു എങ്ങനെയാണോ ഒരു മെഴുതിരി അലിഞ്ഞില്ലാതാകുന്നത്, അതുപോലെ തന്നെ നമ്മളെ അലിയിച്ച് ചേർക്കുന്ന, നമ്മളെ അലിയിച്ച് കളയുന്ന ഒരു പാട്ട്. അത്ര മനോഹരമായി തന്നെയാണ് ഈ പാട്ട് പാടിയിട്ടുള്ളതും കമ്പോസ് ചെയ്തിട്ടുള്ളതും. ഈ പാട്ട് പ്ലേ ചെയ്യാതെ തീർച്ചയായിട്ടും നമുക്ക് മൃദുല വാര്യർ എന്ന ഗായികയെ ഓർക്കാൻ സാധിക്കില്ല. അപ്പൊ ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. റഫീഖ് അഹമ്മദ് വരികൾ എഴുതി, ഗോപി സുന്ദർ കമ്പോസ് ചെയ്ത്, ഷഹബാസ് അമനും മൃദുല വാര്യരും ചേർന്ന് പാടിയ പാട്ട്, ഫ്രം ദ മൂവി വിശുദ്ധൻ. ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം അഹല്യ FM-ൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RJ ഹീരയാണ്. സ്റ്റേ ട്യൂൺഡ്.

വെൽക്കം ബാക്ക്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം അഹല്യ എഫ് എമ്മിൽ ആർ ജി ഹീര, മൃദുല വാര്യർ എന്ന ഗായികയെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും മൃദുലയുടെ ഒരു യുണീക്ക് വോയിസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഏത് പാട്ട് കേട്ടാലും ഓ ഇത് മൃദുലയല്ലേ പാടിയത് എന്ന് നമുക്ക് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. മൃദുല വാര്യർ പാടിയ പല പാട്ടുകളും കേട്ടിട്ട് ഇത് ശ്രേയാ ഘോഷാലാണോ പാടിയിരിക്കുന്നത് എന്ന് പലർക്കും സംശയം തോന്നിയിട്ടുണ്ട്. അത്രയും സിമിലാരിറ്റി ഇവരുടെ ശബ്ദങ്ങളിൽ ഉള്ളതായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി നല്ല പാട്ടുകൾ മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു ഗായിക മൃദുല വാര്യറിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ഒരു സിമിലാരിറ്റിയെ പറ്റി മൃദുലയോട് ചോദിച്ചിരുന്ന സമയത്തൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത് അത്രയും ലെജൻഡറി ആയിട്ടുള്ള ഒരു സിംഗറിനോടൊപ്പം നമ്മളെ കമ്പയർ ചെയ്യുന്നു.

സുന്ദരി ഗാർഡൻസ് എന്ന സിനിമയിലെ മധുര ജീവരാഗം എന്ന ഗാനം. വളരെ ഭംഗിയായിട്ടാണ് ഓരോ വാക്കുകളും മൃദുല ഉച്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ വോയിസ് ഇത്രയും ക്യാച്ചി ആവുന്നത്. ആൻഡ് ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അൽഫോൻസ് ജോസഫ് കമ്പോസ് ചെയ്ത്, ജോ പോള് ലിറിക്സ് എഴുതി, സുന്ദരി ഗാർഡൻസ് എന്ന സിനിമയ്ക്ക് വേണ്ടി മൃദുല വാര്യർ പാടിയ പാട്ട്. ഓണോർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹല്യ FM-ൽ. RJ ഹീര, സ്റ്റേ ട്യൂൺ.

മൃദുല വാര്യർ എന്ന ഗായികയെ ഓർക്കുകയാണ് നമ്മൾ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ. ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടിനെ പറ്റിയാണ്. പലർക്കും ഈ പാട്ട് അറിയാമായിരിക്കും, പലർക്കും ഈ പാട്ടിൻ്റെ ഒരു ഒരു ഫ്ലോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. കാരണം ഒരു കോൺവെർസേഷൻ പോലെ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് പോലെ, ഒരു നായകനും നായികയും വളരെ ഇറോട്ടിക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന രീതിയിലാണ് ഈ പാട്ട് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. വളരെ

മൈന്യൂട്ടായിട്ടുള്ള എക്സ്പ്രഷൻസ് അത്യാവശ്യമുള്ള ഒരു പാട്ട്. പക്ഷേ ഈ പാട്ട് കമ്പോസ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു പേടിയുണ്ടായിരുന്നു മൃദുല വാര്യറിന്, വിചാരിച്ച പോലെയൊക്കെ വരുമോ എന്നുള്ളത്. ചെറിയ ചെറിയ ചിരികളും നാണവും ഒക്കെ കലർന്നിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പം ഇത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ പേടികളുണ്ടായിരുന്നു, പക്ഷേ ശരത് സാർ വളരെ കംഫർട്ടബിൾ ആക്കി, തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ ആക്കിയതിന് ശേഷമാണ് ഈ പാട്ട് പാടിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ആ ചിരിയും നാണവും ആ സംഭാഷണങ്ങളൊക്കെ കേൾക്കാൻ വളരെ മനോഹരമാണ്. അപ്പം ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഒരു ഡ്യുവറ്റ് സോങ് ആണ്, കൃഷ്ണചന്ദ്രനും മൃദുലയും ചേർന്ന് പാടിയ പാട്ട്. ഇവൻ മേഘരൂപൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ഒ എൻ വി കുറിപ്പ് വരികൾ എഴുതിയ ഈ മനോഹര ഗാനം തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ മൃദുല വാര്യർ എന്ന ഗായികയെ നമ്മൾ ഓർക്കുന്നു. നിങ്ങളോടൊപ്പം അഹല്യ എഫ് എം ൽ ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

മൃദുല വാര്യർ എന്ന ഗായികയെ സംബന്ധിച്ചിടത്തോളം വിദ്യാസാഗർ എന്ന സംഗീത സംവിധായകനോടൊപ്പം പാടുക എന്ന് പറയുന്നത് ഒരു വലിയ മോഹമായിരുന്നു. വളരെ ചെറിയ പ്രായം തൊട്ട് വിദ്യാസാഗറിന്റെ ഒരു പാട്ട് പാടാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു കുട്ടിക്കാണ് പിന്നീട് ഇങ്ങനൊരു അവസരം ലഭിക്കുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളാണ് നിങ്ങളോടൊപ്പം അഹല്യ എഫ് എമ്മിൽ ആർ ജി ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു വിദ്യാസാഗറിന്റെ ഒരു ഡിഫറൻറ്റ് സോങ് നമ്മൾ കേട്ടു എന്ന് വേണം പറയാൻ. വിനായക് ശശികുമാർ വരികൾ എഴുതിയ ഒരു മനോഹരമായ ഗാനത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. മൗനസുന്ദരി എന്ന സിനിമയ്ക്ക് വേണ്ടി ഈ പാട്ട് കാർത്തിക്കും മൃദുലയും ചേർന്നാണ് പാടിയിട്ടുള്ളത്. ഒരു ഇറോട്ടിക് ടച്ചുള്ള പാട്ട് തന്നെയാണ്. വളരെ ജെന്റിലായി നമ്മളെ തൊട്ട് തലോടി പോകുന്ന ഒരു പാട്ട് എന്ന് വേണം പറയാൻ. സോ ഈ പാട്ടാണ് അവസാനമായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങൾ ാണ് ഇത്രയും നേരം നിങ്ങൾ കേട്ടത്. നിങ്ങളോടൊപ്പം ആർ ജി ഹീരയായിരുന്നു ഇത്രയും നേരം ഉണ്ടായിരുന്നത്. മറ്റൊരു ദിവസം പാട്ട് കഥകളുമായി നമുക്ക് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺ ടു അഹല്യ എഫ് എം. ബൈ ബൈ. ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

0: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
1: ഉങ്കൽ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: ഒറ്റപ്പാലത്തിന്റെ സാമ്പത്തിക സേവനങ്കൾക്ക് പുതിയ മേൽവിലാസം.
3: AD2 ലൈസൻസ് ഉള്ള അഹല്യ ഫിൻഫോറെക്സ് ഒറ്റപ്പാലം KH ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: സുരക്ഷിതമായ ഗോൾഡ് ലോൺ, വിദേശ പണവിനിമയം, ടൂർസ് ആൻഡ് ട്രാവൽസ് എല്ലാം ഒരൊറ്റക്കുട കീഴിൽ.
3: നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി വിശ്വാസത്തോട് സന്ദർശിക്കുക
2: അഹല്യ ഫിൻഫോറെക്സ് KH ബിൽഡിംഗ് ഒറ്റപ്പാലം.
4: ജോസ്കോയിൽ ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും പൊന്നോണ മഹോത്സവം August 22 to 28 സ്വർണം, ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവ്. 75,000 രൂപയ്ക്ക് മുകളിലുള്ള സ്വർണ്ണാഭരണ പർച്ചേസുകൾക്ക് ഓണപ്പുടവ സമ്മാനം. എല്ലാ പർച്ചേസുകൾക്കും സ്പെഷ്യൽ ഓണ സമ്മാനം. ജോസ്കോ ജ്വല്ലേഴ്സ്.
5: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷം.
6: ഒരു സ്മാർട്ട് ടിവി മാത്രമല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
5: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
7: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിലെ സ്വന്തം മൈജി.
8: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

0: ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ് 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2,100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 കൗണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൽ. ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ് 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2,100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 കൗണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൽ.
1: എന്തേട്ടാ ഒരു വിഷമം?
2: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
1: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
2: അതെവിടുന്ന്?
1: ഇവിടെ മൈജിന്ന് ഈസിയായി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പൊ നോ കോസ്റ്റ് EMI ഉണ്ട്. പിന്നെ 30 ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
3: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star ബി ആൻഡ് ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80 സ്മാർട്ട് ഫീച്ചറുകൾ.
5: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
6: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
5: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923226888. Mobile 9496000129. Dr. Ahalya, let's talk about health.
6: ഹലോ, നമസ്കാരം. അഹല്യ എഫ് എം 90.4 ഡോക്ടർ അഹല്യ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ കേട്ട് കേട്ട് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ക്രിസ്റ്റീനയും കൂടെ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇന്ന് ഡോക്ടർ അഹല്യയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ, നമ്മുടെയൊക്കെ അടുക്കളയിൽ അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിൽ ദിവസേന കാണുന്ന തിരക്ക് പിടിച്ച നമ്മുടെ ഈ ജീവിതത്തിൽ എളുപ്പത്തിലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു ഭക്ഷണത്തെ കുറിച്ചാണ്. അത് വേറൊന്നുമല്ല, അത് ബ്രെഡാണ്. പണ്ടൊക്കെ ബ്രെഡ് എന്ന് പറഞ്ഞാൽ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന സാധാരണ വൈറ്റ് ബ്രെഡ് മാത്രമായിരുന്നു നമ്മുടെ മനസ്സിൽ, ശരിയല്ലേ? എന്നാൽ ഇന്ന് ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയാൽ ബ്രെഡ് വെച്ചിരിക്കുന്ന റാക്കിലേക്ക് ഒന്ന് നോക്കിക്കേ, അവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. വെറൈറ്റി ഓഫ് ബ്രെഡ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് അവിടെ: വൈറ്റ് ബ്രെഡ്, ബ്രൗൺ ബ്രെഡ്, ഹോൾ വീറ്റ് ബ്രെഡ്, മൾട്ടിഗ്രെയിൻ ബ്രെഡ്, മിൽക്ക് ബ്രെഡ്, സാൻഡ്വിച്ച് ബ്രെഡ് എന്നിങ്ങനെ വലിയൊരു നിര തന്നെ അവിടെ കാണാം. ഇതിൽ മിക്ക പാക്കറ്റുകളുടെ പുറത്തും ഹെൽത്തി, ഫിറ്റ്നസ് എന്നൊക്കെ വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ടാകും. നമ്മൾ വിചാരിക്കും ഇത് കഴിച്ചാൽ വണ്ണം കുറയും, ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്നൊക്കെ. എന്നാൽ ഈ പലതരം ബ്രെഡ് പാക്കറ്റുകളുടെ പിന്നിൽ യഥാർത്ഥ സത്യം എന്താണെന്ന് ആരെങ്കിലും ഒന്ന് നോക്കിയിട്ടുണ്ടോ? ഒന്ന് നോക്കിയേ, ഇവ നമ്മുടെ ശരീരത്തിന് നൽകുന്നത് ആരോഗ്യമാണോ അതോ മറ്റു വല്ലതുമാണോ എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം ഒരു സോങ്ങിന് ശേഷം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, നമസ്കാരം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ അഹല്യയാണ്. കൂടെയുള്ളത് ഞാനാണ്, നിങ്ങളുടെ സ്വന്തം ക്രിസ്റ്റീന. പിന്നെ എവിടെയാണെന്ന് മറക്കരുത് കേട്ടോ, അഹല്യ എഫ്എം 90.4 നമ്മൾ ബ്രെഡ് പാക്കറ്റുകളുടെ വെറൈറ്റികളെ കുറിച്ച് പറഞ്ഞു. ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് വൈറ്റ് ബ്രെഡും അതുപോലെ തന്നെ ബ്രൗൺ ബ്രെഡും തമ്മിലുള്ള ഒരു വ്യത്യാസത്തെ കുറിച്ചാണ്. ആരോഗ്യത്തിന് മുൻഗണന നൽകുന്നവരാണെന്നുണ്ടെങ്കിൽ ഇന്ന് വൈറ്റ് ബ്രെഡ് ഉപേക്ഷിച്ച് കണ്ണും പൂട്ടി എല്ലാവരും ബ്രൗൺ ബ്രെഡ് പാക്കറ്റുകൾ വാങ്ങാറുണ്ട്. എന്നാൽ ഇവിടെയാണ് നമ്മൾ വലിയൊരു കെണിയിൽ വീണുകൊണ്ടിരിക്കുന്നത്. അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. സാധാരണ വൈറ്റ് ബ്രെഡ് ഉണ്ടാക്കുന്നത് മൈദ കൊണ്ടാണ്. അതിൽ ഫൈബറോ മറ്റു പോഷകങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകില്ല. ഇത് ശരീരത്തിലെ ഇൻസുലിന്റെ ലെവൽ പെട്ടെന്ന് കൂട്ടുകയും പ്രമേഹ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. എന്നാൽ വിപണിയിൽ കിട്ടുന്ന പല ബ്രൗൺ ബ്രെഡ് പാക്കറ്റ്സിലും യഥാർത്ഥത്തിൽ ഗോതമ്പ് കൊണ്ടല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. സാധാരണ മൈദാ ബ്രെഡിലേക്ക് കാരമൽ അഥവാ പഞ്ചസാര കരിച്ച കരിനിറമോ അല്ലെങ്കിൽ കൃത്രിമ കളറോ ചേർത്ത് അതിനെ ബ്രൗൺ നിറമാക്കി മാറ്റുകയാണ് പല കമ്പനിക്കാരും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വിചാരിക്കും ഇത് ഡയറ്റിന് വളരെ നല്ലതാണെന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ കഴിക്കുന്നത് കളറ് ചേർത്ത മൈദാ ബ്രെഡ് തന്നെയാണ്. ഇത് അമിത വണ്ണത്തിനും ദഹനക്കേടിനും കാരണമാകത്തേയുള്ളൂ. അതുകൊണ്ട് പാക്കറ്റിന് മുന്നിലെ ബ്രൗൺ ബ്രെഡ് എന്ന ലേബൽ മാത്രം നമ്മൾ നോക്കിയാൽ പോരാ. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി അറിയാം ഒരു സോങ്ങിന് ശേഷം.

0: ഡോക്ടർ അഹല്യ. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, വെൽക്കം ബാക്ക് ടു ഡോക്ടർ അഹല്യ. കൂടെയുണ്ട് ഞാൻ ക്രിസ്റ്റീന. നമ്മൾ ബ്രെഡിന്റെ നിറം മാറുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇനി അടുത്തൊരു സൂപ്പർ സ്റ്റാറിനെ കൂടെ നമുക്ക് പരിചയപ്പെടാം. ആ ആൾക്കാരാണ് മൾട്ടിഗ്രെയിൻ ബ്രെഡ് എന്ന് പറയുന്നത്. പലതരം ധാന്യങ്ങൾ അടങ്ങിയത് കൊണ്ട് ഇത് സൂപ്പർ ഹെൽത്തി ആണെന്ന് പരസ്യങ്ങൾ പറയാറുണ്ട്. എന്നാൽ ഇതിന്റെയും പാക്കറ്റ് ഒന്ന് മറിച്ച് നോക്കിയാൽ കാണാം, ഭൂരിഭാഗം ബ്രെഡും ഉണ്ടാക്കിയിരിക്കുന്നത് 70-80% വരെ മൈദയോ അല്ലെങ്കിൽ സാധാരണ ഗോതമ്പ് പൊടിയോ ആയിരിക്കും. അതിന് മുകളിൽ കുറച്ച് ഓട്സോ എള്ളോ ഒക്കെ വിതറി മാത്രമായിരിക്കും ഇത് തയ്യാറാക്കുന്നത്. ഇതിനെയാണ് നമ്മൾ വലിയ വില കൊടുത്ത് വാങ്ങുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തോ അല്ലേ. മറ്റൊരു പ്രധാന കാര്യം എന്താന്ന് വെച്ചാൽ, ഈ ബ്രെഡ് പാക്കറ്റുകളുടെ എക്സ്പയറി ഡേറ്റ് അഥവാ കേടുകൂടാതിരിക്കുന്ന കാലാവധിയാണ്. മറ്റൊരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ബ്രെഡ് പാക്കറ്റുകളുടെ എക്സ്പയറി ഡേറ്റ് അഥവാ കേടുകൂടാതിരിക്കുന്ന കാലാവധി നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ചപ്പാത്തിയോ ദോശയോ ഒക്കെ പോലെ തന്നെ ഒരു ദിവസം കഴിഞ്ഞാൽ കേടാകും. എന്നാൽ കടയിൽ നിന്ന് വാങ്ങുന്ന ബ്രെഡ് പാക്കറ്റ്സ് ഒരാഴ്ച കഴിഞ്ഞാലും ഒരു കേടും കൂടാതെ നല്ല പഞ്ഞുപോലെ ഇരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? കാരണം ഇതിൽ ചേർക്കുന്ന കെമിക്കൽ പ്രിസർവേറ്റീവ്സ് ആണ്. ബ്രെഡ് സോഫ്റ്റ് ആവാൻ വേണ്ടി ചേർക്കുന്ന ഇമൽസിഫയറും ആണ്. കൂടാതെ ബ്രെഡ് രുചികരമാകാൻ വലിയ അളവിൽ ഉപ്പും പഞ്ചസാരയും ഇതിൽ ചേർക്കുന്നുണ്ട്. ദിവസവും ഇത്തരം പ്രിസർവേറ്റീവ്സ് അടങ്ങിയ ബ്രെഡ് പാക്കറ്റ്സ് സ്ഥിരമായി കഴിക്കുന്നത് നമ്മുടെ കുടലിന്റെ ആരോഗ്യത്തെ മോശമായി ബാധിക്കുകയും ഗ്യാസ് ട്രബിൾ, അസിഡിറ്റി തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുകയും ചെയ്യും. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി ഞാൻ പറഞ്ഞുതരാം ഒരു ഇടവേളയ്ക്ക് ശേഷം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, നിങ്ങൾ വീണ്ടും കേട്ടു തുടങ്ങുകയാണ് ഡോക്ടർ അഹല്യ. കൂടെയുള്ളത് ഞാനാണ്, നിങ്ങളുടെ സ്വന്തം ക്രിസ്റ്റീന. പിന്നെ എവിടെയാണെന്ന് മറക്കരുത്, അഹല്യ FM 90.4 അപ്പൊ ഇന്ന് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയി സംസാരിച്ചത് നമ്മൾ സ്ഥിരമായി വാങ്ങുന്ന പലതരം ബ്രെഡ് പാക്കറ്റുകളെ കുറിച്ചാണ്. ശരിയല്ലേ? ബ്രെഡ് പൂർണ്ണമായി ഒഴിവാക്കണം എന്ന് ഇതുകൊണ്ട് ഒരു അർത്ഥവുമില്ല, അങ്ങനെ ഞാൻ പറയുന്നുമില്ല. പകരം വാങ്ങുമ്പോൾ കുറച്ചുകൂടി സ്മാർട്ടായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. അതിനായി ഇനി സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ ബ്രെഡ് പാക്കറ്റിന്റെ പുറകിലെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് നിർബന്ധമായി ഒന്ന് വായിച്ചു നോക്കിക്കോളാം. അതിൽ ആദ്യത്തെ ഘടകം മൈദ അല്ലെങ്കിൽ റിഫൈൻഡ് വീറ്റ് ഫ്ലോർ എന്നാണെങ്കിൽ അതൊരിക്കലും വാങ്ങാൻ നിൽക്കരുത്. പകരം ഹോൾ വീറ്റ് ഫ്ലോർ അല്ലെങ്കിൽ 100% ഗോതമ്പ് എന്നെഴുതിയ പാക്കറ്റുകളെ തിരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ പ്രിസർവേറ്റീവ്സ് കുറഞ്ഞ ലോക്കൽ ബേക്കറികളിൽ അപ്പോൾ തന്നെ ഉണ്ടാകുന്ന ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡുകൾ വാങ്ങാൻ പ്രത്യേകം ശ്രമിക്കുക. സാധ്യമെങ്കിൽ ബ്രെഡിന് പകരമായി നമ്മുടെ പരമ്പരാഗത ഭക്ഷണങ്ങളായ ഇഡ്ലി, ദോശ, പുട്ട് അല്ലെങ്കിൽ ചപ്പാത്തി എന്നിവയ്ക്കൊക്കെ മുൻഗണന നൽകാം. പരസ്യങ്ങളിൽ കാണുന്ന ഹെൽത്തി ലേബലുകളിൽ ദയവ് ചെയ്ത് വീഴാതിരിക്കുക. കാരണം നമ്മുടെ ആരോഗ്യം നമ്മുടെ മാത്രം കൈകളിലാണ് എന്ന് ആരും മറക്കരുത്. നമ്മുടെ ഹെൽത്തിന് വേണ്ടി വേറെ ആരും കൂടെ നിൽക്കില്ല, നമ്മൾ മാത്രമേ നിൽക്കുള്ളൂ. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഇന്നത്തെ ഡോക്ടർ അഹല്യയുടെ പ്രോഗ്രാം എനിക്കിവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അടുത്ത ദിവസം അടുത്ത ടോപ്പിക്കുമായി ക്രിസ്റ്റീന നിങ്ങൾക്ക് മുമ്പിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് ക്രിസ്റ്റീന സൈനിങ് ഓഫ് ഫ്രം അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അസ്ലി ലാൻഡ് മാർക്ക് ബി എൻ ഐ ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

360 degree. ഹായ് ഹലോ നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ 360 ഡിഗ്രിയിലേക്ക്. ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് കൂടെ ഇറ്റ്സ് മീ ആർഷി അഹില്യ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ആ ഒരു ടിപ്സും ട്രിക്സും ഒക്കെ എന്തിനെ പറ്റിയാണെന്നറിയോ? അതായത് ഇപ്പം നമ്മുടെ കരിയറിലെ വലിയ ഉയരങ്ങളിൽ എത്തണമെന്ന് ഒരുപാട് ആഗ്രഹത്തോടെ ആയിരിക്കും നമ്മൾ കഷ്ടപ്പെടാറല്ലേ. ആ ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയായിരിക്കും നമ്മൾ പണിയെടുക്കാറ്. അങ്ങനെ ആ ഒരു കഷ്ടപ്പാട് കാരണം പലപ്പോഴും എന്താ സംഭവിക്കാറെന്നറിയോ? നമ്മുടെ ഫാമിലിയോടൊപ്പം ചെലവഴിക്കാനായിട്ട് സമയമില്ലാതെ ഭയങ്കരമായൊരു സ്ട്രെസ്സിൽ ഇങ്ങനെ മുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ വരാറുണ്ട് പലർക്കും. അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടാവും. നമ്മുടെ ഈ പ്രൊഫഷണൽ ജീവിതത്തിൽ നമ്മൾ വളരേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്നാൽ ആ ഒരു വളർച്ച നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെയോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബ സന്തോഷത്തെയോ ഒക്കെ തകർത്തുകൊണ്ടാവരുത് എന്നൊരു കാര്യം കൂടിയുണ്ടല്ലേ. ഈ ജോലിയിൽ സൂപ്പർ പെർഫോമർ ആകുന്നതോടൊപ്പം തന്നെ സ്വന്തം വ്യക്തി ജീവിതവും ആസ്വദിക്കാൻ വേണ്ടി സഹായിക്കുന്ന വർക്ക് ലൈഫ് ബാലൻസ് തന്ത്രങ്ങളാണ് ഇന്ന് നമ്മൾ 360 ഡിഗ്രിയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് എന്തൊക്കെയായിരിക്കും ആ ഒരു ടിപ്സ് ആൻഡ് ട്രിക്സ് കേൾക്കാൻ നമുക്ക് 360 ഡിഗ്രി ലാഫ്റ്റർ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4. കേട്ട്

360 ഡിഗ്രി. വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. ഇന്നത്തെ ലോകത്ത് സാങ്കേതിക വിദ്യ ദിവസേന മാറിക്കൊണ്ടിരിക്കുകയാണല്ലേ. അതുകൊണ്ട് തന്നെ വർഷങ്ങൾക്ക് മുൻപ് പഠിച്ച ഡിഗ്രി മാത്രം വെച്ച് നമുക്കിപ്പോൾ കരിയറിൽ മുന്നോട്ട് പോകാനായിട്ടും കഴിയാറില്ല. അപ്പോൾ കരിയർ വളർച്ചയുടെ പ്രധാന രഹസ്യം എന്തായിരിക്കും? അതിന് ഒറ്റ രഹസ്യം തന്നെയുള്ളൂ, കണ്ടിന്യൂസ് അപ്സ്കില്ലിംഗ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങളുടെ ഫീൽഡിൽ വരുന്ന പുതിയ ടെക്നോളജികളും സ്കില്ലുകളും സ്വയം പഠിച്ചെടുക്കുക. ദിവസവും കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും നിങ്ങളുടെ മേഖലയെക്കുറിച്ച് പുതിയ കാര്യങ്ങൾ വായിക്കാനോ പഠിക്കാനായിട്ടും മാറ്റിവെക്കുക. അപ്പോൾ ഒരു കമ്പനിക്ക് ഒഴിച്ചുകൂടാനാവാത്ത ആളായി മാറുമ്പോഴാണ് നിങ്ങളുടെ കരിയർ ഗ്രാഫും എന്ത് ഉയർന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ബൗണ്ടറീസിനെ കുറിച്ചാണ്. അതെ, കൃത്യമായ നിശ്ചയമായിട്ടുള്ള കുറച്ച് ബൗണ്ടറീസ് നമുക്ക് ആവശ്യമാണ്. അതിരുകൾ നിശ്ചയിക്കുന്ന ഒരു കാര്യം നമുക്ക് അത്യാവശ്യമാണ് ലൈഫിൽ. കേൾക്കാം നമുക്ക് 360 ഡിഗ്രിയിലുള്ള ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. Keep on listening Ahalya FM 90.4 KTK to Kotukuda.

360 ഡിഗ്രി. ഹലോ, 360 ഡിഗ്രി ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത് FM 90.4. കൂടെ എന്റെ ഇറ്റ്സ് മീ ആർജി ആയില്യ. അങ്ങനെ നീ നമ്മൾ അടുത്ത ആ ഒരു ടിപ്പിലേക്ക് പോകാൻ പോവാനട്ടാ. അതായത്, ഈ വീട്ടിലെത്തിയാലും ലാപ്ടോപ്പ് തുറന്നു വെച്ച് ഓഫീസിലെ ഇമെയിലുകൾക്ക് മറുപടി അയക്കുന്ന ഒരു ശീലമൊക്കെ നിങ്ങൾക്കുണ്ടാവും എങ്കിൽ നിങ്ങൾ ആ ഒരു സമയത്ത് ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാം? ശരിക്കും ആ ഒരു പ്രോസസ്സ് നിങ്ങളുടെ മനസ്സമാധാനത്തെ കെടുത്തുന്നുണ്ട്, അത് ഇല്ലാതാക്കുന്നുണ്ട്. ഈ ആരോഗ്യമുള്ള വർക്ക് ലൈഫ് ബാലൻസിന് കൃത്യമായി വേണ്ട ഒരു കാര്യമാണ് ക്ലിയർ ബൗണ്ടറീസ്. അതെ, അതായത് ഈ ജോലി സമയം കഴിഞ്ഞാൽ ഓഫീസ് കോളുകളും മെസ്സേജുകളും അത്യാവശ്യമല്ലെങ്കിൽ മാറ്റിവെക്കുക. ഈ വീട്ടിലിരിക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ടും കുടുംബത്തോടൊപ്പം അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഒക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ആ ഒരു സമയത്തെ ചെലവഴിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഓഫീസ് പണി ഓഫീസിൽ നിർത്തി ഇറങ്ങാൻ ശീലിക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്ന അടുത്ത ആ ഒരു ടിപ്പ്, അതായത് നമ്മുടെ കരിയറിലെ സ്മാർട്ട് വർക്കിനെ കുറിച്ചാണ് കേട്ടോ. അതെങ്ങനെയാന്നുള്ളത് നമുക്ക് കേൾക്കാം ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: ഹലോ, നല്ലൊരു പാട്ടിന് ശേഷം വീണ്ടും 360 ഡിഗ്രിയിലേക്ക് സ്വാഗതം. ടിപ്സ് ആൻഡ് ട്രിക്സുമായി കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർജെ ആയില്യ. ഇനി കൂടുതൽ മണിക്കൂറുകൾ ജോലി ചെയ്യുന്നു എന്നത് നിങ്ങൾ കൂടുതൽ മികച്ച രീതിയിൽ ജോലി ചെയ്യുന്നു എന്നതിൻ്റെ ഒരു തെളിവായിട്ട് നിങ്ങൾക്ക് തോന്നാറുണ്ടാവും. എങ്കിൽ അങ്ങനെയല്ല കേട്ടോ, അതൊരിക്കലും ആ ഒരു കാര്യത്തിൻ്റെ തെളിവല്ല. നമ്മുടെ കരിയറിലെ വളർച്ചയ്ക്ക് വേണ്ടത് സ്മാർട്ട് വർക്കാണ്. അതായത് ഇപ്പോൾ തീർക്കാൻ ഉദ്ദേശിക്കുന്ന ജോലികൾക്ക് കൃത്യമായ മുൻഗണന നൽകുക, അതുപോലെ തന്നെ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ആധുനിക ടൂളുകൾ, ഈ AI ടൂളുകളൊക്കെ ഉണ്ടല്ലോ, യെസ്, ആ രീതിയൊക്കെ ഉപയോഗിക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് നൽകാൻ കഴിയുന്ന പണികൾ വിഭജിച്ച് നൽകുക. ഈ ഒരു ഓഫീസിൽ 12 മണിക്കൂർ ഇരിക്കുന്നതിനേക്കാൾ പ്രധാനം ഇരിക്കുന്ന സമയം കൊണ്ട് എത്രമാത്രം റിസൾട്ട് ഉണ്ടാക്കുന്നു എന്നതാണ് അല്ലേ. അപ്പോൾ ആ ഒരു കാര്യമാണ് നമ്മളും ഫോളോ ചെയ്യേണ്ടത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മെന്റർഷിപ്പിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ്. കേൾക്കാം 360 ഡിഗ്രിയിൽ ഒരു കുട്ടി ബ്രേക്കിന് ശേഷം. സ്റ്റേ ട്യൂൺഡ് വിത്ത് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാവും.

0: 360 ഡിഗ്രി.
1: ഹലോ, 360 ഡിഗ്രിയിൽ നമ്മുടെ കരിയർ ഹാക്കുകൾ ഡേ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർജെ ആയില്യ. അങ്ങനെ കരിയറിൽ വേഗത്തിൽ വലിയ ലക്ഷ്യങ്ങളിൽ എത്താൻ സഹായിക്കുന്ന ഒന്നാണ് എന്ത്, ഒരു നല്ല മെന്റർ ഉണ്ടായിരിക്കുക എന്നതല്ലേ. ഇപ്പോൾ നിങ്ങൾ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് നിൽക്കുന്ന അനുഭവ സമ്പത്തുള്ള ഒരു വ്യക്തിയെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കണ്ടെത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അവരുടെ അനുഭവങ്ങളിൽ നിന്നും തെറ്റുകളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളുക. കൂടാതെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാനും ശരിയായ ദിശ തിരഞ്ഞെടുക്കാനും അവരുടെ ഉപദേശം കൂടി തേടുക എന്നുള്ളതാണ്. അപ്പോൾ സ്വന്തമായി വഴിവെട്ടി നടന്ന സമയം കളയുന്നതിനേക്കാൾ വേഗത്തിൽ അനുഭവമുള്ളവരുടെ വഴികാട്ടൽ നമ്മൾ ലക്ഷ്യത്തിൽ എത്തിക്കാനായിട്ട് കുറച്ചും കൂടി ആ സ്പീഡ് കൂട്ടുന്നുള്ളതാണ് കേട്ടോ.

360 degree. Dear listeners, once again, welcome back to 360 degree. അങ്ങനെ അടുത്ത ആ ഒരു ടിപ്പിലേക്ക് നമ്മൾ പോവാണല്ലേ. അമിതമായ ജോലി ഭാരവും വിശ്രമമില്ലായ്മയും കാരണം ഉണ്ടാകുന്ന കടുത്ത ശാരീരിക മാനസിക തളർച്ചയാണ് എന്ത് പറയുന്നത്, ബേൺഔട്ട് എന്ന് വിളിക്കാറ്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് വളരെ സുപരിചിതമായ ഒരു വാക്കാണ് ഇത്, ബേൺഔട്ട് അല്ലെ. ശരിക്കും എന്താ ഈ പറയുന്നതെന്ന് അറിയാം. അതായത് ഈ ബേൺഔട്ട് ലക്ഷണങ്ങളിൽ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇടയ്ക്കിടെ അവധിയെടുത്ത് മനസ്സും ശരീരവും റീചാർജ് ചെയ്യുക, ഈ ബേൺഔട്ട് നമുക്കുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ജോലിയിൽ എപ്പോഴും തിടുക്കം കൂട്ടാതെ ഇടവേളകളിൽ ചെറിയ വാക്കിംഗ് ഒക്കെ നടക്കുക, ആരോഗ്യപരമായ ഭക്ഷണവും വ്യായാമവും ജീവിതത്തിന്റെ ഭാഗമാക്കുക. അപ്പോൾ ഓർക്കേണ്ട കാര്യം എന്താ, നിങ്ങളിപ്പോൾ ഒരു രോഗിയായി മാറുകയാണെങ്കിൽ ആ ഒരു ഓഫീസിലെ ജോലി ചെയ്യാൻ വേണ്ടി ഒരാളെ കിട്ടാതിരിക്കോ, അങ്ങനെയല്ല. നിങ്ങളവിടെ ഇല്ലെങ്കിൽ ആ ഒരു പ്ലേസിലേക്ക് അടുത്ത ആൾ വരാൻ വേണ്ടി വെറും നിമിഷനേരം മതി എന്നുള്ളതാണ്. എന്നാൽ നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങൾക്ക് പകരം വേറൊരാളെ കിട്ടില്ല അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.

വെൽക്കം ബാക്ക്. 360 ഡിഗ്രിയിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന കരിയർ ആൻഡ് വർക്ക് ലൈഫ് ബാലൻസ് എപ്പിസോഡ് എന്റെ ക്ലൈമാക്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കൂടെ ഇറ്റ്സ് മീ ആർ ജെ ആയില്ല. നമ്മൾ എത്ര നന്നായി പണിയെടുത്താലും അതിപ്പോ നമ്മുടെ സുപ്പീരിയേഴ്സിന്റെ ആ ഒരു വേൾഡ് ഉണ്ടല്ലോ, അവര് അറിയുന്നില്ലെങ്കിൽ കാര്യമായ കരിയർ ഗ്രോത്ത് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിന് പറയുന്ന ഒരു പേരാണ് പ്രൊഫഷണൽ ഡിസബിലിറ്റി. അതായത് ഇപ്പോൾ ടീം മീറ്റിങ്ങുകളിൽ ധൈര്യത്തോടെ നിങ്ങളുടെ ആശയങ്ങൾ പങ്കുവെക്കുക, നിങ്ങൾ ചെയ്തു തീർത്ത വലിയ പ്രൊജക്ടുകളുടെ റിസൾട്ട് മാന്യമായിട്ട് പ്രസന്റ് ചെയ്യുക, അതുപോലെ തന്നെ കമ്പനിക്ക് പുറത്തും നല്ലൊരു പ്രൊഫഷണൽ നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കുക, ഈ കഠിനാധ്വാനത്തോടൊപ്പം നിങ്ങളുടെ സംഭാവനകൾ ഈ വ്യക്തമാക്കാനും ആ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് വേണം പഠിച്ചെടുക്കണം എന്നുള്ളതാണ് കേട്ടോ.

0: 360 degree.
1: ഹലോ, അങ്ങനെ സമയം പോയെന്ന് അറിയുന്നുണ്ട്. 360 ഡിഗ്രിയുടെ ഇന്നത്തെ കരിയർ ഗ്രോത്ത് വർക്ക് ലൈഫ് ബാലൻസ് സ്പെഷ്യൽ എപ്പിസോഡ് ഇങ്ങനെ പൂർണ്ണമാവുകയാണ് കേട്ടോ. കൂടെയുള്ളത് ഞാൻ ഐലിയാണ്. അപ്പോൾ നിരന്തരമായ അപ്സ്കില്ലിംഗ്, ജോലിയും ജീവിതവും വേർതിരിക്കുന്ന ബൗണ്ടറികൾ, മണിക്കൂറുകളേക്കാൾ റിസൾട്ടിന് പ്രാധാന്യം നൽകുന്ന സ്മാർട്ട് വർക്ക്, വഴികാട്ടാനായിട്ട് മെന്റർഷിപ്പ്, തളർച്ച മാറ്റാൻ ബേൺ ഔട്ട് പ്രതിരോധം, കരിയറിൽ ശ്രദ്ധിക്കപ്പെടാൻ വിസിബിലിറ്റി, അങ്ങനെ തൊഴിലും ജീവിതത്തിലും ഒരുപോലെ വിജയിക്കാനുള്ള എല്ലാ 360 ഡിഗ്രി വശങ്ങളും നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ ഡിയർ ലിസണേഴ്സ്, എന്താ ഓർക്കണ്ടേ? അതായത് വിജയകരമായ കരിയർ സന്തോഷമുള്ള ജീവിതത്തിന് വേണ്ടിയാണല്ലേ, അല്ലാതെ ജീവിതം വെറും ഒരു ജോലിക്ക് വേണ്ടിയല്ല. അപ്പോൾ ഇന്നത്തെ ടിപ്സും ട്രിക്സൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് എനിക്ക് ടാറ്റാ ബൈ ബൈ പറയാനുള്ള സമയം കൂടി ആയിട്ടുണ്ട്. ഞാൻ വീണ്ടും വരും 360 ഡിഗ്രിയും മറ്റു ഒത്തിരി ടിപ്സും ട്രിക്സും ഇൻഫർമേഷൻസ് ഒക്കെ ആയിട്ട്. അതുവരേക്കും ടിൽ ദെൻ, ഇറ്റ്സ് മീ ആർജെ ഐലിയ സൈനിങ് ഓഫ്. Keep smiling, balance your life, grow your career. This is Ashley, I'm here signing off from 360 degree. Bye bye.

0: വാഹനത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
1: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
0: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: കിയ, movement that inspires.
3: ജോസ്കോയിൽ ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും പൊന്നോണ മഹോത്സവം ഓഗസ്റ്റ് 22 മുതൽ 28 വരെ. സ്വർണം, ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവ്. 75,000 രൂപയ്ക്ക് മുകളിലുള്ള സ്വർണ്ണാഭരണ പർച്ചേസുകൾക്ക് ഓണപ്പുടവ സമ്മാനം. എല്ലാ പർച്ചേസുകൾക്കും സ്പെഷ്യൽ ഓണ സമ്മാനം. ജോസ്കോ ജ്വല്ലേഴ്സ്.
4: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
5: ഒറ്റപ്പാലത്തിന്റെ സാമ്പത്തിക സേവനങ്ങൾക്ക് പുതിയ മേൽവിലാസം.
6: AD2 ലൈസൻസ് ഉള്ള അഹല്യ ഫിൻഫോറെക്സ് ഒറ്റപ്പാലം KH ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
5: സുരക്ഷിതമായ ഗോൾഡ് ലോൺ, വിദേശ പണവിനിമയം, ടൂർസ് ആൻഡ് ട്രാവൽസ് എല്ലാം ഒരൊറ്റക്കുട കീഴിൽ.
6: നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി വിശ്വാസത്തോട് സന്ദർശിക്കുക
5: അഹല്യ ഫിൻഫോറെക്സ്, KH ബിൽഡിംഗ്, ഒറ്റപ്പാലം.
7: It's rhythm of Palakkad.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

കൊണ്ട് അവൻ വരികയാണ്. ആര് വരാണ്? ഞമ്മളെ മജുനു. എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത്. ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കട വിൽക്കണ നേഴ്സറിയില് വെളിച്ച പൂക്കട പൂത്തു നിൽക്കണ സിദറത്തുൽ മുൻതഹ മാതിരി. എന്ത്

0: കഥാനായകനും കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാച്ചിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്നാതിയായ മമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മ കുൽസും. ഓൺ യുവർ മാർക്ക് ഗെറ്റ് സെറ്റ് ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതേ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

0: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
1: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
0: നിരവധി ഫാമിലി കാർ ഓഫ് ദ ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയസമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
5: അഹല്യ FM 90.4, ഇത് പാലക്കാടിന്റെ നെഞ്ചിൻ കൂടിതാളം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ടുകേട്ട് കൂട്ടുകൂടാ.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിലാദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-695-15, 9400-2-47684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. ഒറ്റപ്പാലത്തിന്റെ സാമ്പത്തിക സേവനങ്ങൾക്ക് പുതിയ മേൽവിലാസം.
2: AD2 ലൈസൻസ് ഉള്ള അഹല്യ ഫിൻഫോറെക്സ് ഒറ്റപ്പാലം KH ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
0: സുരക്ഷിതമായ ഗോൾഡ് ലോൺ, വിദേശ പണവിനിമയം, ടൂർസ് ആൻഡ് ട്രാവൽസ് എല്ലാം ഒരൊറ്റക്കുട കീഴിൽ.
2: നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി വിശ്വാസത്തോട് സന്ദർശിക്കുക
0: അഹല്യ ഫിൻഫോറെക്സ്, KH ബിൽഡിംഗ്, ഒറ്റപ്പാലം.
3: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ? മൈജി ഫ്യൂച്ചറിൽ എന്താ ഇത്ര അത്യാവശ്യം? ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യമുണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്. എന്നാ ഞാനും വരുന്നളയാ.
4: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
6: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
5: 45 ദിവസം
6: മൈജി ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
4: മൈജി ഓണം മാസോണം സീസൺ 4 വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
7: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
8: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജുവലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജുവലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഓണം ടൂറിസം വാരാഘോഷങ്ങൾക്ക് വർണ്ണാഭമായ തുടക്കം. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. തിരുവോണത്തെ നിറവോടെ വരവേൽക്കാനുള്ള ഒരുക്കത്തിൽ മലയാളികൾ. നാടും നഗരവും ഓണത്തിരക്കിൽ. നാളെ ഉത്രാടപ്പാച്ചിൽ. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. രാജ്യത്തെ കാർഷിക മേഖലയിൽ ചരിത്ര നേട്ടം. ഇന്ത്യയിൽ ആദ്യത്തെ ജനിതക മാറ്റം വരുത്താത്ത സങ്കരയിനം ചോളം വിത്ത് ഉപരാഷ്ട്രപതി പുറത്തിറക്കി. ഭൂമി വീണ്ടെടുക്കലിനും വരൾച്ചാ പ്രതിരോധത്തിനും അന്താരാഷ്ട്ര ധനസഹായം ലഭ്യമാക്കണമെന്ന് കോപ് ഉച്ചകോടിയിൽ ഇന്ത്യ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. സംസ്ഥാന ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ സംസ്ഥാനതല ഓണം വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് വർണ്ണാഭമായ തുടക്കം. തിരുവനന്തപുരത്തെ കനകക്കുന്നിലെ നിശാഗന്ധിയിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഓണം വാരാഘോഷം ഉദ്ഘാടനം ചെയ്തു.
1: ഈ ചെറിയ സ്ഥലത്ത് ഇത്രയും വൈവിധ്യമുള്ള കാഴ്ചകൾ ലോകത്ത് ഒരിടത്തും ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ലോകത്തിന്റെ മുഴുവൻ ടൂറിസം ഡെസ്റ്റിനേഷനാക്കി നമുക്ക് ഈ കേരളത്തെ മാറ്റണം. അതാണ് ഈ സർക്കാരിന്റെ ലക്ഷ്യം. അതിനായി എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതിനെല്ലാം ഈ സർക്കാർ ഈ വർഷം തന്നെ തുടക്കമിടും എന്ന് ഞാൻ ആദ്യമേ നിങ്ങൾക്ക് ഉറപ്പു നൽകുകയാണ്.
0: ചലച്ചിത്ര നടൻ കുഞ്ചാക്കോ ബോബൻ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി. മന്ത്രിമാരായ പി സി വിഷ്ണുനാഥ്, കെ മുരളീധരൻ, ശശി തരൂർ എം പി, നഗരസഭാ മേയർ വി വി രാജേഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഓണത്തിരക്കിൽ കേരളം. കേരളീയ ജനതയുടെ സാമൂഹിക സാംസ്കാരിക പാരമ്പര്യത്തിന്റെ പ്രതിഫലനം എന്ന നിലയിൽ ഓണത്തിന്റെ പെരുമ. കാലദേശ സീമകൾക്കതീതമാണ്. പോയകാല നന്മകളിലേക്കും സുഹൃതങ്ങളിലേക്കും പിന്തിരിഞ്ഞു നോക്കാനുള്ള അവസരമൊരുക്കുകയാണ് ഓണം. ഒരു റിപ്പോർട്ട്.
2: ഉത്രാടപ്പൂവിളിയിൽ കേരളമുണരുകയായി.
3: ഓണത്തിന്റെ അവസാനവട്ട ഒരുക്കത്തിനുള്ള ഉത്രാടപ്പാച്ചിലാണ് നാളെ. കേരളീയരുടെ ഗൃഹാതുരത്വത്തെ ഇത്രമേൽ തൊട്ടുണർത്തുന്ന മറ്റൊരാഘോഷവുമില്ല. ചവിട്ടിത്താഴ്ത്തപ്പെട്ടവന് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ഓണം അങ്ങനെ ചിലതുകൂടി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മഹാബലി എന്നത് മാനവികത ഇന്നോളം കണ്ടതിൽ വെച്ച് ഏറ്റവും മഹത്തായ ഭരണസങ്കല്പമാണ്. സമൃദ്ധിയെ തുല്യമായി വീതം വയ്ക്കാനുള്ള സമഭാവനയുടെ ആഹ്വാനമാണ് പുതിയ കാലത്തെ ഓണത്തിലൂടെ നാം അറിയുന്നത്. മലയാള സ്വത്വത്തിന്റെയും സംസ്കാരത്തിന്റെയും അടയാളമായാണ് ലോകമെമ്പാടും ഓണം അറിയപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. ഓണം ടൂറിസം വാരാഘോഷങ്ങളുടെ സമാപനത്തിൽ ഉപരാഷ്ട്രപതി മുഖ്യാതിഥിയാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിൽ എത്തുന്ന ഉപരാഷ്ട്രപതിയായിരിക്കും ഓണം ടൂറിസം വാരാഘോഷ സമാപനത്തിലെ മുഖ്യാതിഥി. ഞായറാഴ്ച കേരളത്തിൽ എത്തുന്ന ഉപരാഷ്ട്രപതി ആറന്മുള ജലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. അതിനുശേഷമായിരിക്കും അദ്ദേഹം ഓണം വാരാഘോഷങ്ങളുടെ സമാപനത്തിൽ സംബന്ധിക്കുക. ആലപ്പുഴയിലും കൊച്ചിയിലുമുള്ള പരിപാടികളിലും അദ്ദേഹം ദ്വിദിന സന്ദർശനത്തിനിടെ പങ്കെടുക്കും.
0: ഇന്ത്യയിലെ ആദ്യത്തെ ജനിതകമാറ്റം വരുത്താത്ത സങ്കരയിനം ചോളം വിത്ത് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ആന്ധ്രാപ്രദേശിലെ ഏലൂരു ജില്ലയിൽ പുറത്തിറക്കി. പോപ്കോൺ ചോളം ഇറക്കുമതി ചെയ്യുന്നത് അവസാനിപ്പിക്കാനും കർഷകർക്ക് സ്വാശ്രയത്വവും കയറ്റുമതി സാധ്യതകളും വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുമെന്ന് രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ കർഷകരുടെ പങ്കാളിത്തത്തെയും വായ്പകളില്ലാതെ അവർ നടത്തുന്ന കൃഷിയെയും ഉപരാഷ്ട്രപതി പ്രശംസിച്ചു. ഗവർണർ എസ് അബ്ദുൽ നസീർ, മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു തുടങ്ങിയവർ പങ്കെടുത്തു. ഭൂമി വീണ്ടെടുക്കലിനും വരൾച്ചാ പ്രതിരോധത്തിനുമായി പര്യാപ്തവും സുസ്ഥിരവുമായ അന്താരാഷ്ട്ര ധനസഹായം ലഭ്യമാക്കണമെന്ന് ഇന്ത്യ. മംഗോളിയയിൽ നടക്കുന്ന യു എൻ മരുഭൂവൽക്കരണ പ്രതിരോധ കൺവെൻഷന്റെ 17-ാമത് കോപ് ഉച്ചകോടിയിലാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ് ഈ ആവശ്യം ഉന്നയിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കൊളംബോയിൽ നടക്കുന്ന ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാമത്തേതും അവസാനത്തെയും മത്സരത്തിൽ ആതിഥേയർക്കെതിരെ ആദ്യ ഇന്നിംഗ്സ് 503 ഡിക്ലെയർ ചെയ്ത ഇന്ത്യ. കനത്ത മഴ മൂലം മത്സരം നേരത്തെ അവസാനിപ്പിക്കുകയായിരുന്നു. ശ്രീലങ്കയുടെ ബാറ്റിംഗ് പുരോഗമിക്കുകയാണ്. ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയ്ക്കായിരുന്നു ജയം. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. നാളെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ കടൽ ആക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്ന് അടിയന്തര സാഹചര്യം നേരിടാൻ ജില്ലാ ഭരണകൂടങ്ങൾക്ക് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ നിർദ്ദേശം നൽകി. താലൂക്ക്തല അടിയന്തര രക്ഷാപ്രവർത്തന കേന്ദ്രങ്ങൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുവെന്ന് ജില്ലാ കളക്ടർമാർ ഉറപ്പാക്കണം. ആവശ്യമായാൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഉടൻ ആരംഭിക്കാനുള്ള തരത്തിൽ മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ഓണനാളിൽ വേറിട്ട കാഴ്ചയാണ് കണ്ണൂർ നഗരത്തിനടുത്ത് ചാല എന്ന സ്ഥലത്ത് നമുക്ക് കാണാനാവുക. പ്ലസ് വൺ വിദ്യാർത്ഥിനിയുടെ ചികിത്സയ്ക്ക് പണം സ്വരൂപിക്കാനായി പൂക്കച്ചവടം നടത്തുന്ന നാട്ടുകാരുടെ കൂട്ടം ആരെയും ആകർഷിക്കുന്ന കാഴ്ചയാണ്. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ യു ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ദേവനിയുടെ വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി പണം സ്വരൂപിക്കുന്നതിന് വേണ്ടിയാണ് നാട്ടുകാരുടെ കൂട്ടായ്മയായ ചങ്സ് ചാല ഇത്തരത്തിലൊരു പദ്ധതി ആസൂത്രണം ചെയ്തത്. 30 ലക്ഷം രൂപയാണ് ആവശ്യം. പായസ വിതരണം നടത്തിയും ഫണ്ട് ശേഖരിക്കുന്നുണ്ട്. നിങ്ങൾ വാങ്ങുന്ന ഓരോ പിടി പൂവും നാട്ടുകാരുടെ ശ്രമത്തിന് ശക്തി പകരും എന്ന കാര്യത്തിൽ സംശയമില്ല.
0: ഈ വർഷത്തെ ഉത്രാടക്കിഴി നാളെ രാവിലെ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയം വയസ്കര കോവിലകത്തെത്തി സൌമ്യവതി തമ്പുരാട്ടിക്ക് കൈമാറും. ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ, ജില്ലാ പോലീസ് മേധാവി കെ എം സാബു മാത്യു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ഓണത്തോടനുബന്ധിച്ചുള്ള പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. ഉത്രാടദിനമായ നാളെ രാവിലെ 5 ദർശനത്തിനായി നട തുറന്ന് പൂജകൾ ആരംഭിക്കും. തിരുവോണ ദിവസം അയ്യപ്പ ഭക്തർക്കും ജീവനക്കാർക്കും തിരുവോണ സദ്യയുണ്ടായിരിക്കും. പൂജകൾ പൂർത്തിയാക്കി ഓഗസ്റ്റ് 28 രാത്രി 10 മണിക്ക് നടയടയ്ക്കും. സഹകരണ മേഖലയിലെ വായ്പാ കുടിശ്ശികക്കാർക്ക് വേണ്ടിയുള്ള ആശ്വാസ് 2026 ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയുടെ കാലാവധി സെപ്റ്റംബർ 30 വരെ നീട്ടി. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് ഓണം ടൂറിസം വാരാഘോഷങ്ങൾക്ക് വർണ്ണാഭമായ തുടക്കം. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. തിരുവോണത്തെ

0: പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ഇത് പാലക്കാടിന്റെ നെഞ്ചും കൂടിതാളും കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2,100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ കൗണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൽ.
1: ഒറ്റപ്പാലത്തിന്റെ സാമ്പത്തിക സേവനങ്ങൾക്ക് പുതിയ മേൽവിലാസം.
2: AD2 ലൈസൻസ് ഉള്ള അഹല്യ ഫിൻഫോറെക്സ് ഒറ്റപ്പാലം KH ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: സുരക്ഷിതമായ ഗോൾഡ് ലോൺ, വിദേശ പണവിനിമയം, ടൂർസ് ആൻഡ് ട്രാവൽസ് എല്ലാം ഒരൊറ്റക്കുട കീഴിൽ.
2: നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി വിശ്വാസത്തോട് സന്ദർശിക്കുക
1: അഹല്യ ഫിൻഫോറെക്സ് KH ബിൽഡിംഗ്, ഒറ്റപ്പാലം. അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
3: ഗെറ്റ് റിഡ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സ്ട്രോക്ക്, നീ പെയിൻ, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ ആൻഡ് വേരിയസ് ജോയിന്റ് റിലേറ്റഡ് ഡിസീസസ് വിതൗട്ട് ദ നീഡ് ഓഫ് സർജറി. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400274684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കൂട്ടുകൂടാ.
0: ഇത് നമ്മ നേരം വിത്ത് RJ ഹീറ ഓൺ അഹല്യ FM. ഒരു ബൈറ്റ്ല ഒരു കഥ. വണക്കം, വെൽക്കം. ഇത് അഹല്യ FM 90.4. ദിസ് ഇസ് RJ ഹീറ വിത്ത് യു. ഇത് നമ്മ നേരം. നമ്മ ഡെയിലി ലൈഫില് ഫുഡ്ക്ക് ഒരു സ്പെഷ്യൽ പ്ലേസ് ഇരിക്കും ഇല്ലയാ. ആ ഇന്നിക്ക് നമ്മ ബിരിയാണി പത്തി, ദോശ പത്തി, ഇഡ്ലി പത്തി എല്ലാം പേസ പോറതില്ല. നമ്മ കൊഞ്ചം ക്രഞ്ചിയാ, ക്രിസ്പിയാ, സ്വീറ്റാ ഒരു ജേർണി പോക പോറോം. യെസ്, തമിഴ് ട്രഡീഷണൽ സ്നാക്സ്, മുറുക്ക്, തട്ടൈ, തേൻകുഴൽ, അതിരസം, സീടൈ, കടലയൂരുണ്ടായി அப்படின்னு இந்த ஸ்நாக்ஸ் எல்லாம் ஜஸ்ட் டீ டைம் ஐட்டம்ஸ் மட்டும் இல்ல, ஈச் ஒன் அதோட இன்கிரீடியன்ஸ், ப்ரிப்பரேஷன் மெத்தட், ஃபெஸ்டிவல் கனெக்ஷன், ஈவன் ரீஜனல் வேரியேஷன்ஸ் கூட இருக்கு. ஃபார் எக்ஸாம்பிள், முறுக்குக்கு இருக்கிற அந்த ஷேப் அது ஃப்ரை பண்றதுக்கு கொஞ்சம் முன்னாடி மட்டும் கிடைக்கிற ஒரு ஷேப். சோ இன்னைக்கு நம்ம ஸ்நாக்ஸ் பாக்ஸ ஓபன் பண்ணலாம். ஜஸ்ட் சாப்பிட்ட மட்டும் இல்ல, லெட்ஸ் ஃபைண்ட் தி ஸ்டோரி பிஹைண்ட் எவ்ரி ஸ்நாக். எங்கிருந்து இந்த ஸ்நாக்ஸ் நம்ம கல்ச்சரோட பாட்டாயிருச்சு, என்ன வச்சு செய்கிறாங்க, ஃபெஸ்டிவல்ஸ்க்கு ஏன் ப்ரிப்பேர் பண்ணுறோம். ஸோ இன்னைக்கு நீங்கள் ஒரு டீயோட ரெடியாக இருங்க, இல்லை ஒரு காஃபியோட ரெடியாக இருங்க, பிகாஸ் இன்னைக்கு நம்ம கிறிஸ்பி, க்ரன்ச்சி, ஃபுல் ஆஃப் ஃபேக்ஸோட ஒரு ஜேர்னி போக போகிறோம். ஸோ லெட் ஸ்டார்ட் வித் ஒன் ஸ்நாக். அது எந்த ஸ்நாக்குன்னு நீங்கள் கொஞ்சம் கஸ் பண்ணுங்கள். அதுக்கு முன்னாடி நான் உங்களுக்காக முதல் சாங் ப்ளே பண்ண போகிறேன். இது அஹல்யா FM 90.4. திஸ் இஸ் RJ ஹீரா வித் யூ. இது நம்ம நேரம். ஸ்டே டியூன்ட்.

0: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star ബി എൻ ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
1: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നതുകൊണ്ട് കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ഓഫർ വേണോ, വിലക്കുറവ് വേണോ, രണ്ടും ഒരുമിച്ച് വേണോ? എല്ലാം മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും വെറും 4 ദിവസം രാത്രി 12 മണി വരെ മൈ ജി ഓണം ബിഗ് റാപ്പകൽ സെയിൽ. പകലും രാത്രിയും ഓഫറുകൾ മാത്രം. എല്ലാം മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ഏറ്റവും വലിയ ഓഫറും വിലക്കുറവും. വെള്ളി മുതൽ തിങ്കൾ വരെ 4 ദിവസം മാത്രം മൈ ജി ഓണം ബിഗ് റാപ്പകൽ സെയിൽ. ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ
5: വരും.
4: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
6: എന്താ ചേട്ടാ ഒരു വിഷമം?
7: ഈ ഓണത്തിന് TV ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
6: അതിനെന്താ, മൈ ജിന് ഈസി ആയി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് EMI ഉണ്ട്. ഒപ്പം 100 പേർക്ക് 1,00,000 വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
5: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
8: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
9: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
10: വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
4: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
3: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
5: കിയ, movement that inspires.
6: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 0492322500.
7: ജോസ്കോയിൽ ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും പൊന്നോണ മഹോത്സവം ഓഗസ്റ്റ് 22 മുതൽ 28 വരെ. സ്വർണം, ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവ്. 75,000 രൂപയ്ക്ക് മുകളിലുള്ള സ്വർണ്ണാഭരണ പർച്ചേസുകൾക്ക് ഓണപ്പുടവ സമ്മാനം. എല്ലാ പർച്ചേസുകൾക്കും സ്പെഷ്യൽ ഓണ സമ്മാനം. ജോസ്കോ ജ്വല്ലേഴ്സ്,
8: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതട്ടപ്പാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
9: ഒറ്റപ്പാലത്തിന്റെ സാമ്പത്തിക സേവനങ്ങൾക്ക് പുതിയ മേൽവിലാസം.
10: AD2 ലൈസൻസ് ഉള്ള അഹല്യ ഫിൻഫോറെക്സ് ഒറ്റപ്പാലം KH ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
9: സുരക്ഷിതമായ ഗോൾഡ് ലോൺ, വിദേശ പണവിനിമയം, ടൂർസ് ആൻഡ് ട്രാവൽസ് എല്ലാം ഒരൊറ്റക്കുട കീഴിൽ.
10: നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി വിശ്വാസത്തോട് സന്ദർശിക്കുക
9: അഹല്യ ഫിൻഫോറെക്സ് KH ബിൽഡിംഗ്, ഒറ്റപ്പാലം.
11: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ടുകേട്ട് കൂട്ടുകൂടാ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
3: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
2: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: കിയ, movement that inspires.
5: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
6: 5-star BN cap സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
5: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
6: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: കിയ, movement that

0: पीएम फसल बीमा योजना से करीब 2 लाख करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: പകലും രാത്രിയും ഓഫറുകൾ മാത്രം, എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ഏറ്റവും വലിയ ഓഫറും വിലക്കുറവും. വെള്ളി മുതൽ തിങ്കൾ വരെ 4 ദിവസം മാത്രം മൈ ജി ഓണം ബിഗ് റാപ്പകൾ സെയിൽ.
5: ചേട്ടാ, ഓണത്തിന് ഈ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും എല്ലാം മാറ്റാന്നൊക്കെ പറഞ്ഞതായിരുന്നു.
6: ശരിയാണ്, പക്ഷേ വിചാരിച്ച പോലെ കാശൊന്നും റെഡിയായില്ല.
5: അതോർത്ത് വിഷമിക്കട്ട, മൈ ജിയിൽ നല്ല ഫിനാൻസ് ഓപ്ഷൻസ് ഉണ്ട്. നോ കോസ്റ്റ് EMI കിട്ടും. മൈ ജി സൂപ്പർ ഫിനാൻസ് സ്കീം വഴി ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, പർച്ചേസ് വൗച്ചർ ഒക്കെ കിട്ടും.
6: എന്നാ പിന്നെ ഒട്ടും വൈകിക്കണ്ട.
4: വിസിറ്റ് മൈ ജി ആൻഡ് മൈ ജി ഫ്യൂച്ചർ, TNC apply.
7: കരുമ്പന കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാതോരം 90.4 അഹല്യ FM കേട്ട്.

തകർത്തും

വേലകളും പൂരങ്ങളും തൊങ്ങല് ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം. Listen without break. Then Ahalya FM 90.4. Kete kete kutu kuda. ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വിതൗട്ട് ബ്രേക്ക് അഹല്യ എഫ്എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: കരുമ്പന കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ എഫ്എം കേട്ട് കേട്ട്.

0: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4.
1: തിരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസ് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്ക ലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ? മൈജി ഫ്യൂച്ചറിൽ എന്താ ഇത്ര അത്യാവശ്യം? ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യമുണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്. എന്നാ ഞാനും വരുന്നളയാ.
4: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ലിസണ് വിതൗട്ട് ബ്രേക്ക് വിത്ത് അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ എഫ്എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ കൗണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൽ.
1: ഒറ്റപ്പാലത്തിന്റെ സാമ്പത്തിക സേവനങ്ങൾക്ക് പുതിയ മേൽവിലാസം.
2: AD2 ലൈസൻസ് ഉള്ള അഹല്യ ഫിൻഫോറെക്സ് ഒറ്റപ്പാലം KH ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: സുരക്ഷിതമായ ഗോൾഡ് ലോൺ, വിദേശ പണവിനിമയം, ടൂർസ് ആൻഡ് ട്രാവൽസ് എല്ലാം ഒരൊറ്റക്കുട കീഴിൽ.
2: നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി വിശ്വാസത്തോട് സന്ദർശിക്കുക
1: അഹല്യ ഫിൻഫോറെക്സ് KH ബിൽഡിംഗ്, ഒറ്റപ്പാലം. എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: ജോസ്കോയിൽ ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും പൊന്നോണ മഹോത്സവം ഓഗസ്റ്റ് 22 മുതൽ 28 വരെ. സ്വർണം, ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവ്. 75,000 രൂപയ്ക്ക് മുകളിലുള്ള സ്വർണ്ണാഭരണ പർച്ചേസുകൾക്ക് ഓണപ്പുടവ സമ്മാനം. എല്ലാ പർച്ചേസുകൾക്കും സ്പെഷ്യൽ ഓണ സമ്മാനം. ജോസ്കോ ജ്വല്ലേഴ്സ്.
4: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
5: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് SUV.
4: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നതുകൊണ്ട് കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ജോസ്കോയിൽ ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും പൊന്നോണ മഹോത്സവം ഓഗസ്റ്റ് 22 മുതൽ 28 വരെ. സ്വർണം, ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവ്. 75,000 രൂപയ്ക്ക് മുകളിലുള്ള സ്വർണ്ണാഭരണ പർച്ചേസുകൾക്ക് ഓണപ്പുടവ സമ്മാനം. എല്ലാ പർച്ചേസുകൾക്കും സ്പെഷ്യൽ ഓണ സമ്മാനം. ജോസ്കോ ജ്വല്ലേഴ്സ്.
5: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
6: എവിടുന്ന് വാങ്ങിക്കണം?
5: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1,00,000 വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
6: പക്ഷെ കിട്ട സമയെടുക്കൂലെ?
5: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
6: എന്നാ മൈ ജി തന്നെ പോവാം.
5: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
7: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
8: ഓഫർ വേണോ, വിലക്കുറവ് വേണോ, രണ്ടും ഒരുമിച്ച് വേണോ? എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും വെറും 4 ദിവസം രാത്രി 12 മണി വരെ മൈ ജി ഓണം ബിഗ് റാപ്പകൽ സെയിൽ.
9: വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യായപ്പം 90.4. അഹല്യായപ്പം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യായപ്പം.com കേട്ട് കൂട്ടുകൂടാം.
10: Story of life.
11: Lighten your life. Lighten.
12: ആരോടെങ്കിലും ചോദിച്ചു പോയിട്ടുള്ള ഒരു ചോദ്യമുണ്ടാകാം. ഞാൻ എത്രയൊക്കെ കൊടുത്തിട്ടും ഒടുവിൽ എന്നെ എന്തുകൊണ്ടാണ് അവർ ഒഴിവാക്കിയത്? ഞാൻ എത്രയൊക്കെ ചെയ്തിട്ടും എന്തിനായിരിക്കും അവരെന്നെ ഒഴിവാക്കിയത്? ചോദിച്ചിട്ടില്ലേ? അതിപ്പോ ബിസിനസ്സിലാണെങ്കിലും ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ജീവന തുല്യം സ്നേഹിച്ച വ്യക്തിബന്ധങ്ങളിലാണെങ്കിലും ഇത്തരം ഒഴിവാക്കലുകൾ നമ്മളെ വലിയ രീതിയിൽ തകർത്ത് കളയാറുണ്ട്. നമ്മളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സ്വാർത്ഥ താല്പര്യങ്ങളോ അല്ലെങ്കിൽ ഒരു തണലോ ലഭിക്കുന്നിടത്തോളം കാലം ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടാകും, നമ്മെ വാനോളം പുകഴ്ത്തുകയും ചെയ്യും. എന്നാൽ ആ തണൽ നൽകാനുള്ള ശേഷി അല്ലെങ്കിൽ നമ്മളിൽ നിന്നുള്ള ഉപകാരം നിൽക്കുന്ന ആ ഒരു നിമിഷമുണ്ടല്ലോ, നമ്മൾ അവർക്ക് അനാവശ്യമായ ഒരു വസ്തുവായിട്ട് അപമാറും. തണൽ നൽകാൻ കഴിയുന്നിടത്തോളം കാലം മാത്രമേ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ വിലയുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ നിങ്ങൾ വളരെ എളുപ്പത്തിൽ ഒഴിവാക്കപ്പെടും. അതിപ്പോ മരമാണെങ്കിലും മനുഷ്യന്മാരാണെങ്കിലും വേനൽ ചൂടിൽ തണൽ തരുന്ന മരച്ചുവട്ടിൽ നമ്മൾ ആശ്വാസത്തോടെ നിൽക്കുമല്ലേ. പക്ഷെ മഴ പെയ്യുമ്പോഴും അല്ലെങ്കിൽ ഇലകളൊക്കെ കൊഴിഞ്ഞ് തണലില്ലാതാകുമ്പോഴും നമ്മൾ ആ മരത്തെ ഉപേക്ഷിച്ച് മറ്റൊരു തണലങ്ങ് തേടിപ്പോ. ഇതുതന്നെയാണ് മനുഷ്യബന്ധങ്ങളിലും സംഭവിക്കുന്നത്. അനാവശ്യമായിട്ട് എല്ലാവർക്കും തണലാകാൻ പോയി സ്വന്തം വേരുകൾ ഉണങ്ങിപ്പോകുന്ന എത്രയോ മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. കരിയറിലാണെങ്കിലും ലൈഫിലാണെങ്കിലും മറ്റുള്ളവരുടെ കൈയടിക്ക് വേണ്ടിയോ താൽക്കാലികമായ വിലയ്ക്ക് വേണ്ടിയോ സ്വന്തം ആത്മാഭിമാനം പണയം വയ്ക്കരുത്. ആളുകൾ നമ്മളെ ഉപേക്ഷിക്കുന്നത് നമ്മുടെ കുഴപ്പം കൊണ്ടൊന്നുമല്ല, മറിച്ച് അവരുടെ ആവശ്യങ്ങൾ അവസാനിച്ചത് കൊണ്ടാണ് എന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് വേണം. അതുകൊണ്ട് മറ്റുള്ളവർക്ക് മാത്രം തണൽ നൽകുന്ന ഒരു മരമായിട്ട് ജീവിക്കാതെ സ്വന്തം വളർച്ചയ്ക്കും സ്വന്തം നിലനിൽപ്പിനും 1st സ്ഥാനം കൊടുക്കുക. ഒഴിവാക്കപ്പെടലുകളിൽ തളർന്നു പോകരുത്. നിങ്ങളുടെ മൂല്യം നിശ്ചയിക്കേണ്ടത് മറ്റുള്ളവരുടെ ആവശ്യങ്ങളൊന്നുമല്ല, സ്വന്തം കഴിവും ആത്മാഭിമാനവുമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ഇങ്ങനെ ഒരു മെഴുകുതിരി പോലെ കത്തിത്തീരാതെ സ്വന്തം ലൈഫിൽ തണലും വെളിച്ചവുമാകാനായിട്ട് പഠിക്കുക. മനസ്സിലായോ? അനാവശ്യമായിട്ടുള്ള പ്രതീക്ഷകളും വിഷമങ്ങളൊക്കെ മാറ്റിവെക്കണം. നമ്മുടെ ലൈഫിന്, നമ്മുടെ പേഴ്സണാലിറ്റിക്ക്, നമ്മുടെ വ്യക്തിത്വത്തിന് വില നൽകിക്കൊണ്ട് ആത്മവിശ്വാസത്തോടെ വേണം

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. ലൈറ്റൻ. നമ്മളൊക്കെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, സമയം. ഇന്നെനിക്ക് ഒട്ടും സമയമില്ല, സമയം പെട്ടെന്ന് കടന്നുപോയി, നാളെ നമുക്ക് സമയം കിട്ടുമ്പോൾ ചെയ്യാം, പിന്നെ നോക്കാം. ഇപ്പോൾ സമയം കിട്ടാറേ ഇല്ല, അയ്യോ എനിക്ക് ഒഴിവേ ഇല്ല, ഞാൻ വളരെ ബിസിയാണ് അല്ലേ എന്ന് നമ്മൾ എപ്പോഴും എപ്പോഴും പറയാറുണ്ട്. ഒരു ദിവസം കഴിഞ്ഞു പോകുമ്പോഴും ഒരു മാസം കഴിഞ്ഞു പോകുമ്പോഴും ഒരു വർഷം കടന്നു പോകുമ്പോഴും നമ്മളൊക്കെ പറയും, സമയം വല്ലാതെ വേഗത്തിൽ കടന്നു പോകുന്നുവല്ലേ എന്ന് നമ്മളിങ്ങനെ ചിന്തിച്ച് അത്ഭുതപ്പെടാറുണ്ട്. ശരിയല്ലേ, സമയം എത്ര പെട്ടെന്നാ കടന്നു പോകുന്നത്, എത്ര പെട്ടെന്നാ വർഷങ്ങൾ കഴിയുന്നത്, എത്ര പെട്ടെന്നാ മാസങ്ങൾ കഴിയുന്നത്, എത്ര പെട്ടെന്നാ നമ്മുടെ വയസ്സിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ കരിയറിലെ അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾക്കിടയിലും ആവശ്യമില്ലാത്ത ഈഗോകൾക്കിടയിലും മാറ്റിവെക്കലുകൾക്കിടയിലും നമ്മൾ അറിയാതെ കടന്നു പോകുന്നത് കേവലം സമയത്തിന്റെ സെക്കൻഡ് മുള്ളുകൾ മാത്രമാണ്, ഒരിക്കലുമല്ല. ഈ നിമിഷം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളിലൂടെയും നമ്മൾ വിട്ടുപോകുന്നത് നമ്മുടെ വരുംകാല ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ഒരു നിമിഷമാണ്. ഓരോ ദിവസവും കടന്നു പോകുന്നത് കേവലം ഒരു സമയം മാത്രമല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതമാണ്. നിങ്ങളുടെ മാത്രമല്ല, എൻ്റെയും നിങ്ങളുടെയും ഒക്കെയുള്ള നമ്മുടെ ജീവിതമാണ് ഓരോ സെക്കൻഡും ഇങ്ങനെ കടന്നു പോകുന്നത്. ഒരിക്കലും തിരികെ പിടിക്കാൻ കഴിയാത്ത നമ്മുടെ ആയുസ്സിലെ വിലപ്പെട്ട നിമിഷങ്ങളാണ് ഓരോ ദിവസവും നമ്മെ വിട്ടുപിരിഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിയല്ലേ, ആയുസ്സാണ്, നമ്മുടെ ആയുസ്സാണ് ഇങ്ങനെ കടന്നു പോകുന്നത്. നഷ്ടപ്പെട്ട പണം നാളെ കഠിനാധ്വാനം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തിരികെ കിട്ടും. തകർന്നുപോയ സൗഹൃദങ്ങളോ അല്ലെങ്കിൽ കരിയറിലെ ഒരു അവസരമോ ഒക്കെ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ വീണ്ടെടുക്കാൻ പറ്റും. പക്ഷേ കഴിഞ്ഞുപോയ ഒരു മിനിറ്റ് ഈ ലോകത്ത് എത്ര കോടി രൂപ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് തിരികെ വാങ്ങാനായിട്ട് കഴിയില്ല. എന്തിനോ വേണ്ടി ദേഷ്യപ്പെട്ടും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ വേവലാതിപ്പെട്ടും നമ്മൾ കളയുന്നത് നമ്മുടെ ജീവിതത്തിലെ സുന്ദരമായ ദിവസങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. കരിയറിലാണെങ്കിലും ലൈഫിലാണെങ്കിലും നാളെ ചെയ്യാമെന്ന് പറഞ്ഞ് കാര്യങ്ങൾ മാറ്റിവെക്കുന്ന ശീലം നമ്മൾ അവസാനിപ്പിക്കണം. നിങ്ങളുടെ സ്വപ്നങ്ങൾക്കായിട്ട് പ്രവർത്തിക്കാൻ ഇന്നേക്കാൾ മികച്ചൊരു ദിവസമില്ല. ഇന്ന് നിങ്ങളെ സ്നേഹിക്കുന്ന മനുഷ്യരോട് ചേർന്ന് നിൽക്കുക, അവരോട് നല്ല വാക്കുകൾ സംസാരിക്കുക. കരിയറിലെ ലക്ഷ്യങ്ങളിലേക്ക് ഇന്ന് തന്നെ ഒരു ചെറിയ ചുവടെങ്കിലും വയ്ക്കുക. കാരണം കടന്നുപോയ ഇന്നലകൾ ഇനി ഒരിക്കലും തിരികെ വരില്ല. സമയത്തെ വെറുതെ പാഴാക്കരുത്. അനാവശ്യമായ കാത്തിരിപ്പുകൾ കൊണ്ട് നിങ്ങളുടെ ആയുസ്സിൻ്റെ ഭംഗി കളയുകയും അരുത്. ഓരോ ദിവസവും കിട്ടുന്ന 24 മണിക്കൂറുകളെ പരമാവധി അർത്ഥവത്താക്കുക, മീനിങ് ഫുള്ളാക്കുക. നിങ്ങളുടെ കരിയറിനും സന്തോഷങ്ങൾക്കും സ്നേഹത്തിനും മുൻഗണന കൊടുക്കുക. അവിടെ വെറുപ്പിനും ദേഷ്യത്തിനും ഈഗോയ്ക്കും സ്ഥാനമില്ല, അവിടെ കൊടുത്തിട്ട് കാര്യമില്ല, അതിലൊന്നും അർത്ഥമില്ല എന്ന് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോഴേ മനസ്സിലാവും. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മിനിറ്റും പൂർണ്ണമായിട്ട് നമ്മൾ ജീവിക്കണം അല്ലേ, പൂർണ്ണമായിട്ട് നമ്മൾ ജീവിച്ചേ പറ്റുള്ളൂ. അനാവശ്യമായ മാറ്റിവെക്കലുകൾ നമുക്ക് അവസാനിപ്പിക്കാം. സമയത്തിൻ്റെയും സ്വന്തം ജീവിതത്തിൻ്റെയും വലിയ മൂല്യം തിരിച്ചറിഞ്ഞിട്ട് ലക്ഷ്യബോധത്തോടെ മുന്നോട്ട് പോകും.

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. നമ്മളൊക്കെ ലൈഫിൽ എപ്പോഴെങ്കിലുമൊക്കെ ആരോടെങ്കിലും നിരാശയോടുകൂടി അല്ലെങ്കിൽ വിഷമത്തോടുകൂടി പറഞ്ഞു പോയിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന് വേണ്ടി എൻ്റെ കഴിവ് മുഴുവനായിട്ട് പുറത്തെടുത്തു, ഞാൻ എൻ്റെ കഴിവെല്ലാം പുറത്തെടുത്ത് അവരെ സഹായിച്ചു, പക്ഷേ ഒടുവിൽ എനിക്ക് തിരികെ ഒന്നും കിട്ടിയിട്ടില്ലല്ലോ എന്ന്. സ്നേഹിച്ച ആളുകളിൽ നിന്നോ നമ്മളെ സഹായിച്ച വ്യക്തികളിൽ നിന്നോ പ്രതീക്ഷിച്ച സ്നേഹമോ പരിഗണനയോ തിരികെ കിട്ടാതെ വരുമ്പോൾ നമ്മളിൽ പലരും വല്ലാതെ തളർന്നു പോകാറുണ്ട്. ഇനി ഞാൻ ആരെയും സഹായിക്കില്ല, ആരോടും സ്നേഹം കാണിക്കില്ല, നന്മ ചെയ്യുന്നതിനൊന്നും ഒരു കാര്യമില്ല എന്ന് സങ്കടത്തോടെ തീരുമാനിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട് നമുക്കിടയിൽ. പക്ഷെ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഒരാൾക്ക് നൽകിയിട്ടുള്ള നന്മയ്ക്കോ സഹായത്തിനോ ആ വ്യക്തി തന്നെ തിരികെ മറുപടി തരണമെന്ന് നിർബന്ധമില്ല. അവിടെയാണ് പ്രകൃതിയുടെ മനോഹരമായ മറ്റൊരു നിയമം പ്രവർത്തിക്കാനായിട്ട് തുടങ്ങുന്നത്. എന്താണെന്നറിയോ? നിങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സറിഞ്ഞു കൊടുത്ത സ്നേഹവും കരുണയും നന്മയും ഒരിക്കലും എവിടെയും പാഴായി പോവില്ല. അത് വാങ്ങിയ ആൾ ഒരു പക്ഷെ നിങ്ങൾക്ക് തിരിച്ചു തന്നില്ല എങ്കിലും അത് വാങ്ങാത്ത, നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത മറ്റൊരാള് അത് നിങ്ങൾക്ക് തിരിച്ചു തരാനായിട്ട് ഇവിടെ ഉണ്ടാവും. ഇന്നില്ല എങ്കിൽ നാളെ പ്രകൃതി അത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചെത്തും. അതിപ്പോ നന്മയുടെ കാര്യം മാത്രമല്ല കേട്ടോ പറഞ്ഞത്, തിന്മയും അങ്ങനെ തന്നെയാണ്. ഒരാളെ നിങ്ങൾ ഉപദ്രവിച്ചിട്ടുണ്ട് എങ്കിൽ ആ ആൾ ഒരുപക്ഷെ നിങ്ങളെ തിരിച്ചു ഉപദ്രവിക്കില്ലായിരിക്കും, പക്ഷെ മറ്റൊരാൾ ആ വേദനയുടെ നൂറിരട്ടി നിങ്ങൾക്ക് തരാനായിട്ട് ഉറപ്പായിട്ട് ലൈഫിൽ വരും. ജീവിതത്തിൽ നിങ്ങൾ മുമ്പ് വിതച്ച നല്ല കാര്യങ്ങൾ നിങ്ങൾ പോലും അറിയാത്ത മറ്റൊരു വഴിയിലൂടെ, തീർത്തും അപരിചിതമായിട്ടുള്ള മനുഷ്യരിലൂടെ, ഒരു നിരാശയുടെ ഘട്ടത്തിൽ നിങ്ങൾക്ക് മുന്നിലേക്ക് ആശ്വാസമായിട്ട് കടന്നു വന്ന അനുഭവങ്ങളൊക്കെ ഇല്ലേ, നമുക്കെല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? അതാണ് പ്രകൃതിയുടെ ഒരു കൃത്യമായ കണക്ക് പുസ്തകം എന്ന് പറയുന്നത്. പ്രകൃതിയുടെ കണക്ക് പുസ്തകത്തിൽ തെറ്റുകൾ വരില്ല, നമ്മുടെ കണക്ക് പുസ്തകത്തിൽ ഒരു പക്ഷെ തെറ്റുകൾ വരാം, പക്ഷെ പ്രകൃതിക്ക് ഒരിക്കലും തെറ്റില്ല. പ്രകൃതി കൃത്യമായിട്ട് അളവനുസരിച്ച് തന്നെ എല്ലാവർക്കും കൃത്യമായിട്ട് കൊടുക്കും. കരിയറിലാണെങ്കിലും ലൈഫ്

മനസ്സിലാണെങ്കിലും തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പഠിക്കുക. നിങ്ങൾ സത്യസന്ധമായി ചെയ്യുന്ന കഠിനാധ്വാനവും മറ്റുള്ളവർക്ക് നൽകുന്ന കരുണയും ഒരിക്കലും എവിടെയും വീണു പോവില്ല, കാണാതായി പോവില്ല. സഹായം സ്വീകരിച്ചവർ അതൊരു പക്ഷേ മറക്കാം, പക്ഷെ കാലം ഒരിക്കലും അത് മറക്കില്ല. നിങ്ങൾ നൽകിയ പോസിറ്റീവ് ഊർജം ഇരട്ടി ശക്തിയോടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ തിരികെ വരും. മനുഷ്യരുടെ നന്ദികേടുകൾ കണ്ടിട്ട് ഒരിക്കലും നിങ്ങളുടെ മനസ്സ് പണയം വെക്കരുത്. നന്മ ചെയ്യുന്നത് അവസാനിപ്പിക്കുകയും അരുത്. നിങ്ങൾ നൽകുന്ന ഓരോ ചിന്തയും പ്രവൃത്തിയും നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കുള്ള വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എന്ന് മനസ്സിലാക്കുക. നാളെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പ്രകൃതി അത് നിങ്ങൾക്ക് തിരികെ തരുമെന്ന ഉറപ്പോടെ, സ്നേഹത്തോടെയും കരുണയോടെയും ജീവിക്കുക. നിരാശകളൊക്കെ നമുക്ക് മാറ്റിവെക്കാം. പ്രപഞ്ചത്തിൻ്റെ ഈ ഒരു വലിയ നിയമത്തിൽ വിശ്വസിച്ച് മറ്റുള്ളവർക്ക് നൽകാൻ കഴിയുന്ന നന്മകൾ നെഞ്ചോട് ചേർത്ത്

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയസമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
3: 5-star BN ക്യാബ് സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
2: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
3: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: പകലും രാത്രിയും ഓഫറുകൾ മാത്രം എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ഏറ്റവും വലിയ ഓഫറും വിലക്കുറവും. വെള്ളി മുതൽ തിങ്കൾ വരെ 4 ദിവസം മാത്രം മൈ ജി ഓണം ബിഗ് റാപ്പകൾ സെയിൽ.
5: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈ ജിയിലേക്ക് പോയത്? ഓഫർ കണ്ടിട്ട് ഡിസ്കൗണ്ട് ഉണ്ടാ?
4: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
5: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈ ജിയിലോട്ടാ.
6: മൈ ജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
7: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കൂട്ടുകൂടാം.
8: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
9: മലയാള സംഗീത ലോകത്ത് തന്റെ ഭാവസമ്പന്നമായ ശബ്ദത്തിലൂടെയും മാധുര്യമാർന്ന ആലാപനത്തിലൂടെയും ശ്രദ്ധേയമായ സ്ഥാനം നേടിയൊരു ഗായികയാണ് മൃദുല വാര്യർ. വളരെ ചെറിയ കാലം തൊട്ട് സംഗീതം അഭ്യസിക്കുകയും സംഗീത മത്സരങ്ങളിലൂടെയും റിയാലിറ്റി ഷോകളിലൂടെയൊക്കെ തന്റെ പ്രതിഭ തെളിയിച്ചൊരു ഗായിക. ഒരു പ്രത്യേക ശബ്ദത്തിനുടമയായതുകൊണ്ട് തന്നെ സംഗീതത്തോടുള്ള അർപ്പണബോധത്തോടുകൂടി ശ്രോതാക്കളുടെ ഹൃദയം കീഴടക്കിയ മൃദുല വാര്യർ ഇന്ന് മലയാള സിനിമാ സംഗീതത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ വനിതാ ശബ്ദങ്ങളിലൊന്ന് തന്നെയാണ്. ശാസ്ത്രീയ സംഗീതത്തിന്റെ അടിത്തറയും അതേപോലെ തന്നെ വളരെ വികാരസമ്പന്നമായ ആലാപന ശൈലിയും അവരുടെ ഗാനങ്ങൾക്കൊരു പ്രത്യേക ഭംഗി നൽകുന്നതായിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. മൃദുല വാര്യരുടെ നല്ല പാട്ടുകളിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. ആദ്യമായി നമ്മൾ കേൾക്കാൻ പോകുന്നത് കഥ വീട് എന്ന സിനിമയ്ക്ക് വേണ്ടി എം ജയചന്ദ്രൻ കമ്പോസ് ചെയ്ത് മധു ബാലകൃഷ്ണനും മൃദുല വാര്യരും ചേർന്ന് പാടിയിട്ടുള്ള ഒരു മനോഹരമായ ഗാനമാണ്. ഒരു ഡ്യുവറ്റ് സോങ് ആണ്. പക്ഷേ പാട്ട് എനിക്ക് വളരെ വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ഒരുപാട് പേര് ശ്രദ്ധിക്കാതെ പോയൊരു പാട്ടാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഈ പാട്ടോടുകൂടിയാണ് ഓർമ്മയിലുണരും ഗാനങ്ങൾ നമ്മൾ ആരംഭിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM. നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീര. ആദ്യത്തെ പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ്.

വെൽക്കം ബാക്ക്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം അഹല്യ എഫ് എമ്മിൽ ആർ ജി ഹീര. മൃദുല വാര്യർ എന്ന ഗായികയെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ഛനും അമ്മയും പുഷ് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഒരു റിയാലിറ്റി ഷോയുടെ ഭാഗമാകാൻ മൃദുല വാര്യർ സമ്മതിച്ചത്. ഒരു നല്ല ഗായിക മാത്രമല്ല, പഠിക്കാനും ഇടുക്കിയായിരുന്നതുകൊണ്ട് തന്നെ പഠനത്തിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് പല റിയാലിറ്റി ഷോകളുടെ ഭാഗമാകുക എന്നൊരു തീരുമാനമെടുക്കുന്നത്. അങ്ങനെ പല റിയാലിറ്റി ഷോകളിലും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച് മലയാളികൾക്ക് ഏറെ സുപരിചിതയായ ഒരു ഗായികയായി മാറി. മൃദുല വാര്യറിനെ സംബന്ധിച്ചിടത്തോളം മൃദുല വാര്യരുടെ ബ്രദർ തന്നെയാണ് ഏറ്റവും നല്ലൊരു ക്രിട്ടിക്കായിട്ട് എപ്പോഴും ലൈഫിൽ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്ത് ആസ് എ സിംഗർ എന്നുള്ള രീതിയിൽ ഒരു വലിയ വളർച്ചയിലേക്ക് തന്നെയാണ് റിയാലിറ്റി ഷോയിലൂടെ മൃദുല വാര്യർ എത്തിച്ചേർന്നത്. ഒരുപാട് നല്ല ഗാനങ്ങൾ പാടിയെങ്കിലും ഒരുപാട് കാലം ഓടുന്ന ഒരു പാട്ട് എന്ന് മലയാളികൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. യൂട്യൂബിൽ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള നല്ല നല്ല കമന്റുകളുള്ള ഒരു പാട്ട്, വീണ്ടും എം ജയചന്ദ്രൻ തന്നെ കമ്പോസ് ചെയ്ത് ഹരിചരണും മൃദുലയും ചേർന്ന് പാടിയിട്ടുള്ള ഒരു പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. റഫീഖ് അഹമ്മദ് വരികൾ എഴുതിയ ചിന്താമരത്തേനോ എന്ന മനോഹര ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം അഹല്യ എഫ് എമ്മിൽ ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

മലയാളികളുടെ സ്വന്തം താരാട്ടുപാട്ടായി മാറിയ ഒരു പാട്ട്. യെസ്, കളിമണ്ണ് എന്ന സിനിമയിലെ പാട്ടിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളാണ് നിങ്ങളോടൊപ്പം അഹല്യ എഫ് എം ഇല്ലാർജി ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മൃദുല വാര്യർ എന്ന ഗായികയെ സംബന്ധിച്ചിടത്തോളം ഈ പാട്ട് കരിയറിലെ ഒരു ബ്രേക്ക് തന്നെയായിരുന്നു. മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഈ ഗാനത്തിലൂടെ മൃദുല വാര്യർ എന്ന ഗായികയെ മലയാളികൾ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങി എന്ന് വേണം പറയാൻ. പൊതുവേ നമ്മൾ താരാട്ട് പാട്ടുകൾ ഇഷ്ടമുള്ളവരാണ് മലയാളികൾ. പക്ഷേ ഒരു കുഞ്ഞുണ്ടായതിന് ശേഷമല്ല, ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപ് സംഭവിച്ച ഒരു ഗാനം, അതും ബ്ലെസ്സി എന്ന സംവിധായകന്റെ ഒരു മനോഹരമായ സിനിമ കളിമണ്ണിന് വേണ്ടി വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരുന്നു എം ജയചന്ദ്രൻ ഈ പാട്ടിന് വേണ്ടി മൃദുല വാര്യറിനെ വിളിക്കുന്നത്. വളരെ മനോഹരമായ എക്സ്പ്രഷൻസ് ഉള്ളൊരു പാട്ടാണ്. ഒരു അമ്മയുടെ എല്ലാ വികാരങ്ങളും ഉൾക്കൊണ്ട് തന്നെ മൃദുല വാര്യർ അത് പാടി എന്നുള്ളത് തന്നെയാണ് ഈ പാട്ടിനെ ഏറെ മനോഹരമാക്കുന്നത്. ഒരു കുഞ്ഞുറുമ്പ് മഴ നനയവേ എന്ന വരികളൊക്കെ വളരെ മനോഹരമാണ്. ആ വരികളും ഒ എൻ വി കുറുപ്പ് എഴുതിയ വരികളുടെ ആ മനോഹാരിത ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. എം ജയചന്ദ്രൻ കമ്പോസ് ചെയ്ത് കളിമണ്ണ് എന്ന സിനിമയ്ക്ക് വേണ്ടി കമ്പോസ് ചെയ്ത ഈ ഗാനം നമ്മൾ മൃദുല വാര്യരുടെ ശബ്ദത്തിൽ കേൾക്കാൻ പോവുകയാണ്. ഓണോർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹല്യ എഫ് എമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആർ ജി ഹീര, സ്റ്റേ ട്യൂൺഡ്.

മൃദുല വാര്യർ എന്ന ഗായികയെ ഓർക്കുകയാണ് നമ്മൾ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ. അഹല്യ എഫ്എമ്മാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദമാർ ജി ഹീര. മൃദുല വാര്യർ എന്ന ഗായികയെ സംബന്ധിച്ചിടത്തോളം റിയാലിറ്റി ഷോകളിലേക്കുള്ള ഒരു വരവ് തീർച്ചയായിട്ടും ഒരു വഴിത്തിരിവ് തന്നെയായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ഒരുപാട് സംഗീത സംവിധായകർ പറഞ്ഞു തന്ന പാഠങ്ങൾ പഠിക്കുകയും എങ്ങനെയാണ് ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ അപ്പിയർ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ ഒരു വലിയൊരു ഗ്രൂമിംഗ് നടന്ന ഒരു ഒരു ലൈഫിലെ ഫേസ് ആയിരുന്നു റിയാലിറ്റി ഷോസ് എന്ന് പറയുന്നത്. അവിടെ വെച്ച് തന്നെയാണ് അൽഫോൻസ് എന്ന സംഗീത സംവിധായകനെ മൃദുല വാര്യർ പരിചയപ്പെടുന്നത്. മൃദുലയെ ആസ് എ സിംഗർ ഗ്രൂം ചെയ്യുന്നതിൽ അൽഫോൻസ് എന്ന സംഗീത സംവിധായകന് ഒരു വലിയ പങ്കുണ്ട്. അങ്ങനെയാണ് ബിഗ് ബി എന്ന സിനിമയിലേക്ക് മൃദുല വാര്യരുടെ ശബ്ദം എത്തുന്നത്. ഒരു ഡ്യുവറ്റ് സോങ് ആണ് അൽഫോൻസും മൃദുലയും ചേർന്ന് പാടിയിട്ട് ഒരു മനോഹരമായ ഗാനം, ഒരു വ്യത്യസ്ത ജോണറിലുള്ള ഒരു പാട്ട് എന്ന് വേണം പറയാൻ. അപ്പൊ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ജോഫി തരകൻ വരികളെഴുതി, അൽഫോൻസ് കമ്പോസ് ചെയ്ത്, മൃദുല വാര്യരും അൽഫോൻസും ചേർന്ന് പാടിയ പാട്ട് ഫ്രം ദ മൂവി ബിഗ് ബി ആണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം അഹല്യ എഫ് എമ്മിൽ ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

നമ്മളെ മറ്റൊരു ലോകത്തേക്ക് എത്തിക്കാനുള്ള ഒരു കഴിവ്, അത് ചില പാട്ടുകൾക്കുണ്ട്, ചില പാട്ടുകാർക്കുണ്ട്. അങ്ങനെ ഒരു പാട്ടിനെ പറ്റിയാണ് നമ്മൾ അടുത്തതായി സംസാരിക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളാണ് നിങ്ങളോടൊപ്പം അഹല്യ എഫ് എം എൽ ആർ ജി ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മഴയേ തൂമഴയേ എന്ന ഗാനം. ഈ പാട്ട് എത്ര കേട്ടാലും മതി വരില്ല എന്ന് പറയുന്നതാണ് സത്യം. പ്രണയത്തിനെ ഏറ്റവും ഭംഗിയായി എക്സ്പ്രസ് ചെയ്തിട്ടുള്ള ഒരു ഗാനം എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. ഈ പാട്ട് ഇറങ്ങിയ സമയത്ത് തന്നെ ഒത്തിരി പേരുടെ റിംഗ് ടോണായി ഈ പാട്ടുണ്ടായിരുന്നു. പലരും കേട്ട് കേട്ട് കേട്ട് ഒത്തിരി സ്നേഹിച്ച ഒരു ഗാനം എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. ഈ പാട്ടിൽ മൃദുല വാര്യർ എന്ന ഗായികയുടെ പോഷൻ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. പക്ഷെ ആ പോഷന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്ന പോലെയാണ് ഈ പാട്ട് കേൾക്കുമ്പോൾ എപ്പോഴും തോന്നുന്നത്. ആ പോഷന് വേണ്ടി നമ്മളിങ്ങനെ അറിയാതെ ഇങ്ങനെ അയ്യോ അതൊന്ന് കേട്ടിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് തോന്നുന്ന പോലെയാണ് ആ പാട്ടിലെ ആ മൃദുലയുടെ ആ ഒരു പോഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത്ര മനോഹരമായി പ്രണയത്തെ അവതരിപ്പിച്ചിട്ടുള്ളൊരു പാട്ട്, എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പാട്ട് തന്നെയാണ് നമ്മൾ അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത്. വീണ്ടും ഒരു എം ജയചന്ദ്രൻ മാജിക് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. പട്ടം പോലെ എന്ന സിനിമയ്ക്ക് വേണ്ടി മൃദുല വാര്യരും ഹരിചരണും ചേർന്ന് പാടി ഈ മനോഹര ഗാനം നമ്മൾക്ക് കേൾക്കാം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. സ്റ്റേ ട്യൂൺഡ്.

ചില ട്യൂണുകൾ അങ്ങനെയാണ്, വളരെ വ്യത്യസ്തമായ പാട്ടുകൾ ചിലപ്പോൾ വളരെ പെട്ടെന്നായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് കയറുന്നത്. അങ്ങനെ നമ്മുടെ മനസ്സിൽ കയറിക്കൂടിയൊരു പാട്ടാണ് വിശുദ്ധൻ എന്ന സിനിമയിലെ ഒരു മെഴുതിരിയുടെ. ഒരു ഡ്യുവറ്റ് സോങ് ആണ് ഷഹബാസ് അമനും മൃദുല വാര്യരും ചേർന്ന് പാടിയിട്ടുള്ള പാട്ട്. എനിക്ക് തോന്നുന്നു മലയാളികൾക്കിടയിലേക്ക് ഈ പാട്ട് വളരെ പെട്ടെന്നാണ് മലയാളികളുടെ മനസ്സിലേക്ക് കുടിയേറിയത്. വിശുദ്ധൻ എന്ന സിനിമ ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും ഈ പാട്ടും ഈ ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു. ആൻഡ് വളരെ സോഫ്റ്റായിട്ട് നമ്മളെ നോവിക്കാതെ പാടുന്ന പോലെയാണ് ഈ പാട്ട് അങ്ങ് ഒഴുകിപ്പോകുന്നത്. ഒരു എങ്ങനെയാണ് ഒരു മെഴുതിരി അലിഞ്ഞില്ലാതാകുന്നത്, അതുപോലെ തന്നെ നമ്മളെ അലിയിച്ച് ചേർക്കുന്ന, നമ്മളെ അലിയിച്ച് കളയുന്ന ഒരു പാട്ട്. അത്ര മനോഹരമായി തന്നെയാണ് ഈ പാട്ട് പാടിയിട്ടുള്ളതും കമ്പോസ് ചെയ്തിട്ടുള്ളതും. ഈ പാട്ട് പ്ലേ ചെയ്യാതെ തീർച്ചയായിട്ടും നമുക്ക് മൃദുല വാര്യർ എന്ന ഗായികയെ ഓർക്കാൻ സാധിക്കില്ല. അപ്പൊ ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. റഫീഖ് അഹമ്മദ് വരികൾ എഴുതി, ഗോപി സുന്ദർ കമ്പോസ് ചെയ്ത്, ഷഹബാസ് അമനും മൃദുല വാര്യരും ചേർന്ന് പാടിയ പാട്ട്, ഫ്രം ദ മൂവി വിശുദ്ധൻ. ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം അഹല്യ FM-ൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RJ ഹീരയാണ്. സ്റ്റേ ട്യൂൺഡ്.

വെൽക്കം ബാക്ക്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം അഹല്യ എസ് എമ്മിൽ ആർ ജി ഹീര, മൃദുല വാര്യർ എന്ന ഗായികയെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും മൃദുലയുടെ ഒരു യുണീക്ക് വോയിസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഏത് പാട്ട് കേട്ടാലും ഓ ഇത് മൃദുലയല്ലേ പാടിയത് എന്ന് നമുക്ക് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. മൃദുല വാര്യർ പാടിയ പല പാട്ടുകളും കേട്ടിട്ട് ഇത് ശ്രേയാ ഘോഷാലാണോ പാടിയിരിക്കുന്നത് എന്ന് പലർക്കും സംശയം തോന്നിയിട്ടുണ്ട്. അത്രയും സിമിലാരിറ്റി ഇവരുടെ ശബ്ദങ്ങളിൽ ഉള്ളതായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി നല്ല പാട്ടുകൾ മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു ഗായിക മൃദുല വാര്യറിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ഒരു സിമിലാരിറ്റിയെ പറ്റി മൃദുലയോട് ചോദിച്ചിരുന്ന സമയത്തൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത് അത്രയും ലെജൻഡറി ആയിട്ടുള്ള ഒരു സിംഗറിനോടൊപ്പം നമ്മളെ കമ്പയർ ചെയ്യുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമായിട്ടാണ് മൃദുല തീർച്ചയായിട്ടും എടുക്കുന്നത്. പക്ഷേ മൃദുല വാര്യർ എന്ന ഗായികയുടെ ശബ്ദത്തിന്റെ ഒരു ടെക്സ്ചർ ശരിക്കും വേറിട്ട് നിൽക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പല പാട്ടുകളും നമ്മൾക്ക് പെട്ടെന്ന് അത് മൃദുലയുടെ ശബ്ദത്തിലുള്ളതാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു ഹോപ്പ്ഫുൾ സോങ് അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഒരു പുതിയ വെളിച്ചം തുറന്നു തരുന്ന പോലത്തെ ഒരു പാട്ടാണ് സുന്ദരി ഗാർഡൻസ് എന്ന സിനിമയിലെ മധുര ജീവരാഗം എന്ന ഗാനം. വളരെ ഭംഗിയായിട്ടാണ് ഓരോ വാക്കുകളും മൃദുല ഉച്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ വോയിസ് ഇത്രയും കാച്ചി ആവുന്നത്. ആൻഡ് ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അൽഫോൻസ് ജോസഫ് കമ്പോസ് ചെയ്ത്, ജോ പോള് ലിറിക്സ് എഴുതി, സുന്ദരി ഗാർഡൻസ് എന്ന സിനിമയ്ക്ക് വേണ്ടി മൃദുല വാര്യർ പാടിയ പാട്ട്. ഓണോർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹല്യ എഫ് എമ്മിൽ. ആർ ജി ഹീര, സ്റ്റേ ട്യൂൺ.

മൃദുല വാര്യർ എന്ന ഗായികയെ ഓർക്കുകയാണ് നമ്മൾ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ. ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടിനെ പറ്റിയാണ്. പലർക്കും ഈ പാട്ട് അറിയാമായിരിക്കും, പലർക്കും ഈ പാട്ടിൻ്റെ ഒരു ഫ്ലോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. കാരണം ഒരു കോൺവെർസേഷൻ പോലെ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് പോലെ, ഒരു നായകനും നായികയും വളരെ ഇറോട്ടിക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന രീതിയിലാണ് ഈ പാട്ട് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. വളരെ മൈന്യൂട്ടായിട്ടുള്ള എക്സ്പ്രഷൻസ് അത്യാവശ്യമുള്ള ഒരു പാട്ട്. പക്ഷേ ഈ പാട്ട് കമ്പോസ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു പേടിയുണ്ടായിരുന്നു മൃദുല വാര്യറിന്, വിചാരിച്ച പോലെയൊക്കെ വരൂ എന്നുള്ളത്. ചെറിയ ചെറിയ ചിരികളും നാണവും ഒക്കെ കലർന്നിട്ടുള്ളൊരു പാട്ടാണ്. അപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ പേടികളുണ്ടായിരുന്നു. പക്ഷേ ശരത് സാർ വളരെ കംഫർട്ടബിളാക്കി, തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ ആക്കിയതിന് ശേഷമാണ് ഈ പാട്ട് പാടിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ആ ചിരിയും നാണവും ആ സംഭാഷണങ്ങളൊക്കെ കേൾക്കാൻ വളരെ മനോഹരമാണ്. അപ്പോൾ ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഒരു ഡ്യുവറ്റ് സോങ് ആണ്, കൃഷ്ണചന്ദ്രനും മൃദുലയും ചേർന്ന് പാടിയ പാട്ട്. ഇവൻ മേഘരൂപൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ONV കുറിപ്പ് വരികൾ എഴുതിയ ഈ മനോഹര ഗാനം തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ മൃദുല വാര്യർ എന്ന ഗായികയെ നമ്മൾ ഓർക്കുന്നു. നിങ്ങളോടൊപ്പം അഹല്യ FM ൽ RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

0: കാണാത്തേൻ കൂടും കണ്ടേ.
1: നീ എൻ്റെ നാടും കണ്ടേ.
0: ഒരു സ്വപ്നം പോലെ

മൃദുല വാര്യർ എന്ന ഗായികയെ സംബന്ധിച്ചിടത്തോളം വിദ്യാസാഗർ എന്ന സംഗീത സംവിധായകനോടൊപ്പം പാടുക എന്ന് പറയുന്നത് ഒരു വലിയ മോഹമായിരുന്നു. വളരെ ചെറിയ പ്രായം തൊട്ട് വിദ്യാസാഗറിന് ഒരു പാട്ട് പാടാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു കുട്ടിക്കാണ് പിന്നീട് ഇങ്ങനൊരു അവസരം ലഭിക്കുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളാണ് നിങ്ങളോടൊപ്പം അഹല്യ എഫ് എമ്മിൽ ആർ ജി ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു വിദ്യാസാഗറിന്റെ ഒരു ഡിഫറൻറ് സോങ് നമ്മൾ കേട്ടു എന്ന് വേണം പറയാൻ. വിനായക് ശശികുമാർ വരികൾ എഴുതിയ ഒരു മനോഹരമായ ഗാനത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. മൗനസുന്ദരി എന്ന സിനിമയ്ക്ക് വേണ്ടി ഈ പാട്ട് കാർത്തിക്കും മൃദുലയും ചേർന്നാണ് പാടിയിട്ടുള്ളത്. ഒരു ഇറോട്ടിക് ടച്ചുള്ള പാട്ട് തന്നെയാണ്, വളരെ വളരെ ജെന്റലായി നമ്മളെ തൊട്ട് തലോടി പോകുന്ന ഒരു പാട്ട് എന്ന് വേണം പറയാൻ. സോ ഈ പാട്ടാണ് അവസാനമായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങൾ ാണ് ഇത്രയും നേരം നിങ്ങൾ കേട്ടത്. നിങ്ങളോടൊപ്പം ആർ ജി ഹീരയായിരുന്നു ഇത്രയും നേരം ഉണ്ടായിരുന്നത്. മറ്റൊരു ദിവസം പാട്ട് കഥകളുമായി നമുക്ക് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺ ടു അഹല്യ എഫ് എം. ബൈ ബൈ. ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

0: സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
3: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
4: ഇത് പാലക്കാടിന്റെ നെഞ്ചും കൂടിക്കാടും കേട്ട് കൂട്ടുകൂടാം.

പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യായഫം 90.4. അഹല്യായഫം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യായഫം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: ഒറ്റപ്പാലത്തിന്റെ സാമ്പത്തിക സേവനങ്ങൾക്ക് പുതിയ മേൽവിലാസം.
2: AD2 ലൈസൻസ് ഉള്ള അഹല്യ ഫിൻഫോറെക്സ് ഒറ്റപ്പാലം KH ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: സുരക്ഷിതമായ ഗോൾഡ് ലോൺ, വിദേശ പണവിനിമയം, ടൂർസ് ആൻഡ് ട്രാവൽസ് എല്ലാം ഒരൊറ്റക്കുട കീഴിൽ.
2: നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി വിശ്വാസത്തോട് സന്ദർശിക്കുക
1: അഹല്യ ഫിൻഫോറെക്സ് KH ബിൽഡിംഗ് ഒറ്റപ്പാലം.
3: ജോസ്കോയിൽ ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും പൊന്നോണ മഹോത്സവം August 22 to 28 സ്വർണം, ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവ്. 75,000 രൂപയ്ക്ക് മുകളിലുള്ള സ്വർണ്ണാഭരണ പർച്ചേസുകൾക്ക് ഓണപ്പുടവ സമ്മാനം. എല്ലാ പർച്ചേസുകൾക്കും സ്പെഷ്യൽ ഓണ സമ്മാനം. ജോസ്കോ ജ്വല്ലേഴ്സ്.
4: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
5: 5-star BNCAP സുരക്ഷാ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
4: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
5: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
6: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
7: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
6: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
4: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
8: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വരൂ വരൂ മായാവഞ്ചന ഇതുവഴി പോകും തിങ്കളേ.
1: ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4.

അഹല്യ FM-ന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ FM, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ PO, പാലക്കാട്. പിൻ 6785557. ഏവർക്കും ശുഭരാത്രി.